ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 8. കൊല്ലവർഷം 1201, മിഥുനം 15. 2026 ജൂൺ 29 തിങ്കളാഴ്ച. സമയം 5 കഴിഞ്ഞ 53:55. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ഒരു പുഞ്ചിരിക്ക് ജീവന്റെ വിലയുണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വർഗത്തിന്റെ വാതിൽ പുഞ്ചിരി എന്ന് വേഡ്സ്വർത്ത് വെറുതെ എഴുതിയതല്ലോ. കാലിഫോർണിയയിൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന പേരിലുള്ള ഒരു പാലമുണ്ട്. 1937 അത് പണി കഴിപ്പിച്ച നാൾ മുതൽ 2000-ലധികം ആളുകൾ അതിൽ നിന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ആത്മഹത്യാ പാലമായി മാറാൻ തുടങ്ങി. കെവിൻ ഹൈൻസ് എന്ന 19-കാരൻ, ബൈപോളർ ഡിസീസ് ബാധിച്ച അയാൾ ഈ പാലത്തിൽ നിന്നും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ കുറിച്ചുള്ള വിവരണമടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ക്രാക്ട് നോട്ട് ബ്രോക്കൺ എന്ന പേരിൽ ബെസ്റ്റ്സെല്ലറാണ്. ആ പുസ്തകത്തിൽ ഇയാൾ എന്താ പറയുക, വല്ലാത്തൊരു പാരസൈറ്റ് ഡെലൂഷൻ, അത് ബൈപോളർ ഡിസീസ് മൂലമുണ്ടാകുന്നതാണ്, അതുമൂലം ഈ മനുഷ്യന് അകത്തൊരു പ്രേരണ മരിച്ചു കളയാം. അയാൾ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു, ഞാൻ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് പോകുന്നു, ആരെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാൽ, അറിയോ ഓക്കെ എന്നൊന്ന് ചോദിച്ചാൽ അയാൾ മരിക്കില്ല. അയാൾ നടന്നു 40 മിനിറ്റോളം കരഞ്ഞുകൊണ്ട് അയാൾ അവിടെ കാത്തിരുന്നു. ആരെങ്കിലും ഒന്ന് വരും, എന്നിട്ട് കനിവോടുകൂടി സുഖമാണോ എന്നൊന്ന് ചോദിക്കും, ഒരു പുഞ്ചിരി സമ്മാനിക്കും. ആരും വന്നില്ല. ഒരു വിദേശ വനിത വന്നു. അവർ ചോദിച്ചത് എനിക്ക് വേണ്ടി ഒന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്തു തരുമോ എന്ന് മാത്രമാണ്. നിരാശയോടുകൂടി അയാൾ ആത്മഹത്യയുടെ വഴിയിലേക്ക് തന്നെ നടന്നു, എടുത്തു ചാടി. അയാളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു സീ ലയൺ, കടൽ സിംഹം എന്ന് നമ്മൾ വിളിക്കുന്ന മത്സ്യം, വന്ന് ഈ സേഫ്റ്റി ബോട്ട് അടുക്കുന്നത് വരെ

0: ഇങ്ങനെ കാവലിരുന്നത്രേ. ഈ മനുഷ്യൻ പിന്നീട് ഈ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള പുസ്തകം എഴുതി, ദ റിപ്പിൾ ഇഫക്റ്റ് എന്ന പേരിൽ അദ്ദേഹത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ഒരു ചെറുപുഞ്ചിരി ജീവനിലേക്ക് മനുഷ്യരെ നയിച്ചേക്കാം. നീഷെ അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, മരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അയാളെ ഒരു കുഞ്ഞിൻ്റെ നൈർമല്യമുള്ള പുഞ്ചിരിയാണ് ജീവിതത്തിലേക്ക് തിരികെ നടത്തിയത് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുഞ്ചിരിയോടുകൂടി ഈ ദിവസത്തെ ഒന്ന് തുടങ്ങി നോക്കുക. ഒരു പക്ഷേ സ്വർഗത്തോളം ഉയരുന്ന ചിറക് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരാം. മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ പുഴയൊഴുക്ക് അനുഭവം നിങ്ങൾക്കുണ്ടായേക്കാം. ഒരു പുഞ്ചിരി നമുക്ക് സമ്മാനിക്കുന്നതാണ് ഡൊപ്പാമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്നീ സുഖദ ഹോർമോണുകളുടെ മഴപ്പെയ്ത്തും പുഴയൊഴുക്ക് അനുഭവവും ഹൃദയത്തിലുണ്ടാവും. അത് നിങ്ങളുടെ മൊത്തം ജീവിതത്തെ ഒരു നന്മയിലേക്ക്, വിശുദ്ധമായൊരു തുടക്കത്തിലേക്ക് നയിച്ചെന്ന് വരാം. മാത്രമല്ല, നിങ്ങളൊരാളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ ഒരു കണ്ടീജിയസ് കണക്ഷൻ ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. അതായത് പുഞ്ചിരി ഒരു പകർച്ച പുഞ്ചിരിയാണ്, ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. റിപ്പിൾ ഇഫക്റ്റ് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ അലകൾ അങ്ങനെ അങ്ങനെ അങ്ങനെ ഏറെ വിദൂരത്തേക്ക് വരെ വ്യാപിച്ചെന്ന് വരാം. ഈ റിപ്പിൾ ഇഫക്റ്റ് തന്നെയാണ് പുഞ്ചിരി സമ്മാനിക്കുന്നത്. നിങ്ങളൊരാളെ നോക്കി പുഞ്ചിരിച്ചു, അയാളുടെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് അപ്രീസിയേഷൻ, സെൻസ് ഓഫ് വർത്ത്, അത് റിപ്പിൾ ഇഫക്റ്റായിട്ട് മാറുന്നു. ഒരു പക്ഷേ ഒരു മിനിറ്റ് നേരത്തേക്ക് അയാൾ അയാളുടെ ദുഃഖം മറക്കാൻ പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പുഞ്ചിരി ജീവിതത്തിൽ വലിയൊരു സമ്മാനമായി മാറുന്നുണ്ട്. മെർലിൻ മൺറോ, അതിസുന്ദരിയായ നടി, അവർ പറയുന്നുണ്ട്, എ സ്മൈൽ ക്യാൻ ബി ദ ബെസ്റ്റ് മേക്കപ്പ് ഫോർ എനി പേഴ്സൺ. ശരിയല്ലേ? പുഞ്ചിരി ആയിരിക്കാം ഏറ്റവും സുന്ദരമായ മേക്കപ്പ്. ചാർലി ചാപ്ലിൻ ഇങ്ങനെ എഴുതി, നിങ്ങളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും ജീവിതം സുന്ദരമാണെന്ന് നിങ്ങളൊരു പ്രഘോഷണം നടത്തുകയാണ്. ഈ ചാർലി ചാപ്ലിൻ തന്നെയാണ് എഴുതിയത്, ഐ ലൈക്ക് വാക്കിംഗ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് എനി ബഡി ടു സീ മീ ക്രൈയിങ്. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്, കാരണം മഴയത്ത് നടക്കുമ്പോൾ ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ. ലോകത്തെ ചിരിപ്പിച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞ മനുഷ്യനാണ്. പക്ഷെ അയാൾ ഒരുപാട് മനുഷ്യർക്ക് ജീവിതം തിരികെ നേടിക്കൊടുത്തു, പുഞ്ചിരിയിലൂടെ, പൊട്ടിച്ചിരിയിലൂടെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, സ്വർഗത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈവശം തന്നെയുണ്ട്. അതെടുക്കുക, തുറക്കുക. ഒരു പുഞ്ചിരി സൺഷൈൻ പോലെയാണ്, പുലരിവെട്ടത്തിലേക്ക് നമ്മെ അത് കൈപിടിച്ച് നടത്തുന്നുണ്ട്. പുലരിവെട്ടത്തിലേക്ക് നടക്കുക, പുഞ്ചിരിയുടെ വെട്ടമായി മാറുക. നല്ല യാത്ര നേരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് റെവറൻഡ് ഫാദർ വിൻസെന്റ് വാരിയത്ത്. സമയം 6 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
4: സെഷൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സെഷൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3rൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഏലത്തൂർ നിയോജക മണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മെഹലനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചലസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാനം 2nd മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്യു.

0: യുയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റിയൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ONV പാഥേയം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ചിന്തശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിത മലയാളം. തുടർന്ന് സേവന വാർത്തകൾ, ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 FM ഹെൽത്ത് ലൈനിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാരീതി. ഹെമറ്റോളജിസ്റ്റും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ നിഖിൽ എം കുമാറുമായി അഭിമുഖം. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ BPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക സംരംഭകയായ സജന കൃഷ്ണനുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴമ്പച്ചക്കറി വില വിവരം. തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, മത്സ്യ സംസ്കരണത്തിനായുള്ള പുതിയ പദ്ധതികൾ. സിഫ്റ്റിലെ സയന്റിസ്റ്റ് ഡോക്ടർ നീതു സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ മുട്ട് തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് SR സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹി റിലേ.
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi attended the National Day celebrations marking the 50th anniversary of independence of Seychelles. Mr. Modi attended the celebrations as the guest of honor, becoming the first Indian Prime Minister to be accorded this honor. An Indian marching contingent comprising Navy and Army teams participated in the parade. An Indian naval band also formed part of the Indian marching unit, underlining the close and special India-Seychelles partnership. In a special gesture, INS Tarkash and INS Ikshak were docked at Port Victoria, highlighting India's long-standing friendship with Seychelles. Mr. Modi arrived in Seychelles on Saturday at the invitation of the President of Seychelles, Patrick Hermini. Prime Minister Modi was conferred the Guardian of the Blue Horizon, Seychelles' highest distinction for leadership in environmental conservation and sustainable development. The award, which was presented by President of Seychelles Patrick Hermini, acknowledges PM Modi's long-standing push for sustainable growth and his green vision. PM Modi thanked the people and the government of Seychelles after being conferred the Guardian of the Blue Horizon. Prime Minister Narendra Modi met his Mauritius counterpart Dr. Navindra Chandra Ramgulam in Seychelles yesterday. The two leaders discussed the ongoing cooperation between India and Mauritius. They further reviewed the progress made in the implementation of the special economic package extended by India. The two prime ministers agreed on the significance of the India-Mauritius enhanced strategic partnership under India's Vision Mahasagar and Neighbourhood First policy and their shared commitment to the Global South.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗായിക സുജാത, വരികൾ ഹരിയേറ്റുമാനൂർ, സംഗീതം KM ഉദയൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി വിൽ സ്വരാജ് പാടിയ ഗാനം കേൾക്കാം. രചനാസംഗീതം ആലപ്പി രംഗനാഥ്.

0: കാർഷിക വാർത്തകൾ കേൾക്കാം. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.kerplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കോട്ടയം 90 37 82 40 36, 90 37 82 40 36. തൃശൂർ 90 37 82 40 49, 90 37 82 40 49. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ 2 ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത് ഈ വരുന്ന വ്യാഴാഴ്ച വരെയാണ്. വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.admissions.kau.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 243 81 39, 0487 243 81 39. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഇന്ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 80 89 07 66 98, 80 89 07 66 98. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. www.celkau.in. കോഴ്സ് ആരംഭിക്കുന്ന തീയതി അടുത്ത മാസം 15 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com മെയിൽ അയയ്ക്കുകയോ 0487 243 85 67 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. ഇമെയിൽ ഐ celkau@gmail.com, ഫോൺ നമ്പർ 0487 243 85 67. രണ്ടായിരത്തി 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ കർഷക, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കോളേജ് കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. വിളിക്കേണ്ട നമ്പർ 0471 2 72 47 40, 0471 2 72 47 40. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. ശ്രോതകൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS 4 27,000, RSS 5 26,600 രൂപ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 35 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പ്രതിരോധം, ഡിജിറ്റൽ പണമിടപാട്, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാജ്യമായ സെഷൽസും ധാരണയായി. പശ്ചിമേഷ്യയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സംഘർഷം, വെടിനിർത്തൽ ലംഘനം ആരോപിച്ചാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകി. സംസ്ഥാനത്ത് മഴ കനക്കും. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് KSEB കടുത്ത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മിനിറ്റ് വീതം നിയന്ത്രിക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചതെങ്കിലും പലതവണയായി 45 മിനിറ്റോളം വൈദ്യുതി നിയന്ത്രിക്കുന്നുണ്ട്. ആധാർ സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ പുതിയ നിർദ്ദേശങ്ങളുമായി സംസ്ഥാന IT മിഷൻ. കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ സെപ്റ്റംബർ വരെ സൌജന്യമായിരിക്കും. കായികം, ലോകകപ്പ് നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ജപ്പാൻ മത്സരം ഇന്ന് രാത്രി 10:30. വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് തുടക്കം. ആദ്യ റൌണ്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ടോപ് സീഡ് താരം ഇറ്റലിയുടെ യാനിക് സിന്നർ സെർബിയൻ താരം മിമിർ കസമനോവിച്ചിനെ നേരിടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
0: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ആകാശവാണി കൊച്ചി FM 102.3.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ONV കുറുപ്പിന്റെ കവിത പാഥേയം. ആലപിച്ചത് ശിവപ്രിയ ശ്രീജിത്ത്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനത്തിൽ പ്രകൃതി കൃഷി ഒരവലോകനം. പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രൻ സംസാരിക്കുന്നു. വാഴ, നെല്ല്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന ചൂണ്ടിയിലുള്ള ചന്ദ്രൻ KP അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗിൽ സമകാലികം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി. 7:55 ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. അവസാന ഭാഗം 9:30 ചിത്രപതംഗത്തിൽ ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയർ പങ്കെടുക്കുന്ന അവസാന ഭാഗം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് DK ജയരാമന്റെ സംഗീത കച്ചേരി. A കന്യാകുമാരി വയലിൻ, J വൈദ്യനാഥൻ മൃദംഗം, EM സുബ്രഹ്മണ്യൻ ഘടം. 11 മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ സമയം 6:42.

സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരും. 6:55 FM ഡയറിയിലൂടെ കാത്തിരിക്കൂ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും.

0: 2026 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും രണ്ടു ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി കെ ഗോവിന്ദൻ നായർ എ സി ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രവും എൻ സി പി എസ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതിവിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതിവിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ്ആഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയ ഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയെ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ

0: ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
1: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ 2 പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ 1 സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 12 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. മഴയ്ക്കൊപ്പം അറിവും ആനന്ദവും പങ്കുവയ്ക്കാം ഈ പ്രഭാതത്തിൽ. ചിന്താശകലം, ഇന്നത്തെ ചിന്താശകലം സെറീന വില്യംസിന്റെ വാക്കുകളാണ്. ഓരോ സ്ത്രീയുടെ വിജയവും മറ്റൊരാൾക്ക് പ്രചോദനമായിരിക്കണം. അവൾ ശക്തിയായിരിക്കണം. അങ്ങേയറ്റം ദയവുള്ളവളായിരിക്കണം. എല്ലാറ്റിനുമുപരി എളിമയുള്ളവളായിരിക്കണം. ഓരോ സ്ത്രീയുടെ വിജയവും മറ്റൊരാൾക്ക് പ്രചോദനമായിരിക്കണം. അവൾ ശക്തിയായിരിക്കണം. അങ്ങേയറ്റം ദയവുള്ളവളായിരിക്കണം. എല്ലാറ്റിനുമുപരി എളിമയുള്ളവളായിരിക്കണം. ഈ വാക്കുകൾ സെറീന വില്യംസിന്റേത്. ഇനി ഇന്നത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം വിശദമാക്കാം FM ഡയറിയുടെ അവസാന ഭാഗത്ത്.

0: Trey Underdog Vicks.
1: Let's play football.
2: FIFA World Cup 2026 updates. It is the World Cup time.
3: റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിലെ രണ്ടാമത്തെ ദിവസം 30 ചൊവ്വാഴ്ച പുലർച്ചെ 2 നാല് തവണ വേൾഡ് ചാമ്പ്യന്മാരായ ജർമ്മനി 16 ഇടവേളയ്ക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കാനെത്തിയ പാരഗ്വേയുമായി ഏറ്റുമുട്ടുന്നു. 30 രാവിലെ 6:30 ഡച്ച് പട നെതർലൻഡ്സ് പോരടിക്കുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിലെ 4 സ്ഥാനക്കാരുമായ മൊറോക്കോവുമായി. 30 രാത്രി 10 എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റുമായി.
4: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-8-9-9-9 70-34-08-8-9-9-9.

0: സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
3: നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ശീലി കേൾക്കാത്ത മലയാളികൾ കുറയും. നാട്ടിൻപുറത്തിൻ്റെ ലാളിത്യവും ഹൃദ്യതയും ഗൃഹാതുരതയോടെ ഓർമ്മിക്കുന്നവർക്ക് ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാണ്. രചനാ സൗകുമാര്യത്തിലും ലാളിത്യത്തിലും ശ്രദ്ധയൂന്നിയ മഹാകവി വള്ളത്തോളിൻ്റെ പിന്മുറക്കാരൻ എന്നറിയപ്പെട്ട കവിയാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ കന്യക എന്ന കവിതയിലേതാണ് ഈ വരികൾ. സംസ്കൃതത്തിലെ കാവ്യങ്ങളും മറ്റും മനസ്സിരുത്തി പഠിച്ച ഈ കവിയുടെ ഭാഷയിൽ ധാരാളം സംസ്കൃത പദങ്ങളും പ്രയോഗങ്ങളും കടന്നുവരും. പലപ്പോഴും അതിന് പകരം വയ്ക്കാൻ ഭാഷയിൽ പദങ്ങൾ ഉണ്ടായെന്ന് വരില്ല. ഗ്രാമീണ കന്യകയിൽ നാട്ടിൻപുറത്തിൻ്റെ ചേതോഹരമായ ജീവിത ചിത്രണമാണ് കവി നടത്തുന്നത്. പ്രഭാതത്തിൽ വീടിനടുത്തുള്ള തോട്ടം നനയ്ക്കാൻ ഇറങ്ങിയ പെൺകുട്ടിയുടെ ചിത്രം കവി ആലേഖനം ചെയ്യുന്നു. തോട്ടം നനച്ച് നടക്കുന്ന പെൺകുട്ടിയെ വഴിയിലുള്ള ചെറുപിച്ചകങ്ങൾ ഇളം കാറ്റിനാൽ ഇളകുന്ന ശാഖകളാൽ തടവുന്നു. അവളാകട്ടെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ആ പിച്ചകച്ചിലകളെ കയ്യിലെ കുടം വെച്ചൊന്നൊതുക്കുന്നു. കനീയസി കൈശിക നിർവിശേഷം എന്നാണ് ഇവിടുത്തെ കവികൽപ്പന. ചേച്ചി ഇളയവളുടെ മുടി തഴുകുന്നത് പോലെ. പിച്ചകത്തിനും പെൺകുട്ടിക്കും ഇടയിൽ ഒരു സാഹോദര്യബന്ധം കവി നിർമ്മിക്കുന്നു. ഇവിടെ നാം അറിയാതെ തന്നെ ആശ്രമലതകളെ സോദരീ നിർവിശേഷം പരിപാലിക്കുന്ന അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയെ ഓർത്തുപോകും. പക്ഷേ കൽപ്പന മനസ്സിലാകണമെങ്കിൽ സംസ്കൃത ഭാഷയിൽ സാമാന്യ ജ്ഞാനമെങ്കിലും വേണമെന്ന് മാത്രം. കവിത്രയത്തിൻ്റെ രചനകളിലും പലപ്പോഴും മലയാളം മാത്രം അറിയാവുന്ന ആസ്വാദകൻ കുഴഞ്ഞുപോകുന്ന സന്ദർഭങ്ങളുണ്ട്. നളിനീ കാവ്യത്തിലെ വികാരവിക്ഷുബ്ധമായൊരു സന്ദർഭത്തെ കുമാരനാശാൻ അവതരിപ്പിച്ചത് നോക്കൂ. അന്തരുത്തട രസോർമി ദുസ്തയായി ഹന്ത ചാഞ്ഞു തടവല്ലി പോൽ സതി സ്വന്തമേയി വികലമായ പോലണഞ്ഞ് അന്തരാ നിയമി താങ്ങികൈകളാൽ. ഉൾത്തടത്തിലെ തീവ്രമായ വികാരത്തിൻ്റെ തിരകളിൽ പിടിച്ചു നിൽക്കാനാവാത്തവളായി എന്ന

0: ആദ്യപാദത്തിൻ്റെ അർത്ഥം തിരിഞ്ഞാലേ ഇവിടെ ആസ്വാദനം നടക്കൂ. പക്ഷേ ആ വാക്കുകൾക്ക് പകരം വാക്കുകൾ കൊണ്ടുവന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന തീക്ഷ്ണ വികാര പ്രതീതി ഉണ്ടാവുകയില്ല. ജി ശങ്കരക്കുറുപ്പിൻ്റെ സാഗരഗീതം ആരംഭിക്കുന്നത് ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധ ക്ലേശ രോമന്തം മമസ്വാന്തം. ക്ഷീണിതവും വേനൽക്കാലത്തിൻ്റെ താപം വഹിക്കുന്ന സ്വപ്നത്താൽ ആക്രമിക്കപ്പെട്ടതുമായ ആകാശം, ക്ലേശങ്ങളുടെ ആവർത്തനത്തിൽ ക്ഷീണിതമായ എൻ്റെ മനസ്സ് എന്ന് ഈ വരികളെ പരാവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ വൈകാരികോർജം ചോർന്നു പോകുന്നു. ഉദ്രസം ഭണോല്ലോല കല്ലോലജാലം പൊക്കി രൗദ്രഭംഗിയിൽ ആടി നിന്നിടും ഭുജംഗമേ എന്ന സംബോധനയടക്കം സംസ്കൃതപദ നിബദ്ധമായ പ്രയോഗങ്ങൾ ഈ കവിതയിൽ പലതുണ്ട്. അവയൊക്കെയും കവിത ആകത്തുകയിൽ സൃഷ്ടിക്കുന്ന വൈകാരിക പ്രഭാവത്തിൽ ഇണങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ആധുനിക കവിയായ അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ ആരംഭിക്കുന്നത് ഹേ മന്ദഗാമിനി ഹേമന്തയാമിനി ഘനശ്യാമരൂപിണി വരൂനി എന്ന സംബോധനയോടെയാണ്. എന്നാൽ പുതുകവിതക്കാലമാകുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ വലിയൊരളവ് കവിതാമണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് നാം കാണുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
2: സേവന വാർത്തകളുമായി FM ഡയറി തുടരുന്നു. ആലപ്പുഴ പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ ഗണിതശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, കായിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്ന് രാവിലെ 9:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 98 46 59 73 11, 98 46 59 73 11. അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് കടുത്തുരുത്തി പോളിടെക്നിക്കിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് കോളേജിൽ നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോളേജിലെത്തി രാവിലെ 11:00 മുൻപായി സ്പോട്ട് അഡ്മിഷന് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 77 87 50, 9495 77 87 50. കോട്ടയം ജില്ലയിലെ പാലാ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് ഈ മാസം 30-ന് എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തും. വിളിക്കേണ്ട നമ്പർ 96 45 59 41 97, 96 45 59 17. കോട്ടയം ജില്ലയിലെ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഐടിഐകളിലേക്ക് itiadmissions.kerala.gov.in എന്ന പോർട്ടലിലൂടെ ഈ മാസം 30 വരെ അപേക്ഷിക്കാം. itiadmissions.kerala.gov.in. വിളിക്കേണ്ട നമ്പർ 94 96 80 07 88, 9496 80 07 88.

0: കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-2-25-20-49, 0477-2-25-20-49. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ജേർണലിസം ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സുകൾ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധിയില്ല. ജേർണലിസം, മോജോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നേടാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-242-22-75, 0484-242-22-75. അവസാന തീയതി ഈ മാസം 30. FM ഡയറി തുടരുന്നു. സമയം 7 മണി കഴിഞ്ഞ 9:20.
1: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സംഗീത സംവിധായകൻ സലിൽ ചൌധരിയുടെ പത്നിയും പിന്നണി ഗായികയുമായിരുന്ന സബിത ചൌധരിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാളികൾക്ക് പ്രിയങ്കരിയായ സബിത ചൌധരി ബംഗാളി, ഹിന്ദി സിനിമകളിലും പാടിയിട്ടുണ്ട്. സംവിധായകൻ ബാബു നാരായണന്റെയും ചരമവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. 1989 പുറത്തിറങ്ങിയ അനഖയായിരുന്നു ആദ്യം സംവിധാനം ചെയ്ത സിനിമ. സംവിധായകൻ അനിൽകുമാറുമായി ചേർന്ന് അനിൽ ബാബു എന്ന പേരിൽ 24 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. സബിത ചൌധരിയും യേശുദാസും ചേർന്ന് ആലപിച്ച മദനോത്സവം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ONV, സംഗീതം സലിൽ ചൌധരി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 28 സെക്കൻഡും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110087.
3: മുലപ്പാല് മാത്രമേ ആദ്യത്തെ 6 മാസം ബേബിക്ക് കൊടുക്കാവൂ. ഇതാണ് ഗോൾഡൻ റൂൾ.
4: ബേബി ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ 4 ആഴ്ച, അതായത് 28 ദിവസമാണ് ബൈ ഡെഫിനിഷൻ നവജാത ശിശു എന്ന് പറയുന്നത്. ആദ്യം ബേബിക്ക് കുറച്ച് പാലേ ആവശ്യമുള്ളൂ. കാരണം നമ്മളുടെ ശരീരത്തിൽ 60-70% വെള്ളം ഉണ്ടെങ്കിൽ ബേബിയുടെ ശരീരത്തിൽ 80-90% വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് പാലേ ആദ്യം ആവശ്യമുള്ളൂ. ആ പാലാണ് കൊളസ്ട്രോൾ. തുടക്കത്തിലുള്ള പാല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പാല് കിട്ടിയാലാണ് ബേബിക്ക് പിന്നീടുള്ള പല പ്രക്രിയകളും കൃത്യമായി നടക്കുകയുള്ളൂ. പ്രതിരോധ ശക്തി നന്നായിട്ടുണ്ടാവും, അതെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു ട്രാൻസിഷൻ മിൽക്ക് കഴിഞ്ഞ് മെച്യൂർ മിൽക്ക് വരും. സാധാരണ പാലില്ല എന്നുള്ള കൺസെപ്റ്റ് വരുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ അത് മെച്യൂർ മിൽക്കിനെ പറ്റിയാണ് പറയുന്നത്. മെച്യൂർ മിൽക്കിനാണ് ഇത് കൂടുതൽ പ്രാധാന്യം. ഫോർ മിൽക്കും ഹൈ മിൽക്കും ബേബിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ പാലുള്ള അമ്മമാർ ഒരു മുല മുഴുവനായിട്ട് എംറ്റി ആക്കിയിട്ട് മാത്രം പിന്നെയും ബേബിക്ക് വേണമെങ്കിൽ മറ്റേ സൈഡ് കൊടുക്കുക. അടുത്ത തവണ മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് വരിക. രണ്ട് സൈഡും ഒരേപോലെ എല്ലാ തവണയും കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും അമ്മമാർ ചെയ്യുന്നത് കുറച്ച് പാൽ ഒരു മുലയിൽ നിന്ന് കൊടുത്ത് അടുത്ത മുലയിൽ കുറച്ച് പാല് കൊടുക്കും. അപ്പോൾ ഹൈ മിൽക്ക് അവസാനത്തെ പാല് ബേബിക്ക് കിട്ടില്ല. അവസാനത്തെ പാലിലാണ് ബേബിയുടെ തലച്ചോറെല്ലാം വളരാൻ ആവശ്യമായിട്ടുള്ള എസൻഷ്യൽ ഗുഡ് ഫാറ്റ്സ് എല്ലാം ഉള്ളത്. അത് കിട്ടിയാലാണ് ബേബിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഇപ്പോൾ വയറ് നിറഞ്ഞാലും കൊച്ചു കരയുന്നു, അപ്പോൾ കുറച്ചും കൂടെ കൊടുക്കണം, പൊടി കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ വന്നത് ആ മുലപ്പാലിൻ്റെ ടെക്നിക്ക് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. ഒരു തവണ നമ്മൾ ബേബിയെ ഒരു സൈഡിൽ ഊട്ടിക്കഴിഞ്ഞാൽ ആ സൈഡിൽ പിന്നെ നമ്മൾ പിഴിയുമ്പോൾ പാൽ ഒരു കാരണവശാലും കിട്ടാൻ പാടില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ടെക്നിക്ക് മോശമാണെന്നാണ്. നമ്മൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം.
5: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ വി സി മനോജ്.
6: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
7: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK.

0: ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: പ്രിയ ശ്രോതാക്കൾ, ഇന്ന് രാവിലെ 8:05 എഫ് എം ഹെൽത്ത് ലൈനിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാരീതി. ഹെമറ്റോളജിസ്റ്റും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ നിഖിൽ എം കുമാറുമായി അഭിമുഖം.
3: കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെം സെൽ ഡൊണേഷന് ഫിറ്റ് ആണോ, നമ്മുടെ അവയവങ്ങളെല്ലാം നോർമലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇതിനെല്ലാം ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ എല്ലിൻ്റെ മജയിലുള്ള സ്റ്റെം സെൽസ് ബ്ലഡിലേക്ക് വരാനായിട്ട് സ്കിന്നിൽ എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ 4-5 ദിവസം വരെ ഈ ഇഞ്ചെക്ഷൻസ് നമ്മൾ എടുക്കുന്നു. 5-ാം ദിവസം നമ്മുടെ രക്തത്തിൽ നിന്നും സ്റ്റെം സെൽ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഈ കളക്ട് ചെയ്ത സ്റ്റെം സെൽ ഐദർ നമ്മുടെ ബ്രദർ
2: സിസ്റ്റർ ഇന്ന് രാവിലെ 8:05
3: നമ്മൾ ഈ സ്റ്റെം സെൽസ് കൊടുക്കുന്നു.
4: സാധാരണ രക്തം കൊടുക്കുന്നവര് വളരെ ചെറിയൊരു പ്രോസസ്സാണ്.
3: തീർച്ചയായിട്ടും ഈ സ്റ്റെം സെൽ ഡൊണേഷന്റെ പ്രോസസ്സ് 4-5 മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ. ആൻഡ് സ്റ്റെം സെൽ ഡൊണേഷൻ

ഇന്നലെ നടന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് എന്തെങ്കിലും കാരണവശാൽ നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഇന്നും നാളെയുമായി വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലും കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിനായി മൊബൈൽ ടീമുകളെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ഥിരം ബൂത്തിലെത്താൻ സാധിക്കാത്തവർക്ക് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് 53 ട്രാൻസിറ്റ് ബൂത്തുകളും ഇടുക്കി ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്.

0: കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96 45 75 04 42 96 45 75 04 42.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. അവസാന ഭാഗം. കോട്ടയം തലനാട് ഗ്രാമപഞ്ചായത്ത് 14 വാർഡിലേക്കുള്ള ആശാ വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തലനാട് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടുക.

കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് തെറാപ്പിസ്റ്റ്, GNM നഴ്സ് അസിസ്റ്റന്റ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ്, മൾട്ടിപ്പിൾ വർക്കർ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 20-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ആധാറിന്റെ

പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷയുമായി അഭിമുഖത്തിന് എത്തണം. ഇന്നാണ് എത്തേണ്ടത്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2 95 13 98, 0481 2 95 13 98. ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10-ാം തരം പാസ്സായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്നും 50% മാർക്കോടെ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായവരും ആയിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29, അതായത് ഇന്ന്. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന

0: ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10-ാം തരം പാസ്സായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്നും 50% മാർക്കോടെ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായവരും ആയിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29, അതായത് ഇന്ന്. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.joinindiannavy.gov.in. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷ വനിതാ ശിശു വികസന വകുപ്പ് ഓൺലൈനായി ക്ഷണിച്ചു. വിളിക്കേണ്ട നമ്പർ 0477-2-96-01-47, 0477-2-96-01-47. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
2: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽസ് കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജേ പ്രസന്നതാ ഹൈ കി ആജ് UPI കോ സെയ്ഷെൽസ് മേ ലാഗൂ കർനേ കേ ലിയേ MOU കിയാ ജാ രഹാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര

0: വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 4-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ

0: സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:10. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.
2: വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ നിയന്ത്രിക്കുന്നതിനായി FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമായ ഭേദഗതികൾ വരുത്തിയിരിക്കുകയാണ്. സമുദായ ഗവൺമെന്റിതര സംഘടനകൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് പ്രത്യേക സമുദായ സംഘടനകളെ ലക്ഷ്യം വെച്ചാണെന്ന പ്രചാരണം ചില വിഭാഗങ്ങളിലെങ്കിലും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. FCRA യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ചിലർ സമൂഹത്തിൽ ഉയർത്തുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ഇത് അന്വേഷിക്കുകയാണ് ഇന്നത്തെ സമകാലികം. ജോസഫ് ജൂഡ്:
3: ഇതിന് മുൻപുണ്ടായിരുന്ന നിയമവ്യവസ്ഥകൾ തന്നെയാണ് അല്പം കൂടെ കർശനമായ രീതിയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ മതപരിവർത്തനത്തിന് കർശനമായ ഒരു വിലക്ക് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം പറയട്ടെ, ഇത് ഓരോരോ പ്രത്യേക മതവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന എല്ലാ സംഘടനകളെയും സംവിധാനങ്ങളെയും ബാധിക്കുന്ന ഒരു നിയമ പ്രശ്നമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ചട്ടങ്ങളിലുള്ളത്. മതപരിവർത്തനത്തിലുള്ള ഒരു കർശനമായ വിലക്ക് കൊണ്ടുവരുന്നുണ്ട്. വിദേശ സംഭാവനകൾ മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ നിർബന്ധിതമായോ അല്ലാത്തതായോ, അതായത് പണം കൊടുത്തോ മറ്റൊക്കെ മതപരിവർത്തനം പൂർണ്ണമായും ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ നിന്നും നിരോധനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മതവിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. എന്നാൽ ഇതിന്റെ പിറകിൽ ഏതെങ്കിലും വിധത്തിലുള്ള മതമാറ്റം നടത്തുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ചട്ടങ്ങളുടെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഈ ചട്ടങ്ങൾ വരുന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘടനകൾ ചില പ്രത്യേക സേവന മേഖലകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് തന്നെ. 105 സേവന മേഖലകൾ തരംതിരിച്ചിട്ടുണ്ട്. ഇവ ഈ സേവന മേഖലകളിൽ തങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന മേഖല ഏതാണെന്ന് നേരത്തെ നിശ്ചയിക്കണം. നേരത്തെ ആ പട്ടികയിൽ നിന്നുള്ള പ്രവർത്തന മേഖലകൾ തീരുമാനിച്ച് നിശ്ചയിച്ചുറപ്പിക്കണം. ആ മേഖലകൾക്കപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ആ പ്രവർത്തന മേഖലകളൊക്കെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് പട്ടികയിൽ നിന്നും ലിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അത് കൃത്യമായി ഈ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ അറിയിച്ചിരിക്കണം ഗവൺമെന്റിന്. അതിനപ്പുറത്തേക്ക് പ്രവർത്തനം, ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണെങ്കിൽ, അത് കേരളമാണ് പ്രവർത്തന മേഖലയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തണം. അതിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ, പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പാടില്ല. അത് ഇപ്പൊ 2026 മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകളാണെങ്കിൽ ഈ വിവരങ്ങൾ ഗവൺമെന്റ് അറിയിക്കാൻ വേണ്ടി ഒരു വർഷത്തെ സമയം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന മറ്റൊരു സ്റ്റേറ്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ ലക്ഷ്യത്തിനും ഇത്ര നിശ്ചിത ഫീസ് കൊടുത്ത് ആ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണം. അതേപോലെ തന്നെ

0: രജിസ്ട്രേഷൻ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്. ഫോറിൻ ഫണ്ട് സ്വീകരിക്കുമ്പോൾ ഒരു പ്രോജക്ട് ആണെങ്കിൽ ആ പ്രോജക്റ്റിൽ ഒരു ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് അതിന്റെ ഭരണ നിർവഹണ ചുമതലയായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയിരിക്കും. അതിനൊരു ലിമിറ്റ് ഉണ്ട്, അത് 20% കൂടാൻ പാടില്ല. അത് ഒരു പക്ഷേ 20% ആയില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് ചെയ്യാം. ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് തുടർന്ന് കൊണ്ടുപോകാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. തുടർച്ചയായി വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സംഘടനകൾക്ക് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് അനുവാദം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ രണ്ടിൽ കൂടുതൽ വർഷങ്ങൾ ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ, വിദേശ ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകുന്നു എന്നുള്ളതാണ് ഈ ചട്ടം പറയുന്നത്. ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് ഗുരുതരമായ കുറ്റമായിട്ട് കാണുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ 105 ലിസ്റ്റിൽ നിന്നും തീരുമാനിക്കപ്പെട്ടുള്ള പ്രവർത്തന മേഖല അതല്ലാതെ ഫണ്ട് ഉപയോഗിച്ചാൽ അത് ഗുരുതരമായ കുറ്റമാണ്. അതിന് വലിയ ഒരു ശതമാനം പിഴയായിട്ട് ഗവൺമെന്റ് ഈടാക്കാനുള്ള വ്യവസ്ഥ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ചട്ടങ്ങളാൽ തന്നെ ഒരു പക്ഷേ അപകടകരമല്ലെങ്കിൽ പോലും അതിന്റെ ഉപയോഗ സാധ്യത, വിനിയോഗ സാധ്യത എത്രത്തോളം അപകടകരമാവും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു.
1: നിയമം നടപ്പാക്കുമ്പോൾ ഉയരുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും ഇവിടെ സംവിധാനമുണ്ട്. അഡ്വക്കേറ്റ് എ ജയശങ്കർ.
2: FCRA അഥവാ വിദേശ നാണയ വിനിമയ നിയമം എന്ന് പറയുന്നത് നേരത്തെ മുതൽ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്. ഇതിനു മുമ്പ് ഈ നിയമം വരുന്നതിന് മുമ്പ് തത്തുല്യമായ മറ്റ് നിയമങ്ങളുണ്ട്. അങ്ങനെ ആദ്യം ഫെറ എന്നാണ് പറഞ്ഞത്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. പിന്നീട് ഫെമ എന്ന പേരിൽ മാറ്റി. ഇപ്പോൾ അത് FCRA എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ നിയമവും പാസ്സായി അത് നടപ്പിലായി വരുമ്പോൾ അതിൻ്റെ അകത്ത് പല പോരായ്മകളും ബലഹീനതകളൊക്കെ കണ്ടുപിടിക്കും. ഈ ബലഹീനതകൾ ഈ തൽപര കക്ഷികൾ അല്ലെങ്കിൽ നിയമബാഹ്യമായി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന റാക്കറ്റുകൾ ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്ന കാണുമ്പോഴാണ് പുതിയ ഭേദഗതികൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള നിയമമാണ് FCRA എന്ന് നമ്മൾ വിളിക്കുന്ന വിദേശ വിനിമയ നിയന്ത്രണ നിയമം. ഈ നിയമത്തിൽ ഉള്ള വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഏതൊക്കെ രീതിയിൽ നിയമം കർക്കശമാക്കുമ്പോഴും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യവിരുദ്ധ ശക്തി അല്ലെങ്കിൽ ദേശദ്രോഹ ശക്തികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് കച്ചകെട്ടി നിൽക്കുന്ന ചില റാക്കറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കർക്കശമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ഇവിടെ നമ്മളിവിടെ പ്രധാനമായിട്ട് ഇതേക്കുറിച്ച് പരാതി ഉയർത്തുന്ന അവലാതി പറയുന്നതൊക്കെ ചില മത സംഘടനകളാണ്. അവരെ സംബന്ധിച്ചും വിദേശത്തുനിന്ന് പണം വരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പൊ അനാഥാലയങ്ങൾ തുറന്നു അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു ഒക്കെ വിദേശത്തുനിന്ന് പണം സ്വീകരിക്കുന്ന ആ സംഘടനകളുണ്ട്, സാമുദായിക വിഭാഗങ്ങളുണ്ട്, അതിൽ വിവിധ മതക്കാരുണ്ട്, ഹിന്ദുക്കൾക്കും ഇതുപോലുള്ള സംഘടനകളുണ്ട്, അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയുള്ള പശ്ചിമേഷ്യയിലുള്ള പ്രബലരായ സമ്പന്നരായ വ്യാപാരികളും വ്യവസായികളും ഒക്കെ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് ധനസഹായം ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം ചെയ്തു. പക്ഷെ ഇതൊന്നും ശരിയായ രീതിയിൽ അക്കൗണ്ടിയപ്പെടുന്നില്ല എന്നുള്ളിടത്തോളം ഓരോ തവണയും നിയന്ത്രണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയായ രീതിയിൽ അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ, എന്ത് ആവശ്യത്തിനാണ് പണം കൊടുക്കുന്നത്, ആ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ കർക്കശമായി പെരുമാറുന്നു. ഇത് ഇവരുടെ ഈ മതസ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ രൂപീകരിക്കുന്നതിന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനൊക്കെ തടസ്സമായി മാറും എന്ന ഒരു വാദമാണ് ഉയർത്തിക്കൊണ്ടു. ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒന്നിന് വിപരീതമാണ് എന്നൊരു വാദമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഹർജിയുമായിട്ട് പോകണിച്ച് അതിന്റെ നിയമപരമായ സാധുത കോടതി പരിശോധിച്ച് നിയമവിരുദ്ധമാണെങ്കിൽ അത് പാർലമെന്റിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള നിയമമാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ ധ്വംസനം ഏതെങ്കിലും തരത്തിൽ നടത്തപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും അല്ല ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെ നേതാക്കൾ അതിലോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയോ ഉദ്യോഗസ്ഥന്മാരെയോ സമീപിച്ച് അവർക്ക് ഇതിൽ വരാകുന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്തണം ആവശ്യം. ഈ രണ്ടു വഴിയാണ് സത്യത്തിൽ ഈ ആവലാതിക്കാരുടെ മുമ്പിലുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചോളം അവർ പറയുന്നത് ഈ വിദേശത്തു നിന്ന് വരുന്ന പണം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കും, ചിലപ്പോഴെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിന്, ആളുകൾ നിർബന്ധിച്ച മതത്തിൽ ചേർക്കുക എന്നുള്ളതല്ല, ആളുകളെ പ്രലോഭിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു ആളുകൾ കൊടുത്ത് ചേർക്കുക എന്ന രീതിയിൽ ദുരുപദിഷ്ടമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിദേശ സഹായം തടസ്സപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കും എന്ന രീതിയിൽ അവർ വാദിക്കുന്നു. ഇപ്പം എത്രമാത്രം പതിരുണ്ട് എത്ര കതിരുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പൊ രണ്ടു കൂട്ടരും പരസ്പര ആരോപണം ഉന്നയിക്കുന്നു. ഒരു കൂട്ടർ പറയുന്നത് അവരുടെ മതവിശ്വാസത്തെ തകർക്കാൻ, അവരുടെ സ്ഥാപനങ്ങളെ തകർക്കാൻ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ, അവർ നടത്തുന്ന അനാഥാലയങ്ങളെയും അവരുടെ ധർമ്മശാലകളെയും തകർക്കാൻ വേണ്ടി സാമുദായികമായ ഉള്ളടക്കത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവരും എന്നാണ്. മറുഭാഗത്ത് അവർ പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വവും അതുപോലെ സമാധാനവും പീസാന്റെ ട്രാങ്കുലിറ്റി അത് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വിദേശത്ത് നിന്ന് അനിയന്ത്രിതമായി പണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തടയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ്. ആകെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തർക്കമുള്ള ആളുകൾ വിഷയം കോടതിയിൽ പോയി സമാധാനപരമായ ഒരു തീരുമാനത്തിന് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്.
1: സംഘടനകളുടെ പ്രവർത്തനം

0: പ്രവർത്തനം കൂടുതൽ സുതാര്യമാകുന്നത് നല്ല കാര്യമാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ:
1: വിദേശത്തു നിന്ന് ഇന്ത്യയിലെ വ്യക്തികളും സ്ഥാപനങ്ങളും പണം സ്വീകരിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. എനിക്ക് പരിചയമുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം. അവരുടെ പള്ളികൾക്കും വിദ്യാലയങ്ങൾക്കും ആശുപത്രികൾക്കും അനാഥാലയങ്ങൾക്കും എല്ലാം ധാരാളം പണം വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. മറ്റ് പലരും അതുപോലെ ചെയ്യുന്നുണ്ടാകും. മതം ഇല്ലാതെ തന്നെ നല്ല NGO കൾ അവരും വലിയ തോതിൽ അല്ലെങ്കിൽ നന്നായി പണം വിദേശത്ത് നിന്ന് വാങ്ങുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാ ആവശ്യങ്ങളും ന്യായമാണോ ലെജിറ്റിമേറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് വിദേശത്ത് നിന്ന് പണം വരുമ്പോൾ അതിന്റെ സോഴ്സ് അറിയുക, അത് ഏത് രീതിയിൽ ചിലവാക്കപ്പെടുന്നു എന്നറിയുക, അതിനെതിരെ ചില നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾ അത് NGO കളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായി ഞാൻ കരുതുന്നില്ല. മറിച്ച് NGO കളുടെ പ്രവർത്തനം നിയമവിധേയമാക്കുക, സുതാര്യമാക്കുക, അതിന് കണക്ക് കൃത്യമായി വയ്ക്കുക തുടങ്ങിയ നല്ല ഉദ്ദേശങ്ങൾ തന്നെയാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, മറ്റിതര പ്രസിദ്ധീകരണങ്ങൾ, ഇതെല്ലാം വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്ന ചില കോലാഹലങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുപോലെ ഇതിന് രാഷ്ട്രീയത്തിലേക്കും ഈ പണം വരുന്നുണ്ട്. ചില തീവ്ര വലതുപക്ഷ പാർട്ടികളൊക്കെ അമേരിക്കയിലൊക്കെ ജോർജ് സോറോ എന്നൊക്കെ പറയുന്നവർ അവർക്കൊക്കെ പല രാജ്യങ്ങളിലെയും ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ തന്നെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരം അനാശാസ്യമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി വിദേശത്തു നിന്ന് വരുന്ന പണം അത് ന്യായമായ പണമാണ്, ന്യായമായ ആവശ്യങ്ങൾക്ക് ാണ് ഉപയോഗിക്കുന്നത് എന്ന് സർക്കാരിന് ബോധ്യം വരണം. അതിനുവേണ്ടിയുള്ള ഒരു ഒരു നിയമനിർമ്മാണം എന്ന നിലയിൽ NGO കൾക്ക് നിയന്ത്രണം വരുത്തുന്ന ഈ ചട്ടഭേദഗതിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ അത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ദീനാനുകമ്പ അഗതികളെ സഹായിക്കുന്നതിന് ഒക്കെ ഈ പണം ചെലവാക്കുന്നുണ്ട്. അവിടെയൊക്കെ അത് തടസ്സപ്പെടാത്ത രീതിയിൽ വേണം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു.
0: നിയമത്തിലെ ചില ചട്ടഭേദഗതികൾ കൂടുതൽ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ:
2: ഈ FCRA ഉണ്ടായേക്കുന്ന ഇപ്പോഴുള്ള ഭേദഗതി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് ഇങ്ങനെ FCRA കോൺട്രിബ്യൂഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഒരുപാട് കഠിനമായ വ്യവസ്ഥകൾ വീണ്ടും വീണ്ടും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനകള് ഏതെങ്കിലും വിധത്തിലുള്ള, അതായത് അഭിപ്രായ പ്രകടനങ്ങള് മാധ്യമങ്ങൾ വഴി, അതായത് സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ഒന്നും നടത്താൻ പാടില്ല, അവര് ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അവർക്ക് അവരുടെ ലൈസൻസ് നിഷേധിക്കും എന്നുള്ളതാണ്. അപ്പോ ഏതെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾക്കോ എങ്ങാണം ഈ പണം ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മതപരമായി ഉള്ള മറ്റു കാര്യങ്ങൾക്ക്, അതായത് മതം മാറ്റവും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തടയുന്നതിൽ തെറ്റില്ലാത്തതാണ്. പക്ഷേ ഇപ്പം മതപരിവർത്തനം എന്നുള്ളത് മതപരിവർത്തനത്തിലുള്ള ശ്രമം മതി. ഫോറിൻ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, അത് ഈ ലൈസൻസ് ഉള്ളവര് ഓരോ വർഷം 10 ലക്ഷം രൂപയുടെയെങ്കിലും ഇടപാട് നടത്തിയിരിക്കണം എന്നാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിയിരിക്കണം, അതിൽ കുറച്ചാ കിട്ടുന്നതിലോ? ഈ രീതിയിലേക്കുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. യഥാർത്ഥത്തില് അതിങ്ങനെയുള്ള സംഘടനകൾക്ക് പണം കൊണ്ടുവന്ന് ഇവിടെ ധൂർത്തടിക്കുന്ന രീതിയിലാകരുത്. പക്ഷേ ഇതല്ലാതെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളെ ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം, കാണണം.
0: നിയമം നടപ്പാക്കുമ്പോൾ പൊതുസമൂഹത്തിനുള്ള ആശങ്കകളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്:
3: FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ്. അതായത് സ്വതന്ത്ര ഭാരതത്തിൽ 75 ശേഷം 77 കൂടിയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ബില്ല് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നന്മയ്ക്കും തിന്മയ്ക്കും നല്ലതിനും ചീത്തയ്ക്കുമായിട്ടുള്ള ഒരുപാട് ഫണ്ട് ഇന്ത്യയിലേക്ക് വരാറുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫണ്ടെങ്കിലും മത പരിവർത്തനത്തിന് വേണ്ടിയുമൊക്കെ ഉപയോഗിച്ചിരുന്നുവെന്നും കുറെ ഫണ്ട് മത തീവ്രവാദത്തിന് ഉപയോഗിച്ചിരുന്നുവെന്നൊക്കെ വ്യാപകമായ ആക്ഷേപങ്ങൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് നിരവധി തവണ FCRA നിയമങ്ങളിൽ പല ശുപാർശകളും പല ചട്ടങ്ങളും പുതിയ നിയമങ്ങളും വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു നിയമവും കൂടി വന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം ഇറങ്ങി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭയുടെയും അസംബ്ലിയുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ ചർച്ചയായതാണ്. അതുപോലെ തന്നെ രാജ്യത്തെ വളരെ പ്രമുഖമായിട്ടുള്ള ഹിന്ദു ഓർഗനൈസേഷൻ ആയാലും, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആയാലും, മുസ്ലിം ഓർഗനൈസേഷൻ ആയാലും, അല്ലാതെ സെക്കുലറായി നിൽക്കുന്ന ഓർഗനൈസേഷനുകൾക്കും, സന്നദ്ധ സംഘടന NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സന്നദ്ധ സംഘടന എന്ന രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുള്ള കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾക്കൊക്കെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങാം. പ്രോജക്ട് കൊടുത്താണ് പണം വാങ്ങുന്നത്. പക്ഷെ ആ വരുന്ന പണം

0: വകമാറ്റി ചെലവഴിക്കുകയും മറ്റ് പല കാര്യങ്ങൾക്ക് പോവുകയും മതപരിവർത്തനം പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. സന്നദ്ധ സംഘടനകൾ എന്ന് പറയുന്നത് റൌണ്ടുകളൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് പലപ്പോഴും. അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ ഈ ഓഡിറ്റും അക്കൗണ്ട്സും ഒക്കെ AG ഓഡിറ്റ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് അങ്ങനത്തെ ഓഡിറ്റ് ഒന്നുമല്ല, അവർ തന്നെ ചെയ്യുന്ന ഓഡിറ്റ് ആണ്, അവർ തന്നെ പൈസ കൊടുത്ത് ചെയ്യുന്ന ഓഡിറ്റ് ആണ്. അപ്പൊ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നൂലാമാലകളോ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ അവരുടെ മൊത്തം അസറ്റും പോകും, പഴയകാല അസറ്റും ഒക്കെ പോകും എന്ന് പറയുന്നത് ഒരു അനീതിയോ അശാസ്ത്രീയതയോ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. FCRI വഴി വരുന്ന പൈസ കൂടുതൽ പണം വരുത്താനുള്ള സംവിധാനം ചെയ്യുകയും വരുന്ന പണം മോണിറ്റർ ചെയ്യണം, തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യണം. പക്ഷേ ഒരുപാട് നിയമക്കുരുക്കുകളും കാര്യങ്ങളും ആകുമ്പോൾ ഇത് പണം വരാനും ബുദ്ധിമുട്ടായിരിക്കും, വന്നാൽ ചെലവാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. വിദേശത്തു നിന്ന് പൈസ വരണം, പക്ഷെ വരുന്ന പൈസ ചാരിറ്റിക്കും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും ചെലവാക്കുന്ന രീതി മോണിറ്റർ ചെയ്യുകയും മറ്റെന്തെങ്കിലും ആന്റി നാഷണൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ചെലവാക്കുകയാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനും അവരെ ശിക്ഷിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. ഏത് നിയമം രാജ്യത്ത് വന്നാലും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
1: യഥാർത്ഥത്തിൽ FCRI എന്നത് സമുദായ സംഘടനകളെയോ സമൂഹത്തിലെ മറ്റ് ഘടകങ്ങളെയോ ലക്ഷ്യം വെക്കുന്നു എന്ന ആരോപണത്തിൽ വലിയ കഴമ്പില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശ സംഭാവനകൾ കൂടുതൽ സുതാര്യമാവുകയും അതിന്റെ കണക്കുകൾ അധികൃതരെ ബോധ്യപ്പെടുത്താനും കഴിയുന്നിടത്തോളം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. FCRI ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് പ്രതികൂലമോ അനുകൂലമോ അല്ല. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരം നിയമഭേദഗതികൾ കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
5: സമയം 7:50:26. ഇനി നോവൽ പാരായണം.
6: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: കല്യാണത്തിന് പോയി വന്നപ്പോൾ തൊട്ട് രാമറിനുണ്ടായ മാറ്റം കുഞ്ഞിക്കേളു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനാവശ്യമായി ആരോടും സംസാരിക്കാത്ത രാമർ എതിരെ വരുന്നവരോട് വെറുതെ കുശലം ചോദിക്കുന്നു. അത്രയൊന്നും ഉച്ചത്തിൽ സംസാരിക്കുന്ന സ്വഭാവം രാമറിനില്ല. എന്നാൽ ഇന്നത്തെ സംസാരമൊക്കെ വളരെ ഉച്ചത്തിലായിരുന്നു. തമാശ പറച്ചിലോ ചിരിയോ സംസാരത്തിൽ കടന്നു വരാറില്ല. പറയേണ്ടത് വളരെ ഒതുക്കി പറയും. തന്റെ ചുമതല തീർന്നെന്ന മട്ടിൽ നർമ്മമൊന്നും അതിന്റെ അടുത്തേക്ക് പോവില്ല. എന്നാൽ ഇന്നത്തെ സംസാരത്തിൽ തമാശയും ചിരിയും എല്ലാം കൂടി കലർന്നിരുന്നു. രാമർ സ്വയം ചിരിക്കുകയും ചെയ്തു. കല്യാണത്തിന് പോയ ശേഷമാണ് ഈ മാറ്റമെന്ന് കുഞ്ഞിക്കേളു കണ്ടെത്തി. അയാൾ ചോദിച്ചു, കല്യാണത്തിന് പോയിട്ട് എന്തുണ്ട് വിശേഷം? നീ ആരെയെങ്കിലും കണ്ടിരുന്നോ? ഒരുപാടാളെ കണ്ടിരുന്നു, രാമർ ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട് കുഞ്ഞിക്കേളു അത്ഭുതപ്പെട്ടു. ഇതാർക്ക് കേൾക്കാനാണ് ഇത്ര ഉച്ചത്തിൽ മറുപടി പറഞ്ഞത്? അന്നേരമാണ് ഈരായി ചിരികണ്ഠൻ തോളിൽ വാളുമായി എതിരെ വന്നത്. സ്വന്തം പുരയിൽ നിന്നും ഇറക്കിവിട്ടതും അടയാളം വയ്ക്കാൻ അനുവദിക്കാത്തത് കാരണം മകൾ പുഴയിൽ ചാടി മരിക്കാനിടയാക്കിയതും അയാളെ മാനസികമായി തളർത്തിയിരുന്നു. ആ സംഭവത്തിന് ശേഷം ചിരികണ്ഠൻ ആരോടും അധികം സംസാരിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരും അയാളോട് സംസാരിക്കാതെയായി. ചോദിച്ചിട്ട് മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ആളുകൾ അയാളോട് സംസാരിക്കുന്നത് നിർത്തുകയായിരുന്നു. ചിരികണ്ഠൻ അടുത്തെത്തിയപ്പോൾ രാമർ ചോദിച്ചു, ചിരിയണ്ട, അടയാളം വെക്കാനാന്ന് പറഞ്ഞ് ആരും ഇപ്പൊ പുരയിൽ വരുത്തുണ്ടോ? അയാൾ രാമറെ മിഴിച്ചു നോക്കി. ഇഞ്ഞു സുഖായിട്ട് ഉറങ്ങിക്കോ, പേടിക്കണ്ട, ഞാളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോഴും അയാൾ രാമറെ മിഴിച്ചു നോക്കി. ഒന്നും പറയാതെ പോകുന്നതിനിടയിൽ അയാളുടെ തോളിൽ തട്ടി രാമർ പറഞ്ഞു, ഹീർച്ചവാള് കഴുത്തിൽ വെച്ച് ഇഞ്ഞി കഴുത്ത് തിരിക്കൊന്നും വേണ്ട, നാട്ടുകാരുടെ കഴുത്താ ഈടെ പോവുക. എന്നിട്ട് രാമർ പൊട്ടിച്ചിരിച്ചു. ചിരികണ്ഠൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്നും കേൾക്കാത്ത മട്ടിൽ കിഴക്കോട്ടേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് കുഞ്ഞിക്കേളു അത്ഭുതപ്പെടുകയായിരുന്നു. രാമറിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. രാമറെ, ഇഞ്ഞി പോയ വിശേഷമൊന്നും പറഞ്ഞില്ല. കുഞ്ഞിക്കേളു തിരക്ക് കൂട്ടി. വിശേഷം എന്താണ് പറയേണ്ടത്? രാമർ ആലോചിച്ചു. തനിക്ക് പറയാൻ ഇപ്പോൾ ഒരു വിശേഷം മാത്രമാണുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുക? കുഞ്ഞിക്കേളു അന്വേഷിച്ചേക്കും. ആരാണ് ആ പെൺകുട്ടി? വീടെവിടെയാണ്? പേരെന്താണ്? ഒന്നും അറിയില്ല എന്ന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയാനും മടിയായിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗം മാത്രം

0: മറച്ചു വെച്ച് മറ്റു വിശേഷങ്ങളിലേക്ക് രാമർ കടന്നു. കല്യാണം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാരണവന്മാർ കള്ളുഷാപ്പിലേക്ക് കയറുവാൻ പോയതും താനത് തടഞ്ഞതുമെല്ലാം അന്നേരം എനിക്കെന്തോ ഒരു ഉശിരു വന്നു, രാമർ പറഞ്ഞു. കള്ളുകുടിക്കുന്നവരെല്ലാവരും ചേർന്ന് തന്നെ എടുത്തു പൊക്കിയിരുന്നുവെങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. താൻ ചെയ്യുന്നതാണ് ശരിയെന്ന ഉറച്ച വിശ്വാസമായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും പേടി തോന്നിയില്ല. രണ്ടുപേരെ ഒന്നിച്ചു കണ്ടാൽ സംസാരിക്കുവാൻ മടിയായിരുന്നു തനിക്ക്. എന്നിട്ടും കല്യാണ സംഘത്തിന്റെ മുമ്പിൽ ചെന്നു നിന്ന് ഉച്ചത്തിൽ പറഞ്ഞാണ് അവരെ വിലക്കിയത്. കള്ളുകുടിക്കുന്നതിൽ നിന്നും കാരണവന്മാരെ തടഞ്ഞ സംഭവം കേട്ടപ്പോൾ കുഞ്ഞിക്കേളു അത്ഭുതപ്പെട്ടു. അയാൾ ചോദിച്ചു, രാമറെ, ഇഞ്ഞി തന്നെയാണോ ഇതൊക്കെ ചെയ്തത്? രാമർ അപ്പോഴും ആഹ്ലാദത്തിന്റെ ലോകത്ത് തന്നെയായിരുന്നു. എന്നാൽ കുഞ്ഞിക്കേളുവിന് ഉറപ്പായിരുന്നു കാരണവന്മാരെ തടഞ്ഞ സംഭവമല്ല രാമറിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതേക്കുറിച്ച് ചോദിക്കാനും അയാൾ തുനിഞ്ഞില്ല. എന്നെങ്കിലും രാമർ അത് പറയുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. കുഞ്ഞിക്കേളു ഓർമ്മിപ്പിച്ചു, രാമറെ, നീ ചെയ്ത കാര്യം നിസ്സാരമായ ഒന്നല്ല. കല്യാണവും കഴിഞ്ഞ് മടക്കത്തിൽ കള്ളുഷാപ്പിൽ കയറാൻ പോകുന്ന ഏർപ്പാടിനെ ഇനി മറ്റുള്ളവർ എതിർത്തു തുടങ്ങും. കാരണവന്മാർക്കും കള്ളുഷാപ്പിൽ കയറാൻ മടിയുണ്ടാവും. നീ കരുതുന്ന പോലെ ചെറിയൊരു കാര്യമല്ല. അത് കേട്ടപ്പോഴാണ് താനിവിടെ ജീവിക്കുന്നുണ്ട് എന്ന സത്യം യാഥാർത്ഥ്യമായി എന്ന് രാമറിന് തോന്നിയത്. അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. ആറാട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ അന്തരീക്ഷത്തിൽ വെളിപ്പെടുന്നതായി രാമറിന് അനുഭവപ്പെട്ടു. ആറാട്ടുകാലത്ത് ഒരുപാട് ജനങ്ങൾ വന്നു നിറയുമ്പോഴും തിരക്ക് കൂടുമ്പോഴും കുറേ കാലമായി അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പൂവെടിയുടെ അന്നുപോലും അമ്പലത്തിൽ പോകാതായിട്ടും വളരെ വർഷങ്ങളായി. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടോ പോയ കാലത്തെ ഒരുപാട് വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു ഭൂപടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നുന്നതുപോലെ. ഉത്സവത്തിന്റെ മുന്നോടിയായി പ്രാക്കൂഴം പാട്ടുതറയും മേൽപ്പന്തലും വൃത്തിയാക്കുന്ന ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഉത്സവകാലമായാൽ അവിടെ വെച്ചാണ് വഴിയാത്രക്കാർക്ക് സംഭാരം കൊടുക്കുക. അതിന്റെ നനഞ്ഞ എരിവിലേക്ക് രാമർ നടന്നുകൊണ്ടിരിക്കെയാണ് കുഞ്ഞിക്കേളു പറഞ്ഞത്, നമ്മുടെ നടുക്കണ്ടി കണാരനെ ഇപ്പോ കോടതിയിൽ കാണാറില്ല, ഓൻ പോയി എന്നാ തോന്നുന്നത്. ഏടെ പോകുന്ന പറഞ്ഞിരുന്നത്? രാമർ ചോദിച്ചു. ബോസിന്റെ പട്ടാളത്തിൽ ചേരാൻ ഓൻ സ്ഥലം വിട്ടു കാണും. ഓ മിടുക്കനാണ്. താനും തന്റെ ലോകം കണ്ടെത്തിയതുപോലെ നടുക്കണ്ടി കണാരനും അവന്റെ ലോകം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് രാമർ ചിന്തിച്ചത്. ഓരോരുത്തർക്കും ഓരോ ലോകമുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും രാമർ വിചാരിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത് കേൾക്കാം.
2: Let's play football. FIFA World Cup 2026 updates.
3: റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിലെ രണ്ടാമത്തെ ദിവസം 30 ചൊവ്വാഴ്ച പുലർച്ചെ 2 നാല് തവണ വേൾഡ് ചാമ്പ്യന്മാരായ ജർമ്മനി 16 ഇടവേളയ്ക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കാനെത്തിയ പാരഗ്വേയുമായി ഏറ്റുമുട്ടുന്നു. 30 രാവിലെ 6:30 ഡച്ച് പട നെതർലൻഡ്സ് പോരടിക്കുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിലെ 4 സ്ഥാനക്കാരുമായ മൊറോക്കോവുമായി. 30 രാത്രി 10 എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റുമായി.
2: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഫൈനില്ലാതെ ഈ മാസം 30 വരെ രജിസ്റ്റർ ചെയ്യാം. www.literacymissionkerala.org എന്ന വിലാസത്തിൽ ഓൺലൈനായി പഠിതാക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം. www.literacymissionkerala.org. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 04862 23 22 94. 04862 23 22 94.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ.
3: പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മള് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവാനായിട്ട് ഏത് ഗ്രൂപ്പ് എടുക്കണം?
2: പത്താം ക്ലാസ്സിന് പഠിക്കുന്ന കുട്ടിയാണോ?
3: ടെൻത്തിലല്ല, സെവൻത്തിലാണ് ആള്.
2: കണക്കിന് എങ്ങനെയാ?
3: മാത്സ് കുഴപ്പമില്ല.
2: കണക്കും ഭാഷയും നന്നായിട്ട് പഠിപ്പിക്കുക. സിവിൽ സർവീസിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടത് കണക്ക് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മലയാളം ഭാഷയും വേണം, കൂടെ ഇംഗ്ലീഷ് ഭാഷയും വേണം. ഹിന്ദി അത്യാവശ്യമൊക്കെ പഠിച്ചു തുടങ്ങണം. കൂടാണ്ട് നല്ല രീതിയിൽ കണക്ക് സ്ട്രോങ് ആയിരിക്കണം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട്. ഡിഗ്രി പാസ്സായിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ആ ഡിഗ്രി പാസ്സാകുന്ന എത്തുമ്പോൾ പല കുട്ടികളും സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ തോറ്റു പോകണതും അല്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ കാരണം അവരുടെ ഭാഷ മോശമായിരിക്കും, കണക്ക് മോശമായിരിക്കും, ജനറൽ നോളജ് മോശമായിരിക്കും. ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടാകണമെങ്കിൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടി തുടങ്ങണം. ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ പറയുക, ഡിബേറ്റിന്, ഇലക്യൂഷൻ കോമ്പറ്റീഷൻ അതിനൊക്കെ പോകാൻ പറയുക, കുട്ടീനെ നല്ലവണ്ണം പ്രേരണ കൊടുത്തിട്ട് ക്വിസ് കോമ്പറ്റീഷന് പോകാൻ പറയുക, പുസ്തകങ്ങൾ കുറേ അധികം മേടിച്ചു കൊടുത്ത് വായനശീലം കൊണ്ടുവരിക, പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതൊരു പ്രേരണയായി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ടുവിനൊക്കെ കണക്ക് നന്നായിട്ട് പഠിപ്പിക്കുക. പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് സിവിൽ സർവീസിന് കുട്ടികൾ പോകുന്ന സ്ഥാപനത്ത് കൊണ്ട് നമ്മൾ അയാൾ ചേർക്കണം. നല്ല ചാനൽസ് ഉണ്ട് ടെലിവിഷനിൽ, ജനറൽ നോളജിൻ്റെ ചാനൽസ്, അത് ജിയോഗ്രഫിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, വലിയ മഹാത്മാക്കളുടെ ഡിബേറ്റ് ഡിസ്കഷൻസ് ഇതിലൊക്കെ കൊണ്ടുപോകുക. മുമ്പോട്ട് പോട്ടെ കാര്യങ്ങൾ കേട്ടോ.
0: സമയം 8 മണി.
4: ആകാശവാണി FM വാർത്തകൾ.

0: സെഷൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച പ്രധാനമന്ത്രി സെഷൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ 2753 പേർ ഇതുവരെ തിരിച്ചെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഒരു വർഷത്തെ ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യ നിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വഹീദ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങി മരിച്ചു. 7th ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്.
1: ശാസ്ത്രദീപ്തി.
2: സമയത്തെ നയിക്കുന്ന ക്വാർട്സ്. നമ്മളിൽ ക്ലോക്ക് ഉപയോഗിക്കാത്തവരായി ആരും കാണില്ല. ക്ലോക്കുകളിൽ ക്വാർട്സ് എന്നെഴുതിയിരിക്കുന്നതും ഏവരും കണ്ടിരിക്കുമല്ലോ. എന്താണ് ക്വാർട്സ് എന്നും എങ്ങനെയാണ് അത് ക്ലോക്കുകൾ പ്രവർത്തിക്കുന്നതെന്നും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമയം കാണിച്ചു തരുന്ന ഉപകരണങ്ങൾ എന്നും നമുക്കൊരു അത്ഭുതമാണല്ലോ. ഒരു സെക്കൻഡ് പോലും തെറ്റാതെ, ഒരിക്കലും നിലയ്ക്കാതെ നമ്മുടെ ഹൃദയം

0: പോലെ എന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവയൊക്കെ. അവയിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഓരോ സൂചികൾ സെക്കൻഡും മണിക്കൂറും മിനിറ്റുകളും രേഖപ്പെടുത്തുന്നത്? ചോദ്യങ്ങൾ ഏറെയുണ്ടാവും നമുക്ക് അല്ലേ. ക്ലോക്കുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ ക്ലോക്ക് നിർമ്മിച്ചത് ഗലീലിയോ ഗലീലിയാണെന്ന് കാണാൻ കഴിയും. അദ്ദേഹം പെൻഡുലത്തിൻ്റെ ചലന തത്വം അനുസരിച്ച് അതിൻ്റെ രണ്ട് വശത്തേക്കുമുള്ള ആട്ടത്തിൻ്റെ കണക്കനുസരിച്ച് അവയെ പൽചക്രത്തിലേക്ക് കൂടി ഘടിപ്പിച്ചുകൊണ്ട് സെക്കൻഡുകൾ ക്രമീകരിക്കുകയും സെക്കൻഡുകൾ അതിനനുസരിച്ച് മണിക്കൂറുകൾ ക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ പെൻഡുലം ക്ലോക്കിന് ചില കുറവുകളുണ്ടായിരുന്നു. പെൻഡുലം ചലിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഗുരുത്വാകർഷണ ബലമാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഭിത്തിയിൽ തൂക്കിയിടുവാനല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് അത് സ്ഥാപിക്കുവാൻ കഴിയില്ല. അതിനുശേഷമാണ് സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോക്കുകൾ നിലവിൽ വന്നത്. ചാവി ഉപയോഗിച്ചുകൊണ്ട് സ്പ്രിംഗ് മുറുക്കുകയും ആ സ്പ്രിംഗ് അയയുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡുകൾ ക്രമീകരിക്കാനും കഴിഞ്ഞു. എന്നാൽ അതിനുശേഷമാണ് ക്വാഡ്സ് എന്ന ക്ലോക്കുകളിലെ വിപ്ലവം സംഭവിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അതിനേക്കാൾ കൃത്യമായ സമയത്തെ അടയാളപ്പെടുത്തുന്ന അറ്റോമിക് വാച്ചുകൾ നിലവിലുണ്ട്. അതിലാണെങ്കിൽ സീഷ്യം എന്ന മൂലകത്തിൻ്റെ സഹായത്തോടെയാണ് അതിൽ സെക്കൻഡിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ധാരാളം വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇതിൽ തെറ്റുകൾ വരാൻ സാധ്യതയുള്ളൂ. ഇന്ന് 99% ക്ലോക്കുകളും ക്വാഡ്സ് വാച്ചുകളായാണ് പ്രവർത്തിക്കുന്നത്. 1927 വാറൻ എ മോറിസണും ജോസഫ് ഡബ്ല്യു ഹോർട്ടണും ചേർന്ന് ക്വാഡ്സ് വാച്ചുകൾ കണ്ടുപിടിക്കുന്നത്. പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്വാഡ്സ് എന്ന് പറയപ്പെടുന്ന സിലിക്കൺ ഡയോക്സൈഡ് വാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിൽ ഓസിലേഷനുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡിൻ്റെ ദൈർഘ്യം വരുന്നതിനനുസരിച്ചുള്ള ഓസിലേഷനുകൾ സൃഷ്ടിക്കുകയും ഓരോ സെക്കൻഡിലും ഓരോ വോൾട്ടേജ് മാറ്റങ്ങൾ കൂടി ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ വോൾട്ടേജ് ഉപയോഗിച്ച് ചെറിയ മോട്ടോർ പ്രവർത്തിക്കുകയും ആ മോട്ടോർ ഉപയോഗിച്ച് ക്ലോക്കിലെ സൂചികളെ ചലിപ്പിക്കുകയും ചെയ്യുന്നതാണ് രീതി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് വ്യാപകമായി ക്വാഡ്സ് വാച്ചുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ക്വാഡ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ഏതാണ്ട് വലിയൊരളവിൽ കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ ഡയോക്സൈഡ്. മണലുകളിലും ഗ്ലാസുകളിലും സിലിക്കൺ സംയുക്തമായ സിലിക്കൺ ഡയോക്സൈഡ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നു. സിലിക്കൺ ഡയോക്സൈഡ് പ്രത്യേക തരത്തിൽ വെട്ടി ഒരു ക്രിസ്റ്റലിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സിലിക്കൺ ഡയോക്സൈഡ് രൂപത്തിന് സിലിക്കണിൻ്റെ നേരെ എതിർവശത്ത് ഓക്സിജൻ വരുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ മർദ്ദം ഈ ക്രിസ്റ്റലിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് മാറ്റം ഉണ്ടാകും. അതായത് ആ മർദ്ദത്തെ വോൾട്ടേജായോ വൈദ്യുതിയായോ മാറ്റാൻ കഴിവുള്ളവയാണ് ഇത്തരം ക്രിസ്റ്റലുകൾ. ഇത്തരത്തിലുണ്ടാകുന്ന വൈദ്യുതിയെയാണ് പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ക്രിസ്റ്റലിൽ ഒരു മർദ്ദം കൊടുക്കുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഒരു പൊട്ടൻഷ്യൽ മാറ്റം കൊടുക്കുമ്പോൾ ആ ക്രിസ്റ്റലിന് പ്രത്യേക രീതിയിൽ ചലിക്കുവാനും കഴിയുമല്ലോ. ഇത്തരത്തിൽ പീസോ ഇലക്ട്രിക് തത്വം കാണിക്കുന്ന ധാരാളം ക്രിസ്റ്റലുകൾ നമുക്ക് ചുറ്റിനും ഇന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. FM ഡയറി തുടരുന്നു. രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാ രീതി, ഈ വിഷയത്തെക്കുറിച്ച് ഹെമറ്റോളജിസ്റ്റ് ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ നിഖിൽ എം കുമാറുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാ രീതിയെക്കുറിച്ചാണ്. എന്താണ് ശരിക്കും ബോൺ മാരോ? ഇതിന്റെ ധർമ്മം എന്താണ്? ഫംഗ്ഷൻ എന്താണ്? ശരിക്കും ഈ ട്രാൻസ്പ്ലാന്റിന്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്?
2: ബോൺ മാരോ എന്നാൽ എല്ലിന്റെ മജ്ജ. നമ്മുടെ ശരീരത്തിലെ രക്തകോശങ്ങൾ, ഈ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ബോൺ മാരോയിലാണ്. ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തമുണ്ടാക്കുന്ന ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന ചികിത്സാ രീതി ബ്ലഡ് സംബന്ധിതമായ പല രോഗങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്. രക്താർബുദം, മൈലോമ, ലിംഫോമ, ലുക്കീമിയ എന്നീ രോഗങ്ങളിലും, ക്യാൻസർ അല്ലാതെ രക്തം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ രക്തം ഉണ്ടാവുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്ന അസുഖങ്ങൾ, തലസീമിയ, എപ്ലാസ്റ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, ഇങ്ങനെ പല രോഗങ്ങളിലും നമുക്ക് ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം വരാറുണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് രണ്ട് തരത്തിലാണുള്ളത്. ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ്, പേഷ്യൻറ്റിൻ്റെ തന്നെ സ്റ്റെം സെൽ കോശങ്ങൾ കളക്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് പേഷ്യൻറ്റിന് തിരിച്ചു കൊടുക്കുന്ന

0: പ്രക്രിയ ആൻഡ് അലോജനിക് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മാച്ച്ഡ് ആയിട്ടുള്ള ഡോണറിൽ നിന്ന് കിട്ടുന്ന സ്റ്റെംസെൽ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ട് തരം ട്രാൻസ്പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇതിൽ മൈലോമ ലിംഫോമ പോലെയുള്ള അസുഖങ്ങളിൽ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം, കോമൺ ആയിട്ട് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ, ആൻഡ് താലസീമിയ, എപ്ലാസ്റ്റിക് എനീമിയ ഇങ്ങനത്തെ അസുഖങ്ങളിൽ നമ്മൾ അലോജനിക് ട്രാൻസ്പ്ലാന്റ് ആണ് ഉപയോഗിക്കാറുള്ളത്.
1: ഈ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് എന്തെല്ലാം ഘട്ടങ്ങളുണ്ട്, എന്തെല്ലാം നമ്മൾ ഇതിനൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്?
0: സോ ആദ്യം നമ്മൾ അലോജനിക് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഡോണറിൽ നിന്നും സ്റ്റെംസെൽ കളക്ട് ചെയ്ത് പേഷ്യന് കൊടുക്കുന്ന പ്രക്രിയയെ പറ്റി പറയാം. രക്താർബുദം അല്ലാത്ത രോഗങ്ങളിൽ, പല രോഗങ്ങളിലും ഏറ്റവും പ്രിഫേർഡ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ രക്തകോശങ്ങളുടെ പ്രോബ്ലം കാരണം ബ്ലഡും പ്ലേറ്റ്ലെറ്റ്സും ഉണ്ടാവാൻ കുഴപ്പമായ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. എപ്ലാസ്റ്റിക് അനീമിയ, താലസീമിയ, കുട്ടികളിൽ രക്തം കുറഞ്ഞു പോകുന്ന അസുഖം, ഇങ്ങനത്തെ അസുഖങ്ങളിൽ 70-80% പേഷ്യൻസിൽ വരെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് ലൈഫ് ലോങ് രോഗം ശരിയാവാൻ അല്ലെങ്കിൽ ക്യൂർ ആവാൻ പറ്റും. ഇതിൽ പല സ്റ്റെപ്സാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പേഷ്യൻ്റ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഫിറ്റ് ആണോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി യോഗ്യനാണോ എന്ന് നോക്കാനായിട്ട് പല ടെസ്റ്റുകളും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും, ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി, ഇതെല്ലാം തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, പേഷ്യൻ്റിന് വേറെ വല്ല ഇൻഫെക്ഷൻസും ഉണ്ടോ, ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ ബോൺ മാരോയിലെ സ്റ്റെം സെൽ അല്ലെങ്കിൽ രക്തമുണ്ടാക്കുന്ന സെൽസ് ആദ്യം കൺട്രോൾ ചെയ്യാനും ആ മോശമായ സെൽസിനെ റിമൂവ് ചെയ്യാനും ഒരു കണ്ടീഷനിങ് റെജിമൻ, അതിനകത്ത് കീമോതെറാപ്പി ഉണ്ടാവാം, റേഡിയേഷൻ ഉണ്ടാവാം, ഈ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമ്മുടെ പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ മോശമായ സെൽസിനെ ബോൺ മാരോയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് രണ്ടാമത്തെ ഭാഗം, അല്ലെങ്കിൽ കണ്ടീഷനിങ് റെജിമൻ എന്ന് നമ്മൾ പറയുന്നത്. കണ്ടീഷനിങ് റെജിമൻ കഴിഞ്ഞ് നമ്മൾ ഡോണറിൽ നിന്ന് കളക്ട് ചെയ്ത സ്റ്റെം സെൽസ് പേഷ്യന്റിന് കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതൊരു നോർമൽ ബ്ലഡ് നമ്മൾ പേഷ്യന് കൊടുക്കുന്നത് പോലെ, ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെ മാത്രമാണ്, അല്ലാതെ പലരും വിചാരിക്കുന്നത് പോലെ ഒരു സർജറിയോ ഓപ്പറേഷനോ ഒന്നും തന്നെ ഇതിലില്ല. ഇതൊരു കംപ്ലീറ്റ്ലി മെഡിക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ ഡോണറിൻ്റെ സ്റ്റെം സെൽ രക്തത്തിലൂടെ പേഷ്യന് കൊടുക്കുന്നു, ആൻഡ് ഈ സ്റ്റെം സെൽ പേഷ്യൻ്റെ ബോൺ മാരോയിൽ പോയി ഹെൽത്തി അല്ലെങ്കിൽ പുതിയ സെൽസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ ഒരു എൻറ്റയർ പ്രോസസ്സിന് ഏകദേശം 3-4 ആഴ്ച വരെ പേഷ്യന് ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ ഐസൊലേഷനിൽ അഡ്മിഷൻ്റെ ആവശ്യം വരാറുണ്ട്.
1: ഡോക്ടർ, ഇപ്പോൾ ഈ സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ സ്റ്റെം സെൽ ഡൊണേഷൻ കൊടുക്കുന്നത് ഡോണർക്ക്, ഈ കൊടുക്കുന്ന വ്യക്തിക്ക് വലിയ വേദനയോ അതല്ലെങ്കിൽ ഭാവിയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാനോ മറ്റെന്തെങ്കിലും പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടോ? ആർക്കും ഇതുപോലെ ഒരു സ്റ്റെം സെൽ ഡോണറാകാൻ കഴിയുമോ?
0: വളരെ നല്ല ചോദ്യം. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് പോലെ ഒരു പെയിൻഫുൾ പ്രോസസ്സോ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാൻ പോകുന്നൊരു കാര്യമല്ല. സ്റ്റെം സെൽ ഡൊണേഷൻ നമ്മൾ സാധാരണ ബ്ലഡോ പ്ലേറ്റ്ലെറ്റോ ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈസിയാണ്. അതിന് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ലോങ് ടേം കോൺസിക്വൻസസോ പ്രോബ്ലംസോ ഒന്നും തന്നെ ഇല്ല. ഈ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. നമ്മുടെ രാജ്യത്തും ഇന്റർനാഷണലിയും ഒരുപാട് ഡോണർ രജിസ്ട്രീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടി നമ്മൾ രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ ധാത്രി എന്ന് പറഞ്ഞ ഒരു സ്റ്റെം സെൽ രജിസ്ട്രി ഉണ്ട്. അതിനകത്ത് ഹെൽത്തി ഡോണേഴ്സ് യൂഷ്വലി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് എനിക്ക് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യും. ഏതെങ്കിലും പേഷ്യന്റിന് നമ്മുടെ സ്റ്റെം സെല്ലിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആൻഡ് നമ്മളായിട്ട് HLA മാച്ച് ഉണ്ടെങ്കിൽ നമ്മളെ രജിസ്ട്രി കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെം സെൽ ഡൊണേഷന് ഫിറ്റ് ആണോ, നമ്മുടെ അവയവങ്ങളെല്ലാം നോർമലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇതിനെല്ലാം ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ എല്ലിൻ്റെ മജയിലുള്ള സ്റ്റെം സെൽസ് ബ്ലഡിലേക്ക് വരാനായിട്ട് സ്കിന്നിൽ എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ 4-5 ദിവസം വരെ ഈ ഇഞ്ചെക്ഷൻസ് നമ്മൾ എടുക്കുന്നു. 5-ാം ദിവസം നമ്മുടെ രക്തത്തിൽ നിന്നും സ്റ്റെം സെൽ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഈ കളക്ട് ചെയ്ത സ്റ്റെം സെൽ ഐതർ നമ്മുടെ ബ്രദർ സിസ്റ്റർ അവർക്ക് ഫുൾ മാച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രജിസ്ട്രി ത്രൂ വേറെ ആൾക്ക് നമ്മൾ ഈ സ്റ്റെം സെൽസ് കൊടുക്കുന്നു.
1: സാധാരണ രക്തം കൊടുക്കുന്നവരെ വളരെ ചെറിയൊരു പ്രോസസ്സാണ്.
0: തീർച്ചയായിട്ടും ഈ സ്റ്റെം സെൽ ഡൊണേഷന്റെ പ്രോസസ്സ് 4-5 മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ. ആൻഡ് സ്റ്റെം സെൽ ഡൊണേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് നോർമൽ നമ്മുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യാം, നോർമൽ വർക്കിന് പോവാം. ആകെ 1 ദിവസത്തെ ഹോസ്പിറ്റൽ അഡ്മിഷൻ മാത്രമേ സ്റ്റെം സെൽ ഡൊണേഷന് ആവശ്യമാവുന്നുള്ളൂ. ആൻഡ് ഈ സ്റ്റെം സെൽസ് ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് സ്റ്റെം സെൽ ഡൊണേഷൻ 100% സേഫ് ആണ്. ഇതിൽ ഡോണറിന് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ആൻഡ് നമ്മുടെ കോടിക്കണക്കിന് സ്റ്റെം സെല്ലിൽ നിന്നും വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് യാതൊരു പ്രോബ്ലംസോ കോംപ്ലിക്കേഷൻസോ വരുന്നില്ല. നമുക്ക് വേറെ ബ്ലഡ് ഗ്രൂപ്പ് ആളുകൾക്കും നമ്മുടെ സ്റ്റെം സെൽസ് കൊടുക്കാം. പലർക്കും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ധാരണയുണ്ട്. അത് വളരെ തെറ്റാണ്. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി

0: അല്ല, ബ്ലഡ് ഗ്രൂപ്പ് പോലെ തന്നെ ബ്ലഡിലെ എച്ച് എൽ എ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഈ എച്ച് എൽ എ മാച്ചിങ് നോക്കിയാണ് നമ്മൾ സ്റ്റെം സെൽ ഡൊണേഷൻ അർഹനാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്.
1: പലപ്പോഴും ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് അവസാന ചികിത്സാ മാർഗമായിട്ടാണ് പലരും ചിന്തിക്കാറുള്ളത്. ശരിക്കും ഏതെങ്കിലും അസുഖങ്ങൾക്ക് ഇത് ആദ്യം തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റാണ് ഏറ്റവും അനുയോജ്യം എന്ന് കരുതി അങ്ങനെ പോകാറുണ്ടോ? അതോ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ തന്നെയാണോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്?
0: തീർച്ചയായിട്ടും അങ്ങനെയല്ല. പല അസുഖങ്ങളിലും ഇതൊരു ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആണ്. തലസീമിയ, സിക്കിൾ സെൽ അനീമിയ, എപ്ലാസ്റ്റിക് അനീമിയ, ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ അസുഖം കണ്ടുപിടിച്ച് എത്രയും വേഗം നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖം പരിപൂർണമായി മാറാനുള്ള ചാൻസസ് 80-90% കൂടുതലാണ്. രക്താർബുദങ്ങളിലാണെങ്കിലും മൈലോമ ലിംഫോമ പോലെയുള്ള അസുഖങ്ങളിൽ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ്, മൈലോമയിൽ കീമോ കഴിഞ്ഞ് പേഷ്യൻ്റ് ഫസ്റ്റ് ഡിസീസ് കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ റെമിഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മൈലോമ പേഷ്യൻസിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് നമ്മൾ പറയുന്ന അസുഖങ്ങളിൽ പല ടൈപ്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു ഹൈ റിസ്ക് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കൂടാൻ അഗ്രസീവായിട്ടുള്ള ലുക്കീമിയകളിൽ നമ്മൾ കീമോ ഉപയോഗിച്ച് അസുഖം കൺട്രോൾ ചെയ്താൽ ആ അസുഖം ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ പരിപൂർണമായി മാറാനായിട്ട് നമ്മൾ അപ്ഫ്രണ്ട് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റെമിഷനിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് വേറെ എല്ലാ ട്രീറ്റ്മെന്റ്സും കഴിഞ്ഞ് പേഷ്യന്റ് ട്രാൻസ്പ്ലാന്റിന് ഫിറ്റ് അല്ലാത്തൊരു സിറ്റുവേഷനില്ല.
1: ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സുകൊണ്ട് രോഗിക്ക് എന്തെങ്കിലും കുഴപ്പം വരാൻ സാധ്യതയുണ്ടോ?
0: വളരെയധികം കോമൺലി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ഹാർട്ട്, ലങ്, ലിവർ, കിഡ്നി ട്രാൻസ്പ്ലാന്റുകൾ പോലെ ഇതൊരു ഓപ്പറേഷനോ സർജറിയോ അല്ല, ഇതൊരു കംപ്ലീറ്റ്ലി മെഡിക്കൽ പ്രൊസീജിയറാണ്. പക്ഷേ എന്നാൽ ഇതൊരു സ്പെഷ്യലൈസ് സെൻറ്റേഴ്സിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ 2-3 ആഴ്ച വരെ പേഷ്യൻറ്റിന് ഒരു വളരെ ഇൻറ്റൻസീവ് കെയർ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഈ സമയത്ത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് കൗണ്ട്സ് വളരെ കുറവായിരിക്കും. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഡോണർ സെൽ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങാനായിട്ട് 2-3 ആഴ്ച വരെ സമയമെടുക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ട്. മ്യൂക്കോസൈറ്റിസ് അല്ലെങ്കിൽ വായ്പുണ്ണ്, വയറ്റിലെ വേദന, ലൂസ് മോഷൻസ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. ബ്ലഡും പ്ലേറ്റ്ലെറ്റും, പേഷ്യൻ്റെ ശരീരം ഈ ഒരു 2-3 ആഴ്ച നമ്മുടെ രക്തം അല്ലെങ്കിൽ ബ്ലഡും പ്ലേറ്റ്ലെറ്റ് സെൽസും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ്റെ റിസ്ക് ഉണ്ട്. ആൻഡ് ട്രാൻസ്പ്ലാന്റിൽ പേഷ്യൻ്റെ സെൽ കൗണ്ട് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഡോണർ സെൽ പേഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 3-4 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും 3-6 മാസം വരെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ പേഷ്യൻ്റിനെ ഫോളോ അപ്പ് ചെയ്യണം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇൻഫെക്ഷൻ്റെ റിസ്ക്, ഒരു GVHD എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ ഡോണറിൻ്റെ സെല്ലും പേഷ്യൻ്റെ ശരീരവും തമ്മിൽ ഉള്ള ഒരു ഫൈറ്റ്, ഇത് കാരണം പേഷ്യൻറ്റിന് ഛർദിൽ, ലൂസ് മോഷൻ, സ്കിന്നിലെ പ്രശ്നങ്ങൾ, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ തീർച്ചയായിട്ടും പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ മോഡേൺ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഈ റിസ്ക് ഉണ്ടെങ്കിലും ഒരു 70% പേഷ്യൻസോളം പരിപൂർണമായും ഡിസീസിൽ നിന്നും മുക്തനാവാൻ ഇത് സഹായിക്കും. വേറെ ഒരു ട്രീറ്റ്മെൻറ്റും, കീമോതെറാപ്പി ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും, ഇത്രയും ഹൈ ക്യൂർ റേറ്റ്സ് ഉണ്ടാവുന്നില്ല. ഓൾമോസ്റ്റ് 41% പേഷ്യൻസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് രക്താർബുദത്തിൽ നിന്നും മുക്തനാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. പക്ഷേ അസുഖം കൺട്രോൾ ആവാതെ അസുഖം കൂടിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ റിസ്കാണ്. അപ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ ഏറ്റവും വേഗം പേഷ്യൻറ്റിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. പലർക്കും അറിയാത്തൊരു കാര്യം, ബ്ലഡ് സംബന്ധിതമായ അസുഖങ്ങൾക്ക് മാത്രമല്ല വേറെ പല അസുഖങ്ങളിൽ, നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഓട്ടോ ഇമ്മ്യൂൺ അസുഖം, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമിക് സ്ക്ലീറോസിസ് പോലെയുള്ള അസുഖങ്ങളിലും നമുക്ക് ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് നല്ല റിസൾട്ട് കാണിക്കാറുണ്ട്.
1: ഇത് ഏത് പ്രായക്കാർക്കും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സാധ്യമാണോ?
0: വേറെ പല ട്രാൻസ്പ്ലാന്റ്സ് പോലെ ഇതിലൊരു ഏജ് ലിമിറ്റ് ഇല്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചില രോഗങ്ങൾ, താലസീമിയ, സിക്കിൾ സെൽ പോലെയുള്ള രോഗങ്ങളിൽ 5 വയസ്സും അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങളിലാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ്സ് പ്രിഫേർഡ് ചെയ്യാറുള്ളത്. ആൻഡ് അവരിലുള്ള റിസൾട്ട്സ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മൈലോമ ലിംഫോമ പോലെയുള്ള രോഗങ്ങളിൽ 70-75 വയസ്സ് വരെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രായം ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരു കോൺട്രാഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ 60-65 വയസ്സിന് മുകളിലായാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. വയസ്സ് കൂടുന്തോറും ട്രാൻസ്പ്ലാന്റിൻ്റെ കണ്ടീഷനിങ് അല്ലെങ്കിൽ മരുന്നുകളുടെ എമൗണ്ട് കുറച്ച് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ട്രാൻസ്പ്ലാന്റ്സ് ഉണ്ട്. റെഡ്യൂസ്ഡ് ഇൻറ്റൻസിറ്റി കണ്ടീഷനിങ് അഥവാ റിക് ട്രാൻസ്പ്ലാന്റ്സിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് മെഡിസിൻസിൻ്റെ ഡോസോ അളവുകൾ കുറച്ച് എൽഡർലി പേഷ്യൻസിൽ ചെയ്യുന്ന തരം ട്രാൻസ്പ്ലാന്റ്സ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ വയസ്സിനേക്കാളും കൂടുതൽ പേഷ്യൻ്റ് ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്.

0: ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം.
1: ഒരുപാട് അസുഖങ്ങൾക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അനുയോജ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ ട്രാൻസ്പ്ലാന്റും ഒരുപോലെയാണോ അതോ വിവിധ തരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റുകളുണ്ടോ?
0: തീർച്ചയായിട്ടുമല്ല, ഓരോ അസുഖങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ്സ് പല ഡിഫറെൻറ്റ് തരമാണ്. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം ട്രാൻസ്പ്ലാന്റ്സുകളാണ് ഉള്ളത്. ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ തന്നെ ഹെൽത്തി സ്റ്റെം സെൽ നമ്മൾ കളക്ട് ചെയ്ത് കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ അസുഖം കൺട്രോളായ ഈ സ്റ്റെം സെൽ പേഷ്യൻറ്റിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന പ്രക്രിയ. മൈലോമ, ലിംഫോമ, ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, സിസ്റ്റമിക് സ്ക്ലിറോസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളിലാണ് നമ്മൾ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ്സ് ചെയ്യാറുള്ളത്. അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്നാൽ ഡോണറിൽ നിന്നും സ്റ്റെം സെൽ കളക്ട് ചെയ്ത് അത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രാൻസ്പ്ലാന്റ് ആണ്. അലോജനിക് ട്രാൻസ്പ്ലാന്റ് അഗെയിൻ മൂന്ന് തരമുണ്ട്. ഒന്ന് മാച്ച് സിബ്ലിംഗ് ഡോണർ അല്ലെങ്കിൽ മാച്ച് റിലേറ്റഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ്. ഇതിൻ്റെ അർത്ഥം പേഷ്യൻ്റത് തന്നെ ബ്രദർ, സിസ്റ്റർ, പേരൻസ് അവരുമായിട്ട് ഫുൾ മാച്ച് ഉണ്ടെങ്കിൽ പേഷ്യൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഫുൾ മാച്ച് ആയിട്ടുള്ള ഡോണറിൽ നിന്നും സ്റ്റെം സെൽ കളക്ട് ചെയ്ത് കൊടുക്കുന്ന പ്രക്രിയയാണ്. ഹാഫ് മാച്ച് ട്രാൻസ്പ്ലാന്റ്, അതായത് 50% മാച്ച്. നമ്മൾ ഈ മാച്ച് എന്ന് പറയുന്നത് HLA മാച്ച് ആണ് കേട്ടോ, ബ്ലഡ് ഗ്രൂപ്പ് അല്ല. 50% മാച്ച് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ 50% മാച്ച് ഡോണർ കിട്ടും. ബിക്കോസ് അത് ഇതർ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആയിട്ട് 50% മാച്ച് ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസിനും ഉണ്ടാവാറുണ്ട്. പണ്ട്, അതായത് ഒരു 10-15 കൊല്ലം മുമ്പോ ഇങ്ങനെയൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏകദേശം 30% പേഷ്യൻസിന് മാത്രമേ ഫുൾ മാച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ റിമൈനിങ് പേഷ്യൻസ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഒരു തരം ട്രാൻസ്പ്ലാന്റ് മഡ് അല്ലെങ്കിൽ മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നതാണ്. ഇതിനർത്ഥം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ധാത്രി, DKMS അങ്ങനെ പലതരം ഡോണർ രജിസ്ട്രിയിൽ നിന്നും നമുക്ക് ഫുൾ മാച്ച് ഉണ്ടെങ്കിൽ രജിസ്ട്രിയിലെ ഡോണറിൽ നിന്നും സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് പേഷ്യൻറ്റിന് കൊടുക്കുന്ന പ്രക്രിയയാണ്. ഇങ്ങനെ മൂന്ന് തരം ട്രാൻസ്പ്ലാന്റ്സ് ആണ് ഉള്ളത്. ആൻഡ് ഓരോ അസുഖം അനുസരിച്ച് ട്രാൻസ്പ്ലാന്റിന് മുമ്പ് കൊടുക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ കണ്ടീഷനിങ് റെജിമെന്റിന് വ്യത്യാസമുണ്ടാവും.
1: നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ സാധാരണമായൊരു ജീവിതം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്, അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുപോലെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിലും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാനും നമ്മുടെ ഒരു പ്രത്യേക തരം ജീവിതത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ?
0: ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞുള്ള ഒരു 6 മാസം 1 വർഷം വരെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ട്രാൻസ്പ്ലാന്റ് അനുബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും GVHD, ഇൻഫെക്ഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആദ്യത്തെ 1 വർഷത്തിനകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കിഡ്നി അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് വെച്ച് നോക്കിയ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് പ്രധാനമായൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഇമ്മ്യൂണോ സപ്രസന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന മരുന്നുകൾ കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റിൽ ഓൾമോസ്റ്റ് ആജീവനാന്തം നമുക്ക് വരാറുണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ 3-6 മാസം ആൻഡ് ചില അസുഖങ്ങളിൽ 6 മാസം 1 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണോ സപ്രസന്റും ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളും നമുക്ക് പൂർണ്ണമായും നിർത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ പേഷ്യൻസിന് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള പ്രക്രിയകളിൽ 3-4 മാസം കഴിഞ്ഞ് പേഷ്യൻസിന് സ്വന്തമായിട്ടുള്ള വർക്കിനും അവരുടെ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അലോജനിക് ട്രാൻസ്പ്ലാന്റിലാണെങ്കിലും 6-9 മാസം കഴിയുമ്പോഴേക്കും പേഷ്യൻറ്റിന് തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു നോർമൽ ജീവിതം എല്ലാ രീതിയിലും ഫുൾ ഇതോടെ ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടും.
1: ജീവിതം മുഴുവൻ ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല? അപ്പോൾ
0: തീർച്ചയായിട്ടും ഇല്ല, നമുക്ക് ഫോളോ അപ്പിന്റെ ആവശ്യം വരുന്നുണ്ട്. നമ്മളിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻസ് എല്ലാം തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പൂർണ്ണമായും ചേഞ്ച് ആവുന്നു, നമുക്കൊരു പുതിയ ഇമ്മ്യൂൺ സിസ്റ്റം കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 6-9 മാസത്തിനുള്ളിൽ നമ്മൾ വേറെ വാക്സിൻസ് എല്ലാം തന്നെ പേഷ്യൻസിന് വീണ്ടും കൊടുക്കാറുണ്ട്, ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക് കുറയാനായിട്ട്.
1: ഒരുപക്ഷെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നമ്മളുടെ ഒരു പേഷ്യൻറ്റിന്റെ വൈകിക്കുകയാണെങ്കിൽ അത് രോഗിയുടെ സാധ്യതകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടോ അതോ നമുക്ക് അത് കാത്തിരിക്കാൻ കഴിയുമോ?
0: ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞൊരു അസുഖം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഈ അസുഖത്തിൽ നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ടാക്കുന്ന ശരീരത്തിലെ ഫാക്ടറി കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ആവുകയാണ്. അപ്പോൾ ബ്ലഡും പ്ലേറ്റ്ലെറ്റ്സും WBC കൗണ്ടും ഒന്നും തന്നെ ഉണ്ടാവാത്ത ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ രോഗിക്ക് ഇൻഫെക്ഷൻ പിടിപെടാനും ഇൻഫെക്ഷൻ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഒരു അസുഖത്തിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എത്രയും വേഗം ചെയ്യുന്നു അത്രയും വേഗം രോഗി പരിപൂർണമായും ക്യൂർ ആവാനുള്ള ചാൻസസ് കൂടുന്നു. നമ്മൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന് സീരിയസ് ഇൻഫെക്ഷൻസ് വരികയും അത് കാരണം നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയുമാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ലുക്കീമിയ പോലെയുള്ള ബ്ലഡ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ പേഷ്യൻ്റ് ആദ്യത്തെ ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് റെമിഷൻ അല്ലെങ്കിൽ

ഈ ഡിസീസ് കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് റിസ്പോൺസ് വളരെ ഹൈ ആണ്. ഒരു പ്രാവശ്യം പേഷ്യൻ്റ് ഡിസീസ് കൺട്രോളിലായി, കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും റിലാപ്സ് അല്ലെങ്കിൽ അസുഖം തിരിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സ് അത്രയും നല്ലതാവണം എന്നില്ല. അപ്പോൾ സമൂഹത്തിനും വേറെ ഫിസിഷ്യൻസിനും ഡോക്ടേഴ്സിനോടും ഉള്ള എൻ്റെ അഭ്യർത്ഥന, ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് വളരെ സക്സസ്ഫുൾ ആണ്, കോംപ്ലിക്കേഷൻസ് ഇന്ന് വളരെ വളരെ കുറവാണ്. 10 കൊല്ലം മുമ്പുള്ള സിറ്റുവേഷൻ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകളും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും എല്ലാം വളരെയധികം അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ട്രാൻസ്പ്ലാന്റിന് കറക്റ്റ് സമയത്ത് രോഗിയെ റെഫർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തത്വം. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ട്രാൻസ്പ്ലാന്റിന് ഫിറ്റ് അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരികയും അല്ലെങ്കിൽ രോഗം കൂടുതൽ അഗ്രസീവ് ആവുകയും ട്രാൻസ്പ്ലാന്റിൻ്റെ റിസൾട്ട്സ് അത്രയും നല്ലതാവാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് വരുന്നു. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരേ ഒരു മെസ്സേജ്, 2026 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു 100% എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വളരെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റുമാണ്.

0: എക്സാമിൻ്റെ റിസൾട്ട്സ് അത്രയും നല്ലതാവാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് വരുന്നു. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരേ ഒരു മെസ്സേജ്, 2026 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു 100% എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വളരെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റുമാണ്. ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബ്ലഡ് റിലേറ്റഡ് അസുഖങ്ങളിൽ നല്ലൊരു 100% പേഷ്യൻസും ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ക്യൂർ അല്ലെങ്കിൽ പരിപൂർണമായും ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും, ഇത് നമ്മൾ പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 20-30% രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞും റിലാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 100% പേഷ്യൻസിൽ ഇത് ക്യൂറേറ്റീവ് ആവുന്നില്ല. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനറൽ പബ്ലിക്കിന്, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എളുപ്പമാണ് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും തന്നെ ഒരു സ്റ്റെം സെൽ ഡോണർ ആവാനും ധാത്രി പോലെയുള്ള രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യാനും ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന സ്റ്റെം സെൽ എന്നെങ്കിലും ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും.
1: എന്തായാലും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കി തന്നെ ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി.
2: ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാ രീതി, ഈ വിഷയത്തെക്കുറിച്ച് ഹെമറ്റോളജിസ്റ്റ് ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ നിഖിൽ എം കുമാറുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ ബി പി എസ് ലേക്ക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻ, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻ തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി, 10:55 നാട്ടുവിശേഷം, 11 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക സംരംഭകയായ സജന കൃഷ്ണനുമായി അഭിമുഖം, 11:30 എൻ സി ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, മത്സ്യ സംസ്കരണത്തിനായുള്ള പുതിയ പദ്ധതികൾ, സിഫ്റ്റിലെ സയന്റിസ്റ്റ് ഡോക്ടർ നീതു സംസാരിക്കുന്നു, തുടർന്ന് ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. പ്രകാശ ധരയിൽ മുട്ടു തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ സാർ സംസാരിക്കുന്നു. 1 ഗാനോത്സവം, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര, വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:50 കാർഷിക ജീവനത്തിൽ പ്രകൃതി കൃഷി ഒരവലോകനം, പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രൻ സംസാരിക്കുന്നു. വാഴ, നെല്ല്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന ചൂണ്ടിയിലുള്ള ചന്ദ്രൻ കെ പി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയപ്പെട്ട് പന്തിരുകുലം, 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. അവസാന ഭാഗം 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 9:30 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു. അവസാന ഭാഗം 10 ഡി കെ ജയരാമന്റെ സംഗീത കച്ചേരി, എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യൻ ഘടം. 11 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം സുജേത കൃപലാനി. 1963 മുതൽ 67 വരെ ഇവർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വിഭജന കലാപ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവും ഇവരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. 1963 മുതൽ 67 വരെ

അവർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വിഭജന കലാപ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. അഖിലേന്ത്യ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവും ഇവരാണ്. ചിന്താശകലം: ഓരോ സ്ത്രീയുടെ വിജയവും മറ്റൊരാൾക്ക് പ്രചോദനമായിരിക്കണം. അവൾ ശക്തിയായിരിക്കണം, അങ്ങേയറ്റം ദയവുള്ളവളായിരിക്കണം, എല്ലാറ്റിനുമുപരി എളിമയുള്ളവളുമായിരിക്കണം. ഓരോ സ്ത്രീയുടെ വിജയവും മറ്റൊരാൾക്ക് പ്രചോദനമായിരിക്കണം. അവൾ ശക്തിയായിരിക്കണം, അങ്ങേയറ്റം ദയവുള്ളവളായിരിക്കണം, എല്ലാറ്റിനുമുപരി എളിമയുള്ളവളായിരിക്കണം. സെറീന വില്യംസിന്റെ വാക്കുകൾ. ഇതോടെ ഇന്നത്തെ എഫ് എം ഡയറി പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ ഇതേ സമയത്ത്. എളിമയും ദയയും നിറഞ്ഞു നിൽക്കട്ടെ ഇന്നത്തെ ദിനത്തിൽ. സ്നേഹാശംസകളോടെ നമസ്കാരം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടികൾക്കും ഹലോ വി പി എസ് ലേക്ക് ഷോർ.

എസ് ലേക് ഷോർ. ഗുഡ് മോർണിംഗ് പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് നോക്കിയേ, മഴ എന്ന് പറയുന്ന സാധനമില്ല. കഴിഞ്ഞ വർഷം പോലും മെയ് പകുതിയൊക്കെ ആയപ്പോ മഴ വന്നിരുന്നു. ഇതിപ്പോ ജൂൺ കഴിയാനായി മഴയുടെ ഒരു എത്തിനോട്ടം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യൻ നടത്തിയ വലിയ യുദ്ധങ്ങളെല്ലാം തന്നെ അധികാരം പിടിച്ചെടുക്കാനും അതിർത്തികൾ വികസിപ്പിക്കാനും അല്ലെങ്കിൽ സ്വർണത്തിനും മറ്റു വിഭവങ്ങൾക്കും വേണ്ടിയായിരുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ശാസ്ത്രലോകവും ചിന്തകളും ഒരേ സ്വരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീവാധാരമായ വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന്. ഭൂമിയുടെ മുക്കാലും വെള്ളമാണെന്ന് നാം പറയുമ്പോഴും കുടിക്കാൻ യോഗ്യമായ ശുദ്ധജലം ഇന്ന് ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞു വരുന്ന വിഭവമായി മാറിക്കഴിഞ്ഞു. ദാഹിക്കുന്ന ഭൂമി, വറ്റി വരളുന്ന പുഴകൾ, ഭൂഗർഭജലത്തിന്റെ ക്രമാതീതമായ കുറവ്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്നാണ്. എണ്ണയ്ക്കും മറ്റു ധാതുക്കൾക്കും വേണ്ടിയുള്ള തർക്കങ്ങളല്ല, മറിച്ച് നമ്മുടെ അടുത്ത തലമുറ നേരിടാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരിക്കും. ഈ ആശങ്കകൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്, നമ്മുടെ പുഴകളും കുളങ്ങളും കിണറുകളും നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട്. ജലസുരക്ഷയെക്കുറിച്ച് നാം ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ നാളെ വരും തലമുറകൾക്ക് അത് വലിയൊരു ശാപമായി മാറും. അപ്പോ ഓരോ കലാകാരന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കലാരൂപങ്ങളിലൂടെ, എഴുത്തുകാരാണെന്നുണ്ടെങ്കിൽ പേനയിലൂടെ, ശബ്ദ തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ ശബ്ദത്തിലൂടെ ഇതിനുവേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാനും പറഞ്ഞു കഴിഞ്ഞു, ഇനി ആരംഭിക്കാം നമ്മുടെ പ്രോഗ്രാം. ഹലോ, VPS ലേക് ഷോർ സ്പോൺസേർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏത് ആപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640.

0: 0000
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ എറണാകുളം.
2: ഹലോ,
0: ഹലോ, രശ്മിയാണോ? രശ്മി, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്. എന്താണ്, തിരക്കിലാണോ?
2: ഓഫീസിലാണ്.
0: ഒരു സൈഡിലോട്ട് നിക്കാമോ രണ്ടു മിനിറ്റ്? ഷീജ എന്ന് പറയുന്നത് ആരായിട്ട് വരും?
2: എന്റെ ഫ്രണ്ടാണ്.
0: ഷീജയാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട രശ്മിയെ വിളിക്കണം.
2: ഞാൻ കേൾക്കാറുണ്ട് രാവിലെ.
0: ആണോ, ഇഷ്ടമാണോ കേട്ടിട്ട്?
2: ഇഷ്ടമാണ്.
0: ഓ, പിന്നെന്താ, എവിടെയാ വർക്ക് ചെയ്യുന്നത്?
2: ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ പേട്ടയിലാണ് വരയ്ക്കുന്നത്. ഒരു ഇൻഷുറൻസിന്റെ ഓഫീസിലാണ്, ഒരു ബ്രോക്കിംഗ് ഫേം ആണ് അവിടെ വരയ്ക്കുന്നത്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: നന്നായിട്ട് തന്നെ പോകുന്നു.
0: തൃപ്പൂണിത്തുറ തന്നെയാണോ താമസിക്കുന്നത്?
2: ഞാൻ പൂത്തോട്ടാ, സൗത്ത് പറവൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ആണ്.
0: ഓ, ഓക്കെ. കുട്ടികളൊക്കെ?
2: എനിക്ക് രണ്ടാം കുട്ടികളാണ്. മൂത്താള് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന അദ്വൈതെന്ന പേര്.
0: ഓക്കെ.
2: രണ്ടാമത്തെ ആള് ആദ്യത്തേജ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: രണ്ട് കുട്ടികളും ക്ലാസ്സിൽ പോകും, നമ്മൾ ജോലിക്ക് വരും. നമ്മുടെ കെട്ടിയോൻ എന്ത് ചെയ്യുന്നു?
2: ഹസ്ബൻഡാണോ?
0: ആ, കെട്ടിയോ എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് അല്ലേ?
2: അത് ക്ലിയർ ആയിട്ട് കേട്ടില്ല.
0: ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡിന്റെ പേര് അരുൺ എന്നാണ്. ആള് സോയിൽ കൺസർവേഷനിൽ വർക്ക് ചെയ്യാണ്, മണ്ണ സംരക്ഷണ വകുപ്പില്.
0: മോള് എത്ര കാലായി ഈ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്?
2: ഞാനിപ്പോ 13 വർഷമാണ്.
0: വെരി ഗുഡ്. ഏത് പാട്ടാ ഇപ്പൊ ഞങ്ങള് ഹലോ VPS ലേക് ഷോറിലൂടെ വെച്ച് തരേണ്ടത്?
2: എനിക്ക് പറയാട്ടോ, ഒരു മിനിറ്റ്.
0: ആ, ഒന്നല്ല, രണ്ടു മിനിറ്റ് ഒക്കെ എടുത്തോ, കുഴപ്പമില്ല.
2: മന്ദാര ചെപ്പുണ്ടോ എന്ന പാട്ടില്ലേ?
0: ഉണ്ടല്ലോ, മന്ദാര ചെപ്പുണ്ടോ, അതല്ലേ? മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ? ഓക്കെ, ആ പാട്ട് വെച്ചു തരാലോ. അപ്പൊ ഓഫീസിൽ എല്ലാരും എടുത്ത് നമ്മുടെ അന്വേഷണം പറയൂ. ലഞ്ച് ബ്രേക്കിൽ പറഞ്ഞാ മതി, ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറഞ്ഞാ ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, ശരി മോളെ. നിങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നോ പ്രോബ്ലം. തീർച്ചയായും സന്തോഷം കേട്ടോ. ശരി എന്നാ, ബൈ.
2: പറയാം
0: മോളെ.
2: ഓക്കെ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം. നമസ്കാരം
2: ബാലേട്ട, ഗുഡ് മോർണിംഗ്.
0: എത്രയും പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ട.
2: യെസ്
0: ഡാനി. ഹലോ VPS ലേക്ഷ്യൂർ, വളരെ സന്തോഷം. ഞാൻ ഡോക്ടർ സന്ധ്യ എം രാഘവൻ. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കുട്ടിക്കാലം മുതൽ ഒരുപാട് യാത്രകൾ ചെയ്യണം. എസ്കേപ്പ് ഒറ്റക്കാടിനെ പോലെ യാത്രാ വിവരണങ്ങൾ എഴുതണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. വളർന്നു വലുതായപ്പോൾ ആഗ്രഹിച്ചതുപോലെ യാത്രകൾ പലപ്പോഴും നടക്കാതെയായി. പുസ്തകം എഴുതാനുള്ള മോഹമൊക്കെ ഉപേക്ഷിച്ചു, എടുത്ത് ഫേസ്ബുക്കിൽ മാത്രമായി ചുരുങ്ങി. കുറെ വർഷം മുൻപ് ഷിംല, കുളുമണാലി ട്രിപ്പ് പോയതിനു ശേഷം ദൂരയാത്രകളൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ബ്രദർ LNT ജോയിൻ ചെയ്യുകയും സിസ്റ്റർ ഇൻ ലോ അസാമിലെ ജോർഹട്ടിലുള്ള ആർമി ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തതോടെ ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്കുള്ള പ്ലാനിംഗ് ആരംഭിച്ചു. അങ്ങനെ 2024 ഏപ്രിൽ സിസ്റ്ററിന്റെ ഫാമിലിയും ഒരുമിച്ച് 7 സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പുറപ്പെട്ടു. ഗുവാഹട്ടിയിൽ നിന്ന് ജോർഹട്ടിലേക്ക് ഏകദേശം 326 km ഉണ്ട്. കേരളത്തിലെ തീച്ചുളയിൽ നിന്ന് പറന്നിറങ്ങിയത് ആസാമിലെ പ്രശാന്ത സുന്ദരമായ കാലാവസ്ഥയിലേക്കാണ്. ഒട്ടും ചൂടും ഹ്യൂമിഡിറ്റിയും തോന്നാത്ത നല്ല കൂൾ ക്ലൈമറ്റ്. കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത റോഡുകൾ, റോഡിനിരുവശത്തും വയലുകൾ, മറ്റ് കൃഷിസ്ഥലങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പിന്റെ മനംമയക്കുന്ന സൗന്ദര്യം. ഗുവാഹട്ടി ടു ജോർഹട്ട് ഭൂപ്രകൃതി എല്ലായിടത്തും ഒരുപോലെയാണ്. കുന്നും മലകളും ഒന്നുമില്ലാത്ത ഒരേ നിരപ്പിലുള്ള ഭൂമി. ആസാമിലെ ട്രഡീഷണൽ ഗാനങ്ങൾ കേട്ടുകൊണ്ട് ഈ ഭൂമികയിലൂടെയുള്ള യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. രാത്രി 11 ഞങ്ങൾ ജോർഹട്ടിൽ ബ്രദറിന്റെ വീട്ടിലെത്തി. ഒരു ദിവസത്തെ വിശ്രമം കഴിഞ്ഞ് അടുത്ത ദിവസം നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ആരംഭിച്ചു. കാസിരംഗം നാഷണൽ പാർക്കിലേക്കാണ് ആദ്യത്തെ യാത്ര. യാത്രയിൽ ഉടനീളം ശ്രദ്ധിച്ച ഒരു കാര്യം വഴിയരികിലെ മരങ്ങളാണ്. കണ്ടാൽ നമ്മുടെ മാവ് പോലെ തോന്നുന്ന വൃക്ഷങ്ങൾ റോഡരികിലും വീടുകളുടെ മുറ്റത്തും ധാരാളമുണ്ട്. കുലകുലയായി നിറയെ കായ്ക്കളും കാണാം. പരുപരുത്ത പുറംഭാഗത്തോടു കൂടിയ നല്ല ഭംഗിയുള്ള ചെറിയ കായകൾ. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ഹോട്ടലിന്റെ ചുറ്റുമുണ്ട് നിറയെ കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ. കുറെ നേരം നോക്കി നിന്നെങ്കിലും എന്താണ് എന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. മരം നോക്കി കിളിപോയി നിന്ന എന്നോട് ബ്രദർ പറഞ്ഞു, അത് ലിച്ചി മരമാണ്. അസാമിലും മേഘാലയയിലുമെല്ലാം ധാരാളമുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസമായില്ല. കാരണം അനുജനെയും അനുജത്തിയേക്കാളും ബുദ്ധിയും ലോകവിവരവും എനിക്കാണല്ലോ. അവർ പണ്ടു മുതലേ ജനറൽ നോളജിൽ അല്പം വീക്കാണെന്ന് ഞങ്ങൾ കളിയാക്കാറുണ്ടായിരുന്നു. വീട്ടിലെ മൂത്ത കുട്ടി ആയതുകൊണ്ട് അച്ഛന്റെ വായനാശീലം അതേപോലെ പകർന്നു കിട്ടിയാൾ ഞാനാണെന്ന ചെറുതല്ലാത്തൊരു അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്ന കാലത്ത് TVയിൽ കോടീശ്വരൻ പ്രോഗ്രാമിലെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുമ്പോൾ എന്റെ മോളുടെ വിവരം കണ്ടോ എന്ന് അച്ഛന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ വീട്ടിലിരുന്ന് ഉത്തരം പറയാൻ ആർക്കും പറ്റും എന്ന ഡയലോഗ് അടിച്ചു. വാനോളം ഉയർന്ന ഞങ്ങളുടെ അഭിമാന ബോധത്തെ അനുജനും അനുജത്തിയും അടിച്ചമർത്തി കളയുമായിരുന്നു. ബൈ ദ ബൈ, അച്ഛനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഞാനിങ്ങനെ കാടും ഹൈറേഞ്ചും ഒക്കെ കയറും. ബാക്ക് ടു ആസാം. ഞാൻ ഇപ്പോഴും ആ മരച്ചുവട്ടിൽ നിൽക്കുകയാണ്. അനുജൻ പറഞ്ഞത് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഫോണിൽ മരത്തിന്റെ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസിനോട് ചോദിക്കാം എന്ന് വിചാരിച്ചു. ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു. നിമിഷങ്ങൾക്ക്

0: പുസ്തകം അതാ ഞാൻ എടുത്തതുപോലുള്ള മൂന്ന് നാല് പടങ്ങൾ. മുകളിൽ വെറോണിക്ക എന്നെഴുതിയിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെ, ഇത് ലിച്ചിയൊന്നുമല്ല, നമുക്കറിയാത്ത വെറോണിക്ക എന്ന മരമാണ്. അങ്ങനെ ഒരു മരമോ നോക്കട്ടെ എന്നും പറഞ്ഞ് എല്ലാവരും ചുറ്റുകൂടി. പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. എന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും തലയറിഞ്ഞ് ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ചിരിക്കടയിലൂടെ അവർ കാര്യം പറഞ്ഞു, വെറോണിക്ക എന്ന പേരുള്ള ഏതോ ഒരു മദാമ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത അവരുടെ വീട്ടിലെ ലിച്ചി മരത്തിന്റെ ചിത്രങ്ങളാണ് ഞാൻ കണ്ടത്. ബ്രദർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ആവേശത്തിൽ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. മദാമയുടെ പേര് മരത്തിന്റെ പേരാണെന്ന് ഞാൻ ആശ്ചര്യ പോലെ തെറ്റിദ്ധരിച്ചു. ഒരിക്കലുമില്ല. എന്തിനേറെ പറയുന്നു, ലോകത്തുള്ള എല്ലാത്തിനെ പറ്റിയും വിവരമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന എന്റെ കഥ അവിടെ കഴിഞ്ഞു. ആ യാത്രയിലുടനീളം അസാമിലും മേഘാലയയിലും എത്ര ലിച്ചിമരമുണ്ടെന്ന് വണ്ടിക്കുള്ളിൽ മുടങ്ങിയ വെറോണിക്ക വീടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. അവിടം കൊണ്ട് ഒന്നും അവസാനിച്ചില്ല. കുടുംബ സദസ്സുകളിൽ ഞാൻ എന്റെ വിവരം പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സൈഡിൽ നിന്ന് അവർ ഓർമ്മിപ്പിക്കും, വെറോണിക്ക ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ട് ജോർഹട്ടിലുള്ള എന്റെ സിസ്റ്റർ ഇൻ ലോ നിഷ ലിച്ചി സീസൺ തുടങ്ങുമ്പോൾ മുതൽ, ചേച്ചി വെറോണിക്ക പൂത്തു കേട്ടോ, വെറോണിക്ക കായച്ചു കേട്ടോ, ചേച്ചി വെറോണിക്ക പഴുത്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ പടങ്ങൾ അയച്ചു തരും. പറ്റിയ അബദ്ധം ഒന്നും മറക്കാൻ ഈ സംഘം എന്നെ ഇന്നേ വരെ അനുവദിച്ചിട്ടില്ല. എന്തായാലും നിഷയ്ക്ക് ഈ വർഷം ചണ്ഡീഗഡിലേക്ക് ട്രാൻസ്ഫറായി. എന്റെ ഭഗവാനെ, അവിടെ ലിച്ചി മരങ്ങൾ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. അശചി അസാം മേഘാലയ യാത്ര കഴിഞ്ഞ് എത്തി. ഫേസ്ബുക്കിൽ അഞ്ചാറ് ഭാഗങ്ങളായി യാത്രാ വിവരണം എഴുതിയ ഞാൻ വെറോണിക്കയെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച എന്റെ സഹയാത്രികർക്കായി ഇത് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ശബ്ദത്തിൽ ഇപ്പോൾ നാട് മുഴുവൻ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. സ്നേഹപൂർവം, ഡോക്ടർ സന്ധ്യ എം രാഘവൻ, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെന്റ് ഡെന്റൽ കോളേജ്, കോട്ടയം.
1: സന്ധ്യ ഡോക്ടറെ, അബദ്ധം പറ്റാത്തത് ആരാ ഉള്ളത് ഈ ലോകത്ത്? പിന്നെ മറ്റൊരാള് കണ്ടെത്തിയ അല്ലെങ്കിൽ മറ്റൊരാളുടെ അറിവിനെ ചോദ്യം ചെയ്യുമ്പം നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം കേട്ടോ, എടുത്തു ചാടരുത്. ഇതെങ്ങനെയും ചേട്ടന്റെ മുന്നിൽ എനിക്കൊന്ന് എത്തണം എന്നുള്ള ഒരു കൊതി ഉണ്ടല്ലോ, അത് കുറച്ചൊന്നും
0: എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും മറ്റൊരാളുടെ മുമ്പിൽ വിജയിക്കാനുള്ള ഒരു ടെൻഡൻസി.
1: പക്ഷെ ഇങ്ങനെ
0: പ്രത്യേകിച്ച് നമ്മൾ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യപ്പെടും എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്നും എങ്ങനെയെങ്കിലും തലയൂരാനെങ്കിലും മിനിമം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്ന ഒരു പുതിയ മാർഗം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒറ്റ കാര്യം പറയട്ടെ, വെറോണിക്ക നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും
1: മറക്കില്ല.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ അശിചി, ബാലേട്ടാ, പിന്നെ കാണാമറിയത്തിരുന്ന ഡാനി ജെയിംസ്, ഞാൻ ദേവൂട്ടി. ഞാൻ എന്റെ അച്ഛൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ലാബ് സ്റ്റാഫ് ആൻഡ് ദെയർ ഫാമിലീസ് കൂടി പോയ ഒരു യാത്രാ അനുഭവമാണ് ഇവിടെ കുറിക്കുന്നത്.
2: നിങ്ങൾ
0: ആസാം ഗുവാഹാട്ടി പോയെങ്കിൽ ഞാൻ ഇടുക്കിയിലേക്ക് പോവാ. നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ
2: തിരിഞ്ഞെടുക്കുള്ളൂ.
0: ആദ്യം കാൽവരി മൗണ്ട്. അവിടെ രണ്ടു പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ടീമിലെ ഹരി ആന്റിക്കും എന്റെ അമ്മയ്ക്കും ഗിഫ്റ്റ് കിട്ടി. ആരണ്യം എന്നൊരു ബുക്കും ബോൾ പെന്നും കിട്ടി. ബസ്സിൽ രാവിലെ തൊട്ട് ഉച്ചവരെ ഡാൻസും പാട്ടും അടിപൊളിയായിരുന്നു. അരുൺ അങ്കിൾ, അങ്കിളിന്റെ മോള് കുഞ്ചു, ഷിജു അങ്കിൾ, ഷിജു അങ്കിളിന്റെ മോള് സിയ, പിന്നെ ഞാൻ, ഹരി ആന്റി, നിബിൻ അങ്കിൾ, ഇവരൊക്കെയാണ് ഡാൻസ് കളിക്കാനുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് എന്റെ അച്ഛനും ഷിജു അങ്കിളിന്റെ വൈഫും വന്നു. പിന്നെ ആമപ്പാറയിലേക്ക് ട്രക്കിംഗ്. കുലുങ്ങി അവശതയായി കേട്ടോ, ബട്ട് ഏറ്റവും അവശതയായത് ഇതല്ല. അവിടെ ഒരു പാറയുടെ ഇടയിലൂടെ പോകണം. ഇഴഞ്ഞാലേ പുറത്തേക്ക് വരികയുള്ളൂ. അതിന്റെ ഉള്ളിൽ കയറി എനിക്ക് പേടിയായിട്ട് വയ്യ. പേടിയില്ലാത്ത മാതിരിയൊക്കെ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അവസാനം അങ്ങനെ പുറത്തോട്ട് വന്നു. എന്നിട്ട് ഏറ്റവും ചിരിപ്പിച്ചത് എന്റെ അമ്മയും ലാലൻ മാഷും ഹരിയാന്റിയുമാണ്. പിന്നെ അവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ആദ്യം ഞാനും അരുണങ്ങളും മോളും പാറുച്ചേച്ചിയും ഒക്കെ കൂടി കയറി. സീനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുറവനും കുറത്തിയുമുള്ള മലയിൽ പോയി. ഇത് എല്ലാ സ്ഥലവും ഉണ്ടോ? കുറവനും കുറത്തിയൊക്കെ ബാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളുടെ നാട്ടിലുണ്ട്. ഇതൊരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു. ഈ യാത്ര എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടാക്കി തന്നു. പിന്നെ എന്റെ അച്ഛന്റെ പേര് ബിജു എന്നാണ്, അമ്മയുടെ പേര് രജിഷ KR. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അമ്മാമ്മയുടെ മൊബൈലിൽ നിന്നൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്നെ വിളിക്കണം കേട്ടോ. ഈ കത്ത് ആ യാത്ര വന്നവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദേവാംഗന Class 6 മുത്തക്കുന്നത്ത് നിന്നും കത്തയച്ചിരിക്കുന്നത്.
2: ഇപ്പൊ നമ്മുടെ ആദ്യം സംസ്ഥാനം വിട്ടുപോയി.
0: അതെ,
2: ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ പോയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മളിപ്പോ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്, പക്ഷേ കേരളത്തിലെ നമ്മുടെ ടൂറിസം സ്പോട്ടുകൾ, അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ജോഗ്രഫിക്കൽ ആയിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള, അതല്ലെങ്കിൽ പിൽഗ്രിം റിലേറ്റഡ് ആയിട്ടുള്ള എത്ര സ്ഥലങ്ങളുണ്ട് അല്ലെ. നമ്മളോട് നാളെ ഒരാൾ ചോദിക്കുകയാണ് ഈ കേരളം മനോഹരമായിട്ട് നിങ്ങൾ ഒന്ന് കണ്ടോ എന്ന് ചോദിച്ചാൽ, അതുപോലും പരിപൂർണമായും കണ്ടിട്ടില്ലാത്തവരാണ് ഈ ഇരിക്കുന്ന നമ്മൾ രണ്ടുപേരും, ഈ ഇരിക്കുന്ന ഡാനിയും. അപ്പോ നമ്മൾ ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുമ്പോഴും ലോകത്തിന് നമുക്കാർക്കും നൽകാൻ കഴിയാത്ത വശ്യ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി ദത്തമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെയുണ്ട്. അതാണ് ഓരോ ദിവസം കഴിയും. ഇപ്പൊ ആശേച്ചി എന്നോട് ചോദിച്ചു, മണവാളൻ പാറയും മണവാട്ടിപ്പാറയും അവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നൃത്തങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് നാടോടി നൃത്തമാണ്. ആ നാടോടി നൃത്തത്തിൽ നമ്മൾ അറിയുന്ന കാലം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുറവനെയും കുറത്തിയാണ്. അപ്പൊ അതുകൊണ്ട് കുറവനും കുറത്തിയും ഒരു നാട്ടിൽ മാത്രമല്ല, നെല്ല് കൊയ്യുന്ന സ്ഥലങ്ങൾ, കാർഷിക വിപ്ലവം നടന്ന ഒരു നാട്ടിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞാടിയ സ്നേഹസ്വത്വങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ കുറവനും കുറത്തിയെന്നൊക്കെ പറയുന്നത്.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. സന്ധ്യ ഡോക്ടറെ, ഞാൻ ഒരിക്കൽ ഇടുക്കിയിൽ പോയ സമയത്ത് കാൽവരി മൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു.
2: എന്ത്
0: രസാലേട്ടാളും മുമ്പേ ഞാൻ പോയ സ്ഥലമാണത്. ഇതെന്തോ ഒരു പുതിയ വിപ്ലവം പോലെയാണല്ലോ. ഇടുക്കി ഡാമിലൊക്കെ ഞാൻ എത്ര തവണ
2: കാൽവരി മൗണ്ട് പോയിണ്ടോ?
0: പിന്നെ അതല്ലേ പറഞ്ഞത്, ഇപ്പൊ പോയിട്ടുണ്ടെന്ന്.
2: വെറുതെ പറയുന്നതാണ്.
0: അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പോയിട്ടില്ല.
2: എങ്ങനെയുണ്ടോ ഒന്ന് പറഞ്ഞ്.
0: ഒന്നും ഒരു രസമില്ല.
2: അല്ല, ആ കുന്നിന്റെ മുകളിൽ പോയിട്ട് എന്താ ചേട്ടൻ കണ്ടേ?
0: കുന്ന്.
2: ഇതന്നെ ഞാൻ പറഞ്ഞത്.
0: അല്ലേ,
2: ആന്റി ആവരുത് കേട്ടാ.
0: വെറോണിക്ക, ഞാൻ ചോദിക്കുന്നത് കുന്നിന്റെ മുകളിൽ പോയിട്ട് നിങ്ങൾ എന്ത് കണ്ടു?
2: നിങ്ങൾ താഴോട്ട് നോക്കിട്ട് എന്താ കണ്ടത്?
0: താഴോട്ട് നോക്കുമ്പോ എന്റെ ഒരു 10 പൈസ വീണ് കിടക്കുന്നുണ്ട്.
2: നന്നായിട്ടുണ്ട് മോനെ. ഇങ്ങനത്തെ ഒരു വീഡിയോ
0: ഞങ്ങൾ ഞങ്ങളെ കൽപ്പിച്ചു.
2: വേണ്ട വേണ്ട,
0: കുറച്ച് പാട്ടൊക്കെ പാടി
2: എനിക്ക് കേൾക്കണോ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വീട്ടില്. പുള്ളിയുടെ 2 മക്കള് സാഗറും കുട്ടികളും അപ്പുറപ്പുറം നിന്നിട്ട് ശ്രീജയുണ്ട് TVയില് അങ്ങ് വെച്ചു കൊടുത്തു എന്റെ ഒരു 10-15 പാട്ട്, തമിഴ് മലയാളം. അപ്പൊക്കെ മോഹൻലാലും മേനകയൊക്കെ നമ്മള് പാടിയ പാട്ട് ദാസേട്ടനും ആശാലതയൊക്കെ ആയിട്ട് ഇങ്ങനെ പാടുമ്പോ അതിൽ ആശാലത എന്നൊക്കെ ഇങ്ങനെ വലിയ അക്ഷരത്തില് കണ്ടു.

0: പറഞ്ഞുള്ളൂ.
1: ഇന്ന് എന്റെ വീട്ടിൽ വന്നതുപോലെ കേരളത്തിലെ പറ്റാവുന്ന വീടുകളിലൊക്കെ പോകുക, സ്വന്തം പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുക. കാരണം സ്വയമായിട്ട് ആരും ഇത് കേൾക്കാൻ
2: സാധിക്കില്ല. അവരാരും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. കുറ്റം പറയുന്ന അച്ഛന്റെ മുന്നിൽ മക്കള് പാട്ട് നിർത്തി വെച്ചു കൊടുത്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലോട്ടാ
1: എന്റെ മക്കൾ എന്താ അറിയോ, ആദിത്യ മര്യാദ എന്ന് പറയുന്നത് ഇത്ര അധികളിലെ രണ്ടു മക്കളാ.
2: അതിലൊന്നും ഞങ്ങൾ ഒരു മോശവും പറയുന്നില്ല, കറക്റ്റാ. അതിലോ സമ്മതിക്കാനൊരു മടി. നമ്മുടെ സന്ധ്യ ഡോക്ടർ കേട്ടനോടുള്ള പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ ഉണ്ട്.
1: സന്ധ്യ ഡോക്ടർ, വളരെ സന്തോഷം. ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കാനുള്ള സമയമായി. ഹലോ വി പി എസ് ലേക്ക് ഷോറിലേക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കത്തയച്ച ഡോക്ടർക്ക് വളരെ സന്തോഷം. വീണ്ടും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമുമായി ഞങ്ങൾ നാളെ എത്തും. ലെറ്റർ അയക്കാൻ മറക്കരുത്. ഹലോ വി പി എസ് ലേക്ക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര പി ഒ എന്നുള്ളതാണ് ഞങ്ങളുടെ മേൽവിലാസം.
2: ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്രിയരെ, എന്റതും കൂടി അങ്ങ് എടുത്ത് പറയാൻ നോക്കിയത് കിട്ടിയില്ല.
1: എന്താ പറയട്ടെ, ഹലോ വി പി എസ് ലേക്ക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൽ ഐ ഡി.
2: നമ്പറോ മോനെ?
1: എന്തിനാ 8157000888 എന്നുള്ളത് എത്രയോ നാളുകളായിട്ട് പറഞ്ഞതല്ലേ.
2: ആശയം എപ്പോഴും
1: പേപ്പറിൽ കൊണ്ട് നാളെ എത്തിച്ച. നന്ദി,
3: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 കഴിഞ്ഞ് 38 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യം ഒരു സ്പോൺസേർഡ് ഗാനം ആസ്വദിക്കാം.

ചിത്രം വടു. ഗാനരചന കെ എസ് മുരളി നീലാംബരി. സംഗീതം പി ഡി സൈഗാൾ. പാടിയത് കെ എസ് ചിത്ര. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചത് സത്യൻ ശ്രീമുരുക കഫേ, പൂണിത്തുറ. ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് ഗാനം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രമുഖ ഹിന്ദി ബംഗാളി മലയാള ചലച്ചിത്ര പിന്നണി ഗായികയായിരുന്ന സബിത ചൗധരിയുടെ ചരമവാർഷിക ദിനമാണ്. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഭാര്യയായിരുന്ന സബിത അദ്ദേഹത്തിന്റെ ഈണത്തിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചു. സലിൽ ചൗധരി ഈണമിട്ട് സബിത ചൗധരി മലയാളത്തിൽ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഇനി ഏതോ ഒരു സ്വപ്നം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സബിത ചൗധരി ആലപിച്ചത്.

0: മോളെ,
1: ആമേ,
0: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
1: എന്നുവെച്ചാൽ?
0: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
1: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
0: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
1: ഓ,
0: എന്ന് വെച്ചാൽ UPIയിലൂടെ.
1: അതെയോ?
0: ഹാ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
1: അതെന്താമ്മേ?
0: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
1: ഈ അമ്മയുടെ ഒരു കാര്യം.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ബാബു നാരായണൻ നമ്മെ വിട്ടുപിരിഞ്ഞ ദിനം കൂടിയാണ് ഇന്ന്. 2019 ദിവസമാണ് അന്തരിച്ചത്. സംവിധായകൻ അനിൽകുമാറുമായി ചേർന്ന് നിരവധി ജനപ്രിയ മലയാള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ബാബു നാരായണൻ ആദ്യമായി സംവിധാനം ചെയ്ത അനഘ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം ആദ്യം. യേശുദാസ് പാടിയത്. ഗാനരചന ജോസഫ് ഒഴുകയിൽ, സംഗീതം യേശുദാസ് കോഴിക്കോട്.

അനിൽ ബാബു കൂട്ടുകെട്ടിലെ വിജയ ചിത്രങ്ങളിൽ വെൽക്കം ടു കൊടൈക്കനാൽ, മാന്ത്രിക ചിപ്പ്, സ്ത്രീധനം, കുടുംബവിശേഷം, അരമന വീട്, മഞ്ഞൂറേക്കറും പട്ടാഭിഷേകം എന്നിവ ചിലതു മാത്രമാണ്. അനിൽ ബാബു സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളിത്. ചിത്രം കളിയൂഞ്ഞാൽ ഭാവധാരണി പാടിയത് കൈതപ്രത്തിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം.

ചിത്രം ഇങ്ങനെയൊരു നിലാപക്ഷി യേശുദാസ് ആലപിച്ചതാണ്. യൂസഫിലേക്ക് ചേരിയുടെ വരികൾ സംഗീതം പകർന്നത് സഞ്ജയ് സലിൽ ചൗധരി അന്ധ്ര.

അനിൽ ബാബു സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലെ ഗാനം കൂടി, ചിത്രം ഉത്തമൻ, ഗായത്രി അശോകൻ ആലപിച്ചത്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ചിത്രപതംഗത്തിൽ ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. ചിത്രപതംഗം ഇന്ന് രാത്രി 9:30. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മറ്റു ഗാനങ്ങളിലേക്ക്, മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും ആലപിച്ചത്. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം റോണി റാഫേൽ.

ഹരിചരൺ പാടിയ ഗാനം ചിത്രം നീർമാതളം പൂത്തകാലം. എസ് ചന്ദ്രയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഷെറോൺ റോയ് ഗോമസ്.

ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ. ഗായകർ നജീം അർഷാദ്, സുജാത. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം വിദ്യാസാഗർ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് മോർണിംഗ് സെലക്ഷൻ സിനി 10:15 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. മഹാരാഷ്ട്രയിലെ പർഭാനിയിൽ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേറ്റർ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു കെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്കുകൂടി മരുന്ന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപൊയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശ്ശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3 ദിവസത്തെ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചലസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 45 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിന്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിന്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിന്റ് ഒക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷെ ഇത് കൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നുപോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിന്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പൊ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ വീഴുന്നത് കാരണം ഈ ബോണിന്റെ ബോൺ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായം അധികം

0: മായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പൊ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും ബോൺസ് പെട്ടെന്ന് വീക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ് പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക. കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിന്റെ രീതിയിലുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
0: ബോണിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിന്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും ഇപ്പൊ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ് ബോണിന്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ് അപ്പൊ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിന്റെ ലെവലുകൾ അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പൊരു കമ്മ്യൂണിറ്റിയിൽ ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ് ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത് ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ള ഒരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിന്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പം മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിന്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ്

0: വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാതരോഗങ്ങൾ വരാൻ വരുന്നതിനെക്കാട്ടിൽ അതിനുള്ള അതിന്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ SLE എന്ന് പറയുന്ന, ലൂപ്പസ് എന്ന് പറയുന്ന വാതരോഗമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിന്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാതരോഗമുണ്ട്. അപ്പൊ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റേനോട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും അതുകൊണ്ട് തന്നെ ആ വിരലിന്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റേനോട്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന, അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പൊ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീല കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക, ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക, വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക, ഹീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിന്റിനെയും മസിലിനെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻഗുനിയ ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിന്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ ആണെങ്കിൽ തന്നെ 60%, അത് സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിന്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാതരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട, മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാതരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റു പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പൊ അതൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ അതിൽ കൂടുതലാവുമ്പോഴാണ്, ഇപ്പൊ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ

0: കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ജയചന്ദ്രനും ഗായത്രിയും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രം ഡ്രീംസ്.

0: ശ്രോതാക്കൾ കേട്ട ഗാനം വാഴുന്നൂർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പിച്ചൻ. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 കഴിഞ്ഞ് 25:05. സേവന വാർത്തകളിലേക്ക്. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി വഴി 2 വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷന് താൽപ്പര്യമുള്ള പ്ലസ് ടു, ബി എച്ച് എസ് സി, ഐ ടി ഐ, കെ ജി സി ഇ പാസ്സായ വിദ്യാർത്ഥികൾ ഇന്ന് കോളേജിൽ നേരിട്ട്

0: മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷന് താൽപ്പര്യമുള്ള പ്ലസ് ടു, BHSC, ITI, KGCE പാസ്സായ വിദ്യാർത്ഥികൾ ഇന്ന് കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. SC ST, OAC, OBC, H വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും സ്കോളർഷിപ്പും ലഭിക്കും. സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. വിളിക്കേണ്ട നമ്പർ 85 47 00 50 84, 85 47 00 50 84. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളേക്കകം പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. വിളിക്കേണ്ട നമ്പർ 04812-56-25-03, 04812-56-25-03.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ July 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: മരുതറോഡ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇന്ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നു. യോഗ്യത BCom റെഗുലർ, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, എസ് എൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 04912-53-23-71, 04912-53-23-71. വടക്കഞ്ചേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്ക് SC ST OBC വിഭാഗത്തിന് സീറ്റ് ഒഴിവ്, SSLC, പ്ലസ് ടു, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതമെത്തി പ്രവേശനം നേടാം. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു തത്തുല്യം ഡിഗ്രി. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04922-25-66-77, 04922-25-66-77.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് തൃപ്പുറ്റ ദേവസ്വത്തിന് ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മുൻപായി അപേക്ഷ നൽകണം. അപേക്ഷ ഫോമും കൂടുതൽ വിവരങ്ങളും തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കും. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-55 പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3-5 തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4-8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4-7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകും. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.ksWDC.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കുക. www.mitrasoft.ksWDC.org. വിളിക്കേണ്ട നമ്പർ 9496-01-50, 9496-01-50. മറ്റൊരു നമ്പർ 04772-23-71-28, 04772-23-71-28. ശ്രോതകൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ്.

0: ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 13,110 രൂപ നിരക്കിലും പവന് 104,880 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 31 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഡെങ്കി എന്ന ചിത്രത്തിൽ അർജിത് സിംഗ് പാടിയത്. ഗാനരചന സ്വാനന്ദ് കിർക്കിറെ, IP സിംഗ്. സംഗീതം നൽകിയത് പ്രീതം.

വാത്തി എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ധനുഷ്, സംഗീതം നൽകിയത് ജി വി പ്രകാശ് കുമാർ. അടുത്തതായി ഡോൺ എന്ന ചിത്രത്തിനുവേണ്ടി ആർ കെ ആദിത്യ പാടിയത്, സംഗീതം നൽകിയത് അനിരുദ്ധ് രവിചന്ദർ.

0: ഖാമോഷിയാം എന്ന ചിത്രത്തിൽ അർജിത് സിംഗ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രശ്മി സിംഗിന്റെ വരികൾ, അങ്കിത് തിവാരിയുടെ സംഗീതം. ഹിന്ദി തമിഴ് ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി ചിത്രമഞ്ജരി പൂർണ്ണമാവുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്കിൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 7034-08-8999. 7034-08-8999.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് നാളെ കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം: 9645-75-04-42. 9645-75-04-42.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. www.laborwelfarefund.in. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി ഉപകേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 8281-09-88-68. 8281-09-88-68. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വോക്കിൻ ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. 1 വർഷത്തേക്കാണ് നിയമനം. ഫോൺ നമ്പർ ഇതാണ്: 0491-2505-791. 0491-2505-791.

0: ഒന്ന്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
0: വീക്ഷിത് ഗ്രാമം വീക്ഷിത് ഭാരത് പദ്ധതിക്ക് രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം 2026 രൂപരേഖ തയ്യാറാക്കി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ പൂസയിൽ രണ്ട് ദിവസമായി തുടരുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ വകമാറ്റം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ഇന്ത്യൻ വ്യോമസേനയുടെ 5th വാർഫെയർ ആന്റ് എയ്റോസ്പേസ് സ്ട്രാറ്റജി പ്രോഗ്രാമിന്റെ ക്യാപ്സ്റ്റോൺ സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ. എയർ ചീഫ് മാർഷൽ AP സിംഗും വ്യോമസേനാ മേധാവിയും മുഖ്യാതിഥികളാകും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഊരാളുങ്കൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് മന്ത്രി PK ബഷീർ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7th ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മില്ലനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:00 കഴിഞ്ഞ് 2 മിനിറ്റും 46 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം.
1: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സജ്ന കൃഷ്ണനാണ്. സജ്ന കൃഷ്ണൻ ബ്യൂട്ടീഷ്യൻ ആണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് കാക്കനാട് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ആ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സജ്ന.
2: നമസ്കാരം.
1: എത്ര കാലമായിട്ട് ഈ രംഗത്തുണ്ട്?
2: ഞാനൊരു 10 വർഷത്തിന് മേളായിട്ട് ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്?
2: ബ്യൂട്ടീഷ്യൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ആദ്യം പഠിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. TTC ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങള് ബേസിക്കലി കണ്ണൂർ മട്ടന്നൂരാണ്. അവിടുന്ന് എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് വന്ന് TTC എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു.
1: TTC ക്ക്
2: ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, അപ്പം ഒരു ഫിക്സഡ് സാലറി ആണ് നമുക്ക് ആ സമയത്ത് ഉള്ളത്. അപ്പൊ ഞാൻ, ഫിനാൻസ് ആണല്ലോ
1: എല്ലാത്തിന്റെയും ആവശ്യമുള്ള കാര്യമാണ്.
2: അതെ. അപ്പൊ ഞാൻ നോക്കുമ്പോ, അതിനുവേണ്ട എക്സ്പെൻസ് നോക്കുമ്പം അത് ഓക്കെ അല്ല എന്ന് ആ സമയത്ത് തോന്നി.
1: സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന്
2: തോന്നി. അപ്പം ഇവിടെ ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പൊ അവിടെ ഒരു കുട്ടി ഇങ്ങനെ, ആ കുട്ടിയുടെ ചേച്ചിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്. അവള് സാലറിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പ്ലസ് അവക്ക് ഹോസ്റ്റലിൽ എല്ലാ പിള്ളേരും ഹെയർ കട്ട്, ത്രെഡിങ് അങ്ങനെ, അവള് അവിടെ സാലറി വാങ്ങുന്നതിനേക്കാണ് എമൗണ്ട്
1: അഡീഷണൽ എമൗണ്ട്
2: കിട്ടുന്നുണ്ട്. കൊള്ളാലോ ഇത്. പിന്നെ വളരെ സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. മെന്റലി നമുക്ക് ഭയങ്കര ഒരു ഫീല് അവള്
1: അനുഭവിക്കുന്നത്
2: കണ്ടു. അപ്പൊ അന്ന് ഇതിലേക്ക് നമുക്ക് പതിയെ നോക്കിയാലോ ആലോചിച്ചു, പഠിക്കാൻ പോയി.
1: ടീച്ചിങ് ഫീൽഡിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണെന്ന് അറിയാൻ കാരണം ഈ സാമ്പത്തികം മാത്രമാണോ? അതെയോ?
2: അല്ല, അത് മാത്രല്ല, അവിടുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ എന്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല, എന്ത് ചെയ്യണമെന്നും നമുക്കറിയില്ല. അപ്പം ആ ബ്യൂട്ടീഷ്യന്റെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ തന്നെ മുഴുവനായിട്ട് അങ്ങ് കൊടുക്കും,
1: മാറ്റിയെടുക്കും.
2: അവര് ഹെയർ ഒക്കെ കട്ട്

0: നമ്മളൊന്ന് മിററിൽ പോയി നോക്കുമ്പോൾ ആ കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പോഴാണ് നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് ഉള്ളു തുറന്ന് സംസാരിക്കുക, കൊള്ളാം, എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാം, നന്നായിട്ടുണ്ടെന്ന്
1: ആത്മവിശ്വാസം
0: കിട്ടും, നല്ല കോൺഫിഡൻസ് കിട്ടും. പിന്നെ കസ്റ്റമറെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫീൽ അവരുടെ ഫേസിലും കണ്ണിലും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്.
1: തീർച്ചയായിട്ടും
0: അത് തന്നെയാണ് എന്റെ അതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് പോയിന്റ് പറയാനുള്ളത്, അതാണ് ഹാപ്പി. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂട്ടും.
1: പലരും ചെയ്യണമെന്ന് വെച്ചാൽ ചിലർക്ക് സ്ഥിരം ഒരു വരുമാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജോബ് എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ അന്നത്തെ കാലത്ത് ഇപ്പൊ 10 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല അല്ല, ഇത്ര ആളുകളൊന്നും ഒന്നും വരുന്ന ഒരു സമയമല്ല. അപ്പൊ എങ്ങനെയാണ് അത്? ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം വരൂലേ, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ എന്തായിരുന്നു അന്നേരത്തെ ഒരു കൗതുകവും അല്ലെങ്കിൽ അതിന്റെ ഒരു ആശങ്കകളും ഒക്കെ എന്തായിരുന്നു?
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ഫ്രീലാൻസേഴ്സ് ആണ് കൂടുതലുള്ളത്. ഷോപ്പുകളുണ്ട്, പക്ഷെ ഫ്രീലാൻസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും ഫസ്റ്റ് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആദ്യം നമ്മൾ ഒരു എവിടെയെങ്കിലും
1: അതിനാണല്ലോ നമുക്ക് ടെൻഷൻ കൂടുതൽ.
0: അതെ അതെ, തീർച്ചയായും പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാർട്ട് ടൈം ജോബ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു മന്ത് എൻഡിലാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യത്തെ വീക്കിൽ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എക്സ്പെൻസ് ഒക്കെ കവറായി പോകും, കൊള്ളാം, കുഴപ്പമില്ല. ആദ്യമൊക്കെ ഞാൻ 10 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ 20 ഡേയ്സ് ഞാൻ വർക്ക് ചെയ്യില്ല.
1: പൈസയുണ്ട്
0: എനിക്ക്, എന്റെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരുപാടല്ല, നമുക്കൊരു ഇതുണ്ടല്ലോ അതിൽ എനിക്ക് കവറായി പോകാറുണ്ട്.
1: നമുക്ക് ആവശ്യമുള്ള തുക അല്ലെങ്കിൽ നമുക്ക് മിച്ചം വെക്കേണ്ട തുകയൊക്കെ ഈ ഒരു വർക്കിൽ നിന്ന്
0: കിട്ടുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് നമുക്ക് പോകണ്ട, ക്ലയന്റ് അവര് നമ്മൾ വിളിക്കും, നമ്മുടെ ടൈമും ആയിരിക്കും, അവരുടെ ടൈമും കംഫർട്ടായിട്ടുള്ള ടൈമാണ് ചൂസ് ചെയ്യുക. ആദ്യമൊക്കെ ആയിരുന്നു കാശിന് വേണ്ടി നമ്മളിങ്ങനെ വർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് മെന്റലി ഒരു ഫീൽ കിട്ടും,
1: സാറ്റിസ്ഫാക്ഷൻ
0: എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കും, സാറേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്താൽ എത്ര രൂപ കിട്ടും. അപ്പൊ നിങ്ങൾ കാശിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഒരിക്കലല്ല, കാശിന് വേണ്ടി മാത്രമല്ല, സർവീസ് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്.
1: അല്ല, നമ്മുടെ വർക്ക് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാനും അത് ഒരു റീസൺ ആണല്ലോ അല്ലേ?
0: തീർച്ചയായും, ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസ് ആണെങ്കിൽ ആ വഴി 10 കസ്റ്റമർ എന്തായാലും വരും. പക്ഷെ നമ്മുടെ സർവീസ് മോശമാണെങ്കിൽ അതുവഴി ചിലപ്പോൾ നമുക്ക് 100 കസ്റ്റമർ വരെ നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടി ഉണ്ട്.
1: ഇപ്പൊ നിലവില് ബ്യൂട്ടി പാർലർ എവിടെയുള്ളത്?
0: എൻജിഒ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് ഇല്ലത്ത് മുകള് കുഴിക്കാട്ട് ടെമ്പിളിന്റെ പുറകിലായിട്ട് സലൂൺ ആൻഡ് ബ്യൂട്ടി ക്ലിനിക് ആണ്.
1: ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെ, എങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്തു തുടങ്ങി? അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ ഒരു സംരംഭം സ്വന്തമായിട്ട് ഒരു ഓഫീസൊക്കെ തുടങ്ങിയല്ലോ, അതിലേക്ക് വരുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങി?
0: ആദ്യം സ്കിൻ കെയർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ത്രെഡിങ് ഫേഷ്യല് പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ കട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുനാള് ഗൾഫിലോട്ട് പോയി
1: ഇതേ തൊഴിലുമായിട്ട്,
0: ഇത് ബ്യൂട്ടീഷ്യനായിട്ട് അവിടെ പോയി.
1: എത്ര വർഷം ഉണ്ടായിരുന്നു?
0: 6 വർഷത്തോളം. അപ്പം ഞാൻ ഓർത്തു പതിയെ നാട്ടിലോട്ട് വന്ന് ചെറിയ ഷോപ്പ് ഇട്ടാലോ. അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സജന തുടങ്ങിക്കോ, ഞങ്ങള് പൈസ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ എനിക്ക് ചെറിയൊരു ബ്യൂട്ടി പാർലർ ആണെങ്കിലും എന്റെ സ്വന്തം എന്ന ലെവലിലേക്ക് പോണെന്നായിരുന്നു ഫസ്റ്റ് തൊട്ട്.
1: അക്കാര്യത്തിൽ നമ്മൾ അഭിമാനികളല്ലേ?
0: തീർച്ചയായും, കാരണം നമുക്കൊരിക്കലും വേറൊരാളുടെ പൈസ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മളെല്ലാം ശരിയാക്കും, എല്ലാം റെഡി ആയി കഴിഞ്ഞ ലാസ്റ്റ് നമ്മുടെ പേര് ഉണ്ടാവില്ല, നമ്മൾ വെറും പേരില് മാത്രം ഒതുങ്ങിക്കൂടും. അങ്ങനല്ല, നമ്മൾ ചെയ്യുന്നത്
1: നമ്മളുടെ പൈസ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്.
0: തീർച്ചയായും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: ഇപ്പൊ ഏതിനാ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്?
0: ഇപ്പൊ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെ മെലസ്മ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ ഇപ്പൊ കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നുണ്ട്.
1: ശരിക്കും പറഞ്ഞാൽ 10 വർഷം മുന്നേ ഇത് തുടങ്ങുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ആളുകൾ ബ്യൂട്ടി പാർലറിനെ സമീപിക്കാറില്ല. കുറച്ചും കൂടി പിന്നോട്ട് പോയാൽ തീരെ, അല്ലെങ്കിൽ ഒരു കല്യാണാവസരങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ബ്യൂട്ടി പാർലറിനെ സമീപിക്കുന്നവരുമാണ്. എല്ലാവരും പറയുന്ന അതൊരു ആത്മവിശ്വാസത്തിന്റെ ഇതാണ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം എങ്ങനെയാ നോക്കിക്കാണുന്നത്? അതായത് ഈ സമൂഹത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു സൗന്ദര്യ സങ്കല്പത്തെ അല്ലെങ്കിൽ ഈ 10 വർഷത്തിന്റെ ഇപ്പുറത്തേക്കുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ചോദിക്കുന്നത്.
0: ആദ്യമൊക്കെ സെലിബ്രിറ്റി അല്ലെ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്, ശരിയല്ലേ? സാധാരണ ജനങ്ങൾ ബ്യൂട്ടി പാർലർ പോകുമ്പോൾ തന്നെ ആളുകളുടെ നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ എന്തോ അപരാധം ചെയ്യാൻ പോകുന്നതാണ്. ആദ്യം ആളുകൾക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് വീടുകളിൽ വിളിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ആളുകൾ അറിയുന്നത്, എല്ലാവരും ഒരു സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു
1: മടിയാണ് പറയാൻ.
0: അതെ, ഓപ്പൺ ഫേസിൽ പോയിട്ട് എനിക്ക് ത്രെഡ് ചെയ്യണം, ഹെയർ കട്ട് ചെയ്യണം, അല്ലെ എന്റെ സ്കിൻ ഇത് ചെയ്യണം എന്ന് അവർക്ക് എല്ലാം നമുക്ക് വിസിബിൾ ആണ്. ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആണ്, നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആണ്, എല്ലാം കാണാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പോയി ചെയ്യുന്ന ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെന്ത് നോക്കും, മറ്റുള്ളവർ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് വരാത്തത്.
1: എനിക്ക് തോന്നുന്നത് കേരള സമൂഹത്തിൽ ഈ ഒരു കേസിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വേറെ ആളുകൾ എന്ത് ചിന്തിക്കുന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത് തോന്നുന്നുണ്ട്.
0: തീർച്ചയായും.

0: അങ്ങനെ തന്നെ, എല്ലാരും അങ്ങനെ തന്നെ.
1: ഈ കാര്യത്തിൽ ഇത്തിരി
0: കൂടുതലാണ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ. എന്റെ ഒരു ഇത് വെച്ച് എനിക്കൊന്ന് ലിപ്സ്റ്റിക് ഇട്ടാലാണ് എന്റെ ഫേസ് ഓൺ ആവുള്ളൂ, അല്ലെ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാ ഗേൾസും അങ്ങനെയാണ്. ലിപ്സ്റ്റിക് ഇടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? പണ്ട് എത്ര പേര് ലിപ്സ്റ്റിക് യൂസ് ചെയ്യായിരുന്നു.
1: അതുപോലെ തന്നെ പണ്ട് കല്യാണങ്ങൾക്ക് മാത്രമല്ല ഒരുക്കമുള്ളൂ.
0: അതെ അതെ, ഒരു പെണ്ണിനെ മാത്രമായിരിക്കും അവര് നമുക്കൊരു വർക്ക് തരുന്നത്, കല്യാണപ്പെണ്ണിനെ മാത്രം. ഇന്നത്തെ സമൂഹം അതല്ല. കല്യാണ വീട്ടിലുള്ള എല്ലാരും, ആ വീട്ടില് ജെന്റ്സ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും, എല്ലാരും മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അത് അവരൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അല്ലാതെ ബ്രൈഡിന്റെ പ്രൈസ് മാത്രമല്ല ചോദിക്കുക, ആ ഫാമിലിയിലുള്ള എല്ലാരും മേക്കപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്.
1: അതെ അതെ, കല്യാണങ്ങളുടെയും രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഈ രംഗത്തുള്ളവർക്ക് നല്ലതാണ്
0: തീർച്ചയായും. നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്താൽ പോരെ, സന്തോഷല്ലേ? നമ്മൾ എല്ലാം കൊണ്ടും ഒക്കെയാണ്, ഫിനാൻഷ്യലി ഒക്കെയാണ്, ടൈം എല്ലാം കൊണ്ടും. ഇപ്പൊ കാലം മാറി, എല്ലാരും അതാണ് ആഗ്രഹിക്കുന്നത്.
1: കാലത്തിനനുസരിച്ച് ആളുകൾ
0: മാറി മാറി, എല്ലാരും അത് മാറി.
1: ഇപ്പൊ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നല്ലോ. അപ്പൊ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തരം സൗന്ദര്യ വർദ്ധക കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: പിഗ്മെന്റേഷൻ ആണ് ട്രീറ്റ്മെന്റ് കൂടുതലും ചോദിക്കുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും, അല്ലെ ഹെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. പിഗ്മെന്റേഷൻ വരാൻ ഒരു കാരണം ലൈഫ് സ്റ്റൈലാണ്, അതേപോലെ ഹെയർ ഫോള്. അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സ്കിൻ കെയർ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്, ഫേഷ്യലുകൾ ചെയ്യുന്നുണ്ട്, ഹെയർ കട്ട്, ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ട്.
1: ഇത് ലേഡീസിന് മാത്രമാണോ അതോ ജെന്റ്സ്? ഫാമിലി എങ്ങനെയാ?
0: ഫാമിലിയാണ്, യൂണിസെക്സ് സലൂൺ ആണത്. ജെന്റ്സും ലേഡീസും കുട്ടികളും എല്ലാം കൂടിയുള്ള ഒരു ഇതാണ്.
1: എന്താ പറയാ, ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കാര്യങ്ങൾ ശരിക്കും മാറിക്കഴിഞ്ഞു അല്ലെ?
0: തീർച്ചയായും മാറിക്കഴിഞ്ഞു.
1: സജനയെ സംബന്ധിച്ചും അല്ലാതെയും അല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്.
0: പേഴ്സണലി നമുക്കൊരു ഫീല് കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു വേറൊരു, ഞാൻ വേറൊരു ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഒരു പരിധിവരെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഒരു പ്രൊഫഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഏത് തരം ആളുകളാണ് കൂടുതൽ വരുന്നത്? ഇപ്പൊ ലേഡീസ് ആണോ അതോ ഫാമിലി ആയിട്ടാണോ?
0: ലേഡീസ് എന്തായാലും വരുമല്ലോ, ഇപ്പം ജെന്റ്സും കൂടുതലായിട്ട് വരുന്നുണ്ട്.
1: ഫാമിലി സലൂണ് കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഒരുമിച്ച് വരാം.
0: ഫാമിലി ആയിട്ട് വരുമ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും ആണെങ്കിൽ അവരുടെ മൂന്ന് പേരുടെയും വർക്ക് നമുക്ക് ചെയ്ത് അവരും ഒക്കെയാണ് പല സ്ഥലങ്ങളിൽ പോകേണ്ട. യൂണിസെക്സ് സലൂണിന്റെ പ്രത്യേകത അതാണ്, നമുക്ക് ഒരുമിച്ച് തന്നാൽ മതി, ഒരുമിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് പോകാം.
1: ഇതിനൊക്കെ സ്റ്റാഫൊക്കെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ ആരൊക്കെയുള്ളത്?
0: സ്റ്റാഫ് ഉണ്ട്, രണ്ട് സ്റ്റാഫ് ഉണ്ട്, ലേഡീസ് സ്റ്റാഫ് ഉണ്ട്, ജെന്റ്സ് സ്റ്റാഫ് ഉണ്ട്.
1: ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
0: അതെ.
1: സ്ഥിരമായിട്ട് അതായത് ഒരിക്കൽ വന്നിട്ട് പിന്നീട് തുടർന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ?
0: പിന്നെ തീർച്ചയായും ഉണ്ട്, അതാണല്ലോ നമ്മുടെ വിജയം. വൺ ടൈം കസ്റ്റമറെ റെഗുലർ കസ്റ്റമർ ആക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും വരും.
1: അവര് എന്താണ് അതിന്റെ ഒരു സൂത്രം?
0: അതെ അതാണ്, അവര് വരണം, അവര് ഹാപ്പി ആയിരിക്കണം പോകുമ്പോൾ. ഞാൻ ഓൺ ആണെങ്കിൽ മാത്രമേ ഞാൻ ഷോപ്പിൽ പോകുള്ളൂ. എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ഒരു മൈൻഡ് ഔട്ട് ആണെങ്കിൽ ഞാൻ ഷോപ്പിൽ കയറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരാള് പല പ്രശ്നങ്ങളായിട്ടായിരിക്കും അവര് ഷോപ്പിലോട്ട് വരുന്നത്. പക്ഷെ അവര് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല സ്മൈലിംഗ് ഫേസോടുകൂടി നല്ല ഹാപ്പിയായിട്ട് തിരിച്ചു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
1: ശരിക്കും നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഇപ്പൊ ബ്യൂട്ടീഷ്യൻ രംഗത്താണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡായത്. സ്ഥിരമായി നമ്മൾ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരോടുള്ള ഒരു അപ്രോച്ചിലൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്.
0: തീർച്ചയായും.
1: എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്?
0: നമ്മുടെ റെഗുലർ കസ്റ്റമറിന് എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും കൊടുക്കും. ഓഫർ വരുമ്പം അവരെ ആയിരിക്കും ആദ്യം ആ ഓഫറിൽ എത്തിച്ചു കൊടുക്കുക.
1: അവരെ അറിയിക്കും,
0: അല്ലെങ്കിൽ അവർ വന്നു കഴിയുമ്പോൾ പറയും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ. എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് അയക്കാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ ഒരു ഡാറ്റ ഉണ്ടല്ലോ. ശരിക്കും ആദ്യമൊക്കെ ആയിരുന്നു കസ്റ്റമർ എന്ന് തോന്നും, പിന്നെ നമുക്ക് അവരൊരു ഫാമിലി ആയിട്ട് നമ്മൾ മാറും. നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇരിക്കും, കുറെ സംസാരിക്കും, മൈൻഡ് ഭയങ്കര ഫ്രീ ആയെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും കൂടി കിട്ടും. അതിന്റെ കൂടെ നമ്മള് ത്രെഡിങ് അപ്പർ ലിപ്പ് ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക. അവരൊരു 1500 രൂപയും കൊണ്ടായിരിക്കും അവര് വരുന്നത്. അപ്പം നമ്മൾ 1400 ഇട്ടാ മതി എന്ന് പറയുമ്പോൾ അത് അവർക്ക് വീണ്ടും ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ
1: പരിപാടികളൊക്കെ
0: നമ്മൾ ചെയ്യും.
1: ശരിക്കും കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ, നമ്മളെ നിലനിർത്തുന്നത് ആക്ച്വലി അവരാണല്ലോ.
0: കസ്റ്റമേഴ്സ് ഗോഡ് അല്ലെ കിങ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ. കസ്റ്റമറും സ്റ്റാഫും തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാഫും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ അവരത് എൻജോയ് ചെയ്ത്
1: കല്യാണ ഒരുക്കങ്ങളൊക്കെ വരുമ്പോൾ
0: രാവിലെ ഒക്കെ വരേണ്ടി വരും. ചിലപ്പം ചില വർക്ക് വരുമ്പോൾ വെളുപ്പിനെ ആയിരിക്കും, 9:30 to 9 ആണ് ഷോപ്പിന്റെ വർക്കിംഗ് ടൈം. ഇപ്പൊ ഞാൻ നാളെ വെളുപ്പിന് 4 മണിക്ക്
1: അഡ്ജസ്റ്റ് ചെയ്ത് വരും.
0: തീർച്ചയായും വരും, ഞാൻ ഓൾ കേരള വർക്ക് എടുക്കുന്നുണ്ട്.
1: നമ്മൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്.
0: ആ ഉണ്ട്.
1: അതിന്റെ ട്രാവൽ കാര്യങ്ങളും അങ്ങനെയൊക്കെ
0: ചില കസ്റ്റമേഴ്സ് നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് തരും. പിന്നെ എനിക്ക് കാറുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ നിയർ ബൈ ഒക്കെ ആണ് ഞാൻ പോയിട്ട് ചെയ്യും. മാക്സിമം ഞാൻ തന്നെ പോയി ചെയ്യും. എനിക്ക് ഫ്രീലാൻസ് നേരത്തോട്ട് ചെയ്തതുകൊണ്ട് കംഫർട്ടാണ് ഓൾ കേരള വർക്ക് ചെയ്യുന്നതിനും ട്രാവൽ ചെയ്യുന്നതിനോ മടിയൊന്നുമില്ല.
1: എനിക്ക് തോന്നുന്ന എക്യുപ്മെന്റ്സിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അല്ലേ?
0: ആ ഉണ്ട്.
1: എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ അല്ലേ?
0: അതെ അതെ, പ്രൊഡക്ടുകൾ പുതിയ പുതിയത് ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി ഐറ്റംസ്.
1: പലപ്പോഴും ഇപ്പൊ ബ്യൂട്ടി പാർലർ

0: പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ഓർഗാനിക് രീതിയിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്, ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ? അതൊക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ?
1: അല്ല, കെമിക്കൽ ഉണ്ട്, അമോണിയ ഫ്രീ എന്നൊക്കെ പറയും. പക്ഷേ ചില വർക്കില് അല്ലെ ഹെയർ ട്രീറ്റ്മെന്റില് അല്ലെ അതിനകത്ത് വേണം കെമിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മളെ ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അത് കെമിക്കൽ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും എല്ലാത്തിനും ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിപ്പോ ഒരു നമ്മൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ മാറും അസുഖം, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യണം. സെയിം തന്നെ നമ്മൾ ഇതിന് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ആഫ്റ്റർ കെയർ മെയിൻ ആണ്.
0: അപ്പൊ പ്രത്യേകിച്ച് മുടിയിലൊക്കെ അല്ലേ നമ്മുടെ സ്കിന്നിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് ആഫ്റ്റർ കെയറും കൂടി ചെയ്യണം എന്നാണ് ഈ പറയുന്നത്.
1: 100% ചെയ്യണം. ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു, ആഫ്റ്റർ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഹെയർ ഡാമേജ് ആകും. അത് ബാധിക്കുന്നത് ഒന്ന് ചെയ്ത സ്റ്റാഫിനെ ആയിരിക്കും, അല്ലെ പാർലറിനെ ആയിരിക്കും. നമ്മൾ 50 ചെയ്തിട്ട് അവരും 50 ഇട്ടാലും മാത്രമേ, എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകുള്ളൂ.
0: ഓക്കെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഹെന്ന ചെയ്യുന്നു, സ്പാ ചെയ്യുന്നു, അതിനുശേഷമാണ് ഈ പിഗ്മെന്റേഷൻ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ ആഫ്റ്റർ കെയറിന്റെ ഒരു കുറവായിരിക്കും.
1: തീർച്ചയായും നമ്മളിപ്പോ പറഞ്ഞത് ചിലര് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു 100 പേരിൽ 30-40% ആളുകൾ മാത്രമേ ആഫ്റ്റർ കെയർ ചെയ്യുള്ളൂ. അവർ പറയും ടൈം ഉണ്ടായില്ല, അല്ലെ ജോലിക്ക് പോയി,
0: അല്ലെങ്കിൽ
1: തിരക്കാണ്, ഹോസ്പിറ്റലിലായിരുന്നു. അതിനൊരുപാട് കാരണങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് കാരണങ്ങൾ കേൾക്കണ്ട, നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണം അല്ലെ, അതല്ലേ അതിന്റെ ശരിയായ ഒരു വശം.
0: അപ്പൊ കസ്റ്റമേഴ്സ് നമ്മൾ വരുന്നവരും കൂടി അത് ശ്രദ്ധിക്കണം, ആ പിന്നീടുള്ള കാര്യങ്ങളും തുടർന്ന് പോകാനായിട്ട്.
1: അതെ അതെ, തീർച്ചയായും. സൺഡേയും വർക്കിംഗ് ആണ്, ചില ഹോളിഡേ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ വിളിച്ചു പറയാം, ചിലപ്പോ അവർക്ക് അന്നായിരിക്കും എവിടെയെങ്കിലും പോകാൻ
0: സൗകര്യം.
1: അപ്പം അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ സമയത്ത്
0: കല്യാണ ഒരുക്കങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറില്ലേ,
1: ഷോപ്പിലേക്ക് വരും, പിന്നെ ഞങ്ങൾ പോയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് ഓഫ് സീസൺ ആണ്, മഴയും ഒന്ന് സ്കൂൾ ടൈമും കൂടിയാണ്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓണത്തിന്റെ ഒരു ടൈം വരും.
0: ഇപ്പൊ സ്കൂളുകളില് കോളേജുകളിൽ ഒരു ഓണപ്പരിപാടി വരുക, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വരുക, അപ്പൊ കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ കലോത്സവങ്ങൾ വരുക, അത്തരം വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ?
1: കലോത്സവത്തിന്റെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടില്ല. മേക്കപ്പ് രണ്ടും രണ്ടാണ്, അല്ലാതെ കല്യാണ വർക്കുകൾ, ലൈറ്റ് മേക്കപ്പ്, ഫാഷൻ ഷോ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്.
0: ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാ? യൂത്ത് ആയിരിക്കും കൂടുതൽ എന്നൊക്കെയാണല്ലോ നമ്മൾ ഞാനും വിചാരിക്കുന്നത്. അങ്ങനെയാണോ? അതെയോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർ?
1: എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്കിൻ കെയർ കൂടുതലും നോക്കുന്നത് 30 കഴിഞ്ഞവരാണ് ചെയ്യുന്നത്. കാരണം 30 വരെയുള്ള ഏജ് ഹെൽത്തി സ്കിൻ അവര് ഒന്നും ചെയ്യില്ല, അവർക്ക് അത്
0: ചെയ്യേണ്ട ആവശ്യമില്ല.
1: പക്ഷെ അത് കഴിഞ്ഞ ആളുകൾക്ക് എന്റെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെ പിഗ്മെന്റേഷൻ വന്നോ, അല്ലെ റിങ്കിൾസ് ഉണ്ടോ, അവർക്ക് എപ്പോഴും ഒരു ടെൻഷൻ വരും. ഏജിങ്ങിന് ആവും തോറും ഇനി എന്റെ ലുക്ക് മാറുമോ ഉള്ളൊരു ഇതിലേക്കായിരിക്കും അവർ പോകുന്നത്. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് സാരി അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കും, അതായത് കോളേജ് അല്ലെ ഈ പറയുന്ന യൂത്ത് ആയിരിക്കും, അല്ലെ സെലിബ്രേഷൻ പരിപാടിക്കൊക്കെ അവർക്ക് സാരി ഡ്രാപ്പിംഗ് ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ, അതായത് ഫ്ലവർ സെറ്റിംഗ്.
0: ഈ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ കോസ്റ്റ്യൂം അതും ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഇപ്പോഴത്തെ പിള്ളേര് മോഡേൺ ഡ്രസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് സാരി എങ്ങനെയാണ്
0: അറിയില്ല,
1: പക്ഷെ അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഉടുത്ത്
0: കൂടുതലും
1: പിള്ളേർക്ക് നല്ല ആ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമാണ്, ഫ്ലവർ സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് ഹെയറിൽ. അപ്പൊ അവര് രാവിലെ വരും, തലേ ദിവസം സാരിയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്, അല്ല രാവിലെ ആ ടൈമിൽ തന്നെ വന്നിട്ട് റെഡിയാക്കി പറയും, അവരെ ചെയ്തിട്ട് പോകും.
0: പഴയതിനേക്കാളും ബ്യൂട്ടി പാർലറിലെ വർക്കിന്റെ രീതി അപ്പൊ മാറി, മേക്കപ്പ് എന്നുള്ളതല്ലാതെ അല്ലെ
1: എല്ലാ വർക്കിനും നമ്മളെയാണ്. ഒരു വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് വരും, ചെറിയ കുട്ടികളാണേലും ഈ കുട്ടിക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കും, ഫേസ് മാത്രം ഒന്ന് ചെയ്താൽ മതി, അല്ലെ ഡ്രസ്സ് മാത്രം ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവര് വരും. അവർക്കിപ്പോ വീട്ടിലൊന്നും ടൈം ഇല്ല. പഴയ ഒരു കാലഘട്ടത്തില് കൂടുതൽ ഹൗസ് വൈഫ് ആയിരുന്നു,
0: അമ്മമാരൊക്കെ കുട്ടികൾക്ക്
1: ചെയ്തു കൊടുക്കും. ഇപ്പൊ വെച്ചാൽ അപ്പനും അമ്മയും വർക്കിംഗ് ആണ്, ഫുൾ ബിസിയാണ്. അപ്പൊ ആ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അവർ പാർലറിൽ തന്നെ ആയിരിക്കും കൂടുതൽ.
0: മാത്രമല്ല എല്ലായിടത്തും ഒന്നും കൂടി ഒരുങ്ങി പോകാൻ
1: ഇഷ്ടപ്പെടുന്ന ആളുകളാണ്.
0: ഈ ഗൾഫിൽ പോയി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ,
1: അതെ,
0: അപ്പൊ നമ്മുടെ നാട്ടില് ഗൾഫിലുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ?
1: തീർച്ചയായും 100%
0: ഇതായി.
1: അവിടെ പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം. ടൈമാണെങ്കിലും നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്, എല്ലാം
0: വ്യത്യാസമുണ്ട്. യുഎഇയിലായിരുന്നല്ലേ പറഞ്ഞത്?
1: ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ത്രെഡ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് വേഗം പെടപെടാന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവർക്ക് ഒരു 2-3 ഹെയറേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അത് പൊട്ടാൻ പാടില്ല, വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും.
0: അതുകൊണ്ടാണോ നാട്ടിലേക്ക് വരാന്ന് വിചാരിച്ചത്?
1: അല്ലല്ല, ഒരിക്കലല്ല. നമ്മളത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കതൊരു പേടി ശീലമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അത് ശീലമാവുമല്ലോ.
0: പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇൻകം വൈസ് അവിടെയാണ് നല്ലത്.
1: പിന്നെ തീർച്ചയായും നമുക്കൊരു വർക്കിംഗ് ടൈം ഉണ്ട്, ആ വർക്ക് ചെയ്താൽ മതി. ഇനി എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പേയ്മെന്റ് നമുക്ക് ചെയ്യും. പിന്നെ വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, വർക്ക് ചെയ്യുക, വീട്ടിൽ വരിക, ഉറങ്ങുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നാടാവുമ്പം ഷോപ്പിന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അമ്പലങ്ങളുണ്ട്, കല്യാണങ്ങളുണ്ട്, എല്ലാ പരിപാടികളും നമ്മൾ എൻജോയ്,
0: എല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോകണം.
1: അതെ, അവിടെ വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ.
0: സജന കുറേ കാര്യങ്ങൾ ചെയ്യുന്നു.

0: ഇപ്പൊ ത്രെഡിങ് മുതല് ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, മുടിയില് ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്.
1: അതെ,
0: അപ്പൊ ഇതിലേക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ?
1: ആദ്യമൊക്കെ ആയിരുന്നു എനിക്ക് ഈ വർക്ക് മാത്രമേ വരാവുള്ളൂ, ആ വർക്ക് മാത്രം വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, എല്ലാ വർക്കും വരണം. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകളെല്ലാം ഹാപ്പി ആയിട്ട് പോകണം എന്നാണ്, പിന്നെ അവര് തിരിച്ചു വരണം, അതാണ് ഇപ്പോഴത്തെ.
0: എല്ലാ വർക്കിനെ ഒരുപോലെ സ്നേഹിക്കുന്നു.
1: അതെ, തീർച്ചയായും. ത്രെഡിങ് തൊട്ട്, അതായത് 50 രൂപയുടെ വർക്ക് തൊട്ട് 12,000 ഷോപ്പില്, അത് കല്യാണ വർക്കുകൾ ഞാൻ കൂട്ടിയിട്ടില്ല, അത് ഡിപ്പെൻസ് ആണ്. പിന്നെ മേക്കപ്പ് ഡിപ്പെൻസ് ആണ്, അത് നമ്മള് ക്ലയൻസിന്റെ ഇതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്.
0: അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു.
1: തീർച്ചയായും എല്ലാ വർക്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു കണ്ണൂർക്കാരിയായ ഞാൻ ഈ എറണാകുളത്ത് വന്ന് ഇവിടെ ഒരു
0: ഇതുണ്ടാക്കിയത്.
1: തീർച്ചയായും എനിക്ക് തന്നെ അത് തോന്നാറുണ്ട്. ഞാനൊരു ലേഡിയാണ്, ഞാൻ വേറൊരു ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഷോപ്പ് ഇട്ടതാണ്. എനിക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ അത് എന്റെ ഇതും അതുപോലെ കസ്റ്റമർ എന്നോട് സഹകരിക്കുന്നതും കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനയും എല്ലാം കൂടി
0: ദൈവവിശ്വാസിയാണല്ലേ,
1: 100% ദൈവവിശ്വാസിയാണ്.
0: ആരൊക്കെയുണ്ട് വീട്ടില്? ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന?
1: എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പുള്ളി ദേവസ്വം ബോർഡിൽ സ്റ്റാഫാണ്, ഫുള്ള് സപ്പോർട്ടാണ്.
0: പേരെന്താ?
1: പേര് രാകേഷ്. ബ്രദർ സന്ദീപ്. പുള്ളിയും ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു അപ്ഡേഷൻ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല, എപ്പോഴും നമ്മളിത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും കസ്റ്റമർ വരുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ, അന്വേഷിച്ച ഒരാൾ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുക, ഞാൻ നാട്ടിൽ കണ്ണൂർ പോയാലും എന്നെ അന്വേഷിച്ച് കസ്റ്റമർ വീട്ടിലൊക്കെ വരുമ്പോൾ അവർക്കും അതൊരു അഭിമാനമാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട് ശ്രീകേഷ്, അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആംഗ്ലയുടെ മക്കളുണ്ട്, അവര് ടിൻസാണ്, 2 ആൺപിള്ളേര്. പിന്നെ മൂത്തത് ഒരു ആങ്കൊച്ച സഞ്ജയ്, സന്നയ് സന്മയ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് പറയാൻ കിട്ടത്തില്ല, കുറച്ച്
0: ക്ലിനിക്കിന്റെ പേര്.
1: അതെ, പേര് പറയാൻ കുറച്ച് ടഫാണല്ലോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് സെയിം തന്നെ അവര് അവിടെ കിടന്നിട്ട് ക്ലയന്റ് ആയിട്ടും അതുപോലെ അവർ അഭിനയിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും.
0: ചെറിയ രീതിയിലൊക്കെ അതൊരു പ്രോത്സാഹനമാണ്.
1: ചെറിയ രീതിയിലല്ല, എന്നെ സംബന്ധിച്ച വലിയ രീതിയില്ല. ഞാൻ വേറെ എന്തെങ്കിലും ടെൻഷനിലോ വേറെ എന്തെങ്കിലും ഇതിലൊക്കെ നിൽക്കുമ്പോഴേ അറിയാതെ പരിസരം മറന്ന് നമ്മൾ ചിരിച്ചു പോകും. ഞങ്ങൾ 5 പേരാണ്, ഒരാങ്ങളേ ഉള്ളൂ, ചേച്ചിമാരുണ്ട്, എല്ലാരും സെറ്റിൽഡ് ആയിട്ട്. അച്ഛനും അമ്മയും ഇല്ല. എനിക്ക് ഒരു 60 ദിവസമായി അപ്പച്ചൻ മരിച്ചു. അമ്മ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും.
0: ഇവിടെ സെറ്റിൽ ആയിട്ട് എറണാകുളത്ത് നിന്ന് സെറ്റിൽ ആയിട്ട് എത്ര നാളായി?
1: 14 വർഷമായി.
0: ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചിട്ടെ, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞു, അത് എവിടെയാണ് പഠിച്ചത്?
1: സ്കിൻ കെയർ പഠിച്ചത് ഇത് മലാപ്പറമ്പ് കാലിക്കറ്റ് അക്കാഡമിയിലാണ് പഠിച്ചത്. മേക്കപ്പ് പഠിച്ചത് എറണാകുളത്ത്. ട്രീറ്റ്മെന്റ് ഹെയർ ഡിപ്ലോമ പഠിച്ചത് വാഴക്കാലയുള്ള ഹെയർ അക്കാഡമിയിലാണ്. ലേസർ ട്രീറ്റ്മെന്റ് പഠിച്ചത് ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്.
0: അപ്പോൾ പഠിക്കാനും കുറച്ച് പൈസയൊക്കെ ചെലവഴിച്ചു, പക്ഷെ അതനുസരിച്ച് ഇപ്പൊ നന്നായിട്ട് തിരിച്ചു വരികയും ചെയ്തു അല്ലേ?
1: അതെ, ആദ്യം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
0: ബ്യൂട്ടി പാർലർ തുടങ്ങണേനും നല്ല ഒരു ചെലവുണ്ടല്ലോ. ഏകദേശം ഒരു എത്ര വരുമാനം? ഞാൻ ഇത്ര കാശിന്റെ അളവല്ല ചോദിക്കുന്നത്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നന്നായിട്ട് ഒരു ബ്യൂട്ടി പാർലർ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പ്രോഡക്ട്സ് ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള തന്നെയായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പം ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം എത്ര കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു മാസം?
1: അതെ, നമുക്ക് എക്യുപ്മെന്റ്സ് വാങ്ങാൻ ഫസ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇതായിട്ടുണ്ട് ഒരു. പക്ഷെ ആദ്യത്തെ ആ മിഷൻ, ഇപ്പോഴും പല മിഷനും എന്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ ആ മിഷൻ എടുക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ അന്ന് അത് വാങ്ങാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാങ്ങാൻ പറ്റും, ഇന്ന് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അന്ന് നമ്മൾ അതല്ല, എക്സ്പെൻസ് ഒരു സൈഡിലുണ്ട്, എന്നാൽ നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ കെയർ ഓഫ് വർക്കുകൾ നമുക്ക് വരാറുണ്ട്. ഒരു ക്ലയന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
0: റെഫറൻസ് വേറെ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ
1: വരാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഒരു അവര് പറഞ്ഞിട്ടാ വരുന്നതല്ലേ, അവര് പറഞ്ഞാ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്.
0: അതൊരു തരം അക്സെപ്റ്റൻസ് ആണല്ലോ, നമ്മളെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് വരുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്.
1: ചില ആർട്ടിസ്റ്റുകളാണെങ്കിലും സാധാരണക്കാരും സെലിബ്രിറ്റികളും ഒക്കെ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ അവര് വിളിച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ഏത് സമയത്തും പോകാൻ തയ്യാറാണ്, ഇനിയും പോകും.
0: ആദ്യം അപ്ഡേഷൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, ഇത് പ്രത്യേകിച്ചും ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് പോകണം അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഇപ്പം കുറെ നമ്മൾ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ റെഫറൻസ് മീൻസ് സോഷ്യൽ മീഡിയ ആണെങ്കിലും ചില വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, അതിനൊക്കെ പോകാറുണ്ട്?
1: എല്ലാത്തിനും പോകും. നമ്മളെ പഠിപ്പിച്ച എല്ലാവരുടെയും ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും വരുമ്പം അവര് നമ്മളെ അറിയിക്കും. ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് പോയാൽ മാത്രമേ പുതിയ ട്രീറ്റ്മെന്റ്സ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ.
0: കാലത്തിന്റെ ഒപ്പം വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അല്ലെ?
1: അതെ, അല്ലാതെ ക്ലയന്റ് വന്നിട്ട് നമ്മളോട് ഒരിക്കലും അതിങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അറിയാത്തത് പോലെ നോളജ് എന്ന് പറഞ്ഞൊരു സംഭവം മെയിൻ.
0: മോഡേണിറ്റി എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് കൊണ്ടുവരണം, അത് ക്ലയന്റ് പറഞ്ഞല്ലാതെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്.
1: ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം.
0: അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യൂലോ അവരുടെ അടുത്ത് അല്ലെ?
1: അതെ, തീർച്ചയായും അതും അറിയിക്കും. എല്ലാവരും ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഈ ടൈം ആണോ എന്ന് അവര് ചെക്ക് ചെയ്യും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഒരു കാരണമല്ല, അവർക്ക് നമ്മൾ ഫ്രഷ് ആണ്.
0: അതായത് ഒരു കൃത്യതയും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നതിൽ ഒരു സത്യസന്ധതയും ഉണ്ടെന്ന് നമ്മളത് ഉറപ്പിക്കും. ആയിരിക്കണം അല്ലേ, അതല്ലേ നിലനിൽപ്പ്.

0: ഇന്റേൺഷിപ്പിന് ആധാരമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്.
1: അതെ അതെ, നമുക്ക് ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒന്നുമല്ല. നമ്മുടെ ഒരു ക്ലയന്റ് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ആ വർക്ക് ചെയ്ത് അതേപോലെ തന്നെ വേണം അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു ഹെഡ് വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല.
0: പിന്നെ വരുന്നവരുടെ സ്കിന്നിന്റെ സ്വഭാവം, മുടിയുടെ സ്വഭാവം, ഇതൊക്കെ വ്യത്യാസമാണല്ലോ. അപ്പൊ അതനുസരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ലേ, അതിനെ കുറിച്ച് പറയോ?
1: അത് നമ്മൾ സ്കിന്ന് നോക്കിയാണ്, അവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയുന്നത്. സ്കിന്നുകൾ തന്നെ പലതരത്തിലുണ്ട്, നോക്കാതെ നമ്മൾ ഒന്നിനും ട്രീറ്റ് ചെയ്യാൻ പാടില്ല.
0: ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയത്,

0: ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഇപ്പൊ ബ്യൂട്ടീഷ്യൻ കോഴ്സ് മാത്രമല്ല, അതായത് ഇത് നിലനിൽക്കണമെങ്കിൽ ഇതിനോട് ഒരു താല്പര്യം വേണം, നിരന്തരമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അപ്പൊ ആ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? പല ആളുകൾക്കും ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് മടിയായിരിക്കും പലർക്കും, ശരിയാവോ ശരിയാവോ അങ്ങനെയൊക്കെ ആയിരിക്കും. ആ രീതിയിൽ രജനിക്ക് അവരോട് എന്താ പറയാനുള്ളത്?
1: അപ്പം ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഓൺലൈൻ പഠിക്കാം, ഓഫ്ലൈൻ പഠിക്കാം,
0: ഒരുപാട് സാധ്യതകളുണ്ട്
1: നമുക്ക്. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടമ്മമാരോട് മാത്രമല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാത്തിനും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും നമ്മൾ തന്നെ വാങ്ങുമ്പം കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് നമുക്ക് വേറൊരാൾ വാങ്ങിച്ചു തരുമ്പം കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ അത് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പി ആയിരിക്കും, മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റും, അതാണ് എനിക്ക് തോന്നുന്നത്.
0: അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബ്യൂട്ടി പാർലർ പോകാതെ തന്നെ ഇപ്പം നമ്മൾ ചെറിയൊരു പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഒരു സ്കിൻ പ്രോബ്ലമോ ഒക്കെ ആയിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും, പോകാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാം, ഒരു ഒന്ന് രണ്ടെണ്ണം
1: പറയാലോ? തീർച്ചയായും. വീട്ടിൽ തന്നെ ചെറിയ ജീരകം പൊടിച്ച് അതുപോലെ തന്നെ മുൾത്താനിമിട്ടിയും മിക്സ് ചെയ്ത്, മുൾത്താനിമിട്ടി ഒരു പൗഡർ ഉണ്ട് നമുക്ക് ആയുർവേദ കടയിലൊക്കെ കിട്ടുന്ന, അതും സമം 1:1 ചേർത്ത് അതിനകത്ത് ഓറഞ്ച് നീരോ തൈരോ പ്ലെയിൻ വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ മാറും, നല്ല ക്ലീൻ ആകും. പിന്നെ തക്കാളി നീര്, കോഫി പൗഡർ, കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താൽ നമ്മുടെ പിഗ്മെന്റേഷൻ മാറും. മുടിക്കാണെങ്കിൽ ചെമ്പരത്തിത്താളി, പണ്ട് തൊട്ട് പഴമക്കാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തിത്താളി, അത് നല്ല അതിനകത്ത് കണ്ടീഷനിങ് ഉണ്ട്. പിന്നെ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം ഹെയറിൽ ചെയ്താലും, കറ്റാർവാഴ നല്ലതാണ്,
0: സ്കിന്നിനും
1: നല്ലതാണ്, ഹെയറിനും നല്ലതാണ്. പ്ലെയിൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മസാജ് കൊടുത്താൽ നല്ല ഗ്ലേസിങ് ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ
0: ട്രേഡ് സീക്രട്ട്. സംരംഭം നിലനിന്ന് പോകണമല്ലോ,
1: അപ്പൊ പിന്നെ അവര് വീട്ടിൽ തന്നെ
0: ചെയ്യാം. നല്ല ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തന്നെ ഒത്തിരി സന്തോഷം. ടിപ്സ് ആണെങ്കിലും അത്യാവശ്യം പരീക്ഷ നോക്കാൻ നല്ല ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്,
1: സിമ്പിൾ ആണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
0: ഇപ്പൊ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സ്വന്തമായിട്ടൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു, സാറ്റിസ്ഫൈഡ് ആണോ?
1: ഒരു 60% വരെ ഞാൻ ഓക്കെ ആണ്. എന്റെ വരുമാനത്തിൽ കൂടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഞാൻ കാറ്, അതൊക്കെ ഞാൻ തന്നെ എന്റെ ആഗ്രഹങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല,
0: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും
1: ചെയ്യാനുണ്ട്.
0: ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ, ഇപ്പം ആക്സസറീസ്, ആഭരണങ്ങള്, ഡ്രസ്സ് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇതൊക്കെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന പല ബ്യൂട്ടി പാർലറുകളും ആ രീതിയിലുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ
1: എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കറിയുന്ന ഷോപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: അല്ലാതെ നിലവിലിപ്പോ
1: നിലവിൽ ഞാൻ ഒന്നും എന്നില്ല, ഇതിനകത്ത് കൂടുതൽ പഠിക്കണം, ഇനിയും അറിയണം, സക്സസ് ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
0: ഈ ഫീൽഡില് നമ്മള് കൊറേ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, എന്നാലും നമുക്ക് ബ്യൂട്ടീഷ്യൻ രംഗത്തും ആരാധന തോന്നുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ടോപ്പ് ലെവലിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്, മലയാളീസ് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആരോടെങ്കിലും ഒരു ആരാധന തോന്നിയിട്ടുണ്ടോ?
1: രഞ്ജു രഞ്ജിനി അവരൊക്കെ ചെയ്യുന്ന വർക്കിനകത്ത് ഭയങ്കര റിസൾട്ടാന്ന് കാണുന്നുണ്ട്, അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത്രയും പെർഫെക്റ്റ് ായിട്ട് നമുക്ക്, എനിക്ക് ചിലപ്പോ എന്റെ അറിവില്ലായ്മയാണോ എന്നറിയില്ല, ഒരുക്കുന്നവരുമാണ്, അവരും ഒരുങ്ങും, അവർ നന്നായിട്ട് ഒരുക്കുകയും ചെയ്യും. അവർ ചെയ്ത വർക്കിന് ഭയങ്കര റിസൾട്ടുമാണ്, ലാസ്റ്റിംഗ് ആണ്, അത് ദൈവം ഓരോ ആൾക്ക് കൊടുത്ത ഓരോ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്.
0: അതൊക്കെ കാണുമ്പോൾ അതുപോലെ നന്നാക്കി എടുക്കണം എന്നൊക്കെ തോന്നുന്നു.
1: പിന്നെ തീർച്ചയായും എന്ത് വർക്ക് കണ്ടു കഴിഞ്ഞാലും, ഒരു ഹെയർ കട്ട് കണ്ടു കഴിഞ്ഞാലും, ഒരു മേക്കപ്പ് കണ്ടു കഴിഞ്ഞാലും, ഒരാളെ കണ്ടു കഴിഞ്ഞാലും, വാട്ട് എന്ത് സംഭവം,
0: നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ഒരാളെ കാണുമ്പോൾ ഇതിൽ എന്ത് മാറ്റം വരും, എങ്ങനെ കൂട്ടാം അല്ലേ?
1: അതെ അതെ,
0: എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്?
1: നമ്മളിപ്പോ എന്തെങ്കിലും ആയിരിക്കും അവർ സംസാരിക്കുന്നത്, പക്ഷെ നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് അവരുടെ ഹെയറിന്റെ സ്റ്റൈലും, ഈ ലിപ് ഷെയ്ഡ് ഇവർക്ക് സൂട്ടല്ല, അല്ലെ ഇതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മളെ കണ്ണിൽ കാണുന്നത്.
0: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് പോകുന്ന ബ്യൂട്ടി പാർലറില് അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടീഷ്യനാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം, അവര് പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഒരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു
1: ബ്യൂട്ടീഷ്യനിൽ. കാരണം നമ്മുടെ സ്കിന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാള് നിങ്ങളായിട്ട് തന്നെ കാണണമെന്ന്. അതായത് നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും വേറൊരാളുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് പേടിയാവും, ദൈവം ഇവരെന്ത് കാണിക്കും, നമ്മുടെ ഹെയർ കൂടുതൽ കട്ട് ചെയ്യോ, വേറെ ഷേപ്പ് ആവോ,
0: ആദ്യമായിട്ട് വരുന്ന ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ഒരു
1: ടെൻഷനാണ്. അതേപോലെ നമ്മളും കോംബ് എടുക്കുമ്പോഴാണെങ്കിലും സിസർ എടുക്കുമ്പോഴാണ് ദൈവത്തെ വിളിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സർവീസിൽ അവർ ഇഷ്ടപ്പെടണം, സാറ്റിസ്ഫൈഡ് ആകണം, നമ്മൾ ഓക്കെ ആണ്, സന്തോഷമായിരിക്കണം.
0: വുമൻ എംപവർമെന്റ്, അഭിമാനത്തോടെ ഒരു തൊഴിൽ ചെയ്യുന്നു, അത് സജനയിൽ കാണുന്ന സജനയ്ക്ക് പറയാനുള്ള കാര്യം എന്തോ, അല്ലെങ്കിൽ എന്നെ നിലനിർത്തുന്ന കാര്യം ഇതാണെന്ന് ഫൈനലി പറയാനുള്ള,
1: ദൈവവിശ്വാസമുണ്ട് ഏത് സിറ്റുവേഷനിലും നമുക്കൊരു കൈത്താങ്ങായ, നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തന്നെയാണ് നമുക്കതൊരു ഹാപ്പി ആയിട്ട് തോന്നുന്നത്.
0: ഏതായാലും ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് കുറച്ച് ടിപ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സ് വരട്ടെ,

0: ഈ സംരംഭം നന്നായി പോകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. നന്ദി.
1: ഓക്കെ, താങ്ക് യു.
2: ബ്യൂട്ടി പാർലർ സംരംഭികയായ സജന കൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് കെ വി ലീല.
3: ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമനം ഗവൺമെന്റ് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് മന്ത്രി കെ എം ഷാജി. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ നിവേദനം നൽകി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി എം എൽ എ പറഞ്ഞു. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഫൈനൽ അടുത്ത മാസം 11.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ 2:08. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, അറിയിപ്പുകൾ, തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, മത്സ്യ സംസ്കരണത്തിനുള്ള പുതിയ പദ്ധതികൾ, സ്വിഫ്റ്റിലെ സയന്റിസ്റ്റ് ഡോക്ടർ നീതു സംസാരിക്കുന്നു, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, മുട്ട് തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര, 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: മലയാള ചലച്ചിത്ര വേദിയിൽ 50 പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, പ്രകൃതി കൃഷി, ഒരവലോകനം, പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രൻ സംസാരിക്കുന്നു, തുടർന്ന് വാഴ, നെല്ല്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന ചൂണ്ടിയിലുള്ള ചന്ദ്രൻ കെ പി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
4: മലയാള ചലച്ചിത്രവേദിയിൽ 50 പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു, അവസാന ഭാഗം, 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ, 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയർ പങ്കെടുക്കുന്നു, അവസാന ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ഡി കെ ജയരാമന്റെ സംഗീത കച്ചേരി, എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യൻ ഘടം, 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം.

0: ജീന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഏത്തയ്ക്ക് നാടൻ മൊത്തവില 48, ചില്ലറ വില 55, മറുനാടൻ മൊത്തവില 46, ചില്ലറ വില 50, പയർ നാടൻ 55-60, മറുനാടൻ 46-52, ചേന നാടൻ 46-52, മറുനാടൻ 45-50. ഇനി മറുനാടൻ ഇനങ്ങൾ: ചീര പച്ചയും ചുവപ്പും, മൊത്തവില 38, ചില്ലറ വില 42, കുമ്പളങ്ങ 18-22, പൂവൻ 60-65, റോബസ്റ്റ 37-44, ബീറ്റ്റൂട്ട് 54-60, ചുരയ്ക്ക 30-37, ക്യാബേജ് 50-55, കോളിഫ്ലവർ 40-47, വെള്ളരി 19-24, മുരിങ്ങക്കായ 60-65, പച്ചമുളക് 45-50, ബീൻസ് 194-200, പച്ചമാങ്ങ 35-40, സവാള 30-35, ചെറിയ ഉള്ളി 75-80, പീച്ചിങ്ങ 75-80, തക്കാളി 34-40, അമരപ്പയർ 65-70. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
2: മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു.
3: പ്രതിവർഷം കേരളത്തിൽ കയറ്റുമതിക്കും പ്രാദേശിക ഉപയോഗത്തിനുമായി 600,000 മെട്രിക് ടൺ മത്സ്യം ഉണക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്ന രീതിയാണ് പ്രധാനമായും കണ്ടുവരുന്നത്. പക്ഷേ ഇതിന് ഒട്ടേറെ പരിമിതികളും ദൂഷ്യഫലങ്ങളുമുണ്ട്. മാത്രമല്ല, മഴക്കാലത്ത് മത്സ്യം ഉണക്കുന്നത് പ്രായോഗികമല്ല. പൊടിപടലങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവ കാരണം ഉണക്ക മത്സ്യത്തിന്റെ ഗുണനിലവാരം കുറയാനും സാധ്യതയുണ്ട്. ഇത്തരം രീതിയിൽ ഉണക്കാൻ കൂടുതൽ സമയവും വേണ്ടിവരും. സൌരോർജ്ജ ഡ്രയറുകൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ശുചിയായ രീതിയിൽ ഗുണമേന്മയുള്ള ഉണക്ക മത്സ്യം തയ്യാറാക്കാം. സാധാരണയായി മത്സ്യം കേടുകൂടാതെ ഉണക്കാൻ ആവശ്യമായ താപനില 50 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലാണ്. ഈ പരിധിക്കുള്ളിൽ ഊഷ്മാവ് ഒരേപോലെ നിലനിർത്താനും നിയന്ത്രിക്കാനും സാധിക്കുമെന്നതാണ് CFT ഡ്രയറിന്റെ മേന്മ. കുറഞ്ഞ ചെലവിൽ ഊർജ്ജക്ഷമതയുള്ളതും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതുമായ സോളാർ ടണൽ ഡ്രയർ, സോളാർ ഇലക്ട്രിക്കൽ ഡ്രയർ, ബയോമാസ് ഡ്രയർ എന്നിവയാണ് CFTയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. മത്സ്യം കൂടാതെ തന്നെ മറ്റു പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ ഉണക്കാനും ഇത്തരം ഡ്രയറുകൾ അനുയോജ്യമാണ്. സൂര്യപ്രകാശ ലഭ്യത കുറഞ്ഞ സമയങ്ങളിൽ ഉണങ്ങുന്നതിനാവശ്യമായ വൈദ്യുത താപീകരണ ഉപകരണം ഡ്രയറുകളിൽ പ്രവർത്തന സജ്ജമാണ്. സൂര്യപ്രകാശത്തെ പരമാവധി കാര്യക്ഷമമായി ശേഖരിച്ച് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 50 കിലോ മത്സ്യം സോളാർ ടണൽ ഡ്രയറിൽ ഉണക്കാനാകും. ഏകദേശം 12 ചതുരശ്ര അടി വിസ്തീർണമുള്ള തറയും. ഈ ടണൽ ഡ്രയർ പ്രവർത്തിക്കുന്നതിനായി ബാഹ്യ ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യമില്ലാത്തതിനാൽ തന്നെ ഇത് എവിടെ വേണമെങ്കിലും വച്ച് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. വൈദ്യുതി ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ നടത്തിപ്പ് ചെലവ് വളരെ കുറവാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഏകദേശം 12 മുതൽ 14 മണിക്കൂർ കൊണ്ട് തന്നെ മത്സ്യം ഉണക്കിയെടുക്കാം. മറ്റൊരു തരത്തിലുള്ള സൌരോർജ്ജ ഡ്രയറിൽ പെട്ടതാണ് സോളാർ ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് ഡ്രയർ. സൌരോർജ്ജം കുറവുള്ള സാഹചര്യങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് മത്സ്യം ഉണക്കാൻ ആവശ്യമായ ചൂട് നിലനിർത്തുന്ന രീതിയാണ് ഇത്തരം ഡ്രയറുകളിലുള്ളത്. വെയിലുള്ള സമയത്ത് സോളാർ കളക്ടർ വഴി സൌരോർജ്ജം ഉപയോഗിച്ച് മത്സ്യം ഉണക്കാം. വെയിൽ കുറവുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹീറ്ററുകൾ ഉപയോഗിച്ച് താപനില നിയന്ത്രിക്കുകയും ചെയ്യാം. വിവിധ ശേഷികളിൽ ഇത് ലഭ്യമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ചെറുകിട രീതിയിൽ ഉണക്കമത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ 10 കിലോ ശേഷിയുള്ള ഡ്രയറും CFT വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് വിവിധ ശേഷികളിൽ പ്രവർത്തിക്കുന്ന ഡ്രയറുകൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കാവുന്നതാണ്. സോളാർ ഇലക്ട്രിക്കൽ ഡ്രയറിൽ നിന്നും വ്യത്യസ്തമായാണ് സോളാർ LPG ഡ്രയർ പ്രവർത്തിക്കുന്നത്. സൌരോർജ്ജമുള്ള സമയങ്ങളിൽ വെള്ളം ചൂടാക്കി സൂക്ഷിക്കുകയും സൌരോർജ്ജം ലഭ്യമല്ലാത്ത സമയങ്ങളിൽ ഈ ചൂടുവെള്ളം ഉപയോഗിച്ച് ഡ്രയറിലെ താപനില നിലനിർത്തുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് സോളാർ LPG ഡ്രയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചൂടുവെള്ളത്തിന്റെ താപനില കുറഞ്ഞു കഴിഞ്ഞാൽ പാചകവാതകം ഉപയോഗിച്ച് വെള്ളത്തിന്റെ താപനില നിലനിർത്താനുള്ള സജ്ജീകരണം ഇതിൽ ഉണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ച് മേഘാവൃതമോ മഴയുള്ളതോ ആയ സാഹചര്യങ്ങളിലും രാത്രികാലങ്ങളിലും മത്സ്യം ഉണക്കിയെടുക്കാവുന്നതാണ്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭ്യമല്ലാത്ത സമയത്ത് മാത്രമേ പാചകവാതക സംവിധാനം പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നുള്ളൂ. താപനില കുറയുന്നതിനനുസരിച്ച് പാചകവാതകം പ്രവർത്തിപ്പിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനവും ഇതിലുണ്ട്. CAFT വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.

0: മറ്റൊരു തരം ഡ്രയറാണ് ബയോമാസ് ഡ്രയർ. പൂർണ്ണമായും ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയിലാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. വിറക്, ചകിരി, ചിരട്ട തുടങ്ങിയ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മത്സ്യമുണക്കാൻ ആവശ്യമായ താപനില ഡ്രയറിൽ നിയന്ത്രിച്ച് നിർത്തുന്നത്. ജൈവ വസ്തുക്കൾ സുലഭമായ സ്ഥലങ്ങളിൽ ഇത്തരം ഡ്രയറുകൾ പ്രയോജനപ്രദമായി ഉപയോഗിക്കാം. നൂതന സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഡ്രയറാണ് ഇൻഫ്രാറെഡ് ഡ്രയർ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് മത്സ്യമുണക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ താപോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുകയും അങ്ങനെ മത്സ്യത്തിലുള്ള ഈർപ്പം കൂടുതൽ വേഗത്തിൽ ഒരേപോലെ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മറ്റു സോളാർ ഡ്രയറുകളെ അപേക്ഷിച്ച് വളരെ കുറവ് സമയം കൊണ്ട് ഇതിൽ മത്സ്യമുണക്കിയെടുക്കാം. CAFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രയറാണ് സോളാർ ഗ്യാസിഫൈഡ് ഡ്രയർ. പ്രൊഡ്യൂസർ ഗ്യാസ് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി ഡ്രയറിൽ താപനില നിലനിർത്തുന്ന രീതിയാണിത്. ഇതിന്റെ പ്രത്യേകത വിറകും മറ്റു ജൈവ വസ്തുക്കളും കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഇല്ലാതെ തന്നെ വെള്ളം ചൂടാക്കി ഡ്രയറിലെ താപനില നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. മത്സ്യമൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പുക വെച്ച് ഉണക്കിയെടുക്കുന്ന മത്സ്യം. ഇതിനുവേണ്ടി ICRCFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള സ്മോക്ക് ഫിൽട്ടേർഡ് ഫിഷ് സ്മോക്കിംഗ് കിൻ കം ഡ്രയർ. പരമ്പരാഗത സ്മോക്കിംഗ് രീതികളിൽ കാണുന്ന കരി, അത് ആരോഗ്യത്തിന് ഹാനികരമായ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളുടെ ഒരു സ്രോതസ്സാണ്. ഈ പ്രത്യേക സ്മോക്ക് ഫിൽട്ടറിംഗ് സംവിധാനം ഫിഷ് സ്മോക്കിംഗ് കിന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ സുരക്ഷിതവും ഉയർന്ന ഗുണനിലവാരവുമുള്ള പുകവെച്ചുണക്കിയ മത്സ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. ചെറുകിട മത്സ്യ സംസ്കരണ സംരംഭങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ മൂല്യവർദ്ധനവിനായി ഫിഷ് സ്മോക്കിംഗ് കിൻ കം ഡ്രയർ ഉപയോഗിക്കാവുന്നതാണ്. വിവിധതരം ഡ്രയറുകൾക്ക് പുറമേ CAFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റു നൂതന സാങ്കേതിക വിദ്യകളാണ് ശീതീകരണ സംവിധാനത്തോടുകൂടിയ ആധുനിക മത്സ്യ വിപണന യന്ത്രം, പോർട്ടബിൾ ഫിഷ് ഫ്രഷ്നസ് സെൻസർ. ഇതിനു പുറമെ മത്സ്യത്തിന്റെ ചെതുമ്പാൽ കളയുന്ന ഉപകരണങ്ങളും CAFT വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സോളാർ ഡ്രൈയിംഗ് എന്നത് പരിസ്ഥിതി സൌഹൃദവും സാമ്പത്തികമായി ലാഭകരവും പരമ്പരാഗത രീതിയേക്കാൾ ഒട്ടേറെ ഗുണങ്ങൾ ഉള്ളതുമായ ഒരു സാങ്കേതിക വിദ്യയാണ്. വെയിലത്തിട്ടുണക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോളാർ ഡ്രയറുകൾക്ക് ഉയർന്ന താപനിലയും അതിന്റെ ഫലമായി കുറഞ്ഞ ആപേക്ഷിക ആർദ്രതയും നിലനിർത്താൻ കഴിയും. ഇത്തരം രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ഉണക്കിയെടുക്കാനും കുറഞ്ഞ സമയം കൊണ്ട് ഉണക്കിയെടുക്കാനും സോളാർ ഹൈബ്രിഡ് ഡ്രയിംഗിൽ സാധിക്കും. CAFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യ ആവശ്യക്കാരിൽ എത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ സ്വിഫ്റ്റ് ഡ്രയർ ഉപയോഗിച്ച് എങ്ങനെ ഗുണമേന്മയുള്ള ഉണക്കമത്സ്യം ഉൽപ്പാദിപ്പിക്കാം എന്ന വിഷയത്തിൽ ആവശ്യക്കാർക്ക് പരിശീലനം നൽകാറുണ്ട്. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളും CAFT നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഡയറക്ടർ ICRCFT മത്സ്യപുരി PO വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി 682029 എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0484241212.
1: മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി ആയിരുന്നു.
2: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം P ജയചന്ദ്രൻ പാടിയത്, P ഭാസ്കരന്റെ വരികൾ, KP ഉദയഭാനുവിന്റെ സംഗീതം.

0: കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: അടുത്ത ഗാനം രാധിക തിലക് പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. സേവന വാർത്തകൾ. 2026-28 വർഷത്തേക്കുള്ള ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അപേക്ഷകൾ ഓൺലൈനായി ക്ഷണിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള സയൻസ് കോമേഴ്സ് വിഭാഗം

വിഭാഗത്തിലെ പ്രവേശന നടപടികൾ ഇന്നും നാളെയുമായി ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഒറിജിനൽ രേഖകളുമായി എത്തിച്ചേരേണ്ടതാണ്. 2026-27 വർഷത്തെ ഐടിഐ പ്രവേശനത്തിന് ഏലപ്പാറ ഗവൺമെന്റ് ഐടിഐയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആന്റ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെ.

0: എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെ. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9946010769. 9946010769.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും കൊച്ചി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ മൂവാറ്റുപുഴ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും അല്ലാത്തവർക്കും 300 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ആധാർ, വോട്ടേഴ്സ് ഐ ഡി, പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ ഹാജരാക്കേണ്ടതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നാളെ രാവിലെ 10:30 എത്തിച്ചേരുക. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 6282442046. 6282442046. ഇടപ്പള്ളി മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ എടുത്ത ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അടുത്ത മാസം 6 9:30 വിതരണം ചെയ്യും. ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10 പാസായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്ന് 50% മാർക്കോടെ 3 ഡിപ്ലോമ പാസായവരും ആയിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindianarmy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 011-23-11-2428 011-23-11-2428. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ

0: സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
0: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റത്തിനുള്ള 25,000-ത്തോളം അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണം മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2077 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
2: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിൽ അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നയ്ക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
0: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എംഎൽഎ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ

0: രണ്ടിന് ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നിടത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്ത് തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൌസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 104,880 ഗ്രാമിന് 13,110 ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: മുട്ടു തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു.
1: മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. മുട്ടുകളിലെ തേയ്മാനം, നീർവീക്കം എന്നിവയൊക്കെയാണ് വേദനയുടെ കാരണങ്ങൾ. കൈകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രശ്നം വരാമെങ്കിലും തേയ്മാനം കൂടുതലായും ഉണ്ടാവുക കാൽമുട്ടുകളിലാണ്. ശരീരഭാരം ഏറ്റവും കൂടുതൽ വഹിക്കേണ്ടി വരുന്നത് മുട്ടുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സാവകാശം പുരോഗമിക്കുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലക്രമേണ തേയ്മാനവും നീർക്കെട്ടും വന്ന് നടക്കുന്നതിനും മടക്കുന്നതിനും പ്രയാസപ്പെടും. മുട്ടു തേയ്മാനത്തെ

പൊതുവെ പ്രായം ചെന്നവരുടെ രോഗമായാണ് കണക്കാക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ മധ്യവയസ്സിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ജീവിതശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലിന്റെ കരുത്ത് കൂട്ടാനും അതുവഴി തേയ്മാനം തടയാനുമുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം. ഇതെല്ലാം ഭാവിയിൽ എല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. ചെറുപ്പത്തിൽ നടത്തുന്ന ഈ ആരോഗ്യ നിക്ഷേപമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്ത് പകരുക എന്ന് ഓർക്കണം. ഓസ്റ്റിയോ ആർത്രൈസിന്റെ തുടക്കത്തിൽ കാൽമുട്ടിലെ തരുണാസ്ഥിയിൽ ചെറിയ പൊട്ടലും വിള്ളലുമൊക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ക്ഷതങ്ങൾ കാരണം തരുണാസ്ഥിയുടെ പുറത്ത് അസ്ഥികൾ തെളിഞ്ഞു കാണാൻ തുടങ്ങും. അപ്പോൾ തരുണാസ്ഥിയിലെ സൈനോവിയൽ ദ്രാവകവുമായി എല്ലുകൾ സമ്പർക്കത്തിലാവും. ഇതിന്റെ അനന്തരഫലമായി സന്ധിയിൽ നീർക്കെട്ട് രൂപപ്പെടും. വേദനയും അനുഭവപ്പെടും. അതും ഇതിൽ കണ്ടു തുടങ്ങും. സന്ധി ദ്രവവും മറ്റ് ഘടകങ്ങളും ചേർന്ന് സന്ധിയിൽ പശിമ നൽകുന്നുണ്ട്. സന്ധികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. തരുണാസ്ഥിയിൽ കേടുപാടുകൾ വരുന്നതോടെ ഈ പശിമ നഷ്ടമാവുകയും നീർക്കെട്ടും വേദനയും വരികയും ചെയ്യും. തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിക്കുന്നതോടെ എല്ലുകൾ തമ്മിലുള്ള കൃത്യമായ അകലം കുറയാൻ തുടങ്ങും. തരുണാസ്ഥിയിൽ ഉണ്ടായ ക്ഷതത്തിന്റെ തോതനുസരിച്ച് എല്ലുകൾ തമ്മിൽ അകലമില്ലാതെയായി പരസ്പരം ഉരയാനും തുടങ്ങും. ഇതും കടുത്ത വേദനയ്ക്ക് ഇടയാക്കും. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം വേദന കൂടുന്നത് എല്ലുകൾ പരസ്പരം ഉരയുന്നത് കൊണ്ടാണ്. തരുണാസ്ഥിയിൽ ക്ഷതങ്ങൾ സംഭവിച്ചാൽ ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥിയിലേത്. മാത്രമല്ല ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളരുന്ന അവസ്ഥ വരും. ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണങ്ങൾ. പ്രായം, കാൽമുട്ടിൽ ഏൽക്കുന്ന പരിക്കുകൾ, കാലിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ, അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവ പ്രധാന കാരണങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മുട്ടുമടക്കിയിരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മുട്ടിന് വേദന. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. മുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം, കാലിന് ബലക്കുറവ്. ഇനി തേയ്മാനം വന്നവർ നടക്കാമോ? വ്യായാമമില്ലാതിരുന്നാൽ കാലിലെ പേശികൾ ശോഷിക്കും, ബലക്കുറവ് വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ലഘു വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അടുത്തതായി ചികിത്സയിലേക്ക്. രോഗിയുടെ പ്രായം, രോഗതീവ്രത തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം ജീവിതശൈലിയിലെ ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഭക്ഷണരീതികൾ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിതവണ്ണം കുറയ്ക്കുക. അമിതഭാരം കാരണം കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് സാവകാശം ക്ഷതം വരാനും കാലക്രമത്തിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. തേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം ചെയ്ത് ഊർജ്ജസ്വലമായ ജീവിതം നയിക്കുമ്പോൾ എല്ലുകളുടെ കരുത്തും കൂടുന്നുണ്ട്. തരുണാസ്ഥികളിലെ കോശങ്ങൾ ഹയലൂറോണിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തരുണാസ്ഥിക്കുള്ള പോഷണമാണിത്. ഹയലൂറോണിക് ആസിഡ് കുറയുന്നത് സന്ധികളിൽ പശിമ കുറയാനും തേയ്മാനം കൂടാനും സാധ്യത കൂട്ടും. നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയിൽ ഹയലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ടുതന്നെ ആരോഗ്യമുള്ള തരുണാസ്ഥി നിലനിൽക്കുകയും ചെയ്യും. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. നീർക്കെട്ട് തടയാനുള്ള മരുന്നുകളും വേദന സംഹാരികളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള പരിഹാരമല്ല. എന്നിരുന്നാലും വേദന കുറയ്ക്കാൻ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തരുണാസ്ഥികൾക്കുള്ള പോഷകം നൽകുന്നത് സൈനോവിയൽ കോശങ്ങളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹയലൂറോണിക് ആസിഡാണ് ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ പ്രായം കൂടുമ്പോൾ മുട്ടിന്റെ ചലനം കുറയുകയും ഹയലൂറോണിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതോടെ തരുണാസ്ഥിക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യത കൂടും. ഇത് പരിഹരിക്കാൻ ഹയലൂറോണിക് ആസിഡ് സംയുക്തങ്ങൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ തരുണാസ്ഥിയിൽ എത്തിക്കുന്നു. ഇതുവഴി തേയ്മാനം പുരോഗമിക്കുന്നത് താമസിപ്പിക്കാൻ സാധിക്കും. മറ്റ് മാർഗങ്ങളിലൂടെ മുട്ടുതേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യുമ്പോഴുള്ള പരിഹാര

0: ഘടകമാണ് ശസ്ത്രക്രിയയെ കണക്കാക്കുന്നത്. ഒന്ന്, കാർട്ടിലേജ് റീപ്ലേസ്മെന്റ്. തേയ്മാനം കാരണം മുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് മുൻപാണ് ഈ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നത്. കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് അഥവാ തരുണാസ്ഥി മാറ്റിവെക്കൽ, അത് തന്നെ പല തരമുണ്ട്. ശരീരത്തിലെ കൂടുതൽ ഭാരം വഹിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങളിലെ ആരോഗ്യമുള്ള തരുണാസ്ഥി എടുത്ത് കേടുവന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. രോഗിയുടെ തരുണാസ്ഥി തന്നെ ലാബിൽ വളർത്തിയെടുത്ത് സന്ധിയിൽ വീണ്ടും കുത്തിവെക്കുന്നു. ആർത്രോസ്കോപ്പ് വഴി തരുണാസ്ഥി കോശങ്ങൾ ശേഖരിച്ച ശേഷം ലാബിൽ വളർത്തിയെടുത്ത് ആ കോശങ്ങളെ തരുണാസ്ഥിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങൾ ആർത്രൈറ്റിസ് ബാധിച്ച സന്ധിയിൽ കുത്തിവെക്കുകയും അതുവഴി പുതിയ തരുണാസ്ഥി രൂപപ്പെടുകയും ചെയ്യാം. അടുത്തതായി മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തരുണാസ്ഥി പൂർണമായും കേടുവരികയും മരുന്നുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. കേടുവന്ന തരുണാസ്ഥിയാണ് മാറ്റിവെക്കുന്നത്. വളരെ ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ സാധ്യമാണ്. മാത്രമല്ല ആശുപത്രിവാസം പരമാവധി കുറയ്ക്കാനും ഇപ്പോൾ സാധിക്കുന്നു. ശരീരഭാരം വർദ്ധിക്കാതെ പോഷകങ്ങളുള്ള സമീകൃതമായ ഭക്ഷണ രീതി പാലിക്കണം. മീൻ, അവക്കാഡോ, നട്സ് എന്നിവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ബ്രൊക്കോളി, വെണ്ടയ്ക്ക, പാൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ പ്രധാനമാണ്. വിറ്റാമിൻ ഡിയും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ്. നിശ്ചിത സമയം വെയിൽ കൊള്ളുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയും ചെയ്യാം. ഗ്ലൂക്കോസമീൻ, കോൺഡ്രോയിറ്റിൻ എന്നിവയും തരുണാസ്ഥയുടെ കരുത്തിന് ആവശ്യമാണ്. ചെമ്മീൻ തുടങ്ങിയ തോടുള്ള കടജീവികളുടെ മാംസത്തിലും ധാരാളം ഗ്ലൂക്കോസമീനും കോൺഡ്രോയിറ്റിനും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതാണ്.
1: മുട്ടുതേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് SR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി, 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4 മണിപ്പൂക്കൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ രണ്ടാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ

0: ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
1: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150 പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,04,880, ഗ്രാമിന് 13,110 ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 പാർക്കും ഷാജാപൂരിലെ 450 പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. 1 വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചിത്രം വടു, ഗാനരചന കെ എസ് മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കെ എസ് ചിത്ര. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചത് സത്യൻ ശ്രീമുരുക കഫേ പൂണിത്തുറ.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം തുടരുന്നു. കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് പി ഭാസ്കരന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

നെല്ല് എന്ന ചിത്രത്തിലെ ഗാനമാണിനി. യേശുദാസും പി മാധുരിയും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം നൽകിയത് സലീൽ ചൌധരി.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശാലിനി നായർ മറുപടി നൽകുന്നു. മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2436-387 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവത്തിൽ അടുത്തതായി അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് പി ഭാസ്കറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ചിത്രം സിന്ധു. യേശുദാസും വാണി ജയറാമും പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് എം കെ അർജുനൻ.

ചിത്രം സിന്ധു. യേശുദാസും വാണി ജയറാമും പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് എം കെ അർജുനൻ.

ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. തുലാവർഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനെ. ഗാനമൊരുക്കിയത് വയലാർ രാമവർമ്മ, സലീൽ ചൗധരി.

ഇതാകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ 10 മാസം ദൈർഘ്യമുള്ള സൌജന്യ സ്റ്റെനോഗ്രാഫി ആന്റ് വേഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ ആഴ്ച തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കും. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ

0: എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസായിട്ടുള്ളതും 18-നും 41-നും മധ്യപ്രായവുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-231-2944. 0484-231-2944. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 011-2311-2428. 011-2311-2428.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10-ാം തരം പാസായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്ന് 50% മാർക്കോടെ 3 വർഷത്തെ ഡിപ്ലോമ പാസായവരും ആയിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.joinindiannavy.gov.in. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും കൊച്ചി ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ മൂവാറ്റുപുഴ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും 300 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നാളെ രാവിലെ 10:30 എത്തിച്ചേരുക. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 6282-44-2046. 6282-44-2046. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
6: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ ഖാർഗെയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ ഉയർന്ന പരാതി പരിശോധിച്ച ശേഷമേ പദ്ധതി നടപ്പാക്കുന്നതിൽ തീരുമാനമെടുക്കൂവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ടെലഗ്രാഫിന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ R രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി നൽകാൻ വിസമ്മതിച്ച അധികൃതരുടെ നടപടി ഞെട്ടലുളവാക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനാധിപത്യത്തെ വിലമതിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി July 11 വരെ നീട്ടി. റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.

0: ആധുനിക ഭരണത്തിൽ സാമ്പിൾ സർവേ മുഖ്യ പങ്കുവഹിക്കുന്നതായി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ മുൻ ആക്ടിംഗ് ചെയർമാൻ ഡോക്ടർ പി സി മോഹനൻ. ഭരണപരമായ ഡാറ്റ ഉപയോഗപ്രദമാണെങ്കിലും ശാസ്ത്രീയ സർവേകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ അറിയാമല്ലോ. 9446455888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കളൊക്കെ വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്ന ആദ്യം ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ മാമ്പറയുന്നത് ദീപയാണ്.
1: ആരാണ്?
2: ദീപ.
1: ദീപ, എവിടെ നിന്നാ സ്ഥലം പേര് പറഞ്ഞു?
2: മാമ്പ്ര.
1: മാമ്പ്ര അല്ലേ. ദീപ മുമ്പേ വിളിച്ചിട്ടുണ്ട് അല്ലേ?
2: ആ, വിളിക്കാറുള്ളതാ, ഇപ്പൊ കുറച്ചുനാളായി വിളിച്ചിട്ട്.
1: ഇന്നിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ?
2: വിളിക്കാറുണ്ട്.
1: സാധാരണ നമുക്ക് എന്തെങ്കിലും വിശേഷം, ഡെഡിക്കേഷൻ ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ വിളിക്കുന്ന ആളുകള്, അതുകൊണ്ട് ചോദിച്ചത്. ഏതൊക്കെ പരിപാടിയാ കേൾക്കുന്നത് ദീപ?
2: നാലുമണിയാവോ
1: റേഡിയോ?
2: ഇല്ല, രാവിലത്തെ ചില പരിപാടികളൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുള്ളു.
1: ആണോ? എന്തെത്ര തിരക്ക്? അടുക്കള പണി, അടുക്കളയിലെ പണി തന്നെയാണോ?
2: ആ, പണി ഉണ്ടാവും, പിന്നെ ജോലിക്ക് കൊണ്ട്.
1: എവിടെയാ പോകുന്ന ജോലിക്ക്?
2: ഇവിടെ അടുത്തന്നെയാ.
1: അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാം കൂടി തിരക്കാണ് രാവിലെ.
2: കുറച്ച് തിരക്ക് വെക്കും റേഡിയോ, അപ്പൊ അങ്ങനെ കേൾക്കാറുണ്ട്. വാർത്തകള്, പിന്നെ
1: ഡോക്ടറോട് ചോദിക്കാൻ കേൾക്കാറുണ്ട്.
2: കൂടുതലും പാട്ടുകളാണ് കേൾക്കാറ്.
1: പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
2: പാട്ടുകൾ ഇഷ്ടമാണ്.
1: അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാണ്?
2: എനിക്ക് കൗരവർ എന്ന സിനിമയിലെ മുത്തുമണി തൂവൽ തരാം എന്ന
1: പാട്ടാണ് വേണ്ട അല്ലേ? സിനിമ കണ്ടിട്ടുണ്ടോ കൗരവർ? ഈ കരുടെ രചന, ചിത്രത്തിന്റെ കഥ ആരുടെ ആയിരുന്നു എന്നറിയാമോ? ലോഹിതദാസിന്റെ ആയിരുന്നു. ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ലോഹിതദാസിന്റെ ഓർമ്മ ദിവസമായിരുന്നു June 28, അതായത് ഇന്നലെ. അപ്പൊ അദ്ദേഹത്തെ ഓർക്കാനൊരു അവസരം കൂടിയായി. അപ്പൊ നേരെ പാട്ടിലേക്ക് പോയല്ലോ. പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെ ഉണ്ടോ?
2: എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട്.
1: മുത്തുപണിത്തു പോലെ തരാം.
2: എല്ലാവർക്കും
1: യേശുദാസ് പാടിയ പാട്ട്, രചന കവിതപ്പുറമാണ്, SP വെങ്കടേഷിന്റെ സംഗീതം. സിനിമ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചതായിരുന്നു അല്ലേ? മമ്മൂട്ടിയും കുറച്ച് പെൺകുട്ടികളൊക്കെ ഉള്ള ചിത്രമല്ലേ? തിലകൻ, മുരളി, അഞ്ജു, ബാബു, ആന്റണി ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം.

0: ഹലോ
1: ഹലോ വെള്ളിത്തിരയിലേക്ക്
0: ഹലോ
1: സ്വാഗതം.
0: ആ നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
0: ഞാൻ കൃഷ്ണൻകുട്ടി, യു സി കോളേജിൻ്റെ അടുത്ത്.
1: ആലുവ യു സി കോളേജ് അല്ലേ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംസാരിക്കുന്നേ.
0: ആ ഞാൻ അടുത്ത റേഡിയോ കേൾക്കണ
1: അകത്താണല്ലേ? പക്ഷെ എന്തോ അങ്ങനെ ഒരു അതിൻ്റെ ഒരു എക്കോ വരുന്ന പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ.
0: എങ്ങനെയാ സാറേ?
1: ആ പറയൂ.
0: ആ ജീവിത നൗകയിലേ
1: ആ
0: ആനത്തലയോളം വേണ്ടവരാണെന്നുള്ള
1: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? പഴയ പാട്ടുകളാണോ ഇഷ്ടം?
0: ഞാനൊരു കൃഷ്ണഭക്തനാ.
1: ആ ശരി. ആ ശ്രീകൃഷ്ണൻ്റെ പാട്ടുകൾ പുതിയതൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ.
0: അപ്പതൊക്കെ ഞാൻ ഈ ശ്രീകൃഷ്ണന്റെ ജയന്തിക്കൊക്കെ താബ്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കും.
1: അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലേ?
0: ഞാൻ പത്ത് അവതാരം, പിന്നെ കാളിമർദ്ദനം, ഗോവർദ്ധനഗിരി, അനന്തശയനം, ഇപ്പൊ അടുത്തിടുണ്ടാക്കിയ നിങ്ങള് മറന്നും പോണൊക്കെ
1: പറഞ്ഞോളൂ, കുഴപ്പമില്ല. പെട്ടെന്ന് നമുക്ക് വിചാരിക്കാതെ ഫോൺ കിട്ടിയതല്ലേ, അതുകൊണ്ടാണ്.
0: മാർക്കണ്ഡയോധം.
1: ആ ശരി.
0: അങ്ങനെ ഞാൻ പഠിച്ചതല്ല, ഒരുപാട് അവതാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഒരു കഴിവാണ് എനിക്കത്.
1: അതെ,
0: അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
1: വളരെ സന്തോഷം. എന്തായാലും ഇത് എങ്ങനെ, എന്തിലാണ് ഉണ്ടാക്കുന്നത്? ശരിക്കും മരത്തിലാണോ അതോ മണ്ണിലാണോ?
0: അല്ല, ഈ പഴയ നെറ്റൊക്കെ എടുത്തിട്ട്.
1: ആ അങ്ങനെയാണ് അല്ലേ.
0: അതിൽ ചാക്ക്, പിന്നെ പേപ്പറ്, മൈദ ഒക്കെ വെച്ചിട്ട് വലിയ ടേബിൾ ഉണ്ടാക്കുന്നത്.
1: ആ ശരി.
0: എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഈ സംഘത്തിന്റെ ആൾക്കാർക്ക് ഞാൻ കൊടുക്കും, വെറുതെ കൊടുക്കും. പൈസ ഒന്നും വാങ്ങിക്കില്ല, ഓരോരുത്തരുടെ.
1: ഇനിയപ്പോ ഇതൊക്കെ വരുന്നുണ്ടല്ലോ, വിനായക ചതുർത്ഥി ഒക്കെ, ഗണേശന്റെ. എവിടെ ജോലി ചെയ്തിരുന്നത് താങ്കള്?
0: ഞാൻ 6 വർഷം സൂപ്രണ്ട് പോലീസ് ഓഫീസിലെ, അത് കഴിഞ്ഞ് ജി എസ് എയിലേക്ക് പോന്ന് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫറിലെ. അവിടെ നിന്ന് എനിക്ക് നല്ല സേവനത്തിലുള്ള അവാർഡൊക്കെ കിട്ടി.
1: ശരി, നല്ല സേവനത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ.
0: പിന്നെ കിംസിൽ എനിക്ക് ജോലി കിട്ടി. കിംസ് കിൻഡറായിട്ട് ഞാൻ അവിടെ പോകുന്നു.
1: ശരി.
0: ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു കൊടുക്കണ്ടേ?
1: വളരെ നല്ല കാര്യം. എന്തായാലും നമുക്ക് അപ്പൊ പാട്ടിലേക്ക് പോയാലോ. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയാറുണ്ട് ജീവിത നൗക. തെക്കുറിശ്ശിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോവാം. അപ്പൊ ആനത്തനയോളം വെണ്ണ തരാമട, ആനന്ദകൃഷ്ണ വാമുറുക്ക് അല്ലേ, അങ്ങനെയല്ലേ. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ
0: കേൾക്കാമോ? ഹലോ
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം. ആ, ശശികുമാർ സാറല്ലേ?
0: അതെ, ശശികുമാറാണ്.
1: സരസനാണ്, കൊച്ചോർമ്മിൽ നിന്നും.
0: ഓ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്.
1: ആ, കുറെ കാലങ്ങളായി സാറായിട്ട്.
0: അതെ അതെ.
1: സാറിന്റെ ആരോഗ്യ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ സ്ഥിരം ശ്രോതാവാണ്.
0: ഓ, താങ്ക് യു.
1: സാറ് ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടേ.
0: ഏത് പാട്ടാണ് വേണ്ടത് പറയും?
1: അനുപല്ലവിയിലെ പാട്ടാണ് സാർ. എല്ലാ പാട്ടുകളും സാറിന് അറിയാം, എനിക്കറിയാം.
0: അല്ലല്ല, എല്ലാം ഒന്നും അറിയില്ല. ചില ഇവിടെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അനുപല്ലവിയില് ഒന്ന് രണ്ട് പാട്ടൊക്കെ അറിയാം. ഏത് പാട്ടാണ് വേണ്ടത്? എൻ സ്വരം പൂവിടും ഗാനമേ, അതോ അതോ ആയിരം മാതളപ്പൂക്കൾ? അതെ അതെ, എൻ സ്വരം പൂവിടും ഗാനമേ. നീ അനുപല്ലവി എന്ന് പറയുന്ന പാട്ട്, അതിൽ തന്നെ മറ്റേ ആയിരം മാതളപ്പൂക്കൾ, അതിരെ നിന്മിഴിത്തുമ്പിൽ, അങ്ങനൊരു പാട്ടുണ്ട്. ഈ പാട്ടുകളെല്ലാം അന്നത്തെ റൊമാൻറ്റിക് ഹീറോ ആയ രവികുമാറാണ് പാടുന്നത്. ആ, ഇത് ഗിറ്റാറായിട്ട് രവികുമാർ പാടുന്നതാണ്. മറ്റേത് രവികുമാറും എനിക്ക് തോന്നുന്നു സീമയാണോ എന്നുള്ളത്. അതെ, എന്താ പറഞ്ഞ കേട്ടില്ല. ഞാനില്ല, ഈ പാട്ടുകൾ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടില്ല. ജയനൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണോ എന്നുള്ളത്. വളരെ സന്തോഷം. ആ, പറയൂ.
1: ഒന്ന് വാസുദേവൻ നമ്പൂതിരി മുഹഞ്ഞ ഒറ്റപ്പാലം. പിന്നെ ഒരു നമ്മുടെ മനോഹരൻ ഇളയത് കപ്രശ്ശേരി. പിന്നെ ഷാഫി സർഫുന്നീസ.
0: ഇതെല്ലാം നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ് അല്ലേ?
1: പിന്നെ ഒരാൾ കൂടി ഉണ്ടോ സാറേ? എന്റെ പ്രിയ സുഹൃത്ത് ആലങ്ങാടുള്ള ജബ്ബാറ്.
0: അതെ അതെ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് ജബ്ബാറും.
1: ആ, ജബ്ബാറ് ഇപ്പോൾ കത്തൊക്കെ പറഞ്ഞ ഒരു ആളാണ്.
0: അതെ അതെ,
1: അതിന്റെ ഇപ്പോൾ ഞാൻ കേൾക്കാറുണ്ട് ജബ്ബാറിന്റെ. അപ്പൊ ആ ജബ്ബാറും കൂടി ഇട്ടേ പാട്ട് സാറേ.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? നല്ല പാട്ടുകളുടെ ചിത്രമായിരുന്നു അനുപല്ലവി. അതിൽ ജയൻ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, ജയൻ ഒരു കുളിമുറിയിലിരുന്ന് പാടുന്ന പാട്ട്, നീരാട്ട് എന്ന് പറഞ്ഞ. ആ, ജയചന്ദ്രൻ വാണി ജയറാം പാടിയിട്ടുള്ള
1: പാട്ട്.
0: അല്ലല്ല, ഈ പാട്ട് ഈ ചിത്രത്തിൽ രണ്ടു മൂന്ന് പാട്ടുകൾ അറിയാം മാത്രമേ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോയല്ലോ. എന്നാ, ആ കോൾ കട്ടായി പോയി, നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ നമസ്കാരം,
0: നമസ്കാരം, ആരാ അത്?
1: ഞാൻ പ്രിയ.
0: പ്രിയ,
1: അതെ അതെ,
0: എവിടെ നിന്നാണ് സ്ഥലം?
1: ചേർത്തല. ചേർത്തല അരിപ്പറമ്പ്.
0: ചേർത്തല അല്ലേ? മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ അല്ലേ?
1: ഞാൻ ഈ വെള്ളിത്തിരയിൽ വിളിച്ചിട്ടുണ്ട്, സാറായിട്ട്
0: ആ വെള്ളിത്തിരയിൽ
1: സംസാരിച്ചിരുന്നു.
0: കേട്ടിട്ടുണ്ട് പ്രിയ.
1: ഞാൻ ഇന്ന് വിളിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ 26-ാം തീയതി.
0: ജൂൺ 26-ന് അല്ലേ?
1: അതെ അതെ,
0: വെള്ളിയാഴ്ച.
1: ഒന്നാം പിറന്നാള്. അപ്പൊ അതിലേക്കായിട്ട് പാട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്.
0: ദിവസം വൈകി പോയെങ്കിലും
1: അതെ, കിട്ടിയില്ലല്ലോ വിളിച്ചാലേ.
0: അതെ അതെ അതെ, എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ വിചാരിച്ച പോലെ കിട്ടില്ലല്ലോ.
1: പിന്നെ മാസങ്ങൾ കഴിഞ്ഞല്ലേ വിളിക്കാനും പറ്റത്തുള്ളൂ.
0: അതെ അതെ, പറയൂ, ഏത് പാട്ടാ വേണ്ട അപ്പൊ കുട്ടിയുടെ പിറന്നാൾ പ്രമാണിച്ച്?
1: മുന്നാഴി മുത്തുമായി മണ്ണിൽ പിറന്നു മുത്തേ മിന്നിടെ ജന്മദിനം.
0: മുന്നാഴി മുന്നാഴി മുത്തുമായി അല്ലേ? പിരിയില്ല നാമ എന്ന ചിത്രത്തിലെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിന്റെ രംഗത്ത് പ്രേംനസീറും ലക്ഷ്മിയൊക്കെയാണ്.
1: എനിക്ക് അതിനെ കുറിച്ച്
0: അതെ അതെ, ഈ പാട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബോൾഗോട്ടി ഇവിടെ എറണാകുളത്ത് തന്നെ ചിത്രീകരിച്ച പാട്ടാണെന്നാണ് തോന്നുന്നു. പ്രേംനസീറും ലക്ഷ്മിയൊക്കെ പാടി അഭിനയിക്കുന്ന ചിത്രമാണ്. പൂവച്ചൽ ഖദറിന്റെയാണ് വരികൾ, കെ വി മഹാദേവന്റെയാണ് സംഗീതം.
1: പിന്നെ കുട്ടിയുടെ പേര് ഹർഷിത എന്നായിരുന്നു.
0: ഹർഷിത അല്ലേ?
1: ഹർഷിത.
0: ഹർഷിത, ഓക്കെ.
1: അച്ഛന്റെ പേര്, കുഞ്ഞിന്റെ അച്ഛന്റെ പേര് പ്രവീൺ, കുഞ്ഞിന്റെ അമ്മയുടെ പേര് സൂര്യ.
0: അപ്പൊ നമുക്ക് ഹർഷിതയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കൊടുക്കാം അല്ലേ?
1: അതെ അതെ,
0: ഓക്കെ. സംസാരിച്ചതിൽ വളരെ സന്തോഷം, ഇഷ്ടകരം കേട്ടോളൂ.
1: ആ ശരി, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയാണ്. സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം. ആരാ ഇത്?
1: ഗിരീഷ് പറവൂർ.
0: ഗിരീഷ് പറവൂരിൽ നിന്ന്.
1: അതെ, എനിക്കൊരു പാട്ട് വേണം.
0: ആ, ഇതിനു മുമ്പേ പങ്കെടുത്തിട്ടുണ്ടോ അല്ലേ?
1: ആ, നേരത്തെ ചെയ്തിട്ടുണ്ട്.
0: ആ, നേരെ പാട്ടിലേക്ക് പോകുന്നു. ഏത് പാട്ടാ? പറഞ്ഞോളൂ, എന്തായാലും പാട്ടല്ലേ ആദ്യം ചോദിച്ചത്.
1: എനിക്ക് ദീപം എന്ന സിനിമയിലെ ജയന്റെ സിനിമയാണ്.
0: ജയന്റെ സിനിമയാണ്. ജയൻ മരിച്ചിട്ട് റിലീസായ ചിത്രമാണെന്നാണ് തോന്നുന്നത് എനിക്കത്. കാരണം ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ പി ചന്ദ്രകുമാറാണ്.
1: ഓക്കെ.
0: ഈ പി ചന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ജയൻ മരിച്ചു എന്നുള്ളത് വാർത്ത സ്ലൈഡ് കാണിച്ചിരുന്നത് ദീപം സിനിമ ഓടുന്ന തിയേറ്ററിൽ വെച്ചിട്ടാണെന്ന്. ആ കാലത്ത് റിലീസ് ചെയ്ത ചിത്രം തന്നെയാണ്. കാരണം ജയൻ്റെ മരണവാർത്ത അറിയിക്കുന്നത് ഇതിൽ ഈ ചിത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലൈഡ് കാണിച്ചിട്ടായിരുന്നു എന്ന്.
1: ഓക്കെ.
0: ഈ ചിത്രം കണ്ടിട്ടുണ്ടോ?
1: ഞാൻ യൂട്യൂബിലാണ് കണ്ടത്.
0: ജയൻ പോളോ കളിക്കുന്നു, അങ്ങനെ എന്തൊക്കെയാണ് അല്ലേ?
1: കുതിര സവാരി,
0: കുതിരയൊക്കെ ഉണ്ട്. അജയ് കുമാർ എന്ന് അങ്ങനെ എന്തോ ആണ് ജയന്റെ ക്യാരക്ടറിന്റെ പേര്.
1: നല്ല രസമുണ്ട് ആ കുതിര സവാരി കാണാൻ. കുതിരപ്പന്തയം.
0: കുതിരപ്പന്തയായിരുന്നു അല്ലേ? ആ ശരി. ആ പി ചന്ദ്രകുമാറിന്റെ ചിത്രമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്.
1: ഈ പാട്ട് ടൈറ്റിൽ സോങ് ആണ്.
0: ആ, ഏതാ പാട്ട് പറഞ്ഞില്ലല്ലോ അതിന്?
1: പവിഴവും മുത്തും ചൊരിഞ്ഞു.
0: പവിഴവും മുത്തും ചൊരിഞ്ഞു. ഈ ചിത്രത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുള്ളത് സത്യൻ അന്തിക്കാടാണ്.

0: ആ ശ്യാമിന്റെ സംഗീതം.
1: ഓക്കെ,
0: ആ ജയന്റെ ആരാധകനാണോ?
1: അതെ അതെ.
0: ആ കാലത്ത് സിനിമയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ? 1980 അദ്ദേഹം മരിച്ചു.
1: ഇല്ല, കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പോവാറില്ലായിരുന്നു.
0: അതിനൊക്കെ ശേഷം ജനിച്ച വ്യക്തിയാണോ?
1: ഇല്ല, ആ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ നേഴ്സറിയിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു. അതെ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജയം മരിക്കുന്നത്.
0: 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ജയം മരിക്കുന്നല്ലേ. 1980 നവംബർ 16 ശരിക്കും ആ മരണ ദിവസം. അതിനുശേഷം ഒരുപാട് ജയന്റെ സിനിമകൾ, ഒരു പക്ഷേ മരണശേഷമാണ് ആളുകൾ കൂടുതൽ കണ്ടത്. ആ വർഷം തന്നെ ഒരുപാട് ചിത്രം വന്നു. അതെ, അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്. പിന്നീട് ചില ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പകരം മറ്റു പലരും ശബ്ദമൊക്കെ കൊടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി ആ പാട്ട്. നമുക്ക് പാട്ടിലേക്ക് പോവാം. വാണിജ്യറാം പാടിയ പാട്ടാണെന്നാണ് ഓർമ്മ. പവിടോ മുത്തും ചെരിഞ്ഞു അല്ലേ.
1: നമുക്ക്
0: ആ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ,
1: ഓക്കെ,
0: വിളിച്ചത് സന്തോഷം.

0: ഹലോ, സ്വാഗതം. വെള്ളിത്തിരയാണ്.
1: ആ നമസ്കാരം സാറേ,
0: നമസ്കാരം.
1: ശശികുമാർ സാറല്ലേ?
0: ആ, ശശികുമാറാണ്.
1: എൻ്റെ പേര് ജേക്കബ്,
0: ജേക്കബ്
1: നേർക്കോട്.
0: നേർക്കോട് നിന്ന് അല്ലേ?
1: അതെ.
0: പറയുന്ന ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ കുറെ വർഷം ഇപ്പൊ പാട്ട് വേണ്ടത് എനിക്ക് മറ്റേ കാലചക്രം സിനിമയിലെ നസർ സാർ വള്ളത്തെ തുഴഞ്ഞു എൻ്റെ പാട്ടുണ്ട്. ആ കുലിൻ്റെ
0: രാഗമാലിക മാധുരി, രാഗിണിയൻ മാനസത്തിൽ, രാഗവേദന
1: മഞ്ചരി.
0: നല്ല പാട്ടുകളുള്ള ചിത്രമായിരുന്നു.
1: പിന്നെ നല്ല പാട്ടുകൾ, അതിനകത്ത് മമ്മൂട്ടി സാറുണ്ടെന്ന് തോന്നുന്നു.
0: മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് പറയുന്നുണ്ടെന്ന് ശ്രീകുമാരൻ തമ്പി സാർ ഒരു അഭിമുഖത്ത് പറയുന്ന കേട്ടു. മമ്മൂട്ടി ആദ്യമായിട്ട് ശബ്ദം കൊടുക്കുന്നത്.
1: അല്ല, തോണിയിലാണ് പുള്ളി ഇരിക്കുന്നത്.
0: ഞാൻ ചിത്രം കണ്ടിട്ടില്ല. എനിക്ക്
1: ഞാൻ കണ്ടിട്ടുണ്ട്.
0: ആ, പ്രേംനസീറാണ് നായകൻ അല്ലേ?
1: അതെ അതെ, പ്രേംനസീർ ജയഭാരതി എന്റെ പഴയ ഇഷ്ടനടന്മാരിൽ ഒരാളാണ്.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചിത്രം.
1: ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ചിത്രം.
0: നല്ല പാട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. കാലമൊരജ്ഞാത കാമുകൻ, ജീവിതമോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ഓർമ്മകൾ തൻ താമര ഇതളുകൾ ഓരോന്നായി ഇവിടെ ഇരുന്നു.
1: അതെ അതെ,
0: ഒരു മകാനം.
1: അതെ അതെ അതെ.
0: പിന്നെ ജയചന്ദ്രൻ്റെ ഒരു പാട്ട് കൂടി ഉണ്ടായിരുന്നു, അല്ല പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. നല്ല പാട്ടായിരുന്നു. പൊതുവെ ഈ ചിത്രത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് കാലം ജി ദേവരാജനുമായി ഒരുമിച്ച് ജോലി ചെയ്തിരുന്നില്ല. ഇവർ തമ്മിൽ ചില സൗന്ദര്യ പണക്കൊക്കെ ആയിട്ട് ശ്രീകുമാരൻ തമ്പി സാറ്. അതിനുശേഷം അവർ ഒരുമിച്ചൊരു ചിത്രമാണ്, വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച ചിത്രമാണ്. അതെ അതെ, രൂപവതി നിൻ ആ പാട്ടായിരുന്നു ജയചന്ദ്രന്റെ. വളരെ സന്തോഷം എനിക്ക്. എന്തായാലും നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടത്. നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ?
1: പോവാം സാർ.
0: ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം ജഗം. ഇഷ്ടം കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ആരാണാവോ? വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നമസ്കാരം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം. ഇത് ആരാണാവോ?
1: ഇടുക്കി രാജകുമാരി, ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് വിളിക്കുന്നു.
0: ആ പേര്?
1: പേര് സീതാ മനോഹരൻ.
0: സീതാ മനോഹരൻ രാജകുമാരിയിൽ നിന്ന് അല്ലേ? എന്തായാലും അത്രയും ദൂരെ ഇരുന്ന് കൊച്ചി എഫ് എമ്മിന്റെ പരിപാടികൾ കേൾക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം.
1: ഞാനൊരു റേഡിയോയുടെ ഒരു ശ്രോതാവ് തന്നെയാണ്.
0: അവിടെ എങ്ങനെയാ റേഡിയോ കേൾക്കുന്നത്? എങ്ങനെയാ, ഫോണിലൂടെയാണോ അതോ?
1: ഇപ്പൊ ഫോണില് പണിയാൻ പോകുമ്പോഴേക്കും ഫോണിൽ കേൾക്കും, അല്ലാണ്ട് വീട്ടില് ഉണ്ട്, അടുക്കളയിലും ബെഡ്റൂമിലും ഒക്കെ ഉണ്ട് റേഡിയോ.
0: അപ്പൊ റേഡിയോ വെച്ചിട്ട് തന്നെ കേൾക്കുന്നല്ലേ?
1: ആ റേഡിയോ വെച്ചിട്ട്, റേഡിയോ കിട്ടും ഞങ്ങൾക്ക്. ഞാൻ ഇത് 2018 വിളിച്ച വെള്ളിത്തിരയിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചാലും കിട്ടാറില്ല.
0: എന്തായാലും കിട്ടിയല്ലോ.
1: ഇടുക്കിയില്
0: മഴയൊക്കെ ഉണ്ടോ?
1: ആ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുക. മഴ കുറവായിരുന്നു, ഇപ്പൊ ഇന്നലെ മുതൽ മഴ തുടങ്ങിയിട്ടുണ്ട്.
0: രണ്ടു ദിവസമായിട്ട് മഴയുണ്ടായാലേ. അവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരില്ല അല്ലെ? എന്തായാലും
1: എന്നാ സാറേ,
0: അവിടെ ജലക്ഷാമൊന്നും ഉണ്ടാവില്ല അല്ലെ? വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല?
1: വെള്ളത്തിന് വേനലാകുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമുക്ക് അവിടെ വലിയ കുഴപ്പമില്ല.
0: അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടത് പറയൂ.
1: നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്നുള്ള പാട്ടില്ലേ?
0: നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി, നിറകുടം എന്ന ചിത്രം അല്ലേ? കമലഹാസനും ശ്രീദേവിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു.
1: പാട്ടാണത്.
0: അത് കണ്ടിട്ടുണ്ടോ ഈ ചിത്രം?
1: ചിത്രം കണ്ടിട്ടില്ല, ഞാൻ പാട്ട് ഒത്തിരി കേട്ടിട്ടുണ്ട്.
0: ബിജു തിരുമല്ലയുടെ രചനയാണ്, സംഗീതം ജയവിജയ. ഈ ബിജു തിരുമല ഈ നവരാത്രി സംഗീത സഭയിൽ ഇങ്ങനെ ഒരു കച്ചേരി നടന്നിട്ടില്ല, പക്ഷെ സങ്കല്പിച്ച് എഴുതിയതാന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കലാകാരന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നവരാത്രി സംഗീത സഭയൊക്കെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടില്ല. നമ്മള് ഈ അമ്പലത്തിലൊക്കെ ഗാനസുധയൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ റേഡിയോയിലൊക്കെ എപ്പോഴും കേൾക്കുന്ന,
0: ആ ഒരു കാലത്ത് റേഡിയോയിൽ എപ്പോഴും കേൾക്കുമായിരുന്നു. ഈ നവരാത്രി കാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഈ നവരാത്രി സംഗീത സഭ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. വളരെ അലങ്കരിച്ച സരസ്വതി വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ചാണ് ഈ പാട്ടൊക്കെ പാടുന്നത്, ഈ സംഗീത കച്ചേരിയൊക്കെ നടക്കുന്നത്.
1: എന്റെ കൊച്ചിന്റെ മോനെ ഇവിടെ തുറവൂരുണ്ട്, പുള്ളി മൃദംഗിസ്റ്റാണ്. പുള്ളിയൊക്കെ ഈ ഇതിനൊക്കെ ഗാനസുതക്കൊക്കെ പോകുമ്പോ ഈ പാട്ടൊക്കെ പാടുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്.
0: നമ്മൾ ഈ നവരാത്രി സംഗീത സഭ ശബ്ദലേഖനം ചെയ്ത് കേൾപ്പിക്കാറുണ്ട് ആകാശവാണി.
1: ഉണ്ട്.
0: കാരണം എല്ലാവർക്കും അവിടെ കയറിയിരുന്ന് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ കേൾപ്പിക്കാറുണ്ട് അത് ശ്രോതാക്കളെ. എന്റെ പേര് എം വി ശശികുമാർ.
1: ഞാൻ സാറിനെ വിളിച്ചിട്ടില്ല. സാറ് ഇപ്പൊ തിരുവനന്തപുരത്ത്
0: എന്തായാലും ഇന്ന് കിട്ടിയല്ലോ. ഈ തിരുവനന്തപുരത്ത് ആയിരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സംഗീത സഭയൊക്കെ കാണാനും കേൾക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആകാശവാണി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് അടുത്ത് തന്നെ ഇരുന്ന് കേൾക്കാനൊക്കെ അവസരം കിട്ടാറുണ്ട്. പറയൂ, ആർക്കു വേണ്ടിട്ടാണ്?
1: എന്റെ അമ്മാവന്റെ മകൻ മോനിപ്പള്ളിയിലുണ്ട്.

0: എന്ന് പറഞ്ഞാൽ അതിന് അതും അതിന്റെ ഭാര്യ പിന്നെ സോമൻ സോമന്റെ ഭാര്യ എല്ലാവർക്കും അവർക്ക്
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ
0: ആ ശരി
1: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം, ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ.
0: ആ നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: ആ
0: ആരാ
1: ഇത്
0: സംസാരിക്കുന്നത്?
1: ചാലക്കുടിയിൽ നിന്ന് രജനി.
0: ചാലക്കുടിയിൽ നിന്ന് രജനി അല്ലേ? രജനി പറയൂ. ഹലോ, പറയൂ.
1: ഞങ്ങൾ ബേക്കറിയിലെ സ്റ്റാഫുകളാണ്.
0: ആ ഹാ
1: ആദ്യം വിളിക്കാറുണ്ട് ഗീതേച്ചി ചാലക്കുടിയിന്ന്. ആളാണ് നമ്പർ തന്നെ.
0: ഏത് പാട്ടായിരുന്നു വേണ്ടത് പറഞ്ഞില്ല, കാരണം നമുക്കിന്ന് സമയം കുറവാണ്. ഇതിപ്പോ
1: വാത്സല്യത്തിലെ
0: താമരകണ്ണൻ ഉറങ്ങുകയാണ്, ആ പാട്ടാണ് വേണ്ടത് അല്ലേ? കൈതപ്ര എഴുതിയ പാട്ടാണ്, എസ് പി വെങ്കടേഷിന്റെ സംഗീതമാണ്. ഞാൻ രജനി ചോദിക്കുന്നത്, രജനി പറയൂ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, രജനി പറയൂ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഞാൻ ഏകനാണ് ആ ചിത്രത്തിൽ, ചിത്രയുടെ ആദ്യകാല പാട്ടാണ്. ഞാൻ അതായിരിക്കും ആവശ്യപ്പെടുന്നതെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കപ്പോൾ വാത്സല്യത്തിലെ പാട്ട് കേൾക്കാം അല്ലേ? എല്ലാവർക്കും വേണ്ടി വിളിച്ചതിൽ വളരെ സന്തോഷം, ഇഷ്ടകരം കേട്ടോളൂ. ഓക്കെ, ഇത് ഇന്ന് ഈ പരിപാടിയിലെ അവസാനത്തെ കോളാണ്, അതുകൊണ്ടാണ് അധികം സമയമില്ലാത്തത്. ഓക്കെ, പാട്ടിലേക്ക് പോകുന്നു. ആ അപ്പോഴേക്കും അവസാനമായി, കിട്ടിയപ്പോഴേക്കും അവസാനമായി. എന്തായാലും പാട്ട് കേൾക്കാം, കിട്ടിയല്ലോ വിളിച്ചിട്ട്. ഓക്കെ, ഇഷ്ടകരം കേട്ടോളൂ.
1: ആ

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് കുത്സിയ സമീന. ഈ പരിപാടിക്ക് വേണ്ടി സാങ്കേതിക സഹായം നിർവഹിച്ചത് സുനി ജോർജ്, രാധാകൃഷ്ണപിള്ള. എല്ലാവർക്കും നന്ദി.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: മൂന്ന് ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. ദേശീയ ധീരത പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. കർണാടകയിൽ നിന്നാണ് അദ്ദേഹം വീണ്ടും രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് CBSE മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി മറ്റൊരു യാത്ര തുടങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ ആകാശവാണിയിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മൾ എവിടെയാണോ ആ നാടിനെ കുറിച്ചൊന്ന് അറിയാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഞാനും ഹസീനയും കറങ്ങി നടക്കാൻ പോകുന്നത് തൃക്കാക്കരയിലാണ്. എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ, എന്താ കഴിഞ്ഞൊരു 20 വർഷത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു നാടാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയാനാണെങ്കിൽ ഫുട്ബോൾ ആവേശത്തിന് ഫുട്ബോൾ ആവേശം, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ആവേശം, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാട്. ഒരുപാട് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന നാട്ടുകാർ, പണ്ട് മുതലുള്ള സിനിമകളിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ള ലൊക്കേഷനാണ് ഈ ഒരു ഏരിയ, തൃക്കാക്കര ഏരിയ, അതുപോലെ തന്നെ എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ ദിവസം കേൾക്കാനുണ്ട് തൃക്കാക്കരയെ പറ്റിയിട്ട്. അപ്പോൾ യാത്ര തുടങ്ങാം. ഈ യാത്രയിലൊപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

0: അപ്പോൾ തൃക്കാക്കരയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം.
1: എൻ്റെ ഷഹീർ എന്നാണ്, കാക്കനാട് തന്നെയാണ് സ്വദേശം.
2: അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തൃക്കാക്കരയുടെ വിശേഷങ്ങൾ അറിയാൻ ഇറങ്ങിയതാണ്. നമുക്ക് ഓർമ്മയിൽ നിന്ന് തുടങ്ങാം. പണ്ടത്തെ ഒരു തൃക്കാക്കരയും ഇപ്പോഴത്തെ തൃക്കാക്കരയും എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: തൃക്കാക്കര എന്ന് പറഞ്ഞ പേര് വരുമ്പോൾ തന്നെ ഓണം, വിഷു,

0: ക്രിസ്മസ് അതുപോലുള്ള പെരുന്നാൾ എല്ലാം എല്ലാവരും മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുപോലെ തന്നെ ആളുകളും ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ പ്രത്യേകപ്പെട്ടാണ്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ക്ലബ്ബുണ്ട്, സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൻ്റെ രീതിയിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ ഇതിൽ പപ്പാനി കത്തിക്കലും അതുപോലെയുള്ള ഫുട്ബോള്, വടംവലി, അതുപോലെ ഇപ്പോൾ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ബിഗ് സ്ക്രീൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഐ ടി പിള്ളേരായാലും ഇൻഫോ പാർക്ക് ബേസ് ചെയ്തുള്ള പിള്ളേരുകളാണ് ഇപ്പോൾ ഉള്ളത്. പഴയ ഒരു തൃക്കാക്കരനെ സംബന്ധിച്ച് വളരെ മുമ്പന്തിയിൽ നിൽക്കണേന്ന്. ഇപ്പോൾ ജനങ്ങൾ ഈ ഐ ടി പിള്ളേരാണ് നമ്മുടെ വിജയം ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുമല്ല ഇവിടെയുള്ള നാട്ടുകാരുടെ സഹകരണം എല്ലാം കൂടി ഒരു പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് എൻ ജി ഒ കോട്ടേഴ്സ് തൃക്കാക്കര. പിന്നെ അതുപോലെ തന്നെ മഹാബലിപുരം എന്നും അറിയപ്പെടും. മഹാബലിപുരം എന്നുള്ള ചരിത്രം, മഹാബലി ഒരു അമ്പലം തന്നെയുണ്ട്, തൃക്കാക്കര അമ്പലം. അതും ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ തൃക്കാക്കര.
1: ഇപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പം പൊതുവെ എറണാകുളംകാർ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും പപ്പാഞ്ഞിനെ കത്തിക്കൽ ഫോർട്ട് കൊച്ചി എന്നുള്ളതാണ്. പക്ഷെ അതിങ്ങനെ പടർന്ന് പടർന്ന് തൃക്കാക്കരയിലേക്ക് എത്തി. ഇപ്പം ലാസ്റ്റ് ഇയറൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്നൊക്കെ.
0: പപ്പാനിനെ കത്തിക്കുന്ന ഒരു വിശേഷം പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എത്ര ഉയരത്തിൽ നടത്താൻ പറ്റിയ പപ്പാനിയാണോ അത് എല്ലാം നല്ല ഭംഗിയായിട്ട് പോലീസുകാരുടെ നിയന്ത്രണത്തിലും ഫയർഫോഴ്സിൻ്റെ അതുപോലെയുള്ള ആംബുലൻസ് സജ്ജീകരണം എല്ലാം ഉൾപ്പെടുത്തി നാട്ടുകാരുടെ സഹകരണം കൂടിയാണ് ഈ പപ്പാനി കത്തിക്കൽ നടത്തിക്കൊണ്ട്. വളരെ വിജയമായിട്ട് ഒരു മൂന്ന് നാല് വർഷം തുടർച്ചയായിട്ട് എൻ ജി ഒ കോട്ടേഴ്സ് വന്നിട്ടുണ്ട്. പലരും പലപ്പോഴും ഫോർട്ട് കൊച്ചിയിലേക്ക് തിരക്ക് അനുഭവപ്പെട്ടാലും നല്ല രീതിയിൽ ഇവിടെയാണെന്നുള്ള രീതിയിൽ 12 മണിവരെ നമ്മൾ ഡി ജെ ഡാൻസും അതുപോലുള്ള ഗാനമേള, ഇവിടെ നാട്ടുകാരുടെ കുട്ടികളുടെ പരിപാടികളെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇതാണ് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ഇത്. മയൂരയുടെ സംഘാടകരും കൂടി അതിൽ പങ്കെടുത്ത് ജനങ്ങളും പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഏത് പ്രവർത്തനമായാലും ഇപ്പോൾ പറഞ്ഞ വേൾഡ് കപ്പിൻ്റെ ആ ഒരു സ്ക്രീൻ വെക്കുന്ന കാര്യമായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ നമ്മൾ എൻ ജി ഒ കോട്ടേഴ്സ് ഒരു പുതിയ സ്റ്റേജ് വരെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു ഓപ്പൺ സ്റ്റേജാണ്, ആർക്കും പാടാം എന്നുള്ള ഒരു ഇതൊക്കെ ഇനി വരുന്നുണ്ട്, വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
1: അതാണ് നമ്മളിപ്പം സിനിമയിൽ മലർവാടി ആർട്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ പോലെ സിനിമകളിൽ കാണാനല്ലാണ്ട് മിക്ക നാടുകളിൽ നിന്നും ഈ ക്ലബ്ബ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രമാണ് നിങ്ങൾ പ്രവർത്തനങ്ങളും ഇപ്പം ഈ ഫെസ്റ്റിവൽ സമയം അല്ലാത്തപ്പോൾ എന്തൊക്കെയാണ് ക്ലബിൻ്റെ പൊതുവെ പരിപാടി?
0: സമീക്ഷ ക്ലബിനെ അപേക്ഷിച്ചാണെങ്കിൽ സമീക്ഷ ക്ലബ്ബ് ഒരു ക്ലബ്ബുമാണ്, ഒരു നാട്ടുകാർക്കൊരു സഹായവും കൂടിയാണ്. ഹോസ്പിറ്റൽ ബേസ്ഡ് ഒരു ക്യാൻസർ രോഗിക്കോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്കോ അത് നമ്മൾ ഒരു ക്യാഷ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് എന്നെക്കാട്ടി കൂടുതൽ, ഞാനൊരു മെമ്പറാണ്, എന്നെക്കാട്ടി കൂടുതൽ സെക്രട്ടറിമാരുണ്ട്, പ്രസിഡൻറ്റ്മാരുണ്ട്. പക്ഷേ എന്നിരുന്നാലും സമീക്ഷ വേറിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബ് അതാണ്. ജനങ്ങൾക്ക് സഹായം, നമ്മുടെ മെമ്പേഴ്സിന് മാത്രമല്ല നാട്ടിൽ, ഈ നാട്ടിൽ തൃക്കാക്കര ഏത് സ്ഥലത്തൊരു ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് സമീക്ഷ ഏറ്റെടുത്ത് നടത്തും. ഇനി അതിനൊരു ഉദാഹരണം, നമ്മൾ സ്പോർട്സിന് ഇവിടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ലേഡി, അവർ നമ്മളോട് വന്ന് ഒരു ആവശ്യപ്പെട്ടു. അവർ ഗുജറാത്തിലോ പഞ്ചാബിലോ പോയിട്ട് ഒരു കപ്പ് നേടിയിട്ടാണ്, അതിന് പൈസ വിരിച്ചത് നമ്മൾ സമീക്ഷ ക്ലബ്ബാണ്. അതാണ് തൃക്കാക്കരയുടെ ഒരു വിജയം, നാട്ടുകാരുടെ എല്ലാം സംഘടനയായിട്ടുള്ള നടത്തിക്കൊണ്ട് വരുന്നൊരു സമീക്ഷ ക്ലബ്ബാണ്.
2: ഇപ്പോൾ തൃക്കാക്കര എന്ന്, അതായത് കുന്നുമ്പുറം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ശരിക്കും കാക്കനാടിൻ്റെ ഒരു പച്ചപ്പ് ആണ് ഈ എൻ ജി ഒ കോട്ടേഴ്സ് അല്ലേ. കുന്നുമ്പുറം ഒക്കെ ഇപ്പോൾ കുന്നല്ലാണ്ടായി. ഈ ഒരു എൻ ജി ഒ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയുടെ ഒരു ഹൃദയ ഭാഗം പോലെ നിറഞ്ഞു നിൽക്കുന്നൊരു.
0: അതെ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, തൃക്കാക്കര പഴയ തൃക്കാക്കരയല്ല, ഇപ്പം മെട്രോ നഗരം കൂടെയാണ്. ഇനി വരും കാലങ്ങളിൽ ഇതെല്ലാം എൻ ജി ഒ കോട്ടേഴ്സ് ജംഗ്ഷനായിരുന്നു. ഹൈക്കോട്ടിലെ സ്റ്റാഫുകൾ താമസിക്കുന്ന ഒരു ഇതായിരുന്നു എൻ ജി ഒ കോട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ യൂത്ത് ഹോസ്റ്റലുണ്ട്, എഫ് എം സ്റ്റേഷൻ ഉണ്ട്, പഴയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ സ്ഥലങ്ങൾ മെട്രോ ഏറ്റെടുത്തു, മെട്രോ ട്രെയിൻ വരാൻ പോകുന്നു, അത് ഫേസ് 2 വരെ നീണ്ടു നിൽക്കുന്നു. അതിനുപരിയായിട്ട് തൃക്കാക്കര ജനങ്ങൾ വർദ്ധിച്ചു. ഇവിടെയുള്ള നാട്ടുകാരല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള നാട്ടുകാരോടൊപ്പം കൂടി നിന്ന് കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യുന്ന ഐ ടി മേഖലയിലെ പിള്ളേരെ നമ്മൾ അതിന് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ പറയാനുള്ളത് തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട് ഇല്ല. ആ ഗ്രൗണ്ടുള്ള പഴയ ഒരു ഗ്രൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇവിടെ അമ്പാടിമൂല എന്ന് പറയും. അവിടെയാണ് പിള്ളേർ കളിക്കുന്നത്. പിന്നെ ഉള്ളത് മുനിസിപ്പൽ, തൃക്കാക്കരയുടെ ഒരു ഭാഗമായിട്ട് മുനിസിപ്പൽ പഞ്ചായത്ത് ഗ്രൗണ്ടാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടായി. ഗവൺമെൻറ്റിലുള്ള സ്ഥലം വെറുതെ കാട് പിടിച്ച് പോകണേ നല്ലത്, വേറെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ പേഴ്സണൽ ആളുകൾക്ക് കൊടുത്താൽ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ പ്രതീക്ഷിക്കാം.
2: ഓക്കെ, അപ്പോൾ വികസനം എന്നുള്ളത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി മാത്രമല്ല,
0: വികസനങ്ങൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല, കെട്ടിടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളല്ല, അതിനുപരി ഈ പറഞ്ഞ ഒരു ഗ്രൗണ്ട്, അതുപോലെ എല്ലാം കൊണ്ടും ഒരു ഹബ്ബ് പോലെ, ഇപ്പോൾ വൈറ്റിലെ ഹബ്ബ് പോലെ ഒരു ബസ്സിന് മാത്രമാണ്. ഈ ഒരു കുറച്ച് സ്ഥലങ്ങൾ, ഒരു ഏക്കർ കണക്ക് സ്ഥലങ്ങൾ കാക്കനാടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടപ്പുറത്ത് പണ്ട് മുടുക്കുഴിയായിരുന്നു, പാണ്ഡവർ താമസിച്ച ഒരു ഗുഹയായിരുന്നു മുടുക്കുഴി. അത് ടൂറിസ്റ്റ് മേഖലയാക്കാൻ വേണ്ടി നമുക്ക് പറ്റിയേനെ. അങ്ങനെ

0: എൻജിഒ ക്വാർട്ടേഴ്സിൻ്റെ നടുക്ക് വലിയൊരു വട്ടത്തിൽ ഈ വേൾഡ് കപ്പിലെ രാജ്യങ്ങളുടെ കൊടിയെല്ലാം നല്ല ഭംഗിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നടുത്തളത്തിൽ തന്നെയാണെങ്കിലും ഒരുപാട് മരങ്ങളുണ്ട്. ഇങ്ങനെ വെറുതെ ഒക്കെ കാഴ്ച കണ്ട് നിൽക്കാൻ പറ്റിയ ഒരു ജംഗ്ഷനാണല്ലേ.
1: കുറെ മുൻപ് ഫെറിന് ഇവിടേക്ക് വന്നതായിട്ടൊരു ഓർമ്മയുണ്ടോ? അന്ന് കണ്ട കാക്കനാടിനെ ഓർമ്മയുണ്ടോ?
0: ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് വളരെ കുറവാണ്. പക്ഷെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് രൂപവും ഭാവവും കോലവും ഒക്കെ മാറിയാണ് ഈ ഏരിയ ഇപ്പൊ ഉള്ളത് എന്നുള്ളത്.
1: അതെ അതെ, ഞാനൊക്കെ പണ്ട് വന്നപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിന് വരുന്നവർക്കറിയാം, ഈ ബസ് വന്നാല് നമ്മൾ ഈ ബസ് അവസാനിക്കാൻ പോകുന്ന ഒരു കുന്നാണ്, രണ്ട് കുന്ന്. അപ്പൊ നമ്മൾ ഈ വന്നു കഴിയുമ്പോ നമ്മൾ വിചാരിക്കും ആ ഇവിടെ നിർത്തും, പക്ഷെ ആ കുന്നിലേക്ക് വീണ്ടും ചുറ്റി ചുറ്റി ചുറ്റി പിന്നെ അവിടെ തന്നെ തിരിച്ചു വരികയാണ്. നമുക്കിത് മനസ്സിലാവില്ല, കുന്നുകൾക്കിടയിലൂടെയുള്ള യാത്ര. ആ കുന്നുകളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, അവിടെയൊക്കെയാണ് ഇപ്പൊ സിവിൽ സ്റ്റേഷൻ ഉള്ളത്, മറ്റ് കെട്ടിടങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കാക്കനാടിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എറണാകുളം ജില്ലയിൽ വേറൊരു സ്ഥലത്തിനും ഇത്ര സ്പീഡില് ഇത്രയും ഇങ്ങനെ ഒരു മാറ്റം വേറൊരു സ്ഥലത്തിനും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ സിവിൽ സ്റ്റേഷനും മറ്റ് ആകാശവാണി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം.
0: അതാണ് ഞാൻ ചോദിച്ചത്. ഒരേ സമയം ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലുള്ള ആളുകളും ഉണ്ട്, ഐ ടി കമ്പനിയിലേക്കൊക്കെ പോകുന്ന ഫ്രീക്വന്റ്മാരെയും കാണാം. ഇപ്പൊ നമ്മൾ ആകാശവാണി സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ തന്നെയാണെങ്കിലും ഒരു ബസ് സമയത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആല്ലേ. കട്ടപ്പന, ഇടുക്കി, കൊച്ചിൻ, അങ്ങനെ പൂപ്പാറ, മരോട്ടിക്കൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കിഴക്കോട്ടുള്ള ബസ്സുകളുടെ സമയം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഒരു ഓട്ടോ ദൂരമുണ്ട്. ഓട്ടോ കാത്ത്.

അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി ഇവിടെ വളരെ പ്രാമുഖ്യത്തിൽ നിന്നിട്ടുള്ള ഒരു കലാരൂപമാണ് കോൽക്കളി എന്ന് പറയുന്നത്. പണ്ടൊക്കെ കല്യാണ വീടുകളിലൊക്കെ

0: വളരെ കോമൺ ആയിട്ട് നടന്നിരുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോൽ കളി ആശാനെയാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. പേരോ?
1: എൻ്റെ പേര് അബ്ദുറഹ്മാൻ.
0: എത്ര കാലമായി കോൽക്കളി ഇതായിട്ട്?
1: 15 വയസ്സിലാണ് പഠിച്ചത്. 15 വയസ്സിൽ പഠിച്ചിട്ട് 17-ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റക്ക് നടത്തി. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഇപ്പൊ എത്ര വയസ്സായി?
1: ഇപ്പൊ 74.
0: ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ ആയിരുന്നു. എന്താണ് ഈ കോൽക്കളിയുടെ ഒരു ചരിത്രം ഈ നാട്ടില്?
1: കോൽക്കളിയുടെ നാടായിരുന്നു കാക്കനാട്. അപ്പൊ എന്നെ പഠിപ്പിച്ച ആശാനും ഞാനും ആയിരുന്നു അന്നത്തെ കോൽക്കളി. അപ്പൊ ആ കോൽക്കളി ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ എന്നിൽ പെട്ടത് ഇനിയിപ്പോ ഞാൻ മാത്രമേ ഉള്ളു. അത് കുഞ്ഞു മുഹമ്മദ്, അത് ജ്യേഷ്ഠനാണ്.
0: അപ്പൊ ഏകദേശം എത്ര വേദികളിലോ കല്യാണ വീടുകളിലോ അങ്ങനെ എന്തെങ്കിലും കണക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്ക് എണ്ണം പറയാൻ പറ്റില്ല. കാരണം അന്ന് ഈ കല്യാണ വീട്ടിൽ കളിക്കാൻ പോയാൽ കാശ് നിസ്സാര പൈസ കിട്ടുള്ളൂ. പിന്നെ അന്നത്തെ ചായയൊക്കെ കിട്ടും. ആ കാലത്ത് അത്ര അങ്ങനെയൊക്കെയാണ്. അത് റേറ്റ് പറഞ്ഞ് പോകാനുള്ള കപ്പാസിറ്റി ഒന്നും അന്നില്ല. അപ്പം എല്ലാവരും തരും, പിന്നെ കാശും തരും, പിന്നെ പോരാൻ നേരത്തെ ഒരു സമ്മാനം അവർ തരും. ഒരു തോർത്തോല് ഒരു കസകിൻ്റെമുണ്ട്. അപ്പോൾ അത് തരുന്ന് നമുക്ക് തന്നു കഴിയുമ്പോൾ അത് മേടിക്കാൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 50 രൂപ ഒക്കെ കിട്ടുള്ളൂ അന്ന്. ഇന്നിപ്പോൾ ഞങ്ങൾ പോണത് ഇപ്പോൾ ഓർഗസ്ട്ര വെച്ച് പോവുകയാണെങ്കിൽ ഞങ്ങൾ 10-30,000 രൂപ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ദൂരം അനുസരിച്ചുള്ള റേറ്റാണ് പറയണത്.
0: ഇപ്പോൾ ഒരു സംഘത്തിൽ എത്ര പേരായിരിക്കും?
1: അത് 12 പേരുണ്ടാവും, 14 പേരുണ്ടാവും കളിക്കാൻ. പിന്നെ ഓർഗസ്ട്രക്കാരുണ്ടാവും, അവർ 4 പേരുണ്ടാവും. പിന്നെ പാടാൻ ഞാനുണ്ടാവും.
0: അപ്പോൾ ഒരു 2 വരി ഒന്ന് പാടാവോ?
1: മൈസൂരി പൂരി റോഡ് ബേങ്കല്ലൂരി കൂടി കോഴമ്പത്തൂർ മണ്ണാർക്കാട് ബേങ്ങര പുനഃ ബമ്പായി കുളമ്പുന്നാദാപുരം കൊച്ചി കൊല്ലം ചങ്ങന

0: പാടും സുൽത്താൻ ബത്തേരി കൽപ്പറ്റടകളമ്പടകര മണ്ണാണി താനൂരിലേക്ക് തളിപറമ്പുന്തല വർണ്ണതലശ്ശേരി തിരൂരിലേക്ക് ദ്വീപുകൾ മാനന്താവാടി ഇടരിക്കോടും കുറ്റിയാടി ബണ്ടൂരും ഇടനീലട മണ്ണ മൈസൂരി പൂരി റോഡ് ബേങ്കല്ലൂരി കൂടി കോഴമ്പത്തൂർ മണ്ണാർക്കാട് ബേങ്ങര.
1: കാക്കനാട് ഇത്രയും ഇങ്ങനെ കോൽക്കളിക്ക് ഒരു വേരുണ്ടാവാനുള്ള കാരണം എന്താ?
0: കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാരണന്മാരായിട്ട് കോൽക്കളി, കഴിമുട്ട്, പരശകളി, ദപ്പമുട്ട് അത് എൻ്റെ ഉപ്പാപ്പാടെ കാലം തുടങ്ങി ഉള്ളതാണ്. ഇനിയിപ്പോൾ അതിൽ ഞാൻ മാത്രമേ ഉള്ളു ഇത് നടക്കാൻ.
1: ഇപ്പോൾ പുതിയ തലമുറയിൽ കുട്ടികളൊക്കെ അഭ്യസിക്കുന്നുണ്ടോ?
0: ഇല്ല, എൻ്റെ മക്കളാ ഇല്ല. പുറത്തുനിന്ന് പിന്നെ രണ്ടുപേരുണ്ട്, ഒരാൾ പിന്നെ പാടാനുണ്ട്, പിന്നെ കളിക്കാനുള്ള പിള്ളേർ പുറത്തൊക്കെ ഉണ്ട്. ഞാൻ 17 ടീമിനെ പഠിപ്പിച്ച 17 ടീമും ഇപ്പം ഇല്ല. ഇപ്പോൾ കുറേയൊക്കെ വയസ്സന്മാരൊക്കെ ആയിപ്പോയില്ലേ.
1: അന്ന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, യാത്രാ ബുദ്ധിമുട്ടില്ലേ പോവാനൊക്കെ? അപ്പം എന്ത് ചെയ്യും അന്നൊക്കെ?
0: പിന്നെ പോണത് പിന്നെ ഇപ്പം നമ്മൾ പറവൂരാണ് പോകണമെങ്കിൽ അവിടെ പിന്നെ മഞ്ചിയൊക്കെ ഉണ്ട്, ആ മഞ്ചിയൊക്കെ പോകും, പിന്നെ നടന്നു പോകും, പിന്നെ പിന്നെ ഇപ്പോൾ ഓട്ടോ കാറൊക്കെ ഉണ്ടായി, പിന്നെ കാറിന് പോകും. അങ്ങനെയൊക്കെയായിരുന്നു ഒരു ഇത്. ശനിയാഴ്ചയൊക്കെ ചിലപ്പോൾ 2-3 പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ കാറിന് പോകും. അങ്ങനെയൊക്കെയാണ് നടത്താറ്.
1: ഇപ്പോഴും എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ?
0: ഇപ്പം ഞാൻ കോലുകളില്ല, ഇപ്പം ഞാൻ ചാനലിൽ പാടാൻ പോകുന്നുണ്ട്.
1: ഇപ്പം എന്താ ഇപ്പോൾ ഇവിടെ ചായക്കടയാണ്,
0: ചെറിയ ചായക്കടയായിട്ട് തുടങ്ങിയാൽ. അപ്പം ഇപ്പം ഉച്ചക്ക് ഇച്ചിച്ച് കഞ്ഞി ഉണ്ടാകും, കൂടുതലൊന്നും പോകണല്ലോ. ഒരു 10-12 കഞ്ഞി, പിന്നെ ചായ, അതിൻ്റെ ചായ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വലിയ കച്ചവടമൊന്നും ഇപ്പം ഇല്ല.
2: ഇപ്പം 74 വയസ്സായി. ഇവിടെ ഒരു എനിക്ക് പഴയ ഒരു നമ്മളെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു നൊസ്റ്റാൾജി ഒക്കെ വരുന്ന പോലത്തെ ഒരു കുഞ്ഞു ചായക്കടയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ? പഠിച്ചതൊക്കെ എവിടെയാണ് ആ കാലൊക്കെ?
0: അപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല.
2: പഠിച്ചിട്ടേ ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ല. കാര്യം
0: കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ആക്കാനുള്ള പിന്നെ പ്രാപ്തി ഒന്നും പാപ്പ ഒരു സുഖമില്ലാത്ത ആളായിരുന്നു. അപ്പൊ വിദ്യാഭ്യാസം ഒന്നുമില്ല, സ്കൂളിന്റെ ബാധ്യത കണ്ടിട്ടില്ല. അങ്ങനെയാണ് കോൽക്കളിയിലേക്ക് വന്നെ, പാട്ടിലേക്ക്.
2: അത് എത്ര വയസ്സിലാ?
0: അത് 17-18 വയസ്സായപ്പോ കോൽക്കളിയിലേക്ക് പോന്നു.
2: അപ്പൊ 18 വയസ്സ് വരെ എന്ത് ചെയ്തു?
0: 18 വയസ്സായി ഇങ്ങനെ ഇങ്ങനെ കളിച്ചു നടന്നു. ഇവിടെയൊക്കെ മൊത്തം കശുമാവും കശുമാങ്ങ പഴവർഗ്ഗങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ തിന്ന് പിടിച്ച് അങ്ങനെ കശുണ്ടി പഠിക്കും, അത് വിറ്റ് കോൽക്കളി പഠിക്കും, അങ്ങനെ പാട്ടിലേക്ക് പോകുന്നു.
2: അപ്പൊ ഈ പാട്ടൊക്കെ ഇപ്പൊ എങ്ങനെയാ പഠിക്കുന്നത്, എഴുതാനൊക്കെ അറിയോ?
0: പാട്ട് ചില പാട്ടുകളൊക്കെ ഞാൻ സ്വന്തമായിട്ടുള്ള പാട്ടുകളുണ്ട്.
2: വായിക്കാനറിയോ?
0: ഇല്ല.
2: എങ്ങനെ കേട്ട് പഠിക്കോ?
0: അപ്പൊ ഞാൻ അതിന് ഓരോ മാർക്കിട്ട് കൊടുക്കും, പേനയും പെൻസിലുമായിട്ട് ബുക്കില്. അപ്പൊ അങ്ങനെ ഒരടി ഞാൻ പാട്ടുണ്ടാക്കും. ഒരടി പാട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത അടി, പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അടി ഉണ്ടാക്കിയിട്ട് അവിടെ ഞാൻ ഒരു മാർക്കിടും.

0: ഈ മനസ്സിലുണ്ട് അല്ലേ.
1: ആ
0: വേറെ ഏതെങ്കിലും ഇപ്പൊ നമ്മള് സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ടുള്ള പാട്ട് പാടി, ഇനി വേറെ ഏതെങ്കിലും പാട്ടൊന്ന് പാടിത്തരോ. മൂപ്പര് സ്വന്തമായിട്ട് മനസ്സിൽ പ്രൊഡക്ഷൻ ആണ്.
1: ആ ഞാനേ പാടെ, ഞാൻ താളം
0: എടുക്കട്ടെ. ആ ആഹാ, മൂപ്പര് ഒരു ബാഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് താളമൊക്കെ പിടിക്കാൻ. പണിയായുധങ്ങൾ എടുത്താശാൻ.

0: ഈ എൻ ജി ഒ ക്വാർട്ടേഴ്സ് പരിസരത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളും നല്ല നല്ല ഓർമ്മകളും ഒക്കെയാണ് കേട്ടിരുന്നെങ്കിലും സങ്കടമുള്ള ചില കാഴ്ചകൾ, ഒന്ന് നല്ല ചക്കമണം വന്നിട്ട് ഞങ്ങൾ നോക്കുകയാണ്. ഞാൻ ഹസീനയെ ഞാനും ഇങ്ങനെ പറയുന്നത് എവിടെയോ ചക്കമണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ പുറംപോക്ക് പോലെ കിടക്കുന്ന ഒരു ഭൂമിയിൽ ഇഷ്ടംമാതിരി പ്ലാവും അതിലിഷ്ടംമാതിരി ചക്കയും, പഴുത്ത് തുടങ്ങിയ ചക്ക, പഴുത്ത് ചീഞ്ഞ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചക്ക, അങ്ങനെ ഫുൾ ഓഫ് ചക്കാസ്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് അല്ലേ ഈ മാലിന്യം ആൾക്കാർ കൊണ്ടിടുന്നത്.
1: ഈ ഫലവൃക്ഷങ്ങൾ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന ഭൂമിയിൽ നമ്മളിങ്ങനെ വേസ്റ്റ് പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടം. അതും എൻ ജി ഒ ജംഗ്ഷൻ, അപ്പോൾ അവിടെ നിറയെ ഈ പറഞ്ഞ പോലെ ചുറ്റും ഇരുവശവും മരങ്ങളും ഒരു കാട് പിടിച്ച പോലത്തെ ഒരു പച്ചപ്പ് പ്രകൃതിയാണ്. അവിടെയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഈ ഒരു കാഴ്ചയുള്ളത്.
0: ഇതിൽ നിന്നൊരു മോചനം തൃക്കാക്കരയ്ക്ക് ഉണ്ടോ എന്നുള്ളത് അറിയണം. കാരണം ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ പുറംപോക്ക് ഭൂമിയെല്ലാം ലൈൻ കമ്പി കെട്ടിയിട്ടുണ്ട്. ആളുകൾ കവറിൽ വേസ്റ്റ് ഇട്ടിട്ട് ആ കവറ് കൊണ്ടുവന്ന് ഈ കമ്പി വേലികളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാ ഭൂമിയുടെ ബോർഡറിലും ഇപ്പോൾ വേസ്റ്റ് കവറുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു നഗരത്തിൽ വേസ്റ്റ് നമുക്ക്

പല സ്ഥലത്തും കാണാൻ പറ്റും. പക്ഷേ ഇത്രയും ഭംഗിയിൽ മരങ്ങൾ, പലതരം ചെടികളും, ഒരു കുഞ്ഞി കാട് പോലെ തന്നെ മനോഹരമായി നിൽക്കുന്ന പ്ലോട്ടും, എന്നാൽ ആ പ്ലോട്ടിനെ ഒരു വശത്ത് കൂടെ ഇത്രയും മലിനമാക്കിയിരിക്കുന്ന കാഴ്ചയും ഇവിടെയേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം സിറ്റി ഇത്രയും ഡെവലപ്ഡ് ആയതുകൊണ്ടായിരിക്കും വേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇത്രയും സന്തോഷമുള്ള കാഴ്ചകൾക്കൊപ്പം തന്നെ ഒരു റിയാലിറ്റിയും കൂടെ പങ്കുവെച്ചുകൊണ്ട് പാട്ടിൻ്റെ നാട്ടുവഴി യാത്ര തുടരുകയാണ്.

0: നമ്മൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആ നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ആ നാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഇന്ന് തൃക്കാക്കര നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഒരാൾ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു.
1: എൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ഞാൻ കലാരംഗമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പേര് തന്നെ കൂടെ കൂട്ടി അബ്ദുൽ ഖാദർ കാക്കനാടെന്ന് ഒരു ഒരു വാലും കൂടിയും ചേർത്തിട്ടാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഓഡിയോ ഫീൽഡായിരുന്നു. ഒരു 95 കാലഘട്ടത്തിൽ ഓഡിയോ കാസറ്റുകളുടെ കാലഘട്ടത്തിൽ ഓഡിയോ കാസറ്റ് കമ്പനി അങ്ങനെ പരിപാടിയായിരുന്നു. അതിനുശേഷം ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ പ്രചരണ പാരഡി ഗാനങ്ങൾ പാർട്ടി ഭേദമന്യേ ചെയ്യുമായിരുന്നു. പിന്നെ ഈ കാക്കനാടുമായി ബന്ധപ്പെട്ടുള്ള കുറേ സ്മരണകളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്, അതുപോലെ തൃക്കാക്കര കാക്കനാടിൻ്റെ പഴയ കാലവും പുതിയ കാലങ്ങളും തമ്മിലുള്ള മാറ്റങ്ങളൊക്കെ

0: കോർത്തിണക്കിക്കൊണ്ട് പഴയ സിനിമകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ചേർത്തിട്ട് സിനിമയിലേക്ക് ആക്കണാട് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഞാൻ 1977 ജനിച്ച ആളാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ കാക്കനാടിൻ്റെ മാറ്റങ്ങൾ കണ്ടു വളർന്ന ആളാണ്. കാരണം നടന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് അരമണിക്കൂറിലൊരു ബസ്സുള്ള കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു വളർന്നു വന്നുകൊണ്ട് ഇപ്പോൾ ഓരോ സെക്കൻഡിലും രണ്ട് വണ്ടി വെച്ചുള്ള ബസ് വെച്ചുള്ള കാലഘട്ടത്തിലേക്കുള്ള ചേഞ്ച് ഓവറുകൾ, വല്ലപ്പോഴും മാത്രം പോയിക്കൊണ്ടിരുന്ന ബസ്സുകളുള്ള റോഡുകളുണ്ടായിരുന്ന കാക്കനാടിനെ കണ്ടു വളർന്നതാണ് നമ്മൾ. പക്ഷേ ഇന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഫുൾ ബ്ലോക്കുകൾ. സീപ്പോർട്ട് എയർപോർട്ട് റോഡ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, അന്ന് ഞങ്ങൾ കാക്കനാട് MHS സ്കൂളിലാണ് പഠിക്കുന്നത്, ഞാനിവിടെ NGO ക്വാർട്ടേഴ്സിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇവിടുന്ന് പാടം വഴി ഷോർട്ട് കട്ടിൽ വെറും 10 മിനിറ്റും കൊണ്ട് നടന്നു പോകാവുന്ന ദൂരം ഉണ്ടായിരുന്ന ആ കാക്കനാട് ഇന്ന് പാടമെല്ലാം അപ്രത്യക്ഷമായി, അവിടെ മുഴുവൻ വീടുകളായി. അവിടെ നിന്ന് ഞങ്ങൾ മെയിൻ റോഡ് വഴിയല്ലാതെ ഇന്ന് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, പാടങ്ങളില്ല കാരണം പാടം വഴി ഷോർട്ട് കട്ടിൽ ഓടിക്കേറി കാക്കനാട് ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മൾ NGO ക്വാർട്ടേഴ്സിൽ നിന്ന്, ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ ഫ്ളാറ്റുകളായി, സ്മാർട്ട് സിറ്റി വന്നു. അപ്പോൾ അതോടുകൂടി ഈ പറഞ്ഞ ഈ എൻ്റെ ബാല്യത്തിലുള്ള കാക്കനാട് ഇന്നിപ്പോൾ ഇല്ല, ഇന്ന് വലിയൊരു നഗരമായി മാറി. ആ നഗരത്തിൽ കൂടി നമ്മളും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് അവസ്ഥ.
1: ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി പറയുകയുണ്ടായി, നാട്ടുകാരേക്കാൾ കൂടുതൽ മറ്റു നാടുകളിൽ നിന്ന് ഉള്ളവരാണ് ഈ ഒരു ഏരിയയിലെന്ന്, അങ്ങനെ ഒരു ഇത് തോന്നി.
0: ഇവിടെ ഒരു ഓണം കേറാമൂല എന്ന് പറയപ്പെട്ടിരുന്നു പണ്ട് കാലത്ത്. പിന്നെ അതിനു ആ സമയത്ത് തന്നെയാണ് കാക്കനാട് എന്ന് പറഞ്ഞാൽ ചിലവർ ചിരിച്ചുകൊണ്ട്, കാക്കനാടാണല്ലേ സ്ഥലം എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് നമ്മളൊക്കെ ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാക്കനാടാണ് മെന്റൽ ഹോസ്പിറ്റൽ ഉള്ളത്. പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വഴക്കിടാൻ നേരത്ത് പറയും, ഇവനെ വല്ല കാക്കനാട്ടേക്കും കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, ഈ കുസുമഗിരി മെന്റൽ ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്നത് കാക്കനാടാണ്, അത് 80s. അപ്പോൾ അതോടുകൂടി ഈ കാക്കനാട് എന്ന് പറഞ്ഞാൽ കളിയാക്കിച്ചിരിക്കുന്ന ഒരു പറഞ്ഞ പ്രാന്തന്മാരുടെ പ്രദേശം എന്ന കുതിരവട്ടത്ത് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഉള്ള ഈ പ്രദേശവാസികളോ അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലക്കാർ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് കാക്കനാട്ടേക്ക് കൊണ്ടുപോകും, ഇവനല്ല കാക്കനാട്ടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ മാനസിക രോഗികളുള്ള സ്ഥലം എന്നുള്ള ദ്വയാർത്ഥത്തിലായിരുന്നു അന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് 1980-82 കാലഘട്ടത്തിലാണ് ഇവിടുന്ന് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിക്കൊണ്ട് കളക്ടറേറ്റ്, അതായത് സിവിൽ സ്റ്റേഷൻ വരുന്നത്. സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഫീസുകളുടെ സമന്വയമായിട്ട് എറണാകുളത്തായിരുന്നു അന്ന് കളക്ടറേറ്റ്. വിത്ത് കളക്ടറേറ്റ് അടക്കം സിവിൽ സ്റ്റേഷൻ ഒരു വലിയൊരു ബിൽഡിങ്ങിലേക്ക് മാറുകയും എറണാകുളത്തു നിന്ന് ഒരുപാട് വണ്ടികൾ ഇവിടേക്ക്, കാരണം ഗവൺമെൻറ് ഓഫീസേഴ്സ് വരികയും അപ്പോൾ അങ്ങനെ ഒരുപാട് ബസ്സിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് KBPS എന്ന് പറഞ്ഞ കേരള ബുക്ക് പ്രസ് സൊസൈറ്റി, പ്രിന്റിംഗ് പ്രസ്, കേരളത്തിലെ ഒരേ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ബുക്കും അതുപോലെ ലോട്ടറി ടിക്കറ്റ് അടക്കം പ്രിന്റ് ചെയ്യുന്ന പ്രസ്സുള്ളത് നമ്മുടെ കാക്കനാടാണ്. അപ്പോൾ അത്തരം വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇവിടേക്ക് വരികയും അതോടൊപ്പം തന്നെ അന്ന് ദൂരദർശൻ കാലഘട്ടത്തിൽ മലയാളം ദൂരദർശൻ ഭൂതല സംപ്രേഷണം തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നു ഒരു 86 കാലഘട്ടത്തിൽ. ഞങ്ങളൊക്കെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയുടെ കാലഘട്ടമാണ്, ഞങ്ങൾ കണ്ട ഹിന്ദി പരിപാടിയൊക്കെ ഇരുന്നാണ് കാണുന്നത്. നമുക്കൊരു മലയാളം പരിപാടി ഇല്ല, കാരണം ആകെ ആകാശവാണി മാത്രമാണ് അന്ന് ആശ്രയം. ആ കാലഘട്ടത്തിലാണ് ഈ ഭൂതല സംപ്രേഷണം മധ്യ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് നമ്മുടെ കാക്കനാട് TV ടവർ വരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ഈഫൽ ഗോപുരം പോലെ ടവർ പോലെ കാണാം TV ടവർ. ആ TV ടവറിലൂടെയാണ് മലയാള സംപ്രേഷണം, നമ്മുടെ ഭൂതല സംപ്രേഷണം നമ്മുടെ മധ്യ കേരളം ബേസ് ചെയ്ത് പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി അതുപോലെ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലത്തേക്ക് ആന്റിന വെച്ച്, മീൻമുള്ള പോലുള്ള ആന്റിന വെച്ചിട്ട് നമ്മൾ അന്ന്, ഞങ്ങളിവിടെ കാക്കനാടുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആന്റിന വേണ്ടായിരുന്നു, അതാണ് ഞങ്ങളുടെ കൗതുകം. കാരണം കാക്കനാടിൽ വീട്ടിൽ TV ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് കേബിൾ ഇല്ലാത്ത കാലഘട്ടമാണ്, ദൂരമുള്ള എല്ലാവരും ആന്റിന വെച്ചിട്ട് TVയിലേക്ക് കുത്താൻ നേരത്തെ, അല്ലെങ്കിൽ ആന്റിന പ്രശ്നം, കാരണം ഞങ്ങളുടെ ഇവിടെ മുഴുവൻ സിഗ്നലിൻ്റെ ബഹളമാണ്. കാരണം ഏറ്റവും 1-2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ട്രോങ് ആയിട്ടുള്ള TV സിഗ്നലുള്ള, അതായത് അന്നത്തെ കാലത്ത് TV സർവ്വതും, അപ്പോൾ ഉള്ള കാലഘട്ടം മലയാളം ദൂരദർശൻ കണ്ട് കാണാൻ സീരിയലുകളുടെ കാലഘട്ടം, കുമിളകൾ പോലുള്ള അല്ലെങ്കിൽ കൈരളി വിലാസൻ ലോഡ്ജ് പോലുള്ള സീരിയലുകളുടെ തുടക്ക കാലഘട്ടം. ആകാശവാണിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിഷ്വൽ ഇതിലേക്ക് ചേഞ്ച് ആവുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് 94 ആയപ്പോഴാണ് ഇവിടെ പ്രാദേശിക ചാനലുകൾ വരികയും അങ്ങനെ ഈ ഒരു ദൂരദർശൻ കാലഘട്ടത്തിൽ കാക്കനാടിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം TV ടവർ വന്ന് അവിടെ നിന്ന് നമ്മുടെ സ്ഥലത്തു നിന്നാണ് എല്ലാവിടത്തേക്കും സംപ്രേഷണം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് TV ടവറിൻ്റെ നിർമ്മാണം നടക്കുന്ന കാലഘട്ടത്തിൽ, ഒരു 83-84 ആണെന്ന് തോന്നുന്നു, ഒരാൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ബാല്യത്തിലുള്ള ഒരു ഓർമ്മയിലൊന്നാണ് ഈ പറഞ്ഞ എറണാകുളത്തെ നമ്മുടെ എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയപ്പെടുന്നത് അമ്പലമൂളാണല്ലോ. അമ്പലമൂള അന്ന് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് നമുക്ക് അമ്പലമൂള് കാക്കനാട് നോക്കി അമ്പലമൂളിൻ്റെ ഒന്ന് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അന്ന് ഓരോ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാലും അമ്പലമൂളിൽ പുക ഉയരുന്നു കാണാമായിരുന്നു. അന്ന് അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, എത്രയോ പേര്.

മരിച്ചു പോയതൊക്കെയായിട്ട് എൻ്റെ എൻ്റെ ചെറിയ ഓർമ്മയിലുണ്ട്. അമ്പലമൂളിൽ എത്രയോ എനിക്ക് തോന്നുന്നു മാസങ്ങൾ നിന്ന് കത്തുന്ന തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അമ്പലമൂളിൽ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക്. അതെന്നെ എല്ലാം കാക്കനാട് സാക്ഷിയായിട്ടുണ്ട്.

0: എറണാകുളത്തുള്ള വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരുമായ ഒരുപാട് ജോലിക്കാർ കാക്കനാട്ടേക്ക് താമസിക്കാൻ വേണ്ടി മാത്രം വരേണ്ട സംഭവത്തിലേക്ക് വന്നു.
1: കാക്കനാടിന്റെ പഴമ കാഴ്ചകളും ഇപ്പോൾ ചരിത്രം, സംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നാട്ടുകാരനും കലാപ്രവർത്തകനുമായിട്ടുള്ള അബ്ദുൽ ഖാദർ കാക്കനാട്, അദ്ദേഹം തുടരുകയാണ്.
0: എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ എൻ ജി ഒമാർക്ക് താമസിക്കാനായിട്ട് ക്വാർട്ടേഴ്സ് പണിയാനായിട്ട് സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് നിന്ന് 5 രൂപ 7 രൂപ ചെറിയ പൈസയ്ക്ക് സ്ഥലമെടുത്തിട്ട് ഇവിടെ ഗവൺമെൻറ് എൻ ജി ഒ ക്വാർട്ടേഴ്സ് പണിതു. അങ്ങനെയാണ് എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്ന് ഇപ്പോൾ നമ്മുടെ ആകാശവാണിയൊക്കെ ഇരിക്കുന്ന ആ ജംഗ്ഷന് പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നേരത്തെ പണ്ടെന്നുണ്ട് ഇയ്യത്ത് മുകളിൽ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അത് ഒരു കാക്കനാടിൻ്റെ ബൂമിങ്ങിന് വലിയൊരു ചേഞ്ച് ഉണ്ടായ സംഭവമായിരുന്നു. പിന്നെ തൃക്കാക്കരയെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ തൃക്കാക്കര അമ്പലം ഭയങ്കര പോപ്പുലറായിട്ട് വന്നു. കാരണം എന്ന് പറയുന്നത് പ്രാചീനമായിട്ട് ഈ ഓണക്കാലത്ത് തൃക്കാക്കര അപ്പനും അതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു ലൊക്കേഷനായി തൃക്കാക്കര പിന്നീട്

പയ്യെ പയ്യെ വളർന്നു വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ NPO-യിൽ അതുപോലെ നേവി, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൊട്ടക്ഷൻ വിംഗിലെ നേവി ഇവിടെ ഒരു ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറി എന്നും പറഞ്ഞിട്ട് NPO-യിൽ നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറി ഒരു ലാബോറട്ടറി 1983-84 കാലഘട്ടത്തിൽ സ്ഥലമെടുക്കുകയും അതിന് വലിയ ജനങ്ങൾ ഇവിടേക്ക് ജോലിക്കായിട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേ അതിൻ്റെ നേവിയുടെ ഫ്ളാറ്റുകളും നേവിയുടെ താമസിക്കാനുള്ള നേവൽ ക്വാർട്ടേഴ്സുകളും ഒക്കെ വരികയും ഇവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വരികയും അങ്ങനെയൊക്കെ വന്ന് വലിയൊരു സാധ്യതയായിരുന്നു കാക്കനാടിന് അതേ തുടർന്ന് കിട്ടിയത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കാക്കനാട് ഈ മുടുക്കുഴി എന്ന് പറയുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ചരിത്രപരമായിട്ട് അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നൊന്നും അറിയില്ല. അതായത് പഞ്ചപാണ്ഡവന്മാരുടെ അവരുടെ താവളം എന്ന് പറയപ്പെടുന്ന ഈ പറയുന്ന ഇല്ലം ചുട്ടുകരിച്ച് കഴിയുമ്പോൾ ഒരു ഗുഹാമുഖത്തൂടി അവർ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതൊക്കെ ഐതിഹ്യത്തിൽ പറയുന്നതാണ്. പക്ഷേ എന്തൊക്കെയായാലും അങ്ങനെ ഭൂപ്രകൃതി കാക്കനാട് നമ്മുടെ ഇന്നത്തെ കളക്ടറേറ്റിന് സമീപം പഴയ തലമുറക്കൊക്കെ അറിയാൻ പറ്റും ഒരു മുടുക്കുഴി ഉണ്ടായിരുന്നു. അതായത് ഭൂമിക്കുള്ളിലൊരു ഗുഹ. ഇന്നത്തെ സീപ്പോർട്ട് എയർപോർട്ട് റോഡ് ആ കാക്കനാട് ഭാഗത്ത് വന്നതോടുകൂടി ആ മുടുക്കുഴി മൂടിക്കളഞ്ഞു. ശരിക്കും ഒരു ചരിത്ര സ്മാരകമായിരുന്നു ഇവിടെ എന്നൊന്നും ആളുകൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ അത് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ തലമുറ മാപ്പ് കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഞങ്ങൾ കാക്കനാട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മുടുക്കുഴി കാണാൻ പോയിരുന്നു. നമുക്ക് അതിലെ കൂടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഗുഹയെ കൂടി നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു 50 മീറ്ററുള്ള ഗുഹയെ കൂടി നമുക്ക് അപ്പുറത്തേക്ക് കയറായിരുന്നു. പഴയ പഴയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ പഴയ പഞ്ചപാണ്ഡവരിലേക്ക് പിടിച്ചില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു 500 വർഷം പുറകോട്ട് പിടിച്ചാലും അതിനൊരു ഒരു ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു ഭൂപ്രകൃതിയുള്ള ഒരുപാട് ഗുഹ ഭാഗങ്ങൾ നമ്മുടെ കാക്കനാട് ഉണ്ടായിരുന്നു. കലാപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു 3 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അതായത് 70s-80s സി ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു കലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആളുകളുടെ ഏറ്റവും വലിയ വിനോദോപാധികളിലൊന്നായിരുന്നു തിയേറ്ററുകൾ. ആ തിയേറ്ററുകൾ ഇന്നൊന്നുമില്ല. ഇന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കളക്ട്രേറ്റിൻ്റെ തൊട്ട് സമീപത്ത് തന്നെ രാജധാനി എന്ന് പറഞ്ഞൊരു സി ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു. പോഴേ നസീറിൻ്റെ പടങ്ങളും സത്യൻ്റെ പടങ്ങളും അതിനുശേഷം വന്ന പിന്നീട് ബാലേന്ദ്രമേനോൻ ജയൻ ഇവരുടെയൊക്കെ സിനിമകളൊക്കെ മമ്മൂട്ടിയുടെ ആരംഭകാലത്തെ സിനിമകളൊക്കെ ഞാൻ അവിടെ പോയിട്ട് താഴ്ത്തിരുന്ന് കണ്ടത് ഓർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വാഴക്കാല ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു മഹാരാജ എന്ന് പറഞ്ഞത്. കത്തിപ്പോയത് വാഴക്കാല ജംഗ്ഷന് സമീപം അയ്യനാട് സർവീസ് പറഞ്ഞ ബാങ്കിന് പിന്നിലായിട്ട്. അന്ന് ബാങ്കൊന്നുമില്ല. അന്നത്തെ ഒരു ലൊക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മഹാരാജ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ ആഗോള വിനോദോപാധികൾ എന്ന് പറഞ്ഞു. പിന്നെ ഇടക്കിടക്ക് കാക്കനാട് ഭാഗത്ത് സർക്കസുകൾ വരുമായിരുന്നു. അതൊരു ജംഗ്ഷനുകളിലൊക്കെ ചെറിയ ചെറിയ സർക്കസ് സംഘങ്ങൾ വരുമായിരുന്നു. ചെറിയ സർക്കസ് സംഘങ്ങൾ രാത്രി ആവുന്നിടത്ത് അവിടെ ചെറിയ സൈക്കിൾ യജ്ഞവും അല്ലെങ്കിൽ ചെറിയ ആളെ കുഴിച്ചിട്ടിലും അങ്ങനെയുള്ള ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് ആ കാലഘട്ടമൊക്കെ അന്ന് കറണ്ടില്ലാത്ത കാക്കനാട്. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം 1980-ൻ്റെ തുടക്കത്തിൽ ദൃശ്യ വിസ്മയമായിക്കൊണ്ട് നവോദയ സ്റ്റുഡിയോ, അതായത് ആലപ്പുഴയിലുണ്ടായിരുന്ന നവോദയ അപ്പച്ചനും ടീമും അവർക്ക് ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളത്തൊരു സ്റ്റുഡിയോ തുടങ്ങണം. കാരണം മധ്യകേരളമാണ്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം എവിടെയെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറ്റിയ സ്ഥലം നമുക്ക് കാക്കനാട് തന്നെയാണ്. കുറച്ച് ഹില്ലേരിയ ഉണ്ട്. അന്ന് ഹില്ലേരിയൊക്കെ നോക്കിയാണ് അവർ കാക്കനാട് വന്ന് സ്റ്റുഡിയോ തുടങ്ങുന്നത്. നവോദയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും. നവോദയ സ്റ്റുഡിയോ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു. ഒരു സ്റ്റുഡിയോ ഫ്ലോറ് അവിടെ ഷൂട്ട് ചെയ്യാൻ കഴിയും. അവിടെ വലിയ പാർക്കുകൾ, ഒരുപാട് സിനിമകളിൽ കാണാൻ പറ്റും. മോഹൻലാലിൻ്റെയൊക്കെ പല പടങ്ങളിലും മമ്മൂട്ടിയുടെയൊക്കെ പല പടങ്ങളിലുള്ള പാർക്കുകൾ, വലിയ കുന്നും മോളും, അതുപോലെ എല്ലാ ഭൂതല എല്ലാ സ്വഭാവത്തിലുള്ള എല്ലാ ഭൂമിയും ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ നവോദയ സ്റ്റുഡിയോ 1983 കാലഘട്ടത്തിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയും അതിൽ ഇന്ത്യയിലെ തന്നെ ചലച്ചിത്ര വിസ്മയമായിട്ട് നവോദയ അപ്പച്ചൻ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നൊരു സിനിമ അവിടെ ഓൺ പ്രോഡക്റ്റ് അവിടെ ഇട്ട് തന്നെ ഷൂട്ട് ചെയ്യുകയും, അതായത് മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ 90% ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാക്കനാട് നവോദയ സ്റ്റുഡിയോയും അതുപോലെ കാക്കനാട് പരിസര പ്രദേശങ്ങളും. ഒന്നോ രണ്ടോ ഷോട്ട് മാത്രമാണ് പുറത്ത് എവിടെയോ പെരുമ്പാവൂർ ഭാഗത്ത് എവിടെയോ ഒരു ആനക്കുട്ടിലിൻ്റെ എന്തോ ഷോട്ട് മാത്രമുള്ളൂ. ബാക്കി എറണാകുളവും കാക്കനാടും ഈ പറയുന്ന ഇൻഡോർ സീൻസ് കംപ്ലീറ്റ് നവോദയ സ്റ്റുഡിയോ പരിസരം. അപ്പോൾ നവോദയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സിനിമകളുടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറാനായിട്ട് നവോദയ സ്റ്റുഡിയോയുടെ വരവോടുകൂടി ഇവിടെ കഴിഞ്ഞു. അതോടുകൂടി മധ്യകേരളത്തിലേക്ക് ഒരുപാട് സിനിമാക്കാർ ഒഴുകിയെത്തി. അവിടെയാണ് തൃക്കാക്കരക്ക് കിട്ടിയേക്കുന്ന ഒരു മഹാഭാഗ്യം.

പാട്ടിൻ്റെ നാട്ടുവഴിയിൽ തൃക്കാക്കരയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ആഴ്ച നാടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ ഹസീന ആൻഫറിൻ, നിർവഹണം റിയ.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: Trey Underdog Vips.
1: Let's play football.
2: FIFA World Cup 2026 updates.
3: റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിലെ രണ്ടാമത്തെ ദിവസം 30 ചൊവ്വാഴ്ച പുലർച്ചെ 2 നാല് തവണ വേൾഡ് ചാമ്പ്യന്മാരായ ജർമ്മനി 16 ഇടവേളയ്ക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കാനെത്തിയ പാരഗ്വേയുമായി ഏറ്റുമുട്ടുന്നു. 30 രാവിലെ 6:30 ഡച്ച് പട നെതർലൻഡ്സ് പോരടിക്കുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിലെ 4 സ്ഥാനക്കാരുമായ മൊറോക്കോവുമായി. 30 രാത്രി 10 എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റുമായി.
4: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
5: സാഹിത്യ സുരഭി,
6: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
5: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
6: കേൾക്കൂ.
5: സാഹിത്യ സുരഭി
6: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9
5: സാഹിത്യ സുരഭി.
6: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
5: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ
6: സാഹിത്യ സുരഭി
5: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
6: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9
5: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: ആകാശവാണി FM വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെയ്ഷെൽസിലെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ 8 പേർ ഇന്ന് രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാപഹരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് പിന്നാലെ UDF BJP കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൌർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ VB രാജേഷ്. ത്രിഭാഷ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി. തമിഴ്നാട്ടിൽ ഒരു AIADMK MLA കൂടി രാജിവച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവച്ച AIADMK MLA എണ്ണം 7 ആയി. സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

ജയക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാൽ ഒന്നുകൂടി പറയുവാണ്, 9446455888, 9446455888. ഒട്ടും സമയം കളയാതെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാണ്. നിഥിനും ജീനും ചേർന്നാണ് നമുക്ക് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, ഞങ്ങളുടെ പപ്പ എബ്രഹാമിന്റെയും അമ്മ ശിശുവിന്റെയും 45-ാമത്തെ വെഡിംഗ് ആനിവേഴ്സറിയാണ് ഇന്ന്. അവർക്ക് വേണ്ടി നാടോടിക്കാറ്റ എന്ന ചിത്രത്തിലെ ഗാനം വെച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിഥിന്റെയും ജീനിന്റെയും പപ്പ എബ്രഹാമിനും അമ്മ ശിശുവിനും കൊച്ചി എഫ്എമ്മിന്റെ ഹൃദയം നിറഞ്ഞ വെഡിംഗ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ആനിവേഴ്സറിയൊക്കെ സൂപ്പറായിട്ട് ആഘോഷിക്കൂ കേട്ടോ. ഒപ്പം നാലുമണി പൂക്കളുടെ വക നല്ലൊരു ഗാനം വരുന്നുണ്ട്, ആസ്വദിച്ചോളൂ.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ നാലുമണിപ്പൂക്കളിലേക്ക്. നാലുമണിപ്പൂക്കളിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം, ഒപ്പം പുതിയ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. മെസ്സേജ്

ഇൻഷുറൻസ് കമ്പനി ഈ മൂവിയിലെ പാട്ട് ചോദിച്ചിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐറിനാണ്, ആലുവയിൽ നിന്നും. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പരിപാടിയാണ് നാലുമണിപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം മോളെ. അപ്പോൾ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ്. ചേച്ചി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദു എന്ന് വിളിക്കുന്ന ആദിലേക്കാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ മെസ്സേജ് ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ട് ഐറിൻ. ഫുള്ളായിട്ട് വായിക്കണം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഐറിന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സ്പെഷ്യലായിട്ട് ആദുവിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായി നാലുമണിപ്പൂക്കളിൽ.

0: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങൾക്കും പ്രിയഗാനങ്ങൾ ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446455888.

9 4 4 6 4 5 5 8 8 8. അടുത്തതൊരു വലിയ മെസ്സേജായിട്ടോ ഞാൻ ചുരുക്കി വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. ഞാൻ കുറേയായി മെസ്സേജ് അയക്കുന്നു, വായിക്കാറില്ല. ഇതെങ്കിലൊന്ന് വായിക്കണം എന്നൊക്കെയാണ്ടോ പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിത്യയാണ്, സ്ഥലം കാക്കനാട്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അനന്തകൃഷ്ണൻ, അമ്മ രമ. അമ്മ രമയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് മിഴി രണ്ടിലും എന്ന സിനിമയിലെ ആലിലെ താലിയുമായി എന്നുള്ള പാട്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഒപ്പം അമ്മ, ദീപ, അനിയത്തി, അശ്വിനി ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവസാനം മെസ്സേജിന്റെ അവസാനം ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തമിഴോ അതോ ഹിന്ദിയാണോ നിർബന്ധം? അങ്ങനെയെങ്കിലും ഒരു നല്ല തമിഴ് പാട്ട് വെച്ചുകൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത്. അത് തമിഴായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട് അടുത്തതായി 4 മണിപ്പൂക്കളിൽ.

അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? ഞാൻ ചേരാനല്ലൂരിൽ നിന്നും ലിജി നിക്സൺ ആണ്. ഇന്നലെ എന്റെ മകൾ മാളു എന്ന് വിളിക്കുന്ന നേഹയുടെ പിറന്നാളായിരുന്നു. എനിക്ക് വിശ്വാസം മൂവിയിലെ പാട്ട് കുഞ്ഞിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലുമണിപ്പൂവിന്റെ പിറന്നാൾ ആശംസകൾ അറിയിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നേഹയ്ക്ക് പപ്പ നിക്സിന്റെയും ജ്യേഷ്ഠൻ നൈജലിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നേഹക്കുട്ടിക്ക് കൊച്ചി എഫ്എമ്മിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നലെയായിരുന്നു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂപ്പറായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്നും കരുതുകയാണ്. അതോടൊപ്പം ആദ്യം വെക്കാവോ ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇപ്പോഴാ കാണുന്നേ. എന്തായാലും ദാ പാട്ട് വരുന്നുണ്ട്. മോൾക്ക് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ ഒന്നുകൂടി അറിയിക്കുകയാണ്. ഒപ്പം നല്ലൊരു ഗാനവും.

0: ഹലോ സുന്ദരിപ്പൂവേ, ഞാൻ അഭിരാമിയാണ്. കോട്ടയം തലയോലപ്പറമ്പ് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ അമ്മ വീടാണ്, ഇപ്പോ അവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു മുറ എന്നെ പാറമ്മ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒത്തിരി ഇഷ്ടപ്പെട്ട പരിപാടിയാണ് നാലുമണിപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം, അവരോടും പരിപാടി കേൾക്കാനൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.
1: முதல்ல நான் பாடுறேன் இந்த பாட்டு, என் அம்மாக்காக எழுதின பாட்டு.

കുട്ലു എന്നെ പാട്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷാദ് തോട്ടുങ്ങൽ, റിജ നിഷാദ് എന്നിവർ ഒറ്റപ്പാലത്ത് നിന്നാണ് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ മകളുടെ വിവാഹ വാർഷികമായിരുന്നു. ഒരു വർഷം തികഞ്ഞ ഈ വേളയിൽ മരുമകൻ ഷിയാഫിനും മകൾ റന ഫാത്തിമയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്യാമോ എന്നാട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷം തികഞ്ഞപ്പോൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? കേക്കൊക്കെ കട്ട് ചെയ്ത് സൂപ്പറായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. എന്തായാലും നമ്മളുടെ ഷിയാഫിനും റന ഫാത്തിമയ്ക്കും കൊച്ചി എഫ് എമ്മിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം നല്ലൊരു ഗാനവും വരുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, ഒപ്പം ആശംസകളും.

അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കട്ടച്ചിറയിൽ നിന്നും അഞ്ജു ആണ്. കട്ടച്ചിറ എന്ന് തന്നെയാണെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എന്റെ മക്കളായ അമ്പാടിക്കും അത്തുവിനും വേണ്ടി വാഴ ടൂവിലെ നല്ലൊരു പാട്ട് വെച്ചുതരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, അനാമികയാണ് പള്ളിക്കരയിൽ നിന്നും. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി, സ്പെഷ്യലായിട്ട് നീലിമ അമാൻഡ ഇസ അയന ഇവർക്ക് വേണ്ടിയിട്ട് വാഴ മൂവിയിലെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജ് കൂടി വായിക്കാം കേട്ടോ. ഹലോ നാലുമണിപ്പൂവേ, ഹരികൃഷ്ണനാണ്, പാലക്കാട് ചിറ്റിലഞ്ചേരി. ഓക്കെ, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിക്കാം. അനീഷ്, സുഷിരാജ്, വിനീഷ്, രഞ്ജിത്ത്, രാകേഷ്, വികാസ്, ബബിത്, എല്ലാം നല്ല വെറൈറ്റി പേരുകളാണ് കേട്ടോ. എന്തായാലും ഞാൻ എല്ലാവരുടെയും പേര് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. അടുത്തതായി നാലുമണിപ്പൂക്കളിൽ.

അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് ഈവനിംഗ് നാലുമണിപ്പൂവേ, പ്ലീസ് പ്ലേ ടൈറ്റിൽ ട്രാക്ക് ആട്ടോ ചോദിച്ചിട്ടുള്ളത്. കലങ്ക് മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹാൽവിൻ ഒളനാടാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹാൽവിൻ കൂടുതൽ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒറ്റയ്ക്കിരുന്ന് കേൾക്കാനാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാം കേട്ടോ.

പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, ഫോർട്ട് കൊച്ചിയിൽ നിന്നും അനീനയാണ് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്ര മൂവിയിലെ പാട്ടാട്ടോ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ശിവൻ അങ്കമാലിയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഭാര്യ ആതിരയ്ക്കും മകൾ രുദ്രയ്ക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ബ്രഹ്മാസ്ത്ര മൂവിയിലെ പാട്ട് വരുന്നുണ്ട്. അടുത്തതായി നാലുമണിപ്പൂക്കളിൽ.

ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ എടക്കുളത്ത് നിന്ന് ശ്രീനന്ദയാണ്. ഇന്ന് എന്റെ വല്യച്ഛന്റെ പിറന്നാളാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണം. സർവമായ മൂവിയിലെ ഒരു പാട്ടാട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മുടെ ശ്രീനന്ദ കുട്ടിയുടെ വല്യച്ഛന് കൊച്ചി FM ന്റെയും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം സർവമായ മൂവിയിലെ നല്ലൊരു പാട്ടും.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിന്റെ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി ഇല്ല. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242227. 0484242275. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ, July 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: പാലക്കാട് ജില്ലയിലെ SSLC +2 കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ നാളേക്കകം ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. ഫോൺ നമ്പറുണ്ട്: 0491-291-306-6. 0491-291-306-6. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. വിശദ വിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലോ ഇനി

എന്ന നമ്പറിലോ ബന്ധപ്പെടുക. 9447767604 9447767604. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 9496015012. 9496015012. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വെല്ലുവിളികൾ നിറഞ്ഞ ആഗോള സാഹചര്യങ്ങൾക്കിടയിലും സുസ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ ദിനപത്രമായ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്റർ R. രാജഗോപാലിന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണാപഹരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 5.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് പിന്നാലെ UDF BJP കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൌർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ VV രാജേഷ്. തലശ്ശേരിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. E-സിഗരറ്റ്, നിക്കോട്ടിൻ ബോട്ടിൽ എന്നിവയാണ് പിടികൂടിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728 നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 ര�പ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 35 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദേവരാഗം എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. രചന MD രാജേന്ദ്രൻ.

0: എം ജി ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ ആലപിച്ച ഗാനം നന്ദനം എന്ന ചിത്രത്തിൽ നിന്നും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.
1: ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജ

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഈ

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശാലിനി നായർ മറുപടി നൽകുന്നു. മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423397 അല്ലെങ്കിൽ 04842423387 അല്ലെങ്കിൽ 94464558 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842423397 04842423387 94645588. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം രാജാധിരാജ എന്ന ചിത്രത്തിൽ വിവിധ ഗായകർ ആലപിച്ചത്. വരികൾ BK ഹരിനാരായണൻ, സംഗീതം കാർത്തിക് രാജ.

0: ദുഃഖം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ 3-ാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൗജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
4: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചയോളം ആയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്ന് ഇപ്പോൾ പറയാനുള്ളത്. പക്ഷേ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണോസിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്ന അത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പിച്ചിയൽ രോഗം, വേരിച്ചിയൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡയലിട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കും.

ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റും വെച്ച് വരെ ഞാൻ ഫിഷർമെൻ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റിയ പുറത്തുള്ള ചെടിയുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷർമെൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിലൊഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാവുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളയ്ക്ക് നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷർമെൻ ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മളിട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടലപ്പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയ കുഴിച്ച് കൊടുക്കുമ്പോൾ ചെടികൾ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയ്ക്ക നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാകും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ട മിശ്രിതമുണ്ട്, എഗ്ഗമിനം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വളകൾ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലേക്കാണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കുലകുല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷിസ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസിൽ താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസിൽ വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുക വെച്ചാൽ അതിൽ വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ള ഒരു എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് ഹോൾ കാണും. അത് ടെറസിന് മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി ആയിരുന്നാലും ഗ്രോ ബാഗ് ആയിരുന്നാലും അടിയിൽ ഒരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലേ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചേക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡ് വയ്ക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് 2 പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയുടെ ചുവടിൽ വെള്ളം കിട്ടില്ല, അത് ഇലയെല്ലാം മറഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്. പോയി നോക്കണം, ആ ഒന്ന് മണ്ണിൽ വെള്ളം വെച്ചൊന്ന് ചുരണ്ടി നോക്കണം. അപ്പോൾ അറിയാം വെള്ളം ഇറപ്പാതെ ഇല്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും തറയിൽ വയ്ക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും.
കുറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങളെ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലെല്ലാം നമ്മൾ ഏത്

0: കൃഷി തറയിൽ കൃഷി ഇരുന്നാലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആഴ്ച ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താലി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിനെ നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വിലകളിലെല്ലാം അടിക്കണം. അപ്പോൾ കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താലി മുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായി ചെയ്യുക. അപ്പോൾ അത് കായ്ച്ച് തീരുന്നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എല്ലാ മനസ്സിലും ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്ന എല്ലാം 100 പേരിലും 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാം എല്ലാ ക്ലാസ്സിനും വരും, അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനെ നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ വിധത്തിൽ ചെയ്യണമെങ്കിൽ നമ്മളെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം, 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്, ആ നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചു തരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിലിപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യക്കുണ്ടാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഗ്രഹവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവ കർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ R. രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കൂ ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല ഔപചാരിക

0: മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. പ്രകൃതി കൃഷി ഒരവലോകനം. പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രൻ സംസാരിക്കുന്നു. തുടർന്ന് വാഴ, നെല്ല്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന ചൂണ്ടിയിലുള്ള ചന്ദ്രൻ കെ പി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 DK ജയരാമന്റെ സംഗീത കച്ചേരി. എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, EM സുബ്രഹ്മണ്യൻ ഖടം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: മോളെ,
2: ആമേ,
1: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
2: എന്നുവെച്ചാൽ?
1: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
2: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
1: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
2: ഓ,
1: എന്നുവെച്ചാൽ UPIയിലൂടെ.
2: അതെയോ?
1: ഹാ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
2: അതെന്താമ്മേ?
1: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
2: ഈ അമ്മയുടെ ഒരു കാര്യം.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: മലയാള ചലച്ചിത്ര വേദിയിൽ 50 പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ, July 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഹനീഫ അഷറഫൈ. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, പി ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ സമകാലികം. ലോകകപ്പ് ഓളപ്പെരുപ്പം 2026. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു

0: പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 FM ഹെൽത്ത് ലൈൻ, ശസ്ത്രക്രിയയിലെ ആധുനിക മാറ്റങ്ങൾ, കൺസൾട്ടന്റ് മിനിമൽ ആക്സസ് സർജൻ ഡോക്ടർ ഡോൺ ജോസുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് കുഴൂർ സുബ്രഹ്മണ്യൻ ആശാനും സംഘവും അവതരിപ്പിക്കുന്ന ചിന്തുപാട്ട്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തം ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശാലിനി നായർ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി, 50 ആണ്ടിന്റെ കൃഷി വിസ്മയം. 4 ഏക്കറിലായി വാഴയും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന മണിയിലുള്ള മുതിർന്ന കർഷകൻ TV പൗലോസും ഭാര്യ സാറാമയും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ സന്തുലിത വളപ്രയോഗത്തിന്റെ ആവശ്യകത. ICAR CMFRI കൊച്ചിയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കാർത്തിക കെയെ സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ലോകകപ്പ്, ഓളപ്പെരുക്കം 2026. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിവെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ മലയാള ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. KB സുജാത പാടിയത്. രചന സി രാജേന്ദ്രൻ. സംഗീതം AE വാമനൻ നമ്പൂതിരി.

0: മധുരം ഗീതം ലളിതഗാനം വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട്.
1: Try on down waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. Round of 32 പോരാട്ടങ്ങളിലെ രണ്ടാമത്തെ ദിവസം 30-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്ക് 4 തവണ വേൾഡ് ചാമ്പ്യന്മാരായ ജർമ്മനി 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കാനെത്തിയ പാരഗ്വേയുമായി ഏറ്റുമുട്ടുന്നു. 30-ാം തീയതി രാവിലെ 6:30 ഡച്ച് പട നെതർലൻഡ്സ് പോരടിക്കുന്നു 2022 ഖത്തർ വേൾഡ് കപ്പിലെ 4-ാം സ്ഥാനക്കാരുമായ മൊറോക്കോവുമായി. 30-ാം തീയതി രാത്രി 10 മണിക്ക് എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-89-99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 70-34-08-89-99.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളിലേക്ക് 9:00 രാവിലെ 9:30 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദവിവരങ്ങൾക്ക് www.icc.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.icc.res.in.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത 10-ാം ക്ലാസ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.laborwelfarefund.in.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
6: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90-20-620-630.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് അർഹരായ മറ്റ് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ 6 മാസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലനം നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപ്പര്യമുള്ളവർ 4 മുൻപായി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62-82-85-83-74. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-82-85-83-74. കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോൺസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു.

0: താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooruniversity.ac.in എന്ന സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് ക്വാട്ടയിൽ അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകർ പ്ലസ് ടു പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 57 43 90 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. 82 81 57 43 90 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ.
1: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്
2: ചേച്ചിയല്ല.

0: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
4: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.

0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. ബിജെപി കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബിജെപി ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് നാലാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ യു ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്തുവച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16 പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. UDF സർക്കാർ ആകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച KSRTC സൌജന്യയാത്ര പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന LDF സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റ് പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡും ഇല്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം V മുരളീധരനാണ് 2-ാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ

0: ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവ്വം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവ സമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകൾ അനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. പിഎംശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പിഎംശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷാ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ 1 എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് പിഎംശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 200,000-ത്തിലധികം അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1,550 വില്ലേജുകളിൽ 839 ഇടത്തും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.
1: ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില

0: 23 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം പ്രകൃതി കൃഷി ഒരവലോകനം. പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രൻ സംസാരിക്കുന്നു.
1: കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. വരൾച്ച, ചൂട്, അതിതീവ്ര മഴ, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവ മൂലമുള്ള വിളനാശം, ആവാസ വ്യവസ്ഥകളിൽ ഉണ്ടാകുന്ന തകർച്ച, മണ്ണൊലിപ്പ്, മണ്ണിന്റെ ഫലപുഷ്ടിയിൽ വരുന്ന കുറവ്, ഉൽപാദനക്ഷമതയിലെ കുറവ്, പുതിയ രോഗകീടബാധകളുടെ വ്യാപനം എന്നിവയെല്ലാം ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള ഭീഷണികളാണ്. ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്ന ഒരു സുസ്ഥിര സമീപനമാണ് പ്രകൃതി കൃഷി. കാർഷിക രീതികളിൽ പ്രകൃതി നിയമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്നതിന് പകരം പ്രകൃതിയുടെ ഭാഗമായി സ്വയം കാണുന്നതിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. വിളകളോടൊപ്പം തന്നെ മരങ്ങൾ, കന്നുകാലികൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള തദ്ദേശീയമായ പരമ്പരാഗത കൃഷി രീതികളെ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായും രാസവസ്തു ഇല്ലാത്ത ജൈവ വൈവിധ്യം പരമാവധി സമന്വയിക്കുന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. കൃഷിവകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജൈവ കാർഷിക മിഷന്റെ കീഴിൽ കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷൻ എന്ന പേരിൽ, അതായത് കേരള മോഡൽ റെസ്പോൺസിബിൾ നാച്ചുറൽ ഫാമിംഗ് സബ്മിഷൻ ആയിട്ടാണ് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകൻ സ്വന്തം അടുക്കളത്തോട്ടത്തിലും പുരയിടത്തിലും ആരംഭിച്ച് കൃഷിയിടങ്ങൾ ഭാഗികമായി പ്രയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം 3 വർഷം കൊണ്ട് പ്രകൃതി കൃഷി രീതികൾ മൊത്തം കൃഷിയിടത്തിൽ വ്യാപിപ്പിക്കുവാനാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഉടനീളം രൂപീകരിക്കുന്ന ക്ലസ്റ്ററുകൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി പരമാവധി അടുത്തടുത്ത ഇടങ്ങളിൽ ബ്ലോക്ക് തലത്തിൽ 50 ഹെക്ടർ വിസ്തൃതിയിലാണ് ക്ലസ്റ്റർ രൂപീകരണം. പ്രകൃതി കൃഷി ചെയ്യാൻ സന്നദ്ധരായ ഏകദേശം 125 കർഷകരെ ഒരു ക്ലസ്റ്ററായി രൂപീകരിച്ച് അവർക്ക് ബോധവൽക്കരണ പരിപാടികൾ നടത്തി കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് പ്രകൃതി കൃഷി മറ്റു കർഷകരിലേക്ക് പ്രചരിപ്പിക്കും. ജില്ലയിൽ പ്രകൃതി കൃഷി അനുവർത്തിക്കുന്ന കർഷകരുള്ള പ്രദേശങ്ങൾ ആദിവാസി മേഖല, പുഴയോരത്തുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ, കൃഷിക്കൂട്ടങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ, ജില്ലയിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും രാസവെള്ളം ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ എന്നിവയാണ് ക്ലസ്റ്റർ രൂപീകരണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വർഷം മുഴുവൻ പുതയിടൽ, ഏറ്റവും കുറഞ്ഞ മണ്ണിളക്കൽ എന്നീ മാർഗങ്ങളിലൂടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് മണ്ണ്, വെള്ളം, സൂക്ഷ്മജീവികൾ, പരമാവധി വിളകൾ, മരങ്ങൾ, കന്നുകാലികൾ, മറ്റു ജീവജാലങ്ങൾ എന്നീ ഘടകങ്ങളെ സമന്വയിപ്പിച്ച് പരമാവധി ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് ജൈവ പുനഃചക്രമണത്തിലൂടെ സുസ്ഥിര ഉൽപാദനക്ഷമത നേടിയെടുക്കുന്ന സംവിധാനമാണ് പ്രകൃതി കൃഷി. പ്രകൃതി കൃഷിയും ജൈവകൃഷിയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ജൈവകൃഷിയിൽ പ്രധാന വളം കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, ജീവാണുവളങ്ങൾ എന്നിവയാണെങ്കിൽ പ്രകൃതി കൃഷിയിൽ വളരെ കുറച്ചളവിൽ നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചുണ്ടാക്കുന്ന ബീജാമൃതം, ജീവാമൃതം, ഘനജീവാമൃതം എന്നീ പുളിപ്പിച്ച ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1 ഏക്കറിന് ആവശ്യമായ ജീവാമൃതം ഉണ്ടാക്കുന്നതിന് 10 കിലോ ചാണകം മാത്രമാണ് ആവശ്യമായി വരുന്നത്. ജൈവകൃഷിയിൽ അത്യുൽപാദനശേഷിയുള്ള വിത്തുകളും സങ്കരയിനങ്ങളും കൃഷി ചെയ്യാമെങ്കിൽ പ്രകൃതി കൃഷിയിൽ തദ്ദേശീയമായ നാടൻ ഇനങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജൈവകൃഷിയിൽ ജൈവ രോഗകീട നിയന്ത്രണ മാർഗങ്ങളും ജീവാണു അധിഷ്ഠിത മാർഗങ്ങളും ഉപയോഗിക്കുമ്പോൾ പ്രകൃതി കൃഷിയിൽ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന ജീവാണുവളങ്ങൾ, ജൈവവളങ്ങൾ, പ്രധാന ഘടകങ്ങളായിട്ട് ഗോമൂത്രം, ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, പച്ചമുളക്, പുളിപ്പിച്ച മോര്, പുകയില, ആര്യവേപ്പില, കായം മുതലായവയാണ്. രോഗകീടബാധകൾ വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായ ഇടവേളകളിൽ ഇവ പ്രയോഗിച്ച് പ്രതിരോധിക്കുന്ന സമീപനമാണ് പ്രകൃതി കൃഷി അവലംബിക്കുന്നത്.

പ്രകൃതി കൃഷിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിളവൈവിധ്യം. ഏകവിള സമ്പ്രദായം പ്രകൃതി കൃഷിയിൽ അനുവദിക്കുന്നില്ല. ഒരേ സമയം പരമാവധി വിളകൾ കൃഷിയിടത്തിൽ ഉൾക്കൊള്ളിക്കുന്ന ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കേണ്ടത്. ഇതിൽ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി വിളകൾ, വൃക്ഷവിളകൾ, കെണിവിളകൾ അഥവാ ട്രാപ്പ് ക്രോപ്സ്, സൂചക വിളകൾ അഥവാ ഇൻഡിക്കേറ്റർ പ്ലാന്റ്സ് ഇവയെല്ലാം ഉണ്ടായിരിക്കേണ്ടതാണ്. നാടൻ ഇനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പ്രകൃതി കൃഷിയിലെ മറ്റൊരു ഘടകമാണ് മിനിമം ടില്ലേജ്. വേനൽക്കാലത്ത് നിലം ഉഴാതെയുള്ള കൃഷിയും അതുപോലെ തന്നെ അധികം ആഴത്തിൽ ഇളക്കിമറിക്കാത്ത രീതിയിലുള്ള കൃഷിയും ആഴത്തിലുള്ള ഇളക്കമറിക്കലും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. പ്രകൃതി കൃഷി ആരംഭിക്കുന്നതിന് മുൻപ് വേനൽക്കാലത്ത് തീർച്ചയായും അനുവർത്തിക്കേണ്ട ഒന്നാണ് പ്രീ മൺസൂൺ ഡ്രൈ സീഡിങ്. ഇതിനായി മഴയ്ക്ക് മുൻപേ തന്നെ വിവിധ ഇനങ്ങളിൽപ്പെട്ട വിവിധ കാലദൈർഘ്യമുള്ള 8 മുതൽ 15 തരം വിളകളുടെ വിത്തുകൾ ബീജാമൃതം പുരട്ടി തണലിൽ ഉണക്കി കൃഷിയിടത്തിൽ വിതറി ഉടനെ തന്നെ പുതയിടുന്നു. മഴ പെയ്യുമ്പോൾ ഈ വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു. അടുത്ത കൃഷി ഇറക്കുന്നതിന് മുൻപായി ഇതിൽ നിന്നും ഇലക്കറികളായും പയർവർഗ്ഗങ്ങളായും ധാന്യങ്ങളായും കന്നുകാലി തീറ്റയും എടുക്കാവുന്ന വിളവെല്ലാം എടുത്ത ശേഷം അതിൻ്റെ അവശിഷ്ടം അല്ലെങ്കിൽ ജൈവപിണ്ഡം പച്ചിലവളമായി മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നു. ജലസേചന സാധ്യതയുള്ള കൃഷിയിടങ്ങളിൽ പ്രകൃതി കൃഷി ആരംഭിക്കുന്നതിന് മുൻപായി എല്ലാ സീസണിലും ഈ വിത്ത് പരിചരണ രീതി അനുവർത്തിക്കാവുന്നതാണ്. പയർ, ഉഴുന്ന്, എള്ള്, നിലത്ത് പടരുന്ന വിളകൾ, ചീര പോലുള്ള ഇലക്കറികൾ, ചെറുധാന്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പച്ചിലവളമായി ഉൾപ്പെടുത്താവുന്നതാണ്. വിവിധ വിളകളുടെ വേരുപടലത്തിൽ അധിവസിക്കുന്ന അനേക കോടി സൂക്ഷ്മാണുക്കൾ അങ്ങനെ കൃഷിയിടത്തിൽ സംജാതമാവുകയും ഇളക്കിമറിക്കാത്ത മണ്ണിൽ ഇവ പെരുകുകയും വിഘടന പ്രക്രിയയിലൂടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിളകൾ മണ്ണിൽ ചേർത്ത് അഴുക്കാൻ കൂടുതൽ കാലം അനുവദിച്ചാൽ മണ്ണിലെ ജൈവാംശവും സൂക്ഷ്മജീവികളുടെ സഖ്യവും ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രകൃതി കൃഷിയിൽ ഇടവിളകളും കൃഷി ചെയ്യേണ്ടതാണ്. പയർവർഗ്ഗങ്ങളാണ് ഏറ്റവും നല്ല ഇടവിള. കെണിവിളകളായി മാരിഗോൾഡ്, വെണ്ട എന്നിവയും സൂചക വിളകളായി സൂര്യകാന്തിയും വരമ്പുകളിലും അതിരുകളിലും വളർത്തേണ്ടതാണ്. നെൽകൃഷിയിൽ പ്രകൃതി കൃഷി അനുവർത്തിക്കുമ്പോൾ ഇടവിളയായും വരമ്പുകളിലും പയർവർഗ്ഗങ്ങളും മാരിഗോൾഡ്, വെണ്ട, മണിച്ചോളം, സൂര്യകാന്തി എന്നിവയും കൃഷി ചെയ്യാവുന്നതാണ്. പാടത്ത് സ്ഥിരമായി അസോള വളർത്തി വിളവെടുത്തുകൊണ്ടിരിക്കണം. ഇടവിള കൃഷി ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത കൃഷിയിലെ കളനിയന്ത്രണത്തിനും സഹായമാകുന്നുണ്ട്. പ്രകൃതി കൃഷിയിൽ വിത്തുപരിചരണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന വളക്കൂട്ടാണ് ബീജാമൃതം. ബീജാമൃതം നിർമ്മിക്കുവാനായി 5 കിലോ ചാണകം, 5 ലിറ്റർ ഗോമൂത്രം, കൃഷിയിടത്തിലെ മണ്ണ് 100 ഗ്രാം, കുമ്മായം 50 ഗ്രാം എന്നിവ 20 ലിറ്റർ വെള്ളത്തിൽ നന്നായി ഇളക്കി 24 മണിക്കൂർ പുളിക്കാൻ അനുവദിക്കുക. വിത്തുകൾ പേസ്റ്റ് രൂപത്തിലുള്ള ഈ ബീജാമൃതത്തിൽ പുരട്ടി തണലിൽ ഉണക്കി ഉപയോഗിക്കാം. 5 കിലോ വിത്തിന് ഏകദേശം 1 കിലോ ബീജാമൃതം മതിയാകും. മെച്ചപ്പെട്ട ബീജാകരണത്തിനും ശക്തമായ വേര് വളർച്ചയിലൂടെ പോഷകങ്ങളും വെള്ളവും മെച്ചപ്പെട്ട രീതിയിൽ ആഗിരണം ചെയ്യുന്നതിനാൽ തൈകളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല വിളവ് ലഭിക്കുവാനും ഇത് സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വളമാണ് ജീവാമൃതം. ജീവാമൃതം നിർമ്മിക്കാനായി 10 കിലോ പശുവിൻ്റെ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 1.5 കിലോ ശർക്കര അല്ലെങ്കിൽ മധുരമുള്ള പഴച്ചാറുകൾ, 1.5 കിലോ പയറുപൊടി, കൃഷിയിടത്തിൽ നിന്നെടുത്ത 100 ഗ്രാം മണ്ണ് ഇവയെല്ലാം 180 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുക. ചേരുവയെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ലായനി തണലത്ത് വെച്ച് ദിവസേന ഇളക്കി കൊടുക്കുക. വേനൽക്കാലത്ത് 4 ദിവസത്തിനുള്ളിലും മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് 7 ദിവസത്തിനുള്ളിലും മിശ്രിതം തയ്യാറാകും. 15 ദിവസം ഇടവിട്ട് 1 ഏക്കറിന് അതായത് 100 സെന്റിന് 200 മുതൽ 600 ലിറ്റർ എന്ന കണക്കിൽ കൃഷിയിടത്തിൽ കൊടുക്കാവുന്നതാണ്. ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ജലസേചന കനാൽ വഴിയോ തുള്ളിനന വഴിയോ കൃഷിയിടത്തിൽ പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബീജാമൃതം ഉപയോഗിക്കുമ്പോൾ നാടൻ പശുവിൻ്റെ ചാണകം ലഭിക്കുന്നതാണെങ്കിൽ ഏറ്റവും അഭികാമ്യമായ കാര്യമാണ്. പ്രകൃതി കൃഷിയുടെ സവിശേഷമായൊരു ഘടകമാണ് വാപ്പസ. അമിതമായ ജലസേചനം ഒഴിവാക്കി സസ്യങ്ങൾക്ക് മണ്ണിനടിയിൽ വായു, വെള്ളം എന്നിവയുടെ ഏറ്റവും അനുയോജ്യമായ അവസ്ഥ സൃഷ്ടിക്കലാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൺതരികൾക്കിടയിലുള്ള ഇടത്തിൽ 50% വായുവും 50% വെള്ളവും ആയിരിക്കുന്ന അവസ്ഥയാണിത്. ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാപ്പസ എന്നിവയാണ് പ്രകൃതി കൃഷിയുടെ 4 പ്രധാന

0: പ്രധാന തൂണുകളായി വിശേഷിക്കപ്പെടുന്നത്. പ്രകൃതി കൃഷിയിൽ വിളവെടുപ്പിനും പ്രത്യേകതകളുണ്ട്. വിളകളുടെ സ്വഭാവമനുസരിച്ച് കൈകൊണ്ടോ യന്ത്രം ഉപയോഗിച്ചോ വിത്തിടലും വിളവെടുപ്പും നടത്താവുന്നതാണ്. കൃത്യസമയത്ത് വിളവെടുപ്പ്, വിളവെടുക്കുമ്പോൾ മഴയില്ലാത്ത വരണ്ട കാലാവസ്ഥ, കൈകൊണ്ടോ അരിവാൾ, കത്തി മുതലായ ലളിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിളവെടുപ്പ്, വിളവെടുക്കുമ്പോൾ വിളകളെയും ഉൽപ്പന്നങ്ങളെയും മൃദുവായി കൈകാര്യം ചെയ്യുക എന്നീ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വിളവെടുക്കുമ്പോൾ മണ്ണിന് അധികം ഇളക്കം വരാതെയുള്ള രീതി കൈക്കൊള്ളുന്നതാണ് ഏറ്റവും ഉചിതം. ഒരു വ്യക്തി ജീവിക്കുമ്പോൾ എപ്പോഴും പരിസ്ഥിതിയിൽ ഒരു ആഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജീവിതം എത്രമാത്രം ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിരിക്കുന്നുവോ ഇക്കോളജിക്കൽ ലോഡ് അത്രയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഫുഡ് മൈൽ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്? പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളുടെ ഭക്ഷണ ദൂരം കുറവായിരിക്കും. ജീവിത രീതി മാറുന്നതിനനുസരിച്ച് പരിസ്ഥിതിയിൽ നാം ഏൽപ്പിക്കുന്ന ആഘാതം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉപഭോഗത്തിൻ്റെ വൈപുല്യം, ജീവിതശൈലി, വിഭവങ്ങൾക്ക് മേലുള്ള ആശ്രയത്വം എല്ലാം ഫുട് പ്രിന്റ് കൂട്ടും. പരിസ്ഥിതി സൗഹൃദ കൃഷി രീതി ആയതിനാൽ കൃഷിമേഖലയിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം അഥവാ എക്കോളജിക്കൽ ലോഡ് കുറയ്ക്കാൻ ഒരു പരിധിവരെ പ്രകൃതി കൃഷിക്ക് സാധ്യമാകും. അതുവഴി സുസ്ഥിര കൃഷി, സുരക്ഷിത ഭക്ഷണം എന്ന ലക്ഷ്യം ഉറപ്പാക്കുവാനും ലക്ഷ്യം കൈവരിക്കാനും നമുക്ക് സാധിക്കും.
1: പ്രകൃതി കൃഷി ഒരവലോകനം. പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രനായിരുന്നു ഇതുവരെ സംസാരിച്ചത്.

0: കാർഷിക ജീവനം ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുത്തൻകുരിശിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ചന്ദ്രൻ കെ പി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. അദ്ദേഹം നെല്ല്, വാഴ, പച്ചക്കറികൾ ഒക്കെ കൃഷി ചെയ്യുന്ന വ്യക്തിയാണെന്ന് സജിത് സാർ പറഞ്ഞു ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ സ്ഥലം അന്വേഷിച്ച് ഇവിടെ വന്നത്.
1: ചേട്ടന്റെ പേരെന്താ? ഓക്കെ, താങ്ക് യു ചേട്ടാ.
0: ചേട്ടനാണോ ചന്ദ്രൻ?
2: ഞാനാണ് ചന്ദ്രൻ. എവിടെന്നാണ് വരുന്നത്? എങ്ങനെയാണ് ഇപ്പൊ എന്നെ കുറിച്ച് അറിയണേ?
0: ഞാനേ ആകാശവാണിയുടെ കാർഷിക ജീവൻ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ് വരുന്നത്. ചേട്ടനിവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സജിത് സാറ് പറഞ്ഞു.
2: സജിത് സാറ് ആണ് ഞങ്ങളെ കൃഷിയിലേക്ക് ഇറക്കിയത്.
0: എവിടെയാണ് കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്?
2: എനിക്ക് നിലവില് പരിയാരത്ത് ഒരു 3 പ്ലോട്ട് 3 സ്ഥലം ആയിട്ടുണ്ട്. പിന്നെ മീൻപാറയുണ്ട് ഒരു 3 പ്ലോട്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ അടുത്തിട്ടുള്ള സ്ഥലമാണ് മീൻപാറ. പരിയാരം പാടശേഖരത്തിന്റെ തന്നെ ഒരു 3 ഏക്കറോളം നെല്ല് ചെയ്യുന്നുണ്ട്.
0: നമുക്ക് കൃഷിയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും കാണാൻ പറ്റും.
0: അപ്പൊ നമുക്ക് പോവാം അല്ലേ?
2: പോകാം.
0: ഈ ചേട്ടന്റെ വീട്ടിൽ നിന്ന് അല്പ ദൂരം മുമ്പോട്ട് വരുമ്പോഴാണ് കേട്ടോ ആദ്യത്തെ കൃഷിയിടം. അപ്പൊ അതിലിങ്ങനെ വെട്ടുകല്ലൊക്കെ വെട്ടി ഇറക്കിയ വഴിയിലൂടെയൊക്കെ ഞാനിങ്ങനെ വന്ന് ഈ കൃഷി നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആഴത്തില് ചാല് പോലെ കീറിയിട്ട് അതിൽ മാരം കോരിയേക്കാണ്. ഏകദേശം ഒരു 4 അടി 5 അടി ഉയരവും ഈ ചാലും മാരവുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. എന്നിട്ട് അതിലാണ് പയറ്, വാഴ ഒക്കെ ഇവിടെ നട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ചാല് പോലെ വെട്ടിയെടുത്തിട്ട് അതിൽ വാരം കോരി ചെയ്യുന്നത്?
2: അത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഉറവ് ഉണ്ടായിട്ട് വെള്ളത്തിന്റെ പ്രശ്നം വരും. ഇതിപ്പോ ചാല് കീറി നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എത്ര സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് നട്ടാലും അതിന് വെള്ളത്തിന്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വർഷക്കാലത്തും കൃഷി ചെയ്യാം, വേനൽക്കാലത്തും ചെയ്യാം. സൈഡിൽ തന്നെ നമ്മളൊരു കുളം കുഴിച്ചിട്ടുണ്ട്, അതിൽ പമ്പ് വെച്ച് മോട്ടർ അടിച്ചാണ് നനയ്ക്കി വെക്ക് ചെയ്യണേ വേനൽക്കാലത്ത്.
0: ഇപ്പൊ ഇവിടെ ഏത് ഇനത്തിലുള്ള വാഴയാണ് ചേട്ടൻ നട്ടിരിക്കുന്നത്?
2: വാഴകളെല്ലാം വെറൈറ്റി വാഴകളാണ്. നമ്മള് മഞ്ചേരിക്കുള്ളൻ എന്നുള്ള ഇനം വാഴയാണ് ഇപ്പൊ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് ശരിക്കും കൃത്യം 5-ാം മാസം വാഴ കൊലയ്ക്കും. അതിന് നമ്മൾ 20 ദിവസം കൂടുമ്പോ വെച്ച് വളമിടണം.
0: എവിടെന്നാണ് ഇതിന്റെ തൈകളൊക്കെ ലഭ്യമാക്കിയത്?
2: ഇത് ഞാൻ വയനാടിന്ന് ഉണർന്ന വാഴയാ. 10 ML എത്തിച്ചേരും, നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്ത് ഉണർന്ന് ബാക്കി ട്രീറ്റ് ചെയ്ത് നമ്മൾ നടണേ.
0: ആ നടുന്ന രീതി, നിലൊരുക്കുന്ന രീതി അതുകൂടി ഒന്ന് പറയാമോ?
2: നിലൊരുക്കുന്ന രീതി എന്ന് പറഞ്ഞാല് 60 സെന്റിമീറ്റർ താഴ്ചയിൽ ചതുരക്കുഴി എടുത്തിട്ട് അതിനകത്ത് മണ്ണിര കമ്പോസ്റ്റ്, ചാണകം പൊടി, അതുപോലുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ട് നിറച്ച്

0: എടുത്ത് ആദ്യം തന്നെ കുഴി കുത്തി കുഴിയിൽ കുമ്മായിട്ട് ഒരു കുറച്ച് ദിവസം ഇട്ടേക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ വളം നിറയ്ക്കണം. കുഴി ഒരു പകുതി അട മൂടിയിട്ട് അതിന് വേണ്ടി വാഴ വയ്ക്കും.
1: ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഈ വാഴ?
0: ഈ വാഴ വെച്ചിട്ട് അടുത്ത മാസം 20 വരുമ്പോ 4 മാസം ആകും.
1: ഏകദേശം എത്ര വാഴകളുണ്ട്?
0: മൊത്തത്തില് 1000 വാഴയ്ക്ക് മേളിൽ ഉണ്ടായിരുന്നു. കുറച്ച് വാഴകളൊക്കെ പോയി. ഇതിൽ കണ്ട് ഈ 80 വാഴ എടുത്തുള്ളൂ ഇതിനകത്ത്. ബാക്കി അടുത്ത രണ്ട് ഫ്ലോട്ടും കൂടി ഉണ്ട്, അതിനകത്താണ് നിക്കണേ. അതും വേറെ വെറൈറ്റിയാ. അതിനകത്ത് നിൽക്കുന്നത് ഗ്രീനിഷ് എന്ന് പറഞ്ഞു, കർണാടക വാഴയാ.
1: കർണാടക വാഴ പ്രത്യേകത,
0: അതിന്റെ കായിന് ഭയങ്കര പച്ചയായിരിക്കും. അത് മേളത്തെ പെട്ടലെയും താഴത്തെ പെട്ടലെയും ഒരേപോലത്തെ നിറയായിരിക്കും. ഏകദേശം 20 കിലോയ്ക്ക് മേളിലേക്കുള്ള കൊലകളായിരിക്കും.
1: ഗ്രീനിഷ് എന്ന് പറയുമ്പോൾ
0: ഏത്തവാഴ എന്നാ തന്നെ ഗ്രീനിഷ് നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റില് ഞാനാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. എനിക്ക് തൃശ്ശൂരുള്ള ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സുഹൃത്ത്, വാഴക്കർഷക കൂട്ടായ്മയിലുള്ള ഒരു വാഴകർഷകനാണ്. അവനാണ് ഈ വാഴ എനിക്ക് തന്നത്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. കീടങ്ങള് അതിൽ ആക്രമണങ്ങൾ കുറവ്, ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. ആദ്യമേ തുടങ്ങിയത് സ്വർണ്ണമുഖിയിലായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇവിടെ നിന്ന് വെട്ടി ചോന്ന് കയറ്റാനുള്ള പാട്. ഒരു 25 കിലോയ്ക്ക് മേളിലുള്ള കൊലകളായിരുന്നു അന്ന് കിട്ടിയത്. ഒരു കൊല വെട്ടണമെങ്കിൽ തന്നെ 3 പേര് വേണം. ഈ ചാലിലൊക്കെ ആയതുകൊണ്ട് വെട്ടിയെടുക്കാനൊക്കെ വലിയ പാടാണ്. സാധാരണ നമ്മുടെ നാടൻ വാഴയുടെ അത്ര ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഗ്രീനിഷിന് ഇതിന് 5.5 ഹൈറ്റ് ഉള്ളൂ. കൃത്യം 5-ാം മാസത്തില് വാഴ കുളച്ചിരിക്കും. 8-ാം മാസത്തില് നമുക്ക് വെട്ടാം മഞ്ചേരിക്കുള്ള.
1: 1000 വാഴകളുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഏത്തവാഴയുടെ തന്നെ വകഭേദങ്ങളാണോ അതോ മറ്റു വാഴകളുണ്ടോ?
0: ഏത്തവാഴയുടെ വകഭേദങ്ങൾ തന്നെയായിരുന്നു. മറ്റു വാഴകളിൽ കുറച്ചൊക്കെ നമ്മൾ ഞാലിപ്പൂവിനൊക്കെ വെച്ചു. ഈ വില കുറവ് കാരണം പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വില കുറയുക മാത്രമല്ല, ആ എടുക്കാൻ പോലും ആരുമില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള പഴം എന്ന് പറഞ്ഞാൽ 3-4 ദിവസം നിൽക്കില്ല. അതിനു മുമ്പ് തന്നെ പഴുത്ത് ചാടി പോകുന്നു. പുറത്തുനിന്ന് വരുന്ന ഞാലിപ്പൂവിനാണെങ്കിൽ അതിന് നല്ല വിലയുണ്ട്. 7 ദിവസം കിടന്നാലും ആ മഞ്ഞ കളർ അതുപോലെ തന്നെ നിൽക്കും. എന്താണതിൽ ചേർക്കണമെന്ന് നമുക്കറിയില്ല.
1: എന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ നാടൻ പഴങ്ങൾ തന്നെയായിരിക്കും.
0: നാടൻ പഴം തന്നെയായിരിക്കും. ഇത് വറുത്താലൊക്കെ എന്ത് നല്ല ചിപ്സാന്ന് അറിയാം. ഓണക്കാലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വറക്കാറുണ്ട്. ഇത് വെട്ടുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഒരു വിലയെങ്കിലും ഞങ്ങൾ വറുത്ത് വയ്ക്കും. ഓണക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്കലാണ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചിലവ്. കാരണം ഇതൊക്കെ ഒരു 10-15 കിലോയ്ക്ക് താഴെ നിൽക്കുന്ന കൊലകളാണ്. അപ്പൊ അത് കാരണം ആൾക്കാർ മേടിക്കും.
1: അതായത് നമ്മുടെ ഒരു വീട്ടാവശ്യത്തിന്
0: പൊതുവെ എല്ലാവരും മേടിച്ചു.
1: ഈ വാഴയ്ക്ക് ഇടവിളയായിട്ട് പയർ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു കൃഷി രീതി കൂടി ഒന്ന് പറയാമോ?
0: ആ പറയാം. ആ പയറിനെ നമ്മള് തട കൊടുത്തിട്ട് കോഴിവളമിട്ടും കൂടി എല്ലാത്തിനും തന്നെ തട കൊടുക്കണ സമയത്ത് തന്നെ കുമ്മായിട്ട് ഒരു 10 ദിവസത്തിന് മേളിൽ ഇട്ടിട്ടാണ് പിന്നെ കോഴിവളം ഇട്ട് നനച്ച് അതിന് ചൂടക്കാറി മൂടിയ ശേഷമാണ് പയർ മുളപ്പിച്ചതാണ് ഞങ്ങൾ നടന്നത്. മുളപ്പിച്ച് അപ്പൊ വെച്ചാൽ ഈ മുളച്ചു വരുവാനുള്ള താമസമായി പോവാ മുളയ്ക്കോ ഇല്ല എന്നുള്ളൊക്കെ അറിയാം. ഇത് മുളപ്പിച്ച് 2.5-3 പാകാവുമ്പോ എടുത്ത് വെച്ച് വിടും.
1: പിന്നെ വിത്തുകളൊക്കെ നമ്മുടെ തന്നെ വിത്തുകളാണോ?
0: ഇത് ഞങ്ങള് FCK 3000 എന്നാണ് വിത്തുകളൊക്കെ മേടിക്കാറ്.
1: ഇടവിളയായിട്ട് ഒരു വിളവ് കഴിഞ്ഞാൽ വീണ്ടും പയർ തന്നെയാണോ ചെയ്യാറ്?
0: വിളവ് പോലെ ഇരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങള് വീണ്ടും പയർ തന്നെ ഇടുന്നത്. കാരണം ഇത് വലിയ പ്രശ്നങ്ങളില്ല, വിളവ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പ്രാവശ്യവും കൂടി ഇടാം, അടുത്തേല് നമ്മളത് എന്തെങ്കിലും മാറ്റി ചെയ്യും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഇടവിള ഒന്നും ചെയ്തില്ല. ഈ പ്രാവശ്യം പോലെ ചെയ്ത ഇപ്പൊ 2.5 ചെയ്യും. 3-ാമത്തേല് ഞങ്ങൾ വേറെ എന്തെങ്കിലും മാറ്റുമ്പോ വെണ്ടയോ ചീര അതുപോലുള്ള സാധനങ്ങൾ. നമുക്ക് ഇനി അടുത്ത പ്ലോട്ടിലേക്ക് പോവാം.
1: തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടന് ഈ ഒരു പറമ്പ് മാത്രല്ല വേറെ സ്ഥലത്തും കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കൃഷിയിടത്തിലേക്ക് പോവാം. ഇതാണ് കുളം എന്ന് പറഞ്ഞത് അല്ലേ? ഇത് എത്ര ആഴമുണ്ട്?
0: ഇതൊരു 8 താഴ്ചയുള്ളൂ. വെള്ളം എപ്പോഴും ഉണ്ടാവും.
1: ഇതിനകത്ത്
0: വേനൽക്കാലത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും. ആ അവിടെ നിന്ന് മുതല് അങ്ങോട്ട് എനിക്കൊരു 3 ഏക്കർ ഇവിടെ സ്ഥലമുണ്ട്.
1: എങ്ങനെയാണോ കൊയ്ത്തൊക്കെ?
0: നമ്മള് മെഷീനും കൊണ്ടാണ് കൊയ്യണേ.
1: ഈ കൊയ്ത്ത് ഈ മെഷീൻ ഏത് വഴിക്കാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ ഒരു ഭാഗമൊക്കെ നടപ്പാതയല്ലേ ഉള്ളൂ?
0: ആ കൊയ്ത്ത് മെഷീൻ ഇറക്കാൻ ഇപ്പൊ കർഷകർ ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുത്ത് വഴിയാക്കി നിർത്തിയിട്ടുണ്ട് കുറെ ഇട. അപ്പൊ പാടത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുവാണ്. ഞങ്ങൾ നെല്ല് കൊണ്ടുപോകണതൊക്കെ ഈ വഴി കൂടെയാണ് കൊണ്ടുപോകുന്നത്. ട്രാക്ടർ വന്നതും കൊയ്ത്ത് മെഷീൻ വന്നതും ഈ വഴി തന്നെയാണ്.
1: ഏത് ഇനത്തിലുള്ള നെല്ലാണ് കൃഷി?
0: 5R5 എന്ന് പറഞ്ഞ നെല്ലാണ് കൃഷി ചെയ്യണത് പൊതുവെ. കാരണം അതിന് ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള നെല്ലാണ്. നെല്ലുകളെല്ലാം സപ്ലൈക്കോയ്ക്കാണ് കൊടുക്കണം.
1: ശരി,
0: അടുത്ത സ്ഥലത്തേക്ക് നോക്കാം.
1: എല്ലാം കൂടി എത്ര സ്ഥലത്തുണ്ട്?
0: ഏകദേശം 8 ഏക്കറിന്റെ അടുത്ത് സ്ഥലം ചെയ്യുന്നുണ്ട്. ഇത് സ്ഥലങ്ങളെല്ലാം നമ്മൾ ലീസാണ്.
1: നെല്ല് ഇവിടെ മാത്രമുള്ളൂ അല്ലേ?
0: വേറെ സ്ഥലത്തും ഉണ്ട്. 5R5 തന്നെ.
1: അപ്പൊ നമ്മളങ്ങനെ നടന്ന് നടന്ന് അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് ഇതിപ്പോ നമ്മള് നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് എത്ര ദൂരം ഉണ്ട്?
0: അവിടെ നിന്ന് ഒരു 100-300 മീറ്റർ ഉള്ളു.
1: ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീനിഷ് എന്ന് പറയുന്ന വാഴ അല്ലേ?
0: അതെ.
1: ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
0: ഗ്രീനിഷ് വാഴയുടെ കളറ് തണ്ട് മുതല് ഇലവരും മുതല് എല്ലാം തന്നെ ഒരു പച്ച പച്ച കളറായിരിക്കും കൂടുതൽ അതിനകത്ത് പ്രകടിപ്പിക്കണേ.
1: അപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതായത് ഇതിന്റെ വാഴ തടക്കി മറ്റേന്റെ പോലെ അധികം ബ്രൗണിഷ് അങ്ങനത്തെ ഒരു കളർ ഇല്ല അല്ലേ?
0: ബ്രൗണിഷ് ഒന്നുമില്ല, കറക്റ്റ് പല്ലം പച്ച കളറാണ്.
1: നല്ലൊരു പച്ച പുതച്ചൊരു അന്തരീക്ഷമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാർഷിക രംഗത്തേക്ക് ഉള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു?
0: ഞാൻ KICB സബ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർഡ് ആയി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സ്ഥലം ഒരാൾ എന്നോട് ചെയ്തോളാൻ പറഞ്ഞ് 35 സെന്റ് സ്ഥലത്ത് നല്ല രീതിയിൽ ചാലൊക്കെ കയറി വാഴ വെച്ചു. അതിനകത്ത് ഇടവിളയായിട്ട് പയർ, വഴുതന, ചീര അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു തോട്ടം പോലെ ആക്കി എടുത്തു.

0: പൂത്തർക്ക കൃഷി പോയിന്റിലുണ്ടായിരുന്ന കൃഷി അസിസ്റ്റന്റ് സജിത് സാറ് ഫീൽഡ് സന്ദർശനവുമായിട്ട് പാടത്തെ നെല്ലുകൾ നോക്കാൻ പോയപ്പോ ഇത് കണ്ട് ഇത് ആരുടെയാണെന്ന് കവലയിൽ വന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് പുള്ളി വന്ന് പറഞ്ഞു ഇത് ചെയ്യേണ്ട രീതികളിൽ നോക്കുമ്പോൾ കുറച്ച് അപാകതകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം മൈക്രോ ന്യൂട്രിയന്റ് എന്താന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഇതിനകത്ത് ഇപ്പൊ മൈക്രോ ന്യൂട്രിയന്റ് കൊടുത്ത് ഇതിന്റെ ഇലയെല്ലാം കറക്റ്റ് ആക്കി എടുക്കണം, കൂമ്പ് പിരിയാതെ നിൽക്കണം എന്ന് വിചാരിച്ചു. ഈ സാധനം കൂമ്പടഞ്ഞു പോകണമെന്നുള്ള ഇതിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ചുറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇതെല്ലാം കൂമ്പടഞ്ഞു പോകും, കൂടി വന്ന ഒരു 10 വാഴ കുലച്ച് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അതിനകത്ത് 100 വാഴ വെച്ചതിൽ എനിക്ക് 99 വാഴ ഞാൻ കുലപ്പിച്ചെടുത്തു. ഒരു വാഴ എന്റെ അനാസ്ഥ കൊണ്ട് പോയതാണ്, അത് മറഞ്ഞു പോയി. 99 വാഴയും കുലപ്പിച്ചെടുക്കുക മാത്രമല്ല, അതെല്ലാം നല്ല കൊലകൾ, 20-25 കിലോയ്ക്ക് മേളിലേക്കുള്ള കൊലകൾ എന്റെ ഫസ്റ്റ് ഇതിനായിരുന്നു. പിന്നെ കൃഷി ഓഫീസർ അനിൽ സാറ്, അനിൽ സാറിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. കാരണം ഇവര് ഒരിക്കൽ പോലും നമ്മൾ അവരോട് ഒരു കാര്യം പറയണ്ട, അവര് വരുന്നു നമ്മുടെ പ്ലോട്ടിലെല്ലാം നോക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഒന്നുപോലെ മെസ്സേജ് ഇടും. മേജർ കംപ്ലയിന്റ് ആണെങ്കിൽ രാത്രിയിൽ നമ്മൾ പണി കഴിഞ്ഞ് ഇന്ന സമയം നോക്കി നമ്മളെ വിളിച്ചിട്ട് ഇന്ന മരുന്നുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന വളം കുറവുണ്ട് അത് ചെയ്യണം. NPK 19:19, കാൽസ്യം നൈട്രേറ്റ്, ബോറോണ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അങ്ങനെയുള്ള പോളിയർ വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് മാസത്തിൽ 2 പ്രാവശ്യം വെച്ചെന്നുള്ള ഇതിലാണ് വളമായിട്ട് കൊടുക്കും. അതിൽ ബോറോണും കാൽസ്യവും അതും ആഴ്ചയിലാഴ്ചയിൽ മാറി മാറി നമ്മൾ ചെയ്യും. അപ്പം നമുക്കിപ്പോൾ വേറെ കേടുകളൊന്നും വരില്ല, നല്ല ഇതേ തന്നെ നിൽക്കും. നമുക്ക് ഒരു വാഴ പോലും എനിക്ക് കൂമ്പടഞ്ഞു പോവുക അങ്ങനെയുള്ള ഒരു കേടുകളോ എന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ 4 മാസം കഴിഞ്ഞാൽ നമ്മൾ കോറിഫെറിഫോസിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ ഇതിൽ കുറലിൽ ഒഴിച്ചു കൊടുക്കും. ചെറിയ പ്ലോട്ടുകളിലാണെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, സോപ്പ്, അതുപോലെ എന്തെങ്കിലും ഇതിന് കുറലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുഴു ഉണ്ടാവില്ല. 4 മാസം പോലാണ് ഇതിനകത്ത് പുഴുക്കളൊക്കെ വന്നത്. ഈ അറിവുകളെല്ലാം പറഞ്ഞ നമ്മൾ സാറ് തന്നെയാണ്. അതിന് പുള്ളിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ ഇപ്പോഴാണെങ്കിലും നമ്മുടെ എല്ലാ തോട്ടങ്ങളും സജിസാർ വന്ന് നോക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. കൃഷിഭവന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് അതിനകത്ത്.
1: നമ്മളിപ്പോ കണ്ടത് തന്നെ നല്ലൊരു ഏരിയ ഉണ്ട് അല്ലേ. മറ്റ് സ്ഥലങ്ങളിലും കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പറയുകയുണ്ടായി. അപ്പൊ ഇത്രയും ഏരിയ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒറ്റയ്ക്കാണോ ഇത് കൈകാര്യം ചെയ്യുന്നത്?
0: നമ്മൾ ചെറിയ JCB ഒക്കെ വെച്ചിട്ടാണ് കുഴികൾ എടുക്കുന്നത്. വിത്തുകൾ ചുമക്കാനും മറ്റുള്ള വലിയ പണികൾക്ക് മാത്രമാണ് ആളെ നമ്മൾ കൂട്ടാറുള്ളൂ. ഞാനും വൈഫും കൂടി കൂടിയാണ് വളവെടിയിൽ ബാക്കി പരിപാടികൾ, നനകൾ ഇതൊക്കെ ചെയ്യുന്നത്. വളവൊക്കെ കൃഷിയിടത്തിൽ തന്നെ വെച്ചേക്കുവാണ്.
1: ഈ മൂടി വെച്ചേക്കുന്ന
0: വളാണ്.
1: എന്താണ് ചേച്ചിയുടെ പേര്?
0: സിന്ധു എന്നാണ് പേര്. ആ നിൽക്കണ ആള്.
1: ഓ ശരി, കൃഷിയിടത്തിന്റെ ഒരു ഭാഗത്ത് ചേച്ചി ഉണ്ട് കേട്ടോ. നമുക്ക് ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി, ചേച്ചിയുടെ പേരല്ലേ സിന്ധു?
2: അതെ അതെ.
1: ആ ചേച്ചി, ഞാൻ ആകാശവാണി കൊച്ചി FM-ന്റെ കാർഷിക ജീവൻ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ് ഇപ്പൊ അത്ര നേരം ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു.
2: ആ ഞാൻ കണ്ടു, ആരാണെന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു.
1: അപ്പോഴാ ചേട്ടൻ പറഞ്ഞത് ഈ കൃഷിയുടെ ഒക്കെ കാര്യത്തില് ചേട്ടൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ചേച്ചിയൊക്കെ നല്ലൊരു സഹകരണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ആ ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ?
2: വളവിടാനും അങ്ങനെയുള്ള ചെറിയ പണികൾക്കൊക്കെ ഞാനും കൂടി സഹായിച്ചാണ് ചെയ്തു പോണത്. പച്ചക്കറിയൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ തന്നെയാണ് വിളവെടുപ്പൊക്കെ നടത്തുന്നത്. രാവിലെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ സമയത്താണ് കൃഷിയിടത്തിലേക്ക് വരാറ്. പയറൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിക്കാനാണെങ്കിൽ രാവിലെ തന്നെ പറിക്കും, വെയിലാവണതിന് മുമ്പ് പറിക്കാറുണ്ട്. ഒത്തിരി സമയം എടുക്കും, വെയിലൊക്കെ ഒത്തിരി ആയിരുന്നെങ്കിൽ വാട്ടവും പറ്റും, പിന്നെ നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ രാവിലെ തന്നെ.
1: വിളവെടുക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെ ആവശ്യത്തിന് ബാക്കി എങ്ങനെയാണ് വിപണനം നടത്തുന്നത്?
2: നമ്മുടെ ഈ ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ തൂക്കി കെട്ടി ഓരോ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഡിമാൻഡുണ്ട്. നമുക്ക് ഓരോ പ്രാവശ്യവും ചോദിക്കണ എല്ലാവർക്കും എത്തിക്കാൻ പറ്റാറില്ലാത്ത രീതിയിൽ സാധനങ്ങൾ നമുക്ക് ചിലവായി പോകും.
1: ശരി, എന്തൊക്കെയാണ് പച്ചക്കറികൾ? ഈ പയർ കൂടാതെ?
2: പയർ കൂടാതെ ചീര, വെണ്ട, വഴുതന, അങ്ങനെയാണ്.
1: അപ്പൊ ചേട്ടാ, നമ്മൾ ഇനിയുള്ള കൃഷിയിടത്തിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാമോ?
0: ബാക്കിയുള്ളതിലും ഇതുപോലെ തന്നെ വാഴകളാണ് വെച്ചിരിക്കുന്നത്.
1: അതുമൊക്കെ ഏത്തവാഴ തന്നെയാണോ?
0: അതിനകത്ത് കുറച്ച് മേട്ടുപാളയും വാഴ വെച്ചിട്ടുണ്ട്. അത് പൊക്കമുള്ള വാഴയാണ്, കുറച്ച് അത് വെച്ചിട്ടുണ്ട് ഒരു പരീക്ഷണം പോലെ. പിന്നെ കുറച്ച് ഹൈറ്റുള്ള വാഴ, അതിന്റെ കിൻഡൽ വാഴയും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതല്ല ഗ്രീനീഷ്, അതിങ്ങനെ തിരിച്ചു തിരിച്ചാ വെച്ചേക്കണേ.
1: എല്ലായിടത്തും ഇടവളകളായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നുണ്ടോ?
0: എല്ലായിടത്തും തന്നെ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. വളമില്ലാത്ത മണ്ണാണെങ്കിൽ അവിടെ വളം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പയറൊക്കെ നടും. പിന്നെ അതിലൊക്കെ കൂടുതൽ ജൈവവളങ്ങളൊക്കെ ഇട്ട് പറമ്പ് വളമായി കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ വാഴ സീസണിൽ അടുത്ത പ്രാവശ്യത്തേക്ക്. അതുകൊണ്ടാണ് ആ സ്ഥലം ഞങ്ങൾ ഒഴിവാക്കിയിട്ടേ. ഇപ്പോൾ ഒരു സീസണിൽ പയർ പറിച്ചു കഴിഞ്ഞു, അടുത്ത സീസണിൽ നടാൻ വേണ്ടിയിട്ട് കുഴികളിലെടുത്ത് കുമ്മായിട്ട് റെഡിയാക്കി നിർത്തിയേക്കുവാണ്.
1: എന്താണ് അവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്? വാഴ തന്നെയാണ്?
0: അല്ല, പയർ 2 പ്രാവശ്യം കൂടി നടും. ഒരു സീസൺ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഞങ്ങൾ അവിടെ വാഴ. മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ചോടുകൾ നല്ല വൃത്തിയായിട്ട് വേറെ കളകളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാണെങ്കിൽ 2 പിടുത്തെങ്കിലും പറിച്ച് കളയാതെ പോകില്ല.
1: പറമ്പില് വാഴകൾക്ക് വേണ്ട തടം കുഴിച്ചെടുത്തിട്ട് അവിടെയാണ് വാഴ നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലാത്ത സ്ഥലത്തൊക്കെ കളകള് സമയാസമയങ്ങളിൽ നീക്കം ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
0: 2 മക്കളാണ് എനിക്കുള്ളത്. മൂത്തയാള് എംപ്ലോയി ആണ്, ഇളയാള് പഠിക്കുകയാണ്. മൂത്തയാളുടെ പേര് ആദില്, ഇളയാളുടെ പേര് ആദിത്. ഇവർ ഓഫുള്ള ദിവസങ്ങളിൽ നമുക്ക് വളങ്ങളോ സാധനങ്ങളോ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ചുമക്കാനോ

0: നനയ്ക്കാനും ഒക്കെ ഇവർ കൂടും. മണ്ണിലേക്ക് ഇറങ്ങി തന്നെ പഠിപ്പിക്കണം, അതിന് താല്പര്യമുണ്ട് കേട്ടോ.
1: വരും തലമുറയുടെ എന്താണ് ഈ കൃഷിയെ കുറിച്ച് പറയാനുള്ളത്?
0: ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. ഞാനൊക്കെ ഇത് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആവണതിന് മുമ്പ് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് മേടിക്കാണ്ട് വന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും സവാളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഈവൻ ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട് വരെ ഞങ്ങൾ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന
1: ശരി
0: വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോഴാണ് തുടങ്ങിയത്.
1: വളരെ മാതൃകാപരമായ രീതിയിലാണ് കേട്ടോ ഇവര് ഈ കൃഷിയൊക്കെ കൊണ്ടു നടക്കുന്നത്. തോട്ടമൊക്കെ ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ കീടബാധയും ഒക്കെ കുറവായിട്ട് തോന്നുന്നത് അല്ലേ?
0: അതെ, അതുകൊണ്ട് തന്നെയാണ്. കാരണം വാഴ കൃത്യമായിട്ട് ഉണങ്ങിയ പോളകൾ ചെത്തിക്കളഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നും തൊട്ടു നോക്കി കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം.
1: ഈ ഒരു പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് വിളിക്കാൻ സാധിക്കുന്നത്?
0: എന്റെ നമ്പർ ഇതാണ്, 82 81 431 784. എൻ്റെ നമ്പർ ഒന്നും കൂടി പറയാം, 82 81 431 784.

0: കൃഷി അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് പുത്തൻകുരിശ് ചൂണ്ടി പരിയാരത്തുള്ള ചന്ദ്രൻ കെ പിയും ഭാര്യ സിന്ധുവുമായിരുന്നു കേട്ടോ. മാതൃകാപരമായ രീതിയിൽ ഈ കൃഷിയൊക്കെ കൊണ്ടു നടക്കുന്ന ചന്ദ്രൻ കെ പിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവിനും കുടുംബത്തിനും കാർഷിക ജീവനത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.

ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ ശ്യാമ എൻ വി, യാമിനി ദിലീപ് കുമാർ.

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. അവസാന ഭാഗം മറക്കാതെ കേൾക്കൂ. ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

രാത്രി 9:30 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു. അവസാന ഭാഗം ഇന്ന് രാത്രി 9:30 ചിത്രപതംഗം. രാത്രി 10 ഡി കെ ജയരാമന്റെ സംഗീത കച്ചേരി. എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യൻ ഖടം.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി ഇന്നത്തെ കമ്പോള മൊത്തം

വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 25,900 രൂപ, എറണാകുളം 22,100 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,300 രൂപ, വടക്കൻപറവൂർ 23,900 രൂപ, കൊപ്ര ക്യുണ്ടലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 13,500 രൂപ, വടക്കൻപറവൂർ 13,000 രൂപ. കാപ്പിക്കുരു ക്യുണ്ടലിന് കട്ടപ്പന 36,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്യുണ്ടലിന് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 24,000 രൂപ, എറണാകുളം 25,000 രൂപ, തൊടുപുഴ 25,000 രൂപ. കയർ ക്യുണ്ടലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. കുരുമുളക് ക്യുണ്ടലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 67,500 രൂപ, മൂവാറ്റുപുഴ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, മൂവാറ്റുപുഴ 27,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 22,600 രൂപ, മൂവാറ്റുപുഴ 22,000 രൂപ, തൊടുപുഴ 25,300 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 170,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 5,000 രൂപ. നേന്ത്രക്കായ് ക്വിന്റലിന് എറണാകുളം 4,400 രൂപ, മൂവാറ്റുപുഴ 5,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശാലിനി നായർ മറുപടി നൽകുന്നു. മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തം ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842463 97 അല്ലെങ്കിൽ 04842463 87 അല്ലെങ്കിൽ 94464558 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. 04842463 97 04842463 87 94464558 88 അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10th വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10th മൂന്നാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ്.

0: വരെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ട്രാക്ക് 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
1: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് മെയ് മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ ഒരു AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിടംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76,728, നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23,946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ PK മിശ്ര പറഞ്ഞു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക്. എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ നിയന്ത്രിക്കുന്നതിനായി FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമായ ഭേദഗതികൾ വരുത്തിയിരിക്കുകയാണ്. സമുദായ ഗവൺമെന്റിതര സംഘടനകൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് പ്രത്യേക സമുദായ സംഘടനകളെ ലക്ഷ്യം വെച്ചാണെന്ന പ്രചാരണം ചില വിഭാഗങ്ങളിലെങ്കിലും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. FCRA യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ചിലർ സമൂഹത്തിൽ ഉയർത്തുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ഇത് അന്വേഷിക്കുകയാണ് ഇന്നത്തെ സമകാലികം. ജോസഫ് ജൂഡ്:
3: ഇതിന് മുൻപുണ്ടായിരുന്ന നിയമവ്യവസ്ഥകൾ തന്നെയാണ് അല്പം കൂടെ കർശനമായ രീതിയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ മതപരിവർത്തനത്തിന് കർശനമായ ഒരു വിലക്ക് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം പറയട്ടെ, ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന എല്ലാ സംഘടനകളെയും സംവിധാനങ്ങളെയും ബാധിക്കുന്ന ഒരു നിയമ പ്രശ്നമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ചട്ടങ്ങളിലുള്ളത്. മതപരിവർത്തനത്തിലുള്ള ഒരു കർശനമായ വിലക്ക് കൊണ്ടുവരുന്നുണ്ട്. വിദേശ സംഭാവനകൾ മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ നിർബന്ധിതമായ അല്ലാത്തതായ, അതായത് പണം കൊടുത്തോ മറ്റൊക്കെ മതപരിവർത്തനം പൂർണ്ണമായും ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ നിന്നും നിരോധനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മതവിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. എന്നാൽ ഇതിന്റെ പിറകിൽ ഏതെങ്കിലും വിധത്തിലുള്ള മതമാറ്റം നടത്തുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ചട്ടങ്ങളുടെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഈ ചട്ടങ്ങൾ വരുന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘടനകൾ ചില പ്രത്യേക സേവന മേഖലകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് തന്നെ. അത് 105 സേവന മേഖലകൾ തരംതിരിച്ചിട്ടുണ്ട്. ഈ സേവന മേഖലകളിൽ തങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന മേഖല ഏതാണെന്ന് നേരത്തെ നിശ്ചയിക്കണം. നേരത്തെ ആ പട്ടികയിൽ നിന്നുള്ള പ്രവർത്തന മേഖലകൾ തീരുമാനിച്ച് നിശ്ചയിച്ചുറപ്പിക്കണം. ആ മേഖലകൾക്കപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ആ പ്രവർത്തന മേഖലകളൊക്കെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് പട്ടികയിൽ നിന്നും ലിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അത് കൃത്യമായി ഈ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ അറിയിച്ചിരിക്കണം ഗവൺമെന്റിന്. അതിനപ്പുറത്തേക്ക് പ്രവർത്തനം, ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണെങ്കിൽ, അത് കേരളമാണ് പ്രവർത്തന മേഖലയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തണം. അതിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ, പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പാടില്ല. അത് ഇപ്പൊ 2026 മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകളാണെങ്കിൽ ഈ വിവരങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി ഒരു വർഷത്തെ സമയം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന മറ്റൊരു സ്റ്റേറ്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ലക്ഷ്യത്തിനും ഇത്ര നിശ്ചിത ഫീസ് കൊടുത്ത് ആ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണം. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്. ഫോറിൻ ഫണ്ട് സ്വീകരിക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റിൽ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് അതിന്റെ ഭരണ നിർവഹണ ചുമതലയായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയിരിക്കും. അതിനൊരു ലിമിറ്റുണ്ട്, അത് 20% കൂടാൻ പാടില്ല. അത് ഒരു പക്ഷേ 20% ആയില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് ചെയ്യാം. ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് തുടർന്ന് കൊണ്ടുപോകാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. തുടർച്ചയായി വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സംഘടനകൾക്ക് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് അനുവാദം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ 2 കൂടുതൽ ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ, വിദേശ ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകുന്നു എന്നുള്ളതാണ് ഈ ചട്ടം പറയുന്നത്. ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് ഗുരുതരമായ കുറ്റമായിട്ട് കാണുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ 105 നിന്നും തീരുമാനിക്കപ്പെട്ടുള്ള പ്രവർത്തന മേഖല അതല്ലാതെ ഫണ്ട് ഉപയോഗിച്ചാൽ അത് ഗുരുതരമായ കുറ്റമാണ്.

0: ഇതിനെ വലിയ ഒരു ശതമാനം പിഴയായിട്ട് ഗവൺമെന്റ് ഈടാക്കാനുള്ള വ്യവസ്ഥ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ചട്ടങ്ങളാൽ തന്നെ ഒരു പക്ഷേ അപകടകരമല്ലെങ്കിൽ പോലും അതിന്റെ ഉപയോഗ സാധ്യത, വിനിയോഗ സാധ്യത എത്രത്തോളം അപകടകരമാവും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു.
1: നിയമം നടപ്പാക്കുമ്പോൾ ഉയരുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും ഇവിടെ സംവിധാനമുണ്ട്. അഡ്വക്കേറ്റ് എ ജയശങ്കർ.
2: FCRA അഥവാ വിദേശ നാണയ വിനിമയ നിയമം എന്ന് പറയുന്നത് നേരത്തെ മുതൽ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്. ഇതിനു മുമ്പ് ഈ നിയമം വരുന്നതിന് മുമ്പ് തത്തുല്യമായ മറ്റ് നിയമങ്ങളുണ്ട്. അതിന് ആദ്യം ഫെറ എന്നാണ് പറയുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, പിന്നീട് ഫെമ എന്ന പേരിൽ മാറ്റി, ഇപ്പോൾ അത് FCRA എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ നിയമവും പാസ്സായി അത് നടപ്പിലായി വരുമ്പോൾ അതിൻ്റെ അകത്ത് പല പോരായ്മകളും ബലഹീനതകളൊക്കെ കണ്ടുപിടിക്കും. ഈ ബലഹീനതകൾ ഈ തൽപര കക്ഷികൾ അല്ലെങ്കിൽ നിയമബാഹ്യമായി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന റാക്കറ്റുകൾ ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്ന കാണുമ്പോഴാണ് പുതിയ ഭേദഗതികൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള നിയമമാണ് FCRA എന്ന് നമ്മൾ വിളിക്കുന്ന വിദേശ വിനിമയ നിയന്ത്രണ നിയമം. ഈ നിയമത്തിൽ ഉള്ള വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഏതൊക്കെ രീതിയിൽ നിയമം കർക്കശമാക്കുമ്പോഴും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യവിരുദ്ധ ശക്തി അല്ലെങ്കിൽ ദേശദ്രോഹ ശക്തികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് കച്ചകെട്ടി നിൽക്കുന്ന ചില റാക്കറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കർക്കശമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അത് ഇവിടെ നമ്മളിവിടെ പ്രധാനമായിട്ട് ഇതേക്കുറിച്ച് പരാതി ഉയർത്തുന്ന അവലാതി പറയുന്നതൊക്കെ ചില മത സംഘടനകളാണ്. അവരെ സംബന്ധിച്ചും വിദേശത്തുനിന്ന് പണം വരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പൊ അനാഥാലയങ്ങൾ തുറന്നു അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു ഒക്കെ വിദേശത്തുനിന്ന് പണം സ്വീകരിക്കുന്ന ആ സംഘടനകളുണ്ട്, സാമുദായിക വിഭാഗങ്ങളുണ്ട്, അതിൽ വിവിധ മതക്കാരുണ്ട്, ഹിന്ദുക്കൾക്കും ഇതുപോലുള്ള സംഘടനകളുണ്ട്, അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള പശ്ചിമേഷ്യയിലുള്ള പ്രബലരായ സമ്പന്നരായ വ്യാപാരികളും വ്യവസായികളും ഒക്കെ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് ധനസഹായം ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം ചെയ്തു. പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ കൊണ്ടുപോയപ്പെടുന്നില്ല എന്നുള്ളിടത്താണ് ഓരോ തവണയും നിയന്ത്രണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയായ രീതിയിൽ അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ, എന്ത് ആവശ്യത്തിനാണ് പണം കൊടുക്കുന്നത്, ആ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ കർക്കശമായി പെരുമാറുന്നു. ഇത് ഇവരുടെ ഈ മതസ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ രൂപീകരിക്കുന്നതിന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനൊക്കെ തടസ്സമായി മാറും എന്ന ഒരു വാദമാണ് ഉയർത്തിക്കൊണ്ടു. ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒന്നിന് വിപരീതമാണ് എന്നൊരു വാദമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഹർജിയുമായിട്ട് പോകണിച്ച് അതിന്റെ നിയമപരമായ സാധുത കോടതി പരിശോധിച്ച് നിയമവിരുദ്ധമാണെങ്കിൽ അത് പാർലമെന്റിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള നിയമമാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ധ്വംസനം ഏതെങ്കിലും തരത്തിൽ നടത്തപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും അല്ല ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെ നേതാക്കൾ അതിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയോ ഉദ്യോഗസ്ഥന്മാരെയോ സമീപിച്ച് അവർക്ക് ഇതിൽ വരാവുന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്തണം ആവശ്യം. ഈ രണ്ടു വഴിയാണ് സത്യത്തിൽ ഈ ആവലാധിക്കാരുടെ മുമ്പിലുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചോളം അവർ പറയുന്നത് ഈ വിദേശത്തു നിന്ന് വരുന്ന പണം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കും, ചിലപ്പോഴെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിന്, ആളുകൾ നിർബന്ധിച്ച മതത്തിൽ ചേർക്കുക എന്നുള്ളതല്ല, ആളുകളെ പ്രലോഭിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു ആളുകൾ കൊടുത്ത് ചേർക്കുക എന്ന രീതിയിൽ ദുരുപദിഷ്ടമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിദേശ സഹായം തടസ്സപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കും എന്ന രീതിയിൽ അവർ വാദിക്കുന്നു. ഇപ്പം എത്രമാത്രം പതിരുണ്ട് എത്ര കതിരുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പൊ രണ്ടു കൂട്ടരും പരസ്പര ആരോപണം വന്നിരിക്കുന്നു. ഒരു കൂട്ടർ പറയുന്നത് അവരുടെ മതവിശ്വാസത്തെ തകർക്കാൻ, അവരുടെ സ്ഥാപനങ്ങളെ തകർക്കാൻ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ, അവർ നടത്തുന്ന അനാഥാലയങ്ങളെയും അവരുടെ ധർമ്മശാലകളെയും തകർക്കാൻ വേണ്ടി സാമുദായികമായ ഉള്ളടക്കത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവരും എന്നാണ്. മറുഭാഗത്ത് അവർ പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വവും അതുപോലെ സമാധാനവും ഈസാന്റെ ട്രാങ്കുലിറ്റി അത് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വിദേശത്ത് നിന്ന് അനിയന്ത്രിതമായി പണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തടയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ്. ആകെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തർക്കമുള്ള ആളുകൾ വിഷയം കോടതിയിൽ പോയി സമാധാനപരമായ ഒരു തീരുമാനത്തിന് ശ്രമിക്കുക എന്നുള്ള മാത്രമാണ്.
1: സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാകുന്നത് നല്ല കാര്യമാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ.
3: വിദേശത്തു നിന്ന് ഇന്ത്യയിലെ വ്യക്തികളും സ്ഥാപനങ്ങളും പണം സ്വീകരിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. എനിക്ക് പരിചയമുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം, അവരുടെ പള്ളികൾക്കും വിദ്യാലയങ്ങൾക്കും ആശുപത്രികൾക്കും അനാഥാലയങ്ങൾക്കും എല്ലാം ധാരാളം പണം വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. മറ്റ് പലരും അതുപോലെ ചെയ്യുന്നുണ്ടാകും. മതം ഇല്ലാതെ തന്നെ ഉള്ള NGOകൾ അവരും വലിയ തോതിൽ അല്ലെങ്കിൽ നന്നായി പണം വിദേശത്ത് നിന്ന് വാങ്ങുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാ ആവശ്യങ്ങളും ന്യായമാണോ ലെജിറ്റിമേറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് വിദേശത്ത് നിന്ന് പണം വരുമ്പോൾ അതിന്റെ സോഴ്സ് അറിയുക, അത് ഏത് രീതിയിൽ ചിലവാക്കപ്പെടുന്നു എന്നറിയുക, അതിനെതിരെ ചില നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ

0: സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾ അത് NGOകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായി ഞാൻ കരുതുന്നില്ല. മറിച്ച് NGOകളുടെ പ്രവർത്തനം നിയമവിധേയമാക്കുക, സുതാര്യമാക്കുക, അതിനെ കണക്ക് കൃത്യമായി വയ്ക്കുക തുടങ്ങിയ നല്ല ഉദ്ദേശങ്ങളോട് തന്നെയാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, മറ്റ് ഇതര പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്ന ചില കോലാഹലങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുപോലെ ഇതിന് രാഷ്ട്രീയത്തിലേക്കും ഈ പണം വരുന്നുണ്ട്. ചില തീവ്ര വലതുപക്ഷ പാർട്ടികളൊക്കെ അമേരിക്കയിലൊക്കെ ജോർജ് സോറോ എന്നൊക്കെ പറയുന്നവർ അവർക്കൊക്കെ പല രാജ്യങ്ങളിലെയും ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ തന്നെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരം അനാശാസ്യമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി വിദേശത്തു നിന്ന് വരുന്ന പണം അത് ന്യായമായ പണമാണ്, ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിത്തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് സർക്കാരിന് ബോധ്യം വരണം. അതിനുവേണ്ടിയുള്ള ഒരു ഒരു നിയമനിർമ്മാണം എന്ന നിലയിൽ NGOകൾക്ക് നിയന്ത്രണം വരുത്തുന്ന ഈ ചട്ടഭേദഗതിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ അത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ദീനാനുകമ്പ അഗതികളെ സഹായിക്കുന്നതിന് ഒക്കെ ഈ പണം ചെലവാക്കുന്നുണ്ട്. അവിടെയൊക്കെ അത് തടസ്സപ്പെടാത്ത രീതിയിൽ വേണം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു.
1: നിയമത്തിലെ ചില ചട്ടഭേദഗതികൾ കൂടുതൽ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ,
2: ഈ FCRA ഉണ്ടായേക്കുന്ന ഇപ്പോഴുള്ള ഭേദഗതി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ FCRA കോൺട്രിബ്യൂഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഒരുപാട് കഠിനമായ വ്യവസ്ഥകൾ വീണ്ടും വീണ്ടും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനകൾ ഏതെങ്കിലും വിധത്തിലുള്ള, അതായത് അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങൾ വഴി, അതായത് സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ഒന്നും നടത്താൻ പാടില്ല, അവർ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈസൻസ് നിഷേധിക്കും എന്നുള്ളതാണ്. അപ്പോ ഏതെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾക്കോ എങ്ങാണം ഈ പണം ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മതപരമായി ഉള്ള മറ്റു കാര്യങ്ങൾക്ക്, അതായത് മതം മാറ്റവും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തടയുന്നതിൽ തെറ്റില്ലാത്തതാണ്. പക്ഷേ ഇപ്പം മതപരിവർത്തനം എന്നുള്ളത് മതപരിവർത്തനത്തിനുള്ള ശ്രമം മതി. ഫോറിൻ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, അത് ഈ ലൈസൻസ് ഉള്ളവര് ഓരോ വർഷം 1,00,000 രൂപയിലെങ്കിലും ഇടപാട് നടത്തിയിരിക്കണം എന്നാണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിയിരിക്കണം. അപ്പൊ അത് കുറച്ചാ കിട്ടുന്നതിലോ? ഈ രീതിയിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. യഥാർത്ഥത്തില് അതിങ്ങനെയുള്ള സംഘടനകൾക്ക് പണം കൊണ്ടുവന്ന് ഇവിടെ ധൂർത്തടിക്കുന്ന രീതിയിലാകരുത്. പക്ഷേ ഇതല്ലാതെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളെ ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം, കാണണം.
1: നിയമം നടപ്പാക്കുമ്പോൾ പൊതുസമൂഹത്തിനുള്ള ആശങ്കകളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്.
3: FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ്. അതായത് സ്വതന്ത്ര ഭാരതത്തിൽ 75 ശേഷം 77 കൂടിയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ബില്ല് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നന്മയ്ക്കും തിന്മയ്ക്കും നല്ലതിനും ചീത്തയ്ക്കുമായിട്ടുള്ള ഒരുപാട് ഫണ്ട് ഇന്ത്യയിലേക്ക് വരാറുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫണ്ടെങ്കിലും മത പരിവർത്തനത്തിന് വേണ്ടിയുമൊക്കെ ഉപയോഗിച്ചിരുന്നുവെന്നും കുറെ ഫണ്ട് മത തീവ്രവാദത്തിന് ഉപയോഗിച്ചിരുന്നുവെന്നൊക്കെ വ്യാപകമായ ആക്ഷേപങ്ങൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് നിരവധി തവണ FCRA നിയമങ്ങളിൽ പല ശുപാർശകളും പല ചട്ടങ്ങളും പുതിയ നിയമങ്ങളും വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു നിയമവും കൂടി വന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം ഇറങ്ങി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭയുടെയും അസംബ്ലിയുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ ചർച്ചയായതാണ്. അതുപോലെ തന്നെ രാജ്യത്തെ വളരെ പ്രമുഖമായിട്ടുള്ള ഹിന്ദു ഓർഗനൈസേഷൻ ആയാലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആയാലും മുസ്ലിം ഓർഗനൈസേഷൻ ആയാലും അല്ലാതെ സെക്കുലറായി നിൽക്കുന്ന ഓർഗനൈസേഷനുകൾക്കും സന്നദ്ധ സംഘടന NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സന്നദ്ധ സംഘടനയുടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾക്കൊക്കെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങാം. പ്രോജക്ട് കൊടുത്താണ് പണം വാങ്ങുന്നത്. പക്ഷെ ആ വരുന്ന പണം വകമാറ്റി ചെലവഴിക്കുകയും മറ്റ് പല കാര്യങ്ങൾക്ക് പോവുകയും മതപരിവർത്തനം പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. സന്നദ്ധ സംഘടനകൾ എന്ന് പറയുന്നത് റൗണ്ടറുകളൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് പലപ്പോഴും. അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ ഈ ഓഡിറ്റും അക്കൗണ്ട്സും ഒക്കെ AG ഓഡിറ്റ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട്, അങ്ങനത്തെ ഓഡിറ്റ് ഒന്നുമല്ല. അവർ തന്നെ ചെയ്യുന്ന ഓഡിറ്റ് ആണ്, അവർ തന്നെ പൈസ കൊടുത്ത് ചെയ്യുന്ന ഓഡിറ്റ് ആണ്. അപ്പൊ അതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നൂലാമാലകളോ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ അവരുടെ മൊത്തം അസറ്റും പോകും, പഴയകാല അസറ്റും ഒക്കെ പോകും എന്ന് പറയുന്നത് ഒരു അനീതിയോ അശാസ്ത്രീയതയോ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. FCRA വഴി വരുന്ന പൈസ കൂടുതൽ പണം വരുത്താനുള്ള സംവിധാനം ചെയ്യുകയും വരുന്ന പണം മോണിറ്റർ ചെയ്യണം, തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യണം. പക്ഷേ പക്ഷേ ഒരുപാട് നിയമക്കുരുക്കുകളും കാര്യങ്ങളും ആകുമ്പോൾ ഇത് പണം വരാനും ബുദ്ധിമുട്ടായിരിക്കും. വന്നാൽ

0: ചെലവാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. വിദേശത്തു നിന്ന് പൈസ വരണം, പക്ഷെ വരുന്ന പൈസ ചാരിറ്റിക്കും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും ചെലവാക്കുന്ന രീതി മോണിറ്റർ ചെയ്യുകയും മറ്റെന്തെങ്കിലും ആന്റി നാഷണൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ചെലവാക്കുകയാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനും അവരെ ശിക്ഷിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. ഏത് നിയമം രാജ്യത്ത് വന്നാലും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
1: യഥാർത്ഥത്തിൽ FCRA എന്നത് സമുദായ സംഘടനകളെയോ സമൂഹത്തിലെ മറ്റ് ഘടകങ്ങളെയോ ലക്ഷ്യം വെക്കുന്നു എന്ന ആരോപണത്തിൽ വലിയ കഴമ്പില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശ സംഭാവനകൾ കൂടുതൽ സുതാര്യമാവുകയും അതിന്റെ കണക്കുകൾ അധികൃതരെ ബോധ്യപ്പെടുത്താനും കഴിയുന്നിടത്തോളം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. FCRA ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് പ്രതികൂലമോ അനുകൂലമോ അല്ല. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരം നിയമ ഭേദഗതികൾ കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

കെഎസ്ഇബി അറിയിപ്പ്. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ മുണ്ടംവേലി റോഡ്, ജിഷി ഹോസ്പിറ്റൽ പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.

0: സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്കിൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾ കൈവിളിക്കേണ്ട നമ്പർ 70-34-08-89-99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 70-34-08-89-99.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 12 വരെ https://gci.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97-47-53-20-54. 97-47-53-20-54.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: എഫ് എം ഈവനിംഗ് തുടരുന്നു.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: നാളെ പുലർച്ചയ്ക്ക് ഞാൻ വസ്ത്രങ്ങളുമായി കൊട്ടാരത്തിലെത്താം. നാറാണത്ത് അവിടെ ഉണ്ടാവൂല്ലോ ഇല്ലേ? ഞാനുണ്ടാവില്ല. അയ്യോ, ഞാൻ ഉറപ്പു തരുന്നു തനിക്കൊരു കുഴപ്പവും വരില്ല. വായില്ലേ കുന്നിലപ്പനെ വിശ്വസിക്കൂ, എന്റെ വാക്കുകൾ വിശ്വസിക്കൂ. രചകൻ സമാധാനത്തോടെ മടങ്ങി. അടുത്ത ദിവസം നേരെ പുലരുന്നതിനു മുമ്പ് തന്നെ വസ്ത്രഭാണ്ഡവുമായി പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തി. രചകനോ മിടുക്കൻ തന്നെ, ഒരു ദിവസം മുമ്പ് തന്നെ അലക്കിക്കൊണ്ടുവന്നു. നന്നായി, ഗ്രാമാധിപതി അഭിനന്ദനം രേഖപ്പെടുത്തി. ഞാൻ തുണിയെല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഒന്നും അലക്കിയിട്ടില്ല. രചകൻ സധൈര്യം വിളിച്ചു പറഞ്ഞു. ഗ്രാമാധിപതിയുടെ കണ്ണു ചുമന്നു, കുടുമ വിറച്ചു. എടാ ധിക്കാരി, ആരവിടെ? ഈ ധിക്കാരിയെ വെട്ടിക്കൊല്ലുവിൻ. പെട്ടെന്ന് ഒരു ഭടൻ വാളുമായി വന്നു. രചകൻ കണ്ണടച്ചു നിന്നു. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഇതാ ഈ നിമിഷം മുതൽ ഞാനൊരു ഭീരുവല്ല. എന്റെ വായില്ലാക്കുന്നിലപ്പാ. പെട്ടെന്ന് രചകന്റെ ഭാണ്ഡത്തിൽ നിന്നും തീപ്പുക ഉയർന്നു തുടങ്ങി. നിമിഷങ്ങൾക്കകം വസ്ത്രങ്ങൾ ആളിക്കത്തി. ഗ്രാമാധിപൻ ഉടുത്തിരുന്ന പട്ടുവസ്ത്രത്തിനും തീ പിടിച്ചു. ഇല്ലത്തുള്ള അംഗങ്ങളുടെ വസ്ത്രങ്ങളിലെല്ലാം തീ. അയ്യോ അയ്യോ, കൂട്ടനിലവിളി ഉയർന്നു. ഗ്രാമാധിപൻ തീപിടിച്ച ഉടയാടയുമായി ഓടി നടന്നു. രചകൻ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഗ്രാമാധിപൻ രചകന്റെ മുന്നിൽ തൊഴുകയുമായി വന്നു നിന്നു. രചക, ഈ തീയൊന്ന് കെടുത്തിത്തരൂ. രചകന് എന്തു വേണമെങ്കിലും തരാം. നിമിഷങ്ങൾക്കകം തീ കെട്ടടങ്ങി. രചകൻ പറഞ്ഞു, അടിയന് ഒരപേക്ഷ മാത്രമേയുള്ളൂ. ഈ കൊട്ടാരത്തിലെ അലക്കുപണിയിൽ നിന്നും അടിയനെ ഒഴിവാക്കണം. ഗ്രാമാധിപൻ രചകനെ തുറിച്ചു നോക്കി. നാറാണത്ത് തന്റെ യാത്രക്കിടയിൽ പൂവകം ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണി തിരുതകൃതിയായി നടക്കുകയാണ്. ശാന്തിക്കാരൻ നമ്പൂതിരി നാറാണത്തിനെ കണ്ടു, സൂക്ഷിച്ചു നോക്കി. തനി ഭ്രാന്തൻ. നമ്പൂതിരി ദേഷ്യത്തോടെ ചോദിച്ചു, എന്താ വന്നത്? ക്ഷേത്രത്തിൽ ആളുകൾ വരണത് എന്തിനാണ്? നാറാണത്തിന്റെ മറുചോദ്യം നമ്പൂതിരിക്കൊട്ടും പിടിച്ചില്ല. അയാൾ ഒരു മടക്കണത്തണ്ട് അമ്പലമുറ്റത്തുനിന്നും എടുത്ത് നാറാത്തിനെ തല്ലാൻ തുടങ്ങി. കടന്നു പോടാ ഭ്രാന്ത, നമ്പൂതിരി ബഹളം കൂട്ടി. നാറാണത്ത് മടക്കണത്തണ്ടിൽ പിടികൂടി. അത് നാറാണത്തിന്റെ കയ്യിലായി. ശാന്തിക്കാരന്റെ മുതുകത്തു തന്നെ രണ്ടടി വെച്ചുകൊടുത്തു നാറാണത്ത്. ആളുകൾ ഓടിക്കൂടി. എന്തിനാ ശാന്തിക്കാരൻ നമ്പൂതിരിയെ തല്ലിയത്? താൻ മാപ്പ് പറയണം, നാട്ടുകാര്യസ്ഥന്മാരിലൊരാൾ നിർദ്ദേശിച്ചു. എന്തായാലും താൻ നമ്പൂതിരിയെ അടിച്ചത് ശരിയായില്ല, മാപ്പ് പറയുക തന്നെ വേണം. മാപ്പ് പറയാനൊന്നും എനിക്കറിയില്ല. എന്താണ് പറയേണ്ടത്? വാചകം പറഞ്ഞു തരൂ, ഞാനതുപോലെ പറയാം. നാറാണത്ത്, ഞാനിനി ഇങ്ങനെ ചെയ്യില്ല, മേലിൽ ഇത് ആവർത്തിക്കില്ല. ഈ വാചകം പറഞ്ഞാൽ മതി.
0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: സായുധ സേനകൾ

0: ങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനങ്ങൾ എടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കി ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 6 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 197 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. പരിപാടിയുടെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ചവിട്ടുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേക്കിന്റെ കവറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി തൃപ്പൂണിത്തുറയിൽ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് പൊന്നാങ്കയം സ്വദേശി അജിൻ ജോസഫാണ് പിടിയിലായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവയെ പിടികൂടുന്നതിനായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്ന് എത്തിയ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണ് 5 വയസ്സുള്ള ആൺപുലി കുടുങ്ങിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: സമയത്തെ നയിക്കുന്ന ക്വാർട്സ്. നമ്മളിൽ ക്ലോക്ക് ഉപയോഗിക്കാത്തവരായി ആരും കാണില്ല. ക്ലോക്കുകളിൽ ക്വാർട്സ് എന്നെഴുതിയിരിക്കുന്നതും ഏവരും കണ്ടിരിക്കുമല്ലോ. എന്താണ് ക്വാർട്സ് എന്നും എങ്ങനെയാണ് അത് ക്ലോക്കുകൾ പ്രവർത്തിക്കുന്നതെന്നും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമയം കാണിച്ചു തരുന്ന ഉപകരണങ്ങൾ എന്നും നമുക്കൊരു അത്ഭുതമാണല്ലോ. ഒരു സെക്കൻഡ് പോലും തെറ്റാതെ, ഒരിക്കലും നിലയ്ക്കാതെ നമ്മുടെ ഹൃദയം പോലെ എന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവയൊക്കെ. അവയിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഓരോ സൂചികൾ സെക്കൻഡും മണിക്കൂറും മിനിറ്റുകളും രേഖപ്പെടുത്തുന്നത്? ചോദ്യങ്ങൾ ഏറെയുണ്ടാവും നമുക്ക് അല്ലേ. ക്ലോക്കുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ ക്ലോക്ക് നിർമ്മിച്ചത് ഗലീലിയോ ഗലീലി ആണെന്ന് കാണാൻ കഴിയും. അദ്ദേഹം പെൻഡുലത്തിൻ്റെ ചലന തത്വം അനുസരിച്ച് അതിൻ്റെ 2 വശത്തേക്കുമുള്ള ആട്ടത്തിൻ്റെ കണക്കനുസരിച്ച് അവയെ പൽചക്രത്തിലേക്ക് കൂടി ഘടിപ്പിച്ചുകൊണ്ട് സെക്കൻഡുകൾ ക്രമീകരിക്കുകയും സെക്കൻഡുകൾ അതിനനുസരിച്ച് മണിക്കൂറുകൾ ക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ പെൻഡുലം ക്ലോക്കിന് ചില കുറവുകളുണ്ടായിരുന്നു. പെൻഡുലം ചലിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഗുരുത്വാകർഷണ ബലമാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഭിത്തിയിൽ തൂക്കിയിടുവാനല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് അത് സ്ഥാപിക്കുവാൻ കഴിയില്ല. അതിനുശേഷമാണ് സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോക്കുകൾ നിലവിൽ വന്നത്. ചാവി ഉപയോഗിച്ചുകൊണ്ട് സ്പ്രിംഗ് മുറുക്കുകയും ആ സ്പ്രിംഗ് അയയുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡുകൾ ക്രമീകരിക്കാനും കഴിഞ്ഞു. എന്നാൽ അതിനുശേഷമാണ് ക്വാഡ്സ് എന്ന ക്ലോക്കുകളിലെ വിപ്ലവം സംഭവിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അതിനേക്കാൾ കൃത്യമായ സമയത്തെ അടയാളപ്പെടുത്തുന്ന അറ്റോമിക് വാച്ചുകൾ നിലവിലുണ്ട്. അതിലാണെങ്കിൽ സീഷ്യം എന്ന മൂലകത്തിൻ്റെ സഹായത്തോടെയാണ് അതിൽ സെക്കൻഡിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ധാരാളം വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇതിൽ തെറ്റുകൾ വരാൻ സാധ്യതയുള്ളൂ. ഇന്ന് 99% ക്ലോക്കുകളും ക്വാഡ്സ് വാച്ചുകളായാണ് പ്രവർത്തിക്കുന്നത്. 1927 വാറൻ എ മോറിസണും ജോസഫ് W ഹോർട്ടനും ചേർന്ന് ക്വാഡ്സ് വാച്ചുകൾ കണ്ടുപിടിക്കുന്നത്. പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്വാഡ്സ് എന്ന് പറയപ്പെടുന്ന സിലിക്കൺ ഡയോക്സൈഡ് വാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിൽ ഓസിലേഷനുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡിന് ദൈർഘ്യം വരുന്നതിനനുസരിച്ചുള്ള ഓസിലേഷനുകൾ സൃഷ്ടിക്കുകയും ഓരോ സെക്കൻഡിലും ഓരോ വോൾട്ടേജ് മാറ്റങ്ങൾ കൂടി ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ വോൾട്ടേജ് ഉപയോഗിച്ച് ചെറിയ മോട്ടോർ പ്രവർത്തിക്കുകയും ആ മോട്ടോർ ഉപയോഗിച്ച് ക്ലോക്കിലെ സൂചികളെ ചലിപ്പിക്കുകയും ചെയ്യുന്നതാണ് രീതി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് വ്യാപകമായി ക്വാഡ്സ് വാച്ചുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ക്വാഡ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ഏതാണ്ട് വലിയൊരളവിൽ കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ ഡയോക്സൈഡ്. മണലുകളിലും ഗ്ലാസുകളിലും സിലിക്കൺ സംയുക്തമായ സിലിക്കൺ ഡയോക്സൈഡ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നു. സിലിക്കൺ ഡയോക്സൈഡ് പ്രത്യേക തരത്തിൽ

0: വെട്ടി ഒരു ക്രിസ്റ്റലിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സിലിക്കൺ ഡയോക്സൈഡ് രൂപത്തിന് സിലിക്കണിൻ്റെ നേരെ എതിർവശത്ത് ഓക്സിജൻ വരുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ മർദ്ദം ഈ ക്രിസ്റ്റലിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് മാറ്റം ഉണ്ടാകും. അതായത് ആ മർദ്ദത്തെ വോൾട്ടേജായോ വൈദ്യുതിയായോ മാറ്റാൻ കഴിവുള്ളവയാണ് ഇത്തരം ക്രിസ്റ്റലുകൾ. ഇത്തരത്തിലുണ്ടാകുന്ന വൈദ്യുതിയെയാണ് പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ക്രിസ്റ്റലിൽ ഒരു മർദ്ദം കൊടുക്കുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഒരു പൊട്ടൻഷ്യൽ മാറ്റം കൊടുക്കുമ്പോൾ ആ ക്രിസ്റ്റലിന് പ്രത്യേക രീതിയിൽ ചലിക്കുവാനും കഴിയുമല്ലോ. ഇത്തരത്തിൽ പീസോ ഇലക്ട്രിക് തത്വം കാണിക്കുന്ന ധാരാളം ക്രിസ്റ്റലുകൾ നമുക്ക് ചുറ്റിനും ഇന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രിയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. അപ്പോ പലപ്പോഴും ഇപ്പോൾ രണ്ട് തരത്തിലാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് നടക്കുക. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഐഡിയ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബൂട്ട്സ്ട്രാപ്പിംഗ് എന്നുള്ള രീതിയിൽ സ്വയം നമ്മുടെ സേവിങ്സിൽ നിന്ന് എടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്?
1: കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു രീതി നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ഇക്കോസിസ്റ്റത്തിൽ. സ്റ്റാർട്ടപ്പ് വരാനായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ പിച്ച് ചെയ്യുന്നതിന് ഐഡിയ ഗ്രാൻഡ് കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ, ഒരു മോഡൽ ഉണ്ടാക്കാൻ അതിന് വേറെ ഗ്രാൻഡുകൾ കിട്ടും, ലോണുകൾ കിട്ടും, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണുകൾ കിട്ടും. ഇപ്പം നമ്മുടെ പുതിയ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ് ടു 5 lakhs എന്തോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ ഫോർ സ്റ്റാർട്ടപ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻലി ഫണ്ടിങ്സ് ഒപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഐഡിയാസ് കൊണ്ടുവരുന്ന സമയത്ത്.
0: അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ ഒരു പുതിയ ഐഡിയ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരും ഒരു മാർക്കറ്റ് അനാലിസിസ് നടത്തുമല്ലോ, ഇതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ.
1: ഇൻവെസ്റ്റേഴ്സിന് മെയിൻലി അവർ നോക്കുന്നത് നമ്പേഴ്സ് ആണ്, അതായത് പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഫണ്ടിങ്ങിന് പല റൗണ്ട്സ് ഉണ്ട് കേട്ടോ. ആദ്യം ഐഡിയ റൗണ്ട്, അത് കഴിഞ്ഞ് പ്രീ സീഡ്, സീഡ്, സീരീസ് എ ബി സി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല സീരീസ് ആയിട്ടു. അപ്പോൾ പ്രീ സീഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം കൊണ്ടുവന്ന് വെക്കുന്നു ആശയത്തെ. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ട്രെൻഡ് എന്നുള്ളത് കൃത്യമായി ഒരു പെർഫോം ചെയ്യുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യം കൂടുതൽ ആൾക്കാർക്ക്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പെർഫോമൻസ്, ഒരു നമ്പർ നമുക്ക് കാണിക്കാൻ പറ്റുകയാണ് നമ്മുടെ പിച്ച് ഡെക്ക്. പിച്ച് ഡെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ, ഐഡിയ, എല്ലാ കാര്യങ്ങളും ചേർത്തൊരു പ്രസൻറ്റേഷൻ. അതിൽ നമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റണം. ഇത്ര ശതമാനം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി, ഇത്ര ശതമാനം സെയിൽസ് നടക്കും, ഇത്ര ശതമാനം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇത്ര യൂസേഴ്സ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, ടെസ്റ്റ് റൺ അടിച്ചു, പൈലറ്റ് ചെയ്തപ്പോൾ ഇത്ര പേരെ നമുക്ക് കിട്ടി, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചാലാണ് ഇൻവെസ്റ്റേഴ്സ് കൺവിൻസ് ആവുള്ളൂ. കാരണം ഒരിക്കലും അവർ നമ്മുടെ ആശയത്തിനുപരി അതിൻ്റെ പെർഫോമൻസിനെ ആയിരിക്കും കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യുന്നത്. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആശയങ്ങളുണ്ടാവും, പക്ഷെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടും. അത് എക്സിക്യൂഷൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു യൂസേഴ്സിന് ഓൺബോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊക്കെ. നമ്മുടെ ചുറ്റും തന്നെ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഒറ്റയടിക്ക് പൊട്ടുക, കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വന്നു, അതിനാവശ്യമില്ല തോന്നുന്നു.
0: പലർക്കും ഉള്ളൊരു സംശയമാണ്, പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, അതായത് ഒരു ഫണ്ടിങ് മാത്രമാണ് ഒരു സ്റ്റാർട്ടപ്പ് മുന്നോട്ട് പോകാനുള്ള ഒരു തടസ്സം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് മാത്രമായിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെന്റ്, അതിൻ്റെ പറഞ്ഞ രീതിയിലുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് നടത്തേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
1: ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് നമുക്ക് പല സ്റ്റെപ്പുകളായിട്ട് തിരിയാം. ഒന്ന് ഐഡിയ റൗണ്ടാണ്, ഐഡിയ കഴിഞ്ഞു മാർക്കറ്റ് വാലിഡേഷൻ ഒക്കെ കഴിഞ്ഞു, നമുക്ക് പിന്നെ ടീമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നവർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പൊതുവെ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നമ്മുടെ ചെറുപ്പം, നമ്മുടെ കൂടെയുള്ളവർ, ചർച്ചക്കാരൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. എപ്പോഴും നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിരിക്കണം ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ് ബിൽഡ് ചെയ്യുന്നത്? കാരണം ഒരു പക്ഷേ നാളെ ലോകത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡായിട്ട് തിരിയാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അത് നഷ്ടമാവുന്നത് ചിലപ്പോൾ നമ്മുടെ ടീമിൽ അതിനുള്ള ടാലൻറ്റ് ഇല്ലാതെ പോകുമ്പോഴായിരിക്കും. ആൻഡ് ഈ ഒരു ഭാഗത്താണ് ടെക്കിപീഡിയ നമുക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. ടെക്കിപീഡിയ എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ടാലൻ്റ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ആവട്ടെ,

0: ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരാവട്ടെ, അവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു ടീമിൻ്റെ അകത്ത് മെയിൻലി മൂന്ന് പേര് മതി എന്നാണ് പലവരും പറയാറ്. ഒരു വെസ്റ്റേൺ കൾച്ചർ അങ്ങനെയാണ് കേട്ടോ, മൂന്ന് പേര്. അതായത് ഒരാൾ ദ ഫൗണ്ടർ, ഐഡിയ ഉള്ള ഒരാൾ, രണ്ടൊരു എഞ്ചിനീയർ, മൂന്നാമത്തെ ഒരു മാർക്കറ്റർ. ഒന്ന് എഞ്ചിനീയർ അത് ബിൽഡ് ചെയ്യും, പുള്ളിക്കാരന് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, പുള്ളിക്കാരൻ എന്താണോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് അനാലിസിസ്, എങ്ങനെ ഇത് മാർക്കറ്റിലെത്തിക്കാം, എങ്ങനെ യൂസേഴ്സിലേക്ക് എത്തിക്കാം, അതിൻ്റെ സെയിൽസ് പോയിൻ്റ് ഓഫ് വ്യൂ, അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനായിരിക്കും കുറച്ചുകൂടി ഫണ്ടിങ്സ് ഒപ്പിക്കാൻ, ഈ രണ്ടുപേരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ, ഇനി എങ്ങനെ ഭാവി നിർണയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് പേരുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പല ബിഗ് ടെക് കമ്പനീസും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ടെസ്ല ആവട്ടെ, അങ്ങനെയൊക്കെ ബിഗ് ടെക് കമ്പനീസ് പൊതുവേ ഒരു ഫോളോ ചെയ്ത് വന്നേക്കുന്ന റൗട്ടാണ്. നമ്മളിങ്ങനെ ഒരു സ്കെയിൽ വെക്കാം, 0 to 1, 1 to 10, 10 to 100. 0 to 1 പറയുന്ന ഒരു റൗണ്ടിനകത്ത് ഒരു 10 പേര് താഴെ ആയിരിക്കും ടീം ഉണ്ടാവുക, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടീം, നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം. 1 to 10 എത്തുമ്പോഴാണ് കുറച്ചുകൂടി എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സെയിൽസ്. ഇപ്പോൾ കൺസ്യൂമേഴ്സിനെ പിടിക്കണം കൂടുതലായിട്ട്, കസ്റ്റമേഴ്സിനെ തപ്പിപ്പോണം, ഓരോരോ കാറ്റഗറികൾ തപ്പിപ്പോണം, റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ 10 to 100 അല്ലെങ്കിൽ 10 to 1000 എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോഴത്തെ TCS, Wipro അങ്ങനെയുള്ള കമ്പനികളിലേക്ക് വരുന്നത്. പൊതുവെ സ്റ്റാർട്ടപ്സ് മെയിൻലി നമുക്ക് വരുന്ന ഒരു അബദ്ധം എന്നുള്ളത്, 0 to 1 ഇരിക്കുന്ന സ്റ്റാർട്ടപ്സ് ഈ 10 to 100 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇത്ര ഇത്ര ആൾക്കാർ വേണം, ഇത്ര ഇത്ര ഡിവിഷൻസ് വേണം.
1: ഓക്കെ ഓക്കെ,
0: അങ്ങനെ നമുക്കിപ്പോൾ ലൈക്ക് സ്റ്റാർട്ടപ്പ് ആശയം മാത്രമായിട്ടാണ് ഉള്ളൂ, അപ്പോഴേക്കും അവർ മാർക്കറ്റിങ്ങിൻ്റെ ടീം, ഡെവലപ്മെൻറ്റിൻ്റെ ടീം, അങ്ങനെ പല ടീംസ് തിരിക്കും. പക്ഷെ അത് ചില കേസ് വീട്ടിൽ അത് വർക്കൗട്ട് ആവും, പക്ഷെ മോസ്റ്റ്ലി ഫെയിൽ ആവും. കാരണം ഒരു ചൊല്ലുണ്ടല്ലോ, ആൾ കൂടിയ പാമ്പ് ചാവില്ല. ബിഗിനർ സ്റ്റേജിൽ ഐഡിയ പക്കയായിട്ട് അറിയാവുന്ന ഒരു 3 പേര്, ഈ ഒരു 4 പേര്, അതിനുശേഷം നമുക്ക് 4 പേരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടാസ്കുകൾ വരുമ്പോൾ ഒരാളെ ഹയർ ചെയ്യുന്നു, രണ്ടാൾക്കാരെ ഹയർ ചെയ്യുന്നു, ആ ഒരു സ്റ്റേജിൽ പോവാം. അതാണ് സെക്കൻഡ് റൗണ്ട് ആയിട്ട് ടീം ഫോർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് ഫണ്ടിങ് വരുന്നത്, പൈസ ഫൈനാൻസ് എപ്പോഴും ഇൻവോൾവ് ആണ്, ബിസിനസ് മോഡൽ വേണം. സോ നമ്മളിപ്പോൾ ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചോ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ചാർജ് എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രീമിയം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസയുള്ള ഒരു പ്രീമിയം മോഡൽ ഉണ്ടാവും അതിൻ്റെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആ ഒരു സൈഡിൽ കോർപ്പറേറ്റ്സിന് യൂസ് ചെയ്യാനാണെങ്കിൽ അതിന് വേറെ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തിരിച്ച് ഈ ബിസിനസ് മോഡൽ വേണം, പലവർക്കും ആശയങ്ങളുണ്ടാവും എങ്ങനെ ഇത് സെല് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ബിസിനസ് മോഡൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ് മോഡൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്നൊക്കെ പറയും, എങ്ങനെ മാർക്കറ്റിലേക്ക് ഇതിനെ ലോഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം.
1: അതായത് കുറച്ച് ആളുകളും മാക്സിമം ഔട്ട്പുട്ടും എന്നുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യണം,
0: വേണം വേണം, അതാണ്. പിന്നെ ഒന്ന്, സ്റ്റാർട്ടപ്പുകൾക്ക് എപ്പോഴും ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാവണം. എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതാണ് ഇപ്പോൾ ഒരു 10 to 100 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരു കമ്പനിക്ക് കൈമാറാനാണോ, ഇത് വിൽക്കാനാണോ, അല്ലെങ്കിൽ ഇത് പബ്ലിക് ആക്കാനാണോ, ഇപ്പോൾ IPO ലിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ എന്നുള്ളത്. ഇൻ കേസ് ഈ ഐഡിയ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, ഫസ്റ്റ് വരുന്ന എല്ലാവർക്കും ഇക്വിറ്റി ഉണ്ടാവും, ഉണ്ടാക്കിയത് എങ്ങനെ ഷെയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോഴൊരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണം.
1: അപ്പോൾ ശരിക്കും ഈ ഒരു പലപ്പോഴും ഇപ്പോൾ ആഗോള പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആയാലും, ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ പ്രശ്നങ്ങളും നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഇങ്ങനത്തെയുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
0: നമ്മൾ അവെയർ ആയിരിക്കണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. എങ്ങനെ പോയാലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. ഇപ്പോൾ യുദ്ധം കാരണം നമ്മുടെ അടുക്കളയിൽ ഗ്യാസ് കുറ്റി എത്താത്ത അവസ്ഥയാണ്, യുദ്ധം നമ്മുടെ വാതുക്ക വരെ വന്നു. അതുപോലെ തന്നെ അത് സ്റ്റാർട്ടപ്സിനെ ബാധിക്കും. ഇപ്പം തന്നെ ദുബായി ബേസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല സ്റ്റാർട്ടപ്സും അടച്ചു പോകേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഒന്നും നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല, ഇൻകം ഇല്ല, പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പം അങ്ങനെ തന്നെ ഒത്തിരി സംഭവങ്ങൾ, ഇപ്പോൾ എയർലൈൻ ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള സ്റ്റാർട്ടപ്സ് അങ്ങനത്തെ സൊല്യൂഷൻസിന് നല്ലൊരു ഹിറ്റ് എടുത്തു. അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ നമ്മുടെ നാട്ടിലും അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവും. കാരണം നമുക്ക് പലപ്പോഴും ക്ലയൻസ് പുറത്തുനിന്നായിരിക്കും, US ക്ലയൻസ് ഉണ്ടാവും, നമുക്ക് ദുബായി അങ്ങനെ മിഡിൽ ഈസ്റ്റ് ക്ലയൻസ് ഉണ്ടാവും. ഒരു യുദ്ധം വന്നതിന് ഒറ്റയടിക്ക് ചിലപ്പോൾ അവരുടെ നമ്മുടെ ഒരു വലിയൊരു സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ തന്നെ നിന്ന് പോയേക്കാം.
1: അത്
0: എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. സോ ഒരു ഫ്രീലാൻസറാണ് ഡിജിറ്റൽ മാർക്കറ്റ്. പുള്ളിക്കാരൻ മെയിൻലി ഇതുപോലെ മിഡിൽ ഈസ്റ്റേൺ ക്ലയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് ശേഷം ഒറ്റയടിക്ക് അത് നിന്നുപോയി. കാരണം പുള്ളിക്കാരൻ്റെ മെയിൻ ക്ലയൻസ് എല്ലാം അവിടെയായിരുന്നു. അവിടുന്ന് ഒന്നും വയർ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നില്ല, ബാങ്ക് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നില്ല,

0: ശരിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ബിസിനസ് നിന്നു പോകുന്നൊരവസ്ഥ വരെ വന്നു. ബട്ട് സ്റ്റിൽ ലക്കിലി പുള്ളിക്കാരൻ അത് നമ്മുടെ നാട്ടിലേക്ക് പിച്ച് ചെയ്തെത്തിക്കാനുള്ള, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണെങ്കിലും വരും. ഒന്നാമത്തെ കാര്യം നമ്മൾ അവെയർ ആയിരിക്കുക, നമ്മൾ വാച്ച് ചെയ്യുക, വാർത്തകൾ കാണണം, ന്യൂസ് വാച്ച് ചെയ്യണം, എന്താണ് നടക്കുന്നത്, അതെങ്ങനെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യാം. ഇതൊക്കെ എഡ്ജ് കേസസ് എന്ന് പറയും. യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാം, അല്ലെങ്കിൽ പുതിയൊരു ടെക് കമ്പനി നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആ ഒരു ടെക് കമ്പനി അവരുടെ ഫീച്ചറിൻ്റെ അകത്ത് കയറ്റി എന്ന് വെച്ചോ. ക്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ ആന്ത്രോപ്പിക്കിൻ്റെ ഒരു AI സൊല്യൂഷനാണ്. നമ്മൾ ഇങ്ങനെ പറയും, ക്ലോഡ് ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക് കമ്പനി വിറയ്ക്കും എന്ന് പറയും. കാരണം ക്ലോഡ് ഇങ്ങനെ ഒരു ട്വീറ്റ് ഇട്ടു, നമ്മുടെ പണ്ടത്തെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയൊരു ഇപ്പം ഇല്ല, ആ കോഡ് എഴുതിയൊരു ഇപ്പം ഇല്ല, ആ കോഡയിൽ നമുക്ക് തൊടാനും പറ്റൂല. കാരണം ആ ലാംഗ്വേജസ് ഒന്നും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ലോകത്തിലെ പല കോർ സിസ്റ്റംസ് ഓടുന്നത് ഈ സാധനത്തിന്റെ പുറത്തായിരിക്കും. അപ്പൊ ആന്ത്രോപ്പിക്ക് പറഞ്ഞു, കോബൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, പഴയതാണ്, ഇന്ന് ആ സംഭവം ആരും ഉപയോഗിക്കുന്നില്ല.
1: സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ്.
0: അതെ അതെ അതെ, ഇപ്പോഴും ബാങ്കിങ് സിസ്റ്റംസും ATMs അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്തെ കോഡിൽ ഞങ്ങളുടെ AI വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ഇട്ടു, ഒറ്റയടിക്ക് IBMന്റെ സ്റ്റോക്ക് ഡൗൺ ആയി. അതുപോലെ തന്നെ ക്ലോഡ് വന്നിട്ട് ഇപ്പോൾ നാളെ പറയുകയാണ്, എനിക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്, ഞങ്ങളുടെ ചാറ്റ്ബോട്ട് നന്നായിട്ട് ഡോക്ടറിൻ്റെ ലെവലിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ ക്ലോഡ് ബേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ വല്ല തെറാപ്പിസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, AI ബേസ്ഡ് തെറാപ്പിസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഇങ്ങനൊരു കമ്പനി വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് ചെയ്യാം, ഞങ്ങളുടെ ഫീച്ചറിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ട്രസ്റ്റ് വർത്തി ആവുന്നത് മുകളിലുള്ള കമ്പനീസ് ആയിരിക്കും.
1: അപ്പോൾ ഈ ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമല്ലോ. അപ്പോൾ ബ്രാൻഡിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, അതിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഏതെങ്കിലും ഒരു ക്രൈസിസിലൂടെ കടന്നു പോകാമെന്ന് ചിന്തിക്കാം. അപ്പോൾ ബ്രാൻഡ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും രീതിയിലൊരു മെന്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പോ ആ രീതിയിൽ കൊടുക്കുന്നുണ്ടോ?
0: യെസ്. സോ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ചില പ്രോബ്ലംസിൻ്റെ അകത്ത് മണി ആയിരിക്കില്ല സൊല്യൂഷൻ. നമ്മൾ എത്ര പൈസ അതിലേക്ക് ഇട്ടാലും അവരിൽ നിന്ന് റിക്കവർ ആയി വരില്ല. കാരണം ചിലപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും സൊല്യൂഷൻ എന്നുള്ളത്. അതിൻ്റെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത് കൂടുതൽ നമ്മുടെ ടാലൻറ്റും ടൈമും വേസ്റ്റ് ആവാതെ ഒന്നെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനെ സ്പിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ AI agents അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ പൊതുവെ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ഈ MVP എന്ന് പറയും, മിനിമം വയബിൾ പ്രൊഡക്റ്റ്, ഏതൊരു ആശയത്തിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും MVP, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു വർക്കിംഗ് മോഡൽ ഉണ്ടെങ്കിലാണല്ലോ ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴാണല്ലോ MVP.
1: അതെ,
0: അങ്ങനെ. അപ്പോൾ MVP ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്ലോഡ് കോഡ് യൂസ് ചെയ്യാം. വേറെ കമ്പനീസ്, നമ്മുടെ നാട്ടിൽ തന്നെ കമ്പനികൾ ഉണ്ടായിരുന്നു ഫൗണ്ടർ ബേസ്ഡ് ആയിട്ട്. അതായത് നിങ്ങളൊരു ഫൗണ്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഇനി ഒരാളെ ചെന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് ക്ലോഡ് കോഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും, എന്തിനാണ് ഞാൻ പൈസ കൊടുത്ത് നിങ്ങളുടെ സൊല്യൂഷൻ എടുക്കേണ്ടത്. അങ്ങനെ വരുന്നത് ഇങ്ങനെ. ഇപ്പം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ചില പ്രോബ്ലംസ് നമുക്ക്, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു. ക്ലോഡ് കോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നിലനിൽപ്പില്ലാതെ ഇപ്പം. അപ്പം ഇങ്ങനെയുള്ള കമ്പനീസ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് അവരുടെ കമ്പനീസ് റിവോൾവ് ചെയ്യാൻ തുടങ്ങി, ഫുൾ റീസ്ട്രക്ചറിങ് വന്നു. വൺ ഓഫ് ദ കമ്പനീസ് ദാറ്റ് ഐ ഹാവ് കൺസൾട്ടഡ്, അവർ ചെയ്യുന്ന ഇപ്പോൾ AI agents എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ആശയം വന്നപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ എല്ലാം ഹ്യൂമൻ ഓറിയൻറ്റേഷനിലാണ് ഉള്ളത്, മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്നാൽ ഒരു AI agentന് ഇത്രയും കോംപ്ലക്സിറ്റിയുടെ ആവശ്യമില്ല, ഒരു ഇൻ്റർഫേസ് പോലും വേണ്ടി വരില്ല. അപ്പോൾ AI agent എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ജെമിനൈയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ജെമിനൈ നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം ഇന്ന സമയത്തേക്ക്, ജെമിനി അതിൻ്റെ കാര്യങ്ങൾ തപ്പി കണ്ടുപിടിച്ച് തരും, നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അത് ചെയ്തോളും. അതുപോലെയുള്ള രീതിയിലേക്ക് വെബ്സൈറ്റ്സിനാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഒരു ബിസിനസ് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിനെ AI agents വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കും, ഒരു പൈപ്പ് ലൈൻ പോലെ. AI agents വരാം, കണക്ട് ചെയ്യാം, അവർ കാര്യങ്ങൾ ചെയ്തോളം, അവർ പൊക്കോളും. അപ്പോൾ കോംപ്ലക്സിറ്റി കുറയും. ഇപ്പോൾ AIക്കൊക്കെ ടോക്കൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ടോക്കണാണ് AIയുടെ കറൻസി. നമുക്ക് കോണ്ടെക്സ്റ്റ് നിൽക്കുക എന്ന് പറയും, ഇപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യുന്നു, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും, കോണ്ടെക്സ്റ്റ് എക്സ്പയർ ആവുമെന്ന് പറഞ്ഞാൽ AIക്ക് പിന്നെ ആദ്യത്തെ ഇൻഫർമേഷൻസ് ഒക്കെ മറന്നു തുടങ്ങും. അപ്പോൾ ടോക്കൺ യൂസേജ് ഭയങ്കര ക്രിട്ടിക്കലാണ് AIയിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ആകുമ്പോൾ AIs പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് ഈ ബട്ടൺ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്യും, അടുത്ത സ്ക്രീൻഷോട്ട് എടുക്കും, ക്ലിക്ക് ചെയ്യും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി ടോക്കൺസ് യൂസേജ് വരികയാണ് ഒരു ഫോട്ടോ അനലൈസ് ചെയ്യാൻ. പക്ഷേ അതിന് പകരമായിട്ട് ഒരു വെബ്സൈറ്റ് തിരിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു, ചെന്നിട്ട് പറയുകയാണ് എനിക്കിങ്ങനെ 9 മണിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, ഓക്കെ ഈ 9 മണിയുടെ ഇത്ര ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, ഇന്ന ഇന്ന ടിയറുകളുണ്ട്, എനിക്ക് ഏതാണ് വേണ്ടത്, ഓക്കെ എക്കണോമിക് ക്ലാസ് ആണ് എനിക്ക് വേണ്ടത്, ബുക്ക് ചെയ്യുന്നു, കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കോംപ്ലക്സ്

0: കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ അങ്ങോട്ടാണ്. പിന്നെ ഞാൻ അവെയർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ, മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ തന്നെയാണ്, അവരിങ്ങനെ സ്റ്റാർട്ടപ്സിനെ ഏറ്റെടുക്കും, ഫണ്ട് ചെയ്യും, സ്റ്റാർട്ടപ്സിൻ്റെ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് റീസെൻ്റ് ബാംഗ്ലൂരൊക്കെ അവരുടെ ഇവൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ്ലി മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അതിൻ്റെ അടുത്തുള്ളവർ. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹാസ് എ ഡിമാൻഡ്. ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ആണ് റീസെൻ്റ്ലി വന്ന വൈഷ്ലിസ്റ്റിൽ. ഒന്ന്, അഗ്രികൾച്ചറിലേക്ക് AIയുടെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. അതായത് പ്യുവർലി നമുക്ക് ആൾക്കാർക്ക് ഓൺബോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ജസ്റ്റ് ഒരു ആപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ അല്ല, ഒരു രീതിയിൽ അഗ്രികൾച്ചറിനെ മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ കമ്പനി ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം കൊണ്ടുവന്നു. അതായത് നമ്മുടെ കമ്പനീനെ പറ്റി എല്ലാം ഓർത്തിരിക്കുന്ന ഒരു AI. അപ്പോൾ നമ്മൾ എന്തും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അപ്പോൾ നമുക്കുള്ള വർക്ക് ലോഡ് കുറവാണ്, കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്, മൈൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുകയും ഇതിനനുസരിച്ച് കൃത്യമായി മാർക്കറ്റ് അനാലിസിസ് നടത്തി ഡിസിഷൻസ് പറഞ്ഞുതരുന്ന ഒരു കമ്പനി ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഫെയിലർ ഒന്നാമത്തെ കാര്യം റിവോൾവ് ചെയ്യാൻ നോക്കുക. ലൈക്ക് നമുക്കൊരു ടീമുണ്ട്, നല്ലൊരു ടാലൻ്റ് ഉണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ലൈക്ക് ആ ഒരു സ്റ്റാർട്ടപ്പിന് ഒട്ടും നിലനിൽപ്പില്ല, ഒത്തിരി അതെ, അപ്പോൾ ഒത്തിരി ഫണ്ട് ഇറക്കി നമ്മൾ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളത് ഡിസോൾവ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ. ബട്ട് സ്റ്റിൽ ദ ടാലൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടപ്പിൽ ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയ സമയത്തും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞത്, ഇൻ കേസ് നമ്മളിത് പൊട്ടുകയാണെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ട് നാളെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി പറ്റാൻ പറ്റും.
1: അതെ,
0: സ്റ്റാർട്ടപ്പിൻ്റെ അത് വേണ്ട ഏറ്റവും കോർ ആയിട്ടുള്ള ഇത് ടാലൻറ്റ് എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റണം, പുതിയൊരു സംഭവം കൊണ്ടുവരാൻ പറ്റണം. ഈ ഒരു സ്കില്ലിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്.
1: ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ റീൽസ് കാണുമ്പോൾ പോലും ഈ ബിസിനസ് ബേസ് ചെയ്തുള്ള റീൽസൊക്കെ വരുമല്ലോ, അതിലിങ്ങനെ ഫൗണ്ടേഴ്സ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പുതിയ ആശയങ്ങളെ അന്വേഷിച്ച് നടക്കുന്നതും ഒക്കെ കാണാം. അപ്പോൾ ബ്രയൻ്റെ ഒരു ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരിക്കണം ഒരു ഫൗണ്ടറിൻ്റെ സ്കില്ല്? എന്തായിരിക്കണം
0: ഫൗണ്ടേഴ്സിന് ഗ്രിറ്റ് എന്ന് പറയും. ഗ്രിറ്റ് എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്. അത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല അടിപൊളി റീൽസൊക്കെ വരും. ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ഫൗണ്ടർ ആവുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എന്റർപ്രണർ ആവുന്നത് ഒരിക്കലും ഒരു വൺ നൈറ്റ് സക്സസ് അല്ല. ഒരിക്കലും നമ്മുടെ ആദ്യത്തെ ആശയം വിജയിക്കണം എന്നൊരു നിർബന്ധമില്ല. റെയർ കേസസ് ആട്ടോ ഒന്നാമത്തെ ആശയം വിജയിക്കുക എന്ന് പറയണം. ആദ്യത്തെ ആശയത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫെയിലിയർ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ പഠിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കും. ചിലവർ അതേ മോൾഡ് ചെയ്ത് പോയി നല്ലൊരു സൊല്യൂഷനായിട്ട് വരും. ചിലവർ അതിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് അവർ വേറൊരു സൊല്യൂഷനെ തേടിപ്പോവും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സംഭവം, ഒന്ന് ഗ്രിറ്റ്, രണ്ട് പ്രോബ്ലം സോൾവിങ് ആണ്. ആൻഡ് ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. നമ്മൾ മെയിൻലി ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുക, കാരണം നമ്മൾ ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ സൊല്യൂഷൻ, അതാണ് നമ്മുടെ സക്സസ് എന്നുള്ളത്. എല്ലാതും പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ മാർക്കറ്റിലുള്ള എല്ലാ ആശയങ്ങളും. അതൊന്നും അപ്പോൾ ഒരു കോർ ടാലൻ്റ് എന്നുള്ളത് ഗീവപ്പ് ചെയ്യാൻ പാടില്ല. തോൽവികളുണ്ടാവും, കാരണം ഇതൊരു ഭാഗമാണ് ഏതൊരു സംരംഭം തുടങ്ങാനുള്ള. ഇറ്റ്സ് ഓൾവേസ് എന്റെ 50-50 ചാൻസ്.
1: താഴെ വീണാലും ബൗൺസ് ചെയ്ത്
0: എണീക്കണം. ആ ഒരു സ്കില്ല് ഭയങ്കര മാൻഡേറ്ററി ആണ്, പലവർക്കും ഇല്ലാതെ പോകുന്ന ഇന്നത്തെ സമയത്ത്. ലൈക്ക് സാഡ് ടു സേ, ഫെയിലിയേഴ്സ് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നാണല്ലോ ദ ഐഡിയ ദി ഹാവ് ഫെയിൽഡ്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ അക്സെപ്റ്റ് ആൻഡ് മൂവ് ഓൺ, ട്രൈ ഔട്ട്. അങ്ങനെ
1: ഓക്കെ. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ഒരു മെൻറ്റർ എന്ന രീതിയിൽ. സ്വന്തം ലൈഫിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ ബ്രയൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു?
0: നമ്മുടെ സ്വന്തം ലൈഫിൽ നമ്മൾ പല ഫോൾ ഡൗൺസ് ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ എൻ്റെ ഒരു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്നുള്ളത് എൻ്റെ ഫാദറാണ്. വളരെ ചെറുപ്രായത്തിലാണ് ആള് നാട്ടിൽ നിന്ന് പോയി, 19 years ഒക്കെ ആയിരുന്ന സമയത്ത് തന്നെ ആള് ഗുജറാത്ത്, അവിടെ നിന്ന് പിന്നെ സൗദി പോയി, ഇപ്പോഴും ആൾ അവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിൽ എൻ്റെ അപ്പൻ ഒരു പക്ഷേ ഒന്ന് ഗിവപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിനെ അങ്ങനെ കണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് എത്തൂലായിരുന്നു. സോ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തരുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പൻ്റെ ജേണി തന്നെയാണ്. ഹീ നെവർ ഗിവ് അപ്പ്, ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. ആ ഒരു ഫൈറ്റ് ഇപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫൈനാൻഷ്യലി എത്ര സ്റ്റേബിൾ അല്ലായിരുന്നു എൻ്റെ ഫാമിലി, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ പുറത്തു പോയതും ഇന്നും
1: കഷ്ടപ്പെടുന്നതും.
0: അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയാനായിട്ടുള്ളത്.
1: അപ്പം തന്നെയാണ് ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സംരംഭം, സ്റ്റാർട്ടപ്പ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരുപാട് യുവാക്കൾക്ക് തീർച്ചയായും ബ്രയൻ്റെ ഈ

0: പറഞ്ഞ എക്സ്പീരിയൻസുകളും ഈ പറഞ്ഞ ആശയങ്ങളും എല്ലാം പ്രചോദനമായി തീരും. ഇത്രയും പ്രാക്ടിക്കലായ ഇൻസൈറ്റ്സും എക്സ്പീരിയൻസുകളെല്ലാം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ബ്രയാൻ.
1: താങ്ക് യു ഫോർ ദിസ് പ്ലാറ്റ്ഫോം. ലൈക്ക് എന്തായാലും എന്താ പറയുക, ഇങ്ങനെ സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് ഇങ്ങനെ ഒരു എഫ് എമ്മിൽ വരിക, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. സോ യെസ്, ഡെഫിനറ്റ്ലി താങ്ക് യു ടു ആകാശവാണി ആൻഡ് ദിസ് പ്ലാറ്റ്ഫോം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻ്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
2: യുവവാണി സമാപിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐ ടി ഐയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റി സ്കിൽ അപെക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന് ആരംഭിക്കുന്ന വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏവിയേഷൻ ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എച്ച് ആർ മാനേജ്മെന്റ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എച്ച് ആർ മാനേജ്മെന്റ്, മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ, ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി എന്നിവയാണ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 90 37 44 40 93 90 37 44 40 93.

വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻസ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491250505. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491250505.

2025-26 വർഷം SSLC പ്ലസ് ടു ഡിഗ്രി PG തലങ്ങളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരും SSLC പരീക്ഷയിൽ 4C ഗ്രേഡോ അതിനു മുകളിലോ, പ്ലസ് ടു പരീക്ഷയിൽ 2C ഗ്രേഡോ അതിനു മുകളിലോ ഗ്രേഡുകൾ കരസ്ഥമാക്കിയവരും ആയിരിക്കണം അപേക്ഷകർ. ഡിഗ്രി PG തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ പൂമാല, ഇടുക്കി, പീരുമേട്, കട്ടപ്പന എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പൂമാല, നമ്പർ 94-96-07-03-59, പീരുമേട് 94-96-07-03-57, ഇടുക്കി 94-96-07-04-04, കട്ടപ്പന 94-96-07-03-58.

FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന വാലി, സംഗീതം ഇളയരാജ.

മംഗലം ഗവൺമെന്റ് ഐടിഐയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിഗ് ആൻഡ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04922 25 85 45. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04922 25 85 45.

വ്യാജമദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0477225049, 0477225049.

സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC OBCH വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുൻപ് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇതു സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. നമ്പർ 0

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സെക്യൂരിറ്റി ഗാർഡ്, 10-ാം ക്ലാസ് തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. സൈന്യം, സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സശസ്ത്ര സീമാബൽ തുടങ്ങി സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 5 വർഷത്തെ സേവന പരിചയം, നല്ല ശാരീരിക ഘടന, ഉയർന്ന പ്രായപരിധി 56 വയസ്സ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 3-ന് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന കോപ്പിയും രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ അടുത്ത മാസം 10-ന് മുൻപായി ലഭിക്കത്ത വിധം അയയ്ക്കണം.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മാടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ITI NCVT അംഗീകാരമുള്ള വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അപേക്ഷിക്കാം. http://scd.iti.admission.kerala.gov.in എന്ന ലിങ്കിലൂടെ വേണം അപേക്ഷിക്കാൻ. സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. അവസാന തീയതി 10 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04-812-41-90, മറ്റൊരു നമ്പർ 94-46-74-64-65. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04-812-47-31-90, 94-46-74-64-65. വെബ്സൈറ്റ് വിലാസം http://scd.iti.admission.kerala.gov.in.

0: FM ഈവനിംഗ് തുടരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: കല്യാണത്തിന് പോയി വന്നപ്പോൾ തൊട്ട് രാമറിനുണ്ടായ മാറ്റം കുഞ്ഞിക്കേളു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനാവശ്യമായി ആരോടും സംസാരിക്കാത്ത രാമർ എതിരെ വരുന്നവരോട് വെറുതെ കുശലം ചോദിക്കുന്നു. അത്രയൊന്നും ഉച്ചത്തിൽ സംസാരിക്കുന്ന സ്വഭാവം രാമറിനില്ല. എന്നാൽ ഇന്നത്തെ സംസാരമൊക്കെ വളരെ ഉച്ചത്തിലായിരുന്നു. തമാശ പറച്ചിലോ ചിരിയോ സംസാരത്തിൽ കടന്നു വരാറില്ല. പറയേണ്ടത് വളരെ ഒതുക്കി പറയും. തന്റെ ചുമതല തീർന്നെന്ന മട്ടിൽ നർമ്മമൊന്നും അതിന്റെ അടുത്തേക്ക് പോവില്ല. എന്നാൽ ഇന്നത്തെ സംസാരത്തിൽ തമാശയും ചിരിയും എല്ലാം കൂടി കലർന്നിരുന്നു. രാമർ സ്വയം ചിരിക്കുകയും ചെയ്തു. കല്യാണത്തിന് പോയ ശേഷമാണ് ഈ മാറ്റമെന്ന് കുഞ്ഞിക്കേളു കണ്ടെത്തി. അയാൾ ചോദിച്ചു, കല്യാണത്തിന് പോയിട്ട് എന്തുണ്ട് വിശേഷം? നീ ആരെയെങ്കിലും കണ്ടിരുന്നോ? ഒരുപാടാളെ കണ്ടിരുന്നു, രാമർ ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട് കുഞ്ഞിക്കേളു അത്ഭുതപ്പെട്ടു. ഇതാർക്ക് കേൾക്കാനാണ് ഇത്ര ഉച്ചത്തിൽ മറുപടി പറഞ്ഞത്?

അന്നേരമാണ് ഈരായി ചിരുകണ്ഠൻ തോളിൽ വാളുമായി എതിരെ വന്നത്. സ്വന്തം പുരയിൽ നിന്നും ഇറക്കിവിട്ടതും അടയാളം വയ്ക്കാൻ അനുവദിക്കാത്തത് കാരണം മകൾ പുഴയിൽ ചാടി മരിക്കാനിടയാക്കിയതും അയാളെ മാനസികമായി തളർത്തിയിരുന്നു. ആ സംഭവത്തിന് ശേഷം ചിരുകണ്ഠൻ ആരോടും അധികം സംസാരിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരും അയാളോട് സംസാരിക്കാതെയായി. ചോദിച്ചിട്ട് മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ആളുകൾ അയാളോട് സംസാരിക്കുന്നത് നിർത്തുകയായിരുന്നു. ചിരുകണ്ഠൻ അടുത്തെത്തിയപ്പോൾ രാമർ ചോദിച്ചു, ചിരേണ്ട, അടയാളം വെക്കാനാന്ന് പറഞ്ഞ് ആരും ഇപ്പൊ പുരയിൽ വരുത്തുണ്ടോ? അയാൾ രാമറെ മെഴിച്ചു നോക്കി. ഇഞ്ഞു സുഖായിട്ട് ഉറങ്ങിക്കോ, പേടിക്കണ്ട, ഞാളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോഴും അയാൾ രാമറെ മെഴിച്ചു നോക്കി. ഒന്നും പറയാതെ പോകുന്നതിനിടയിൽ അയാളുടെ തോളിൽ തട്ടി രാമർ പറഞ്ഞു, ഹീർച്ചവാള് കഴുത്തിൽ വെച്ച് ഇനി കഴുത്ത് തിരിക്കൊന്നും വേണ്ട, നാട്ടുകാരുടെ കഴുത്താ ഇവിടെ പോകുക. എന്നിട്ട് രാമർ പൊട്ടിച്ചിരിച്ചു. ചിരുകണ്ഠൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്നും കേൾക്കാത്ത മട്ടിൽ കിഴക്കോട്ടേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് കുഞ്ഞിക്കേളു അത്ഭുതപ്പെടുകയായിരുന്നു. രാമറിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. രാമറെ, ഇനി പോയ വിശേഷമൊന്നും പറഞ്ഞില്ല. കുഞ്ഞിക്കേളു തിരക്ക് കൂട്ടി. വിശേഷം എന്താണ് പറയേണ്ടത്? രാമർ ആലോചിച്ചു. തനിക്ക് പറയാൻ ഇപ്പോൾ ഒരു വിശേഷം മാത്രമാണുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുക? കുഞ്ഞിക്കേളു അന്വേഷിച്ചേക്കും. ആരാണ് ആ പെൺകുട്ടി? വീടെവിടെയാണ്? പേരെന്താണ്? ഒന്നും അറിയില്ല എന്ന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയാനും മടിയായിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗം മാത്രം മറച്ചു വെച്ച് മറ്റ് വിശേഷങ്ങളിലേക്ക് രാമർ കടന്നു. കല്യാണം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാരണവന്മാർ കള്ളുഷാപ്പിലേക്ക് കയറുവാൻ പോയതും താനത് തടഞ്ഞതുമെല്ലാം. അന്നേരം എനിക്കെന്തോ ഒരു ഉശിരു വന്നു, രാമർ പറഞ്ഞു. കള്ളുകുടിക്കുന്നവരെല്ലാവരും ചേർന്ന് തന്നെ എടുത്തു പൊക്കിയിരുന്നുവെങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല.

0: അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. ആറാട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ അന്തരീക്ഷത്തിൽ വെളിപ്പെടുന്നതായി രാമരന് അനുഭവപ്പെട്ടു. ആറാട്ടുകാലത്ത് ഒരുപാട് ജനങ്ങൾ വന്നു നിറയുമ്പോഴും തിരക്ക് കൂടുമ്പോഴും കുറേ കാലമായി അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പൂവെടിയുടെ അന്നുപോലും അമ്പലത്തിൽ പോകാതായിട്ടും വളരെ വർഷങ്ങളായി. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടോ പോയ കാലത്തെ ഒരുപാട് വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു ഭൂപടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നുന്നതുപോലെ. ഉത്സവത്തിന്റെ മുന്നോടിയായി പ്രാക്കൂഴം പാട്ടുതറയും മേൽപ്പന്തലും വൃത്തിയാക്കുന്ന ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഉത്സവകാലമായാൽ അവിടെ വെച്ചാണ് വഴിയാത്രക്കാർക്ക് സംഭാരം കൊടുക്കുക. അതിന്റെ നനഞ്ഞ എരിവിലേക്ക് രാമർ നടന്നുകൊണ്ടിരിക്കെയാണ് കുഞ്ഞിക്കേൾ പറഞ്ഞത്, നമ്മുടെ നടുക്കണ്ടി കണാറിനെ ഇപ്പോ കോടതിയിൽ കാണാറില്ല, ഓം പോയി എന്നാ തോന്നുന്നത്. ഏടെ പോകുന്ന പറഞ്ഞിരുന്നത്? രാമർ ചോദിച്ചു. ബോസിന്റെ പട്ടാളത്തിൽ ചേരാൻ ഓൻ സ്ഥലം വിട്ടു കാണും. ഓ മിടുക്കനാണ്. താനും തന്റെ ലോകം കണ്ടെത്തിയതുപോലെ നടുക്കണ്ടി കണാരനും അവന്റെ ലോകം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് രാമർ ചിന്തിച്ചത്. ഓരോരുത്തർക്കും ഓരോ ലോകമുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും രാമർ വിചാരിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
4: നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ശീലി കേൾക്കാത്ത മലയാളികൾ കുറയും. നാട്ടിൻപുറത്തിൻ്റെ ലാളിത്യവും ഹൃദ്യതയും ഗൃഹാതുരതയോടെ ഓർമ്മിക്കുന്നവർക്ക് ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാണ്. രചനാ സൗകുമാര്യത്തിലും ലാളിത്യത്തിലും ശ്രദ്ധയൂന്നിയ മഹാകവി വള്ളത്തോളിൻ്റെ പിന്മുറക്കാരൻ എന്നറിയപ്പെട്ട കവിയാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ കന്യക എന്ന കവിതയിലേതാണ് ഈ വരികൾ. സംസ്കൃതത്തിലെ കാവ്യങ്ങളും മറ്റും മനസ്സിരുത്തി പഠിച്ച ഈ കവിയുടെ ഭാഷയിൽ ധാരാളം സംസ്കൃത പദങ്ങളും പ്രയോഗങ്ങളും കടന്നുവരും. പലപ്പോഴും അതിന് പകരം വയ്ക്കാൻ ഭാഷയിൽ പദങ്ങൾ ഉണ്ടായെന്ന് വരില്ല. ഗ്രാമീണ കന്യകയിൽ നാട്ടിൻപുറത്തിൻ്റെ ചേതോഹരമായ ജീവിത ചിത്രണമാണ് കവി നടത്തുന്നത്. പ്രഭാതത്തിൽ വീടിനടുത്തുള്ള തോട്ടം നനയ്ക്കാൻ ഇറങ്ങിയ പെൺകുട്ടിയുടെ ചിത്രം കവി ആലേഖനം ചെയ്യുന്നു. തോട്ടം നനച്ച് നടക്കുന്ന പെൺകുട്ടിയെ വഴിയിലുള്ള ചെറു പിച്ചകങ്ങൾ ഇളം കാറ്റിനാൽ ഇളകുന്ന ശാഖകളാൽ തടവുന്നു. അവളാകട്ടെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ആ പിച്ചകച്ചിലകളെ കയ്യിലെ കുടം വെച്ചൊന്നൊതുക്കുന്നു. കനീയസി കൈശിക നിർവിശേഷം എന്നാണ് ഇവിടുത്തെ കവികൽപ്പന. ചേച്ചി ഇളയവളുടെ മുടി തഴുകുന്നത് പോലെ. പിച്ചകത്തിനും പെൺകുട്ടിക്കും ഇടയിൽ ഒരു സാഹോദര്യബന്ധം കവി നിർമ്മിക്കുന്നു. ഇവിടെ നാം അറിയാതെ തന്നെ ആശ്രമലതകളെ സോദരീ നിർവിശേഷം പരിപാലിക്കുന്ന അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയെ ഓർത്തുപോകും. പക്ഷേ കൽപ്പന മനസ്സിലാകണമെങ്കിൽ സംസ്കൃത ഭാഷയിൽ സാമാന്യ ജ്ഞാനമെങ്കിലും വേണമെന്ന് മാത്രം. കവിത്രയത്തിൻ്റെ രചനകളിലും പലപ്പോഴും മലയാളം മാത്രം അറിയാവുന്ന ആസ്വാദകൻ കുഴഞ്ഞുപോകുന്ന സന്ദർഭങ്ങളുണ്ട്. നളിനീകാവ്യത്തിലെ വികാരവിക്ഷുബ്ധമായൊരു സന്ദർഭത്തെ കുമാരനാശാൻ അവതരിപ്പിച്ചത് നോക്കൂ. അന്തരുത്തട രസോർമി ദുസ്തയായി ഹന്ത ചാഞ്ഞു തടവല്ലി പോൽ സതി സ്വന്തമേയി വികലമായ പോലണഞ്ഞ് അന്തരാ നിയമി താങ്ങികൈകളാൽ. ഉൾത്തടത്തിലെ തീവ്രമായ വികാരത്തിൻ്റെ തിരകളിൽ പിടിച്ചു നിൽക്കാനാവാത്തവളായി എന്ന ആദ്യപാദത്തിൻ്റെ അർത്ഥം തിരിഞ്ഞാലേ ഇവിടെ ആസ്വാദനം നടക്കൂ. പക്ഷേ ആ വാക്കുകൾക്ക് പകരം വാക്കുകൾ കൊണ്ടുവന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന തീക്ഷ്ണ വികാര പ്രതീതി ഉണ്ടാവുകയില്ല. ജി ശങ്കരക്കുറിപ്പിൻ്റെ സാഗരഗീതം ആരംഭിക്കുന്നത് ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധ ക്ലേശ രോമന്തം മമസ്വാന്തം. ക്ഷീണിതവും വേനൽക്കാലത്തിൻ്റെ താപം വഹിക്കുന്ന സ്വപ്നത്താൽ ആക്രമിക്കപ്പെട്ടതുമായ ആകാശം, ക്ലേശങ്ങളുടെ ആവർത്തനത്തിൽ ക്ഷീണിതമായ എൻ്റെ മനസ്സ് എന്ന് ഈ വരികളെ പരാവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ വൈകാരികോർജം ചോർന്നു പോകുന്നു. ഉദ്രസം ഭണോല്ലോല കല്ലോലജാലം പൊക്കി രൗദ്രഭംഗിയിൽ ആടി നിന്നിടും ഭുജംഗമേ എന്ന സംബോധനയടക്കം സംസ്കൃതപദ നിബദ്ധമായ പ്രയോഗങ്ങൾ ഈ കവിതയിൽ പലതുണ്ട്. അവയൊക്കെയും കവിത ആകത്തുകയിൽ

0: സൃഷ്ടിക്കുന്ന വൈകാരിക പ്രഭാവത്തിൽ ഇണങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ആധുനിക കവിയായ അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ ആരംഭിക്കുന്നത് ഹേ മന്ദഗാമിനി ഹേമന്ദയാമിനി ഘനശ്യാമരൂപിണി വരൂനി എന്ന സംബോധനയോടെയാണ്. എന്നാൽ പുതുകവിതക്കാലമാകുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ വലിയൊരളവ് കവിതാമണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് നാം കാണുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം, സുചേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. 1963 മുതൽ 1967 വരെ ഇവർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വിഭജന കലാപ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവും ഇവരു തന്നെയാണ്.

ഇപ്പോൾ അറിയിപ്പുകൾ. നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഹനീഫ അഷറഫി. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, പി ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന കവിത. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:35 മുതൽ FM ഡയറിയുടെ തുടർഭാഗത്തിൽ സമകാലികം, ലോകകപ്പ് ഓളപ്പെരുക്കം 2026. രാവിലെ 8:05 FM ഹെൽത്ത് ലൈൻ, ശസ്ത്രക്രിയയിലെ ആധുനിക മാറ്റങ്ങൾ, കൺസൾട്ടന്റ് മിനിമൽ ആക്സസ് സർജൻ ഡോക്ടർ ഡോൺ ജോസുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് കുഴൂർ സുബ്രഹ്മണ്യൻ ആശാനും സംഘവും അവതരിപ്പിക്കുന്ന ചിന്തുപാട്ട്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ആർട്ടിക്കേറിയ എന്ന അലർജി രോഗം, ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ മദ്യം, മയക്കുമരുന്ന് ഇവയോടുള്ള അടിമത്തമുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശാലിനി നായർ മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണി, 50 ആണ്ടിന്റെ കൃഷി വിസ്മയം. 4 ഏക്കറിലായി വാഴയും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന മണിയിലുള്ള മുതിർന്ന കർഷകൻ TV പൌലോസും ഭാര്യ സാറാമിയും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ സന്തുലിത വളപ്രയോഗത്തിന്റെ ആവശ്യകത, ICAR CMFRI കൊച്ചിയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കാർത്തിക KS സംസാരിക്കുന്നു.

രാത്രി 8-5 വിടരുന്ന മുട്ടകൾ കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. രാത്രി 10 സ്മൃതിരാഗം, പഴയ മലയാള ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകളോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:35.

0: now take on top seeds China in the semi-final. In US Open badminton, Indian shuttler Kidambi Srikanth secured the silver in the men's singles after facing defeat in the final against Su Li Yang of Chinese Taipei. And now before we end the bulletin, the headlines once again. President Draupadi Murmu confers gallantry awards at Defence Investiture Ceremony in Rashtrapati Bhavan. Prime Minister Modi says 50-year-old partnership with Seychelles will now advance through innovation, sustainability and shared prosperity. Cabinet approves additional investment of 30,000 crore rupees in National Investment and Infrastructure Fund. West Bengal Assembly passes Public Safety and Control of Anti-Social Activities Bill to curb anti-social activities. IMD issues orange alert for very heavy rainfall in parts of Northeast, Sub-Himalayan West Bengal, Bihar, Goa, Maharashtra, Karnataka and Kerala tomorrow. And Indian women's cricket team earns one of the first berths for 2028 Olympics. That's all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 3 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റിഥം എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ പാടിയത്. രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

താമരയുടെ വരികൾക്ക് ഹാരിസ് ജയരാജുകളമിട്ട ഗാനം ഹരിഹരൻ, ദേവൻ, വി വി പ്രസന്ന എന്നിവർ പാടിയത്. ചിത്രം വാരണം ആയിരം.

ചിത്രം എന്നെ അറിന്താൻ. ഗാനരചന താമരൈ, സംഗീതം ഹാരിസ് ജയരാജ്. ദേവനേകാംബരം മാർ തോമസ്, അഭിഷേകൻ ഇവർ ആലപിച്ച ഗാനം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:30.

0: ചിത്രപതംഗം.
1: പ്രിയ ശ്രോതാക്കളെ, ചിത്രപതംഗത്തിൽ ഇന്ന് ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയറുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
2: ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അളവൊക്കെ എടുത്ത് അങ്ങനെയാണോ ചെയ്യാറുള്ളത്?
3: പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ നിന്നോ തെലുങ്ക് പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ അവരുടെ അളവ് മാക്സിമം അവരുടെ പേഴ്സണൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അല്ലാതെ ഒരുവിധപ്പെട്ട ഒരു 80% ആർട്ടിസ്റ്റുകളുടെയും മെഷർമെന്റ് നമ്മൾക്കെല്ലാം ഇപ്പൊ ബൈഹാർട്ട് അറിയാം. കാരണം ഇന്ന ആൾക്കാരായിരിക്കും സൈസ് ഇന്ന ഇതാ, കാരണം കുറെ പടങ്ങൾ നമ്മൾ ചെയ്ത് ശീലമുണ്ട്. അതിനിടയിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം ഇപ്പൊ മെലിയോ തടിക്കുകയോ എല്ലാം ചെയ്താൽ നമ്മളൊന്ന് വിളിച്ച് ചോദിക്കും, നമുക്ക് ഈ മെഷർമെന്റ് ഉള്ളത് ഇതിൽ ചെയ്താൽ മതിയോ എന്ന്. അതല്ലെങ്കിൽ എന്റെ ടീമിലുള്ളവര് ഇപ്പൊ അവരേത് പടത്തിലാണോ കറന്റ്ലി വർക്ക് ചെയ്യുന്നത് ആ ആർട്ടിസ്റ്റ് അവിടുത്തെ കോസ്റ്റ്യൂം ടീമിനെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് അളവെടുക്കും. സോ ഇതൊക്കെ ഒരു ഒന്നിച്ചുള്ള പലരും
2: ഒരു ടീം വർക്ക് ആണ്. അവരാണ് നമ്മള് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചു, പക്ഷെ ഒരാൾ വന്നത് അവരത് ഇട്ടതിന് ശേഷം അവര് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ഇതിങ്ങനെയല്ല, ഒന്ന് ഇംപ്രവൈസ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചെയ്യുമോ? അത്
3: ആദ്യ സമയത്തൊക്കെ എനിക്കിത് ഭയങ്കര എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇതിനെന്തോ കുഴപ്പം അങ്ങനെയായിരുന്നു. ഇപ്പം പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന, തീരെ കംഫർട്ടബിൾ അല്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഡയറക്ടറുടെ കോളിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. കാരണം പുള്ളി പറയുന്ന കോസ്റ്റ്യൂം അത് ഒരു ആർട്ടിസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ലൂസാണ്, അല്ലെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാകും. അല്ലാതെ ഇതിൻ്റെ കളർ ഇഷ്ടമായില്ല, ഇതിൻ്റെ പ്രിന്റ് ഇഷ്ടമായില്ല,

0: എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഡയറക്ടറെ കോളിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. കാരണം പുള്ളി പറയുന്ന കോസ്റ്റ്യൂം അത് ഒരു ആർട്ടിസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ലൂസാണ്, അല്ലെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാകും. അല്ലാതെ ഇതിൻ്റെ കളർ ഇഷ്ടമായില്ല, ഇതിൻ്റെ പ്രിന്റ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അത് ക്യാരക്ടറിൻ്റെതാണ്. സോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മെഷർമെന്റ് ഓഫ് കോഴ്സ് അവരെന്തു പറഞ്ഞാലും അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ
1: ബാക്കിയുള്ള സൗന്ദര്യവൽക്കരണമൊക്കെ അവർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ?
0: ഒരു പരിധി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ആർട്ടിസ്റ്റ് അവരല്ലല്ലോ, മറ്റൊരു ക്യാരക്ടറായി മാറുന്നതാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾക്കെല്ലാം അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അവർക്കും പിന്നെ ഇപ്പൊ ഒരു ഹീറോ അല്ലെ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടർ വരുമ്പോ നമ്മള് അവരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സോ ഇതാണ് കോസ്റ്റ്യൂം, ഇങ്ങനെയായിരിക്കും ഇതിന്റെ പാറ്റേൺ എന്നുള്ളത്. കാരണം അവർക്കും തീരെ അറിയാതെ വന്നിട്ടോ ഇതാണോ എന്നൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്.
1: കോസ്റ്റ്യൂം ഡിസൈനിങ് നമ്മൾ ആദ്യം വരയ്ക്കുമോ?
0: എല്ലാ സിനിമയിലും വരയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എ ഐയിലാണ് എല്ലാവരും, എ ഐ ഞങ്ങളൊക്കെ കാർഡ് 3 ചെയ്യാൻ നേരത്ത് എ ഐയിലാണ് നമ്മള്. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എ ഐ ചെയ്യുന്നല്ല, എനിക്ക് ടീം ഉണ്ടായിരുന്നു. അപ്പോ അതില് നമ്മള് ക്യാരക്ടറിന്റെ കൃത്യമായിട്ട് സ്കെച്ചിങ് പെർഫെക്ഷനിൽ വരുമായിരുന്നു. ആട് ജീവിതം സ്കെച്ച് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സേതു എന്ന് പറയുന്ന, എല്ലാവരുടെയും ക്യാരക്ടർ കൃത്യമായിട്ട് വരയ്ക്കുമായിരുന്നു. ഞാൻ എന്റെ ആദ്യപടായ 7000 കണ്ടിൽ, ഓൾഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയിൽ ഒരു ഇങ്ങനത്തെ ഒരു ഫാന്റസി പീരീഡ് ഉള്ളതുകൊണ്ട് അന്ന് വേറൊരാൾ വരയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾക്ക് പിൻട്രസ്റ്റ് പല പല ആപ്സ് ഉണ്ട്, നമുക്ക് ഫോട്ടോസ് ഈസി ആയിട്ട് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ള റെഫറൻസുകൾ എടുക്കും. അങ്ങനെ
1: ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് പഴയ കാലത്തെ അപേക്ഷിച്ച്.
0: എ ഐ വന്നതല്ല ചേച്ചി, ഞാൻ വന്ന സമയം മുതൽ കുറെ കൂടെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ ഞാനിപ്പോ 11 വർഷമായി സിനിമയിൽ, ഞാൻ വരുമ്പോ മുതലേ ഇത് കുറച്ചും കൂടെ ഈസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ബുദ്ധിമുട്ട്. സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുന്ന പോലെ അല്ല നമ്മൾ വാങ്ങുന്നത്. ആർട്ടിസ്റ്റിന് കംഫർട്ടബിൾ ആവണം, ഡയറക്ടറുടെ മനസ്സിലെ ക്യാരക്ടറിന് സെറ്റ് ആവണം, ക്യാമറാമാന്റെ കളർ പാലറ്റിൽ ഉണ്ടാവണം, ഇതെല്ലാം സെറ്റായി വരുമ്പോൾ പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിൽ നിൽക്കണം. സോ നമ്മളൊരു കോസ്റ്റ്യൂം നമുക്ക് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ മിനിമം ഒരു 20 മിനിറ്റ് എടുക്കൂലേ മിനിമം. അപ്പോൾ ഒരു സിനിമയിലെ 100-300 പേർക്ക് വേണ്ടി ചെരുപ്പും ബെൽറ്റും കമ്മലും ഷൂ എല്ലാം കൂടെ വാങ്ങുമ്പോൾ, അതായത് കോസ്റ്റ്യൂം വാങ്ങുമ്പം ഓരോ കടയിലും കയറി ഇറങ്ങി നമുക്ക് കുറച്ച് കഴിയുമ്പം
1: അതൊരു നല്ല ജോലിയാണ്.
0: നല്ല നമ്മൾ നടന്ന് ഇപ്പൊ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഞാൻ വന്ന കാലം മുതൽ ഇവിടെ ഷോപ്പിംഗ് മോൾസ് ഉണ്ട്, അന്ന് വരെ ഇവിടെ അവൈലബിൾ അല്ലാതെ ഇരുന്ന പല ബ്രാൻഡുകളും ഇന്ന് കൊച്ചിയിലുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. എനിക്ക് അത്ഭുതവും ഞാൻ ഭയങ്കര ആരാധനയോടെയും കാണുന്നത് അതിനു മുമ്പുള്ള കാലത്തില്ലേ 80s-ലും 90s-ലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഇല്ലേ ഇവിടെ. അത് ഇപ്പൊ എസ് പി സതീശൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഗുരുവായി കാണുന്ന, ഈ മലയാളത്തിലെ ഒത്തിരി നാഷണൽ അവാർഡ് വാങ്ങിയ സതീഷേട്ടനൊക്കെ ചെയ്തു വെച്ച ലാലേട്ടന്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ, ഒത്തിരി സിനിമ, സ്വപ്നക്കൂട്, പല പല പീരീഡ് ആയാലും മോഡേൺ ആയാലും അവരെല്ലാം ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എന്റെ അത്ഭുതം.
1: അന്ന് ഇത്രയധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത്,
0: അന്ന് ഫോൺ മൊബൈൽ ഫോണോ അങ്ങനെ ഒന്നും വ്യാപകമായി ഇല്ലാത്ത സമയത്ത് റെഫറൻസ് ഇല്ല. ഇപ്പൊ ഇവിടുന്ന് നമുക്കൊരു സംശയം വന്ന ഒരു ഫോട്ടോ എടുത്ത് ഡയറക്ടർക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഇത് മതിയോ എന്നുള്ളത്,
1: ഇതൊന്നുമില്ല, നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കണം.
0: അപ്പൊ അവരാണ്
1: മാറ്റം വരുത്തണം.
0: എന്നാ അന്നുള്ള കോസ്റ്റ്യൂംസ് പലതും ഇന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയ ഒരു സംഭവം ഉണ്ടായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചില വർക്കാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് തോന്നാറുണ്ട്. അതിലെനിക്ക് അവരോടൊക്കെ ഭയങ്കര അത്ഭുതവും ആരാധനയാണ്.
1: പിന്നെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ ആവശ്യമുള്ള ക്ലോത്ത് ഒക്കെ വാങ്ങുകയാണല്ലോ, അപ്പൊ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംവിധായകൻ നിർദ്ദേശിക്കോ?
0: ഇല്ല, അങ്ങനെ അവർ പറയാം
1: നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് വാങ്ങാം
0: അല്ലേ ഉള്ളൂ.
1: എന്നിട്ട് ഈ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്?
0: ആദ്യമായി തന്നെ ഫണ്ട് അല്ലെങ്കിൽ ATM കാർഡ് കമ്പനിയുടെ കാർഡ് തരും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ആളുടെ വഴിയോ എന്തെങ്കിലും ഒരു പ്രോപ്പർ, ഇപ്പൊ GST എല്ലാം ഉണ്ടല്ലോ കൃത്യമായി, നമ്മൾ ഏത് കമ്പനിക്കാണോ വാങ്ങുന്നത് അപ്പൊ അതിൽ GST ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ബില്ലിംഗ് ഒക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ 5-6 years ആയിട്ടുള്ളത്. സോ അതിന് പ്രോപ്പറായിട്ട് അവർ അവരുടെ കമ്പനി കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെയാണ് ചെയ്യുന്നത്.
1: അത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങാറുള്ളത് അല്ലേ? ഇനി നല്ല വസ്ത്രങ്ങളൊക്കെ, ഇപ്പൊ നല്ലൊരു ഷർട്ട് നമ്മളൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഉപയോഗിച്ചു, പിന്നീട് അതൊക്കെ എന്താ ചെയ്യുന്നത്?
0: എന്നോട് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയാലും കോസ്റ്റ്യൂം ഡിസൈനർ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കുന്ന ചോദ്യം, അത് ഏറ്റവും എനിക്കൊന്ന് കൗതുകമുള്ള കാര്യമാണ് തോന്നുന്നല്ലേ. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രൊഡ്യൂസറുടെ പൈസക്കാണ് നമ്മൾ ഇത് വാങ്ങുന്നത് എന്ന്. സിനിമ ലാസ്റ്റ് ഡേ

0: ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ വാങ്ങിയ സാധനങ്ങളെല്ലാം എണ്ണി കൃത്യമായിട്ട് ട്രങ്ക് ബോക്സിൽ ലോക്ക് ചെയ്ത് പ്രൊഡക്ഷൻ ഹൗസിന് കൊടുക്കും. പ്രൊഡക്ഷൻ ഹൗസിന് അത് കൊടുത്തു കഴിയുമ്പോൾ സിനിമ റിലീസ് വരെ അവരത് പ്രോപ്പറായി സൂക്ഷിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സീൻ റീഷൂട്ട് വന്നു, ഒരു പാച്ച് എടുക്കേണ്ട വന്നു, ഇതിലേതെങ്കിലും കോസ്റ്റ്യൂമോ ആക്സസറിയോ വേണ്ടി വരും, അവിടെ റിലീസ് വരെ ആ കോസ്റ്റ്യൂം ഒന്നും മിസ്സാവാതെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഉണ്ടാകും. പിന്നീട് ആ പ്രൊഡ്യൂസർ തന്നെ അടുത്ത പടം ചെയ്യുമ്പോൾ ഞാനോ അല്ലെ മറ്റേതെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനറോ ആയിരിക്കുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കോസ്റ്റ്യൂംസ് എടുത്തിട്ട് ഇതിൽ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കും. ചിലര് ഇപ്പം ഇമ്മീഡിയറ്റ് പടം ചെയ്യുന്നില്ലെങ്കിൽ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഈ കോസ്റ്റ്യൂം അവർക്ക് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ അല്ലെ ഓഫീസ് സ്റ്റാഫിനോ അങ്ങനെയൊക്കെ കൊടുക്കും. ഇങ്ങനെ
1: അങ്ങനെയാണ് അതൊക്കെ ചെലവഴിക്കുക അല്ലേ. ബോംബെയിലൊക്കെ ചെന്നാൽ സിനിമാ താരങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സ് വിൽക്കുന്ന കടകൾ വരെ.
0: അതെ, ഇപ്പൊ ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു, മഷർ ഹംസ പറയുന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്. അപ്പോ ത്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് യൂസ്ഡ് ലൈക് സിനിമ അങ്ങനെ ഒരു പുതിയ പരിപാടി പുള്ളി തുടങ്ങുന്നത് ഞാൻ കണ്ടു കൊച്ചിയിലും കൂടെ.

0: ഇനി നമുക്ക് പോകാനുള്ളത് സംവിധാന രംഗത്തേക്കാണ്. ഒരു കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ സംവിധായകനുമായിട്ട് നിരന്തരമായൊരു സമ്പർക്കം, പിന്നെ ലൊക്കേഷനുകളിലെല്ലാം പരിചയം, അഭിനേതാക്കളുമായിട്ടും സാങ്കേതിക വിദഗ്ധരുമായിട്ടൊക്കെയുള്ള അടുപ്പം, ഇതൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് സംവിധാന രംഗത്തേക്കുള്ള പ്രവേശനം എളുപ്പമായിരുന്നോ?
1: ഒരിക്കലുമല്ല, ഇപ്പോഴും എളുപ്പമല്ല. രണ്ടാമതൊന്ന് പ്രവേശിക്കണമെങ്കിൽ പോലും അത്ര നമ്മൾ ഒരു സിനിമ ചെയ്തതുകൊണ്ടൊന്നും ഭയങ്കര എളുപ്പമല്ല. അതായത് ഞാൻ എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ആദ്യ പടം ചെയ്യുമ്പോൾ നമ്മള് പുറമേ നിന്നുള്ളവർ വിചാരിക്കും, ഓ ഇവരെല്ലാവരുമായിട്ടും പരിചയമുണ്ട്, എല്ലാവരെയും അറിയാം, അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും സിനിമയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എന്നുള്ളത്. ഡീൽ ചെയ്യാൻ എന്നുള്ളതല്ല, ഒരു ഒരു കഥ പറയാൻ എളുപ്പമായിരിക്കും, ഒരു പ്രൊഡക്ഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഒരുപാട് പരിചയമുള്ളത് ചില സമയത്ത് നമുക്ക് വിനയാകും എന്ന് പറയില്ലേ. കാരണം എന്നെ ആകെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ. പക്ഷെ എല്ലാം ശരിയായി വന്നു, ഷറഫുദ്ദീൻ വരുന്നു, രജിഷ വരുന്നു, ബീത്രീം ക്രിയേഷൻസ് പ്രൊഡക്ഷൻ വരുന്നു, അങ്ങനെ ആ സിനിമ സംഭവിച്ചു. സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ളത് ഇത്രയും വർഷത്തെ എൻ്റെ ഒരു പരിചയവും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നത് കൊണ്ട് ആ സെറ്റിലെ പരിപാടിയൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
0: അപ്പോ ഒരു മധുരമനോഹര മോഹത്തോടെ ആ മോഹം അവസാനിച്ചോ?
1: മോഹം അവസാനിച്ചില്ല, മോഹം കൂടിയേ ഉള്ളൂ. മോഹം ഒന്ന് പോവണിയാ ഞാൻ വെയിറ്റ് ചെയ്യാ.
0: എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇപ്പോ?
1: പ്ലാനിങ്ങുകൾ ഉണ്ട് ചേച്ചി, പക്ഷെ അതിലോട്ട് എത്തുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വിചാരിച്ചാൽ അടുത്ത മാസം ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഞാനുള്ളത്. പക്ഷെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യവും പോകണം എന്നില്ല. അതില് വേറെ 100 കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന്റെ പുറകിലാണ്, അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
0: ആ ഒരു പ്രോജക്റ്റ് ഇപ്പോ ഒരു നവാഗത സംവിധായിക ചെയ്ത ആ ഒരു മധുര മനോഹര മോഹം എന്നുള്ള സിനിമ മൊത്തത്തിൽ എത്ര ദിവസം എടുത്തു അത് പ്ലാൻ ചെയ്യാനും അതിന്റെ കാസ്റ്റിങ്ങിനും അതിന്റെ കോസ്റ്റ്യൂമിനും?
1: എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ. 2020 ഞാൻ ഈ സിനിമ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തു, ഏത് മധുര മനോഹര മോഹം. അപ്പൊ തീരുമാനം മാത്രമേ ഉള്ളൂ, രജിഷ വിജയനും കൂടെ ഉണ്ട്. 21 ആയപ്പോഴാണ്, 2021 ആയപ്പോ ഷറഫുദ്ദീൻ ഓക്കെ പറഞ്ഞു. 2022 പ്രൊഡ്യൂസർ വരുന്നത്, അപ്പോഴാണല്ലോ ആക്ച്വലി നമുക്ക് തുടങ്ങി എന്ന് പറയാൻ പറ്റുമോ. അതുപോലെ നമുക്കൊന്നും ഇതൊക്കെ ഉണ്ട്, ആഗ്രഹം മാത്രമല്ലേ. സോ പ്രൊഡ്യൂസർ വന്ന് ഓൺബോർഡ് ആയതിനു ശേഷം എല്ലാം പെട്ടെന്നായിരുന്നു. 3 or 4 months പ്രീ പ്രൊഡക്ഷൻ, 44 ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 3 to 4 months ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ പിന്നെ പടം റിലീസ്.
0: അതിന്റെ കോസ്റ്റ്യൂം ചെയ്തത് ആരാണ്?
1: അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ ആടുജീവിതത്തിൽ അസോസിയേറ്റ് ആയി നിന്ന സനൂജ് ഖാൻ എന്ന് പറയുന്ന 10 വർഷത്തോളം എന്റെ കൂടെ ഉണ്ടായിരുന്ന സനൂജ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം ചെയ്തത് എന്റെ സിനിമയാണ്.
0: ശരി, പുതിയൊരു സംവിധായക പിറന്നു,
1: ഒരു പുതിയ കോസ്റ്റ്യൂം ഡിസൈനർ.
2: തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി.
3: എന്നിട്ട്
4: അച്ഛന്റെ അമ്മയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി.
3: അപ്പോ
2: ആനയുടെ പുറത്തു കയറിയ രണ്ടാളും കൂടെ പോയത്.

0: പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വരെ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉണരൂ, ഉണരൂ നിങ്ങൾ. നമ്മുടെ ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് തിരുന്നൊക്കെ പിന്നെ കൊടുത്തു.
1: ആ സിനിമ തന്ന ഒരു വലിയ സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലേ?
2: അതെ.
1: അതുപോലെയുള്ള സിനിമകളാണോ താല്പര്യം
2: ചേച്ചി? അതിപ്പം ചേച്ചി പറഞ്ഞില്ലേ, അതിൽ നമ്മൾ പറയാതെ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയില്ലേ, ഒരു മറച്ചു വെച്ച് പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ലെയർ ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന് പറയില്ലേ, എനിക്ക് അങ്ങനത്തെ പൊളിറ്റിക്സ് പറയുന്ന സിനിമകളോട് കുറച്ച് കൂടുതൽ. എന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രീയം ഇതാണ്, ഇത് പറയാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറെ 6 കോടി രൂപ മുടക്കി എന്റെ രാഷ്ട്രീയം പറയണം എന്നുള്ളതല്ല എന്റെ ഒരു ഇഷ്ടം. എനിക്ക് എന്തെങ്കിലും അങ്ങനെ ആ കഥയിൽ യോജിച്ചു പോകുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ഇങ്ങനെ ഒരു എന്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോവാൻ എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ എന്റെ ഇപ്പൊ ഞാൻ അടുത്തത് ആഗ്രഹമുള്ള എന്റെ സിനിമ, അതൊരിക്കലും ഒരു രാഷ്ട്രീയം പറയുന്നതൊന്നും അല്ല, അതൊരു പ്രോപ്പർ എന്റർടൈനർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെയാണ് എനിക്ക് അടുത്തത് ചെയ്യണം എന്ന ആഗ്രഹം. പക്ഷെ എല്ലാ കാലത്തും ഈ പറയാതെ പറയുന്ന ഇപ്പൊ ശ്രീനിവാസൻ സാറിന്റെ പരിപാടികളല്ലേ, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അടുത്ത പ്രോജക്റ്റ് ഏതുവരെ എത്തി?
2: അത് തുടക്കത്തിലാണ്, എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗിലാണ്
1: ആലോചന നടക്കുന്നത്.
2: അതെ അതെ.
1: ഇതിനിടയിൽ സിനിമയിൽ മുഖം കാണിക്കണമെന്ന് തോന്നിയില്ല?
2: ഒരിക്കലും ഇല്ല, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട്. ക്യാമറയുടെ പുറകില് നിന്ന് വർത്തമാനം പറയാൻ വേണമെങ്കിൽ 3 മണിക്കൂർ നോൺ സ്റ്റോപ്പായി ഞാൻ സംസാരിക്കും. ഞാൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ട് പറയാൻ, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ആക്ഷൻ എന്ന് വിളിച്ചാൽ എന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടാൽ ഞാൻ അപ്പം തളറങ്ങി വരും, എനിക്ക് ഭയങ്കര പേടിയാണ്.
1: എവിടെയും നിന്നിട്ടില്ല?
2: ഇല്ല, എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ നിന്നു, നിന്നത് പെർഫോമൻസ് ഭയങ്കര നല്ലതായതുകൊണ്ട് ആദ്യം എഡിറ്റ് ചെയ്ത് എന്നെ കളഞ്ഞു. അത് ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന് പറഞ്ഞൊരു സിനിമയില്, അതെ. അപ്പൊ അൽത്താഫ് എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അൽത്താഫ് ഇങ്ങനെ എനിക്ക് പേടിയാണെന്ന് അറിയുന്നത് കൊണ്ട് കോസ്റ്റ്യൂമിന്റെ ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് സെറ്റ് വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്, അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ 2 പേജുള്ള ഡയലോഗ് തന്ന് എനിക്ക് അപ്പോഴേ എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എന്താന്ന് വെച്ചാ എല്ലാവർക്കും എന്നെ അറിയില്ലോ, ക്യാമറയിലായാലും ചായ തരുന്ന പ്രൊഡക്ഷൻ ചേട്ടന്മാരായാലും അവർക്കെല്ലാം നമ്മുടെ കൂടെ ഒരാൾ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുന്നവർ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 2 പേജ് ഡയലോഗ് ആണെങ്കിലും അതിൽ ക്യാൻസറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ മാമോഗ്രാം അത് ഇത് പറഞ്ഞ മെഡിക്കൽ ടേംസ് ആണ്, എനിക്ക് ജീവിതത്തിൽ അറിയാത്ത മുഴുവൻ മെഡിക്കൽ സയൻസിനെ കുറിച്ചുള്ള സാധനങ്ങൾ, ഇത് മുഴുവൻ ഇരുന്ന് ഞാൻ പഠിച്ച് വേർത്ത് അവസാനം ഞാൻ ഒരു കോപ്പി അടിക്കാൻ വേണ്ടി ഡയലോഗ് എഴുതുന്നതല്ല, എന്റെ മുമ്പിൽ ഒരു പ്രോപ്പർട്ടിയിൽ ഡയലോഗ് വരെ ഒട്ടിച്ചു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വിഷമിച്ച് അഭിനയിച്ച എന്നെ ഫസ്റ്റ് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു എഡിറ്റില്. ഞാൻ പോലും ഇന്ന് വരെ അഭിനയം കണ്ടിട്ടില്ല,
1: അത്ര മനോഹരമായിരുന്നു.
2: അപ്പൊ എന്നോട് അൽത്താഫ് പറയാറുണ്ട് അവന്റെ അവസാനത്തെ സിനിമയിൽ ഞാൻ നായികയായിരിക്കുന്നു, അതോടെ അവൻ പരിപാടി നിർത്തുന്നു.

0: സിനിമയിൽ ഈ സാങ്കേതിക വൈദഗ്ധ്യം, പ്രയത്നം, പ്രതിഭ ഇതൊക്കെ കൂടാതെ അവിടെയുള്ള കണക്ഷൻസിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, അവിടെ നിലനിന്ന് പോകാനായിട്ട്?
1: ഞാൻ പറയാം, എനിക്ക് കോസ്റ്റ്യൂം ചെയ്യുന്നതാണല്ലോ, എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കോസ്റ്റ്യൂം ചെയ്തിട്ടാണല്ലോ. അതിനെ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒരു പോളിഷ് അടിച്ച് പറയുന്നതോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് 11 വർഷം മുമ്പ് സിനിമയിലുള്ള സൗഹൃദങ്ങൾ തന്നെ ഇന്നും ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള സുഹൃത്തുക്കളൊന്നും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരോ, ഞാൻ പറയുന്നത് സൗഹൃദം എന്ന് പറഞ്ഞാൽ പരിചയമുള്ളവരുണ്ട്, ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നവരുണ്ട്, അതല്ലാതെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അവിടെ ഏത് സിനിമയാണ്, ഇവിടെ ഏത് സിനിമയാണ്, ആ സിനിമയിൽ ആരാണ്, അങ്ങനെയൊന്നും ഒരു പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ദൈവം തന്ന അനുഗ്രഹമായിരിക്കാം അങ്ങനെ ഇല്ലാതെ തന്നെ സിനിമ വരുന്നത്.
0: അങ്ങനെ വേണ്ടി വന്നിട്ടില്ല.
1: എനിക്ക് ഞാൻ എന്താ പറയാ,
0: സിനിമാ മേഖലയിൽ അങ്ങനെ ഒന്നുള്ളതായി തോന്നിയിട്ടുണ്ടോ?
1: ആക്ടേഴ്സിന് ഒരു പക്ഷെ ചിലപ്പം കുറച്ചും കൂടെ ഉണ്ടാവാം. ടെക്നീഷ്യൻസിന് അത്രയും നെറ്റ്വർക്കിങ്ങിന്റെ ആവശ്യം വരുമോ എന്നുള്ളത് നമുക്ക് വേണ്ടി, നമ്മുടെ ഫേസ് അല്ലല്ലോ വരുന്നത്, നമ്മുടെ വർക്കല്ലേ സ്ക്രീനിൽ വരുന്നത്, അത് കണ്ട് തന്നെ അതൊരു നെറ്റ്വർക്കിങ്ങിലോട്ട് പോവാറുണ്ട്. അതേസമയം ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ, ഞാൻ പറയുന്നത് ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല, ചെറിയ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന എനിക്കും അറിയുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് കോമ്പറ്റീഷനിലുണ്ട്. ഞാൻ പറയുന്നത് നായകനോ നായികയെ കുറിച്ചല്ല, അതിന് താഴെ വരുന്ന ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്

0: ുന്നവരെ കുറിച്ചാണ്. അവരൊക്കെ ചിലപ്പോ ഒരു സിനിമ കഴിഞ്ഞ് അടുത്തതിലോട്ട് പോകുമ്പം കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. അപ്പൊ തോന്നാറുണ്ട് അയ്യോ എന്തൊരു സ്ട്രഗ്ലിംഗ് ആണ് എന്ന് തോന്നാറുണ്ട്.
1: നല്ലൊരു പോരാട്ടം ആവശ്യമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നും.
0: ഉറപ്പായിട്ടും ഇപ്പം
1: അല്ലെങ്കിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
0: അതെ, ഇപ്പൊ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പറയുന്നത്. ഒരു ഡയറക്ഷനിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത പടം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഞാൻ ഇതിന്റെ അന്നേരം ഞാൻ പറയാം ഇപ്പൊ ഞാൻ എന്താണ് എന്നുള്ളത് കുറച്ചും കൂടെ അന്ന് പറയാനായിരിക്കും എനിക്കും സന്തോഷം. അല്ല ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും സക്സസ്ഫുൾ ആയവരെ മാത്രല്ലേ നമ്മൾ കാണുന്നത്.
1: അതെ,
0: അതിന്റെ ഇടയിൽ ഒരു സിനിമ ചെയ്തിട്ട് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഭയങ്കര ഹിറ്റ് ആയിരിക്കും ചിലപ്പോ, പക്ഷെ പടം ഫ്ലോപ്പാന്ന് വെച്ചോ. ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ട് ഭയങ്കര മില്യൺസ് റീച്ച് കിട്ടിയതാണെങ്കിലും ചിലപ്പം അവരെ ഓ പടം വർക്കായില്ല എന്നുള്ള റീസൺ കൊണ്ട് തഴയപ്പെടും. അങ്ങനെയുള്ള സുഹൃത്തും എനിക്കുണ്ട്. ഇതിനൊരു ഇങ്ങനെ അടിച്ചു പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാ രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.

0: അപ്പോൾ ഇത്രയും കാലത്തെ സിനിമ ജീവിതത്തിനിടയിൽ തൊഴിൽ രഹിതയായി ഇരിക്കേണ്ടി വന്ന ഒറ്റ ദിവസമെങ്കിലും ഉണ്ടോ?
1: ഞാൻ മനഃപൂർവ്വ രഹിതയായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ, മധുരമനോഹരം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പണ്ടെന്ന് പറഞ്ഞ ഒരു മാസം മൂന്നും നാലും സിനിമ കോസ്റ്റ്യൂം ചെയ്യാനുള്ള ഓട്ടായിരുന്നു. ഒരു പടം ഡയറക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് പഴയ പോലെ അത്രയും പടം ഇങ്ങനെ അക്രാന്തം കുറച്ചും കുറഞ്ഞു, എന്നിട്ട് ഇത്രയോടെ സമാധാനത്തിൽ ചെയ്യാൻ എന്നുള്ള രീതിയിലായി ഇപ്പൊ ചെയ്യലുള്ളൂ.
0: അതൊരു ഇരിപ്പിടം കണ്ടെത്തി ഇനിയൊന്ന് സമാധാനിക്കാം എന്നുള്ളൊരവസ്ഥയായിരിക്കും.
1: അങ്ങനെയൊക്കെ തോന്നുന്നു, ഇനി എന്താവുമെന്ന് ആർക്കറിയാം.
0: അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോ ഇനിയുള്ള സിനിമാ ജീവിതത്തിലും എല്ലാ ആശംസകളും. അടുത്ത പടം കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ അടുത്ത പടം കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നുണ്ട്.
1: ഉറപ്പായിട്ടാണ് ഞാൻ പറയുന്നതുമായിരിക്കും ചേച്ചി.
0: അപ്പൊ എല്ലാ ആശംസകളും.
1: താങ്ക് യു.
2: ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അഭിമുഖം നിർവഹണം പ്രീതി, സഹകരണം അൻവർ.

0: ചിത്രപതംഗം.
1: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

ആർ കെ ദാമോദരന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണമിട്ട ഗാനം ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ യേശുദാസ്, രേണുക ഗിരിജൻ എന്നിവർ പാടിയത്.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:08. പ്രിയ ശ്രോതാക്കളെ, ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം. കച്ചേരിയിൽ ആദ്യമായി നെനരുഞ്ജന, രാഗം സിംഹവാഹിനി, ത്യാഗരാജകൃതി, ആദിതാളം.

അടുത്തതായി ദേവഗാന്ധാരി രാഗത്തിൽ ശാരദേ, പാപനാശം ശിവൻകൃതി, ആദിതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരിയിൽ അവസാനമായി ശ്രീ സുബ്രഹ്മണ്യോ രാഗം തോടി, ദീക്ഷിതർ കൃതി ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 കഴിഞ്ഞ 59:35. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.